ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 28, കൊല്ലവർഷം 1201, എടവം 4, 2026 മെയ് 18 തീയതി തിങ്കളാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 42 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ.
2: ഒരു തീപ്പെട്ടിയില്ലാത്ത വീടുണ്ടോ? അടുപ്പില്ലാത്ത അടുക്കളയുണ്ടോ?

0: മനുഷ്യ സംസ്കാരത്തിന്റെ ആദ്യ കണ്ടുപിടുത്തമാണ് തീ. തീയുടെ കണ്ടുപിടുത്തത്തോടെ മനുഷ്യൻ സാമൂഹ്യ ജീവിതത്തിന്റെ കൂടിച്ചേരലിന്റെ ഒരുമിച്ചിരിക്കലിന്റെ വേദിയിൽ എത്തിച്ചേർന്നു. തീക്കുണ്ടത്തിനു ചുറ്റും ഇരിക്കുമ്പോൾ തീ ഒരു വൃത്തത്തിന്റെ കേന്ദ്രമായി മാറി. കാട്ടുതീയെ കണ്ട് ആദ്യം പേടിച്ചോടിയ മനുഷ്യൻ പിന്നീട് കാട്ടുതീ ശേഖരിച്ചു വെച്ചു. തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ തീക്കുണ്ടത്തിനു ചുറ്റും കൂടി നിന്നു. തീക്കൊള്ളികൊണ്ട് മൃഗങ്ങളെ ആട്ടിയോടിച്ചു. അങ്ങനെയുള്ള തീയെ ആവശ്യത്തിനനുസരിച്ച് സൃഷ്ടിക്കാനുള്ള ബുദ്ധി മനുഷ്യനിൽ ഉടലെടുത്തു. ഋഗ്വേദ കാലഘട്ടത്തിൽ തീയെ ആദ്യമായി സൃഷ്ടിച്ചത് അഥവാ കണ്ടെത്തിയത് അഥർവൻ എന്ന ഋഷിയാണത്രേ. അഥർവന് അങ്കിരസ് എന്ന പേരുമുണ്ട്. ഈ അങ്കിരസിൽ നിന്നാണ് അഗ്നി എന്ന പേരുണ്ടായത്. ഓം അഗ്നിമീളെ പുരോഹിതം എന്ന് ഋഗ്വേദം തുടങ്ങുന്നു. മുന്നിൽ നിന്ന് നയിക്കുന്ന അഗ്നിയെ ഞാൻ സ്തുതിക്കുന്നു. ഋഗ്വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ഓ അഗ്നെ, ഞങ്ങളുടെ പാപങ്ങളെയെല്ലാം ദഹിപ്പിച്ചാലും, അഗ്നെ, അങ്ങ് രോഗാണുക്കളെ നശിപ്പിച്ചാലും. ഇങ്ങനെ എത്രയെത്ര വചനാനുഭവങ്ങൾ. എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്ന ഓജസ്സാണ് അഗ്നി. അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടാണ് അടുക്കള ആരംഭിക്കുന്നത്. എത്ര വീടുകളുണ്ടോ അത്രയും വീടുകളിൽ അടുക്കളയിൽ അമ്മമാർ അടുപ്പിൽ തീ കത്തിച്ചുകൊണ്ട് തന്റെ ദിനചര്യകൾ ആരംഭിക്കുന്നു. ഭാരതീയർ അഗ്നിയെ ജ്ഞാനമായി അഥവാ വെളിച്ചമായി കണക്കാക്കുന്നു. കെടാവിളക്ക് എന്ന അഗ്നിശേഖരം ഭാരതീയരുടെ അഗ്നി ആരാധനയുടെ സാക്ഷ്യമാണ്. യൂറോപ്പിലും മറ്റും അഗ്നിയെ കെടാതെ സൂക്ഷിക്കുന്ന ദേവാലയങ്ങൾ ഈ ശാസ്ത്രയുഗത്തിലും ഉണ്ടെന്നത് അഗ്നി മനുഷ്യ സംസ്കാരത്തിന്റെ കൊടിയടയാളമെന്നതാണ്. നമ്മുടെ തെയ്യ സംസ്കാരത്തിന്റെ നിറച്ചാർത്ത് മേലേരിയാണല്ലോ. തെയ്യത്തിന്റെ ചൂട്ടും പന്തവും മേലേരിയും എല്ലാം അഗ്നിയുടെ വകഭേദങ്ങൾ തന്നെ. അഗ്നിയെ ഇഷ്ടദേവതയായി കരുതി ചെയ്യുന്ന പൂജയാണ് അഗ്നിപൂജ. അഗ്നി സ്പർശിക്കുന്നതെന്തും പരിശുദ്ധമായി തീരുമെന്നാണ് വിശ്വാസം. പാവനമാക്കി മാറ്റുന്നതുകൊണ്ട് അഗ്നിയെ പാവകൻ എന്ന് വിളിച്ചു. മൃതശരീരം ദഹിപ്പിക്കുമ്പോൾ പാവനമായി പരിശുദ്ധമായി മാറുന്നു എന്ന വിശ്വാസം ഓർക്കുക. ഗെയ്ഥയുടെ വാക്കുകൾ പോലെ വെളിച്ചം കൂടുതൽ വെളിച്ചം, അതാണല്ലോ അഗ്നി. അഗ്നിയിൽ നിന്നാണല്ലോ അറിവിന്റെ കിരണങ്ങൾ പ്രസരണം ചെയ്യുന്നത്. ഭാരതീയർ അഗ്നിയെ പലതരത്തിൽ കാണുന്നുണ്ട്. ഉള്ളിൽ ജ്വലിക്കുന്ന അഗ്നിയെ ജഠരാഗ്നി എന്ന് പറയുന്നു. ജഠരം എന്നാൽ ആമാശയം. ആമാശയം നമ്മുടെ ദഹനപ്രക്രിയയെ പോഷിപ്പിക്കുമ്പോൾ അത് ജഠരാഗ്നി. മനസ്സിലെ ചിന്തകളുടെ അഗ്നിയാണ് അടുത്തത്, അതാണ് ചിതാഗ്നി. ചിതാഗ്നി ജ്വലിക്കുമ്പോൾ ധിഷണാശാലിയായി മാറുന്നു. ഓരോ പുതിയ ചിന്തയും അഗ്നിനാളങ്ങൾ പോലെ പരിശുദ്ധമാവട്ടെ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാരൻ പെരിയച്ചൂർ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും.

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്ന് ഗവർണറെ അറിയിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാഷ്ട്രത്തലവന്മാർക്ക് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. കോഴിക്കോട് എൻ ഐ ടിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാവാത്തതിനാൽ ഇന്ന് ദുൽഹക് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 മെയ് 28 വ്യാഴാഴ്ച ബലിപെരുന്നാളുമായിരിക്കുമെന്ന് ഖാസിമാരും മതപണ്ഡിതരും. പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൌലവി, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൌലവി, കോഴിക്കോട് സംയുക്ത മഹൽ ജമാഅത്ത് ഖാസി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ എന്നിവർ ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, തിരുവനന്തപുരം, കൊല്ലം ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 wicketsന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 runsന് പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കാവ്യാഞ്ജലിയിൽ ചങ്ങമ്പുഴയുടെ എന്നിട്ടും വന്നില്ല എന്ന കവിത ആലാപനം ലീലാമ മാത്യു, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഫിലിം എഡിറ്റർ രഞ്ജൻ എബ്രഹാമുമായുള്ള അഭിമുഖം, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ യു ആൻഡ് മീ പാർക്ക് എഴുതിയ ഇൻ ഓർഡർ ടു ലിവ് എന്ന ആത്മകഥയെ പരിചയപ്പെടുത്തി രാധാകൃഷ്ണൻ അടുത്തില സംസാരിക്കുന്നു, തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ ജി വേണുഗോപാൽ, സിത്താര കൃഷ്ണകുമാർ എന്നിവർ ആലപിച്ച മലയാളം ഗസലുകൾ കേൾക്കാം, 8:58 9:58 FM പ്രധാന വാർത്തകൾ, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹലോ ആകാശവാണി, 12:10 സേവന വാർത്തകൾ, 12:15 KP ഗോപിയും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട്, 12:40 ആരോഗ്യദീപ്തിയിൽ മെനപ്പോസ് അഥവാ ആർത്തവ വിരാമം അറിയേണ്ട കാര്യങ്ങൾ, തലശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതി ജേക്കബ് സംസാരിക്കുന്നു. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം, കൊച്ചി നിലയം അവതരിപ്പിച്ച നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. പങ്കെടുക്കുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 2:15 തുടർ നാടകം, 2:30 ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്, സുരക്ഷിതമാക്കാം മഴക്കാലം, കണ്ണൂർ ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ശ്രീ PV പവിത്രൻ, KSAB ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡോക്ടർ ഫൈസൽ പഴേരി എന്നിവർ പങ്കെടുക്കുന്നു. 3:30 വൈകിട്ട് 5:00, 6:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ദേശീയ സംഗീത പരിപാടി, 5:15 ലളിതഗാനങ്ങൾ, 5:30 തീയാട്ടുപാട്ട്, AOR വാസുദേവ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്, 5:45 ഞാറ്റുവേല, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Neena Arkel. Prime Minister Narendra Modi held talks with his Swedish counterpart Ulf Kristersson in Gothenburg last night. Prime Minister Modi was awarded Sweden's highest honor, the Royal

നിങ്ങൾ ഇതുവരെ കേട്ടത് ചങ്ങമ്പുഴയുടെ എന്നിട്ടും വന്നില്ല എന്ന കവിത. ആലപിച്ചത് ലീലമ്മ മാത്യു. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. അർച്ചന. ആദ്യം ചിത്രയും സംഘവും പാടിയത് ശങ്കരായ ശങ്കരായ ശങ്കരായ മംഗളം.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ആർട്ട് ഷോ മെനി വോയിസസ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ശില്പി ഉണ്ണി കാനായി ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 31 ചിത്രകാരന്മാർ സ്വന്തം രചനകൾ പ്രദർശിപ്പിക്കും. പ്രദർശനം 24 സമാപിക്കും. ഓയിസ്ക ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ പാനുണ്ട ബേസിക് യു പി എസ് സ്കൂളിൽ ഇന്ന് രാവിലെ 10 മുതൽ 1 വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 4:30 കാനനൂർ സ്പിരിറ്റഡ് യൂത്ത് ക്ലബ് മയ്യിൽ യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബുമായി ഏറ്റുമുട്ടും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സീനിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 3 വളപട്ടണം ടൌൺ ഫുട്ബോൾ കോച്ചിംഗ് സെന്റർ കൊളച്ചേരി ബിൻ ജാഡ്സുമായും 5 കൂത്തുപറമ്പ് ബ്രദേഴ്സ് ക്ലബ് കണ്ണൂർ റോയൽ എഫ് സി കേരളയുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഫീൽഡ്തല പരിശീലകർക്കുള്ള ജില്ലാതല പരിശീലനം ഇന്നു മുതൽ 23 നടക്കും. ആദ്യ ബാച്ചുകാരുടെ പരിശീലനം 20 രാവിലെ കണ്ണൂർ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും രണ്ടാമത്തെ ബാച്ചിന്റേത് 20 താവക്കര കണ്ണൂർ യൂണിവേഴ്സിറ്റി കോൺഫറൻസ് ഹാളിലും മൂന്നാം ബാച്ചുകാരുടെ പരിശീലനം 21 മുതൽ 23 കണ്ണൂർ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലുമാണ് നടക്കുക. സമയം രാവിലെ 10 വൈകിട്ട് 5 വരെ. കാസർകോട് കേന്ദ്രീയ വിദ്യാലയത്തിൽ നടപ്പ് അധ്യയന വർഷത്തിലേക്കുള്ള വിവിധ ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ഓഫ്ലൈൻ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഇന്നു മുതൽ 21 വൈകിട്ട് 4 വരെ ഓഫ്ലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് number2kasargod.kvs.ac.in, ഫോൺ നമ്പർ 96 05 78 98 43. കണ്ണിപ്പാറ നൂഞ്ഞി റോഡിൽ കോൺക്രീറ്റ് ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 30 ഗതാഗതം നിരോധിച്ചതായി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. കാസർകോട് നഗരസഭയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി 24 രാവിലെ 6:30 നെല്ലിക്കുന്ന് ബീച്ചിൽ കാസർകോട് ബീച്ച് റൺ 2026 സംഘടിപ്പിക്കും. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ശല്യതന്ത്ര വിഭാഗത്തിൽ പിജി ഗവേഷണ പഠനത്തിന്റെ ഭാഗമായി പൈലോനിഡൽ സൈനസിന് ഗവേഷണാടിസ്ഥാനത്തിൽ സൌജന്യ ചികിത്സ നൽകുന്നു. 15 to 50 ഇടയിൽ പ്രായമുള്ള രോഗികൾക്ക് ഒപി നമ്പർ 9 തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫോൺ നമ്പർ 95 39 47 85 75. കാഞ്ഞങ്ങാട് നഗരസഭ പടന്നക്കാട് നമ്പ്യാർക്കൽ റോഡ് കോൺക്രീറ്റ് പ്രവൃത്തിയുടെ ഭാഗമായി June 10 അടച്ചിടുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭ സെക്രട്ടറി അറിയിച്ചു. ധർമ്മത്തടുക്ക കന്യാല ബെള്ളൂർ ബേരിപദവ് റോഡിൽ ബെള്ളൂർ പാലത്തിന് സമീപത്ത് റിട്ടേണിംഗ് വാൾ ചെയ്യുന്നതിനാൽ June 30 റോഡ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നതായി കാസർകോട് റോഡ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ 1st ഇന്റഗ്രേറ്റഡ് ബി എ എൽ എൽ ബി റെഗുലർ സപ്ലിമെന്ററി നവംബർ 2025 പരീക്ഷാഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരക്കടലാസിന്റെ പുനഃപരിശോധനയ്ക്കും സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോ കോപ്പിക്കുമുള്ള അപേക്ഷകൾ 25 വൈകുന്നേരം 5 വരെ സർവകലാശാലയിൽ സ്വീകരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന 10 തുല്യതാ കോഴ്സ്, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് എന്നിവയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 പൂർത്തിയായ 7 വിജയിച്ചവർക്ക് 10 തുല്യതാ കോഴ്സിനും 22 പൂർത്തിയായ 10 വിജയിച്ചവർക്ക് ഹയർ സെക്കൻഡറി കോഴ്സിനും അപേക്ഷിക്കാം. എസ്എസ്സി എസ്ടി വിഭാഗങ്ങൾക്ക് കോഴ്സ് ഫീ സൌജന്യമാണ്. അവസാന തീയതി ഈ മാസം 25. 50 പിഴയോടുകൂടി June 26 അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 94 95 36 59 07. ഐഎച്ച്ആർഡിയുടെ കീഴിൽ കല്യാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഇ കെ നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷം ലാറ്ററൽ എൻട്രി 2 ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടെ പ്ലസ് ടു സയൻസ്, BHSC, 2 ITI എന്നിവയാണ് അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ളവർ June 3 ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 04972780287. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെ 2026-27 അധ്യയന വർഷം 2 ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 47 68 54 20. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ വളവട്ടണം സ്റ്റേഷനുകൾക്കിടയിലുള്ള പള്ളിക്കുന്ന് ചാലാട് ലെവൽ ക്രോസ് നാളെ രാവിലെ 8 മുതൽ മറ്റന്നാൾ രാത്രി
11 മണിവരെ അടച്ചിടും. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രകലകൾക്ക് നൽകി വരുന്ന കലാരത്ന പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ വ്യക്തികൾ, ക്ഷേത്ര കമ്മിറ്റികൾ, സംഘടനകൾ എന്നിവയുടെ നിർദ്ദേശങ്ങളായാണ് സമർപ്പിക്കേണ്ടത്. ജൂൺ 30 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെടണം.

0: ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടും കളിയാട്ട മഹോത്സവവും ഈ മാസം 25 വരെ നടക്കും. ചെറുകുന്ന് കോവപ്പുറം കുണ്ടിലെ വളപ്പിൽ തറവാട് ഗുരു മൂകാംബിക ദേവീ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 20 വരെ നടക്കും. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ HMCയുടെ കീഴിൽ നഴ്സിംഗ് ഓഫീസർ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. PSC അംഗീകൃത യോഗ്യതയുള്ള 60 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും സഹിതം നാളെ രാവിലെ 10 മണിക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0979825253. കാസർകോട് തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാൻ ഡ്രൈവറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച സ്കൂളിൽ വെച്ച് നാളെ രാവിലെ 11 മണിക്ക് നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
5: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
4: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
4: ഫോൺ 8590460017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പോ?
9: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
11: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
12: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
13: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
14: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
15: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
16: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
17: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
18: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
19: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
18: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
19: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
18: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.

0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം.
1: കണ്ണൂർ ടാക്കീസിലൂടെ കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോടിലെ, തുടർന്ന് ഡൽഹിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: പ്ലാറ്റ്ഫോം നമ്പർ 2
7: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്.
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
7: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
8: കണ്ടില്ലേ
9: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
10: നോ സിഗ്നൽ.
7: ഇനി എന്ത് ചെയ്യും?
9: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
8: ഏയ് മണ്ടത്തരം നിർത്ത്.
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
10: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
11: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
12: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് NATയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതി

0: പ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നതെന്ന് യുഡിഎഫ് നേതൃത്വം അറിയിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്നലെ വൈകിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ 20 മന്ത്രിമാരുടെ പട്ടികയാണ് അദ്ദേഹത്തിന് കൈമാറിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം ലിജു, റോജി എം ജോൺ, കെ എ തുളസി, ഒ ജെ ജനീഷ്, ടി സിദ്ദിഖ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, ആർ എസ് പിയിലെ ഷിബു ബേബി ജോൺ, സി എം പിയിലെ സി പി ജോൺ എന്നിവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, യു ഡി എഫ് ചീഫ് വിപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും ക്ഷണിതാക്കളെ പ്രവേശിപ്പിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ വിഐപികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാധ്യമ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചടങ്ങ് തത്സമയം കാണുന്നതിന് LED വാളുകൾ സജ്ജമാക്കി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി.
0: കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും സമീപ ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളും പ്രതികരണങ്ങളും അത്യന്തം ആപൽക്കരമാണെന്ന് പ്രസ്താവന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഇന്ത്യ സ്വീഡൻ ബന്ധത്തിന് നൽകിയ അസാധാരണ സംഭാവനയും ദീർഘവീക്ഷണ നേതൃത്വവും പരിഗണിച്ച് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രൂസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അവാർഡ് മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്കും സമർപ്പിക്കുന്നതായി മോദി അറിയിച്ചു. 5 വർഷത്തിനകം ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക കൈമാറ്റവും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഇന്ത്യ സ്വീഡൻ കൂടുതൽ ഒരുമിച്ച് 2047 എന്നതാണ് സന്ദർശന പ്രമേയം. സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് 2 രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് 2 രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു.
0: UAE ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിലൊന്ന് താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 ദിവസത്തെ അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് PAV അഭ്യർത്ഥിച്ചു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഗഡ് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.

0: ചെയ്യുന്നുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോഴിക്കോട് NITയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NITയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സൽ ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഖ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 മെയ് 28 വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൌലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൌലവിയും അറിയിച്ചു. കോഴിക്കോട്ട് സംയുക്ത മഹല്ല ജുമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 wicketsന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിനും പരാജയപ്പെടുത്തി. ഇതോടെ പ്ലേ ഓഫിൽ കടക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് മാറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കൂമ്പാറയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ മിന്നലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നയാൾ മരിച്ചു. കൂമ്പാറയിലെ ജേസൺ എന്നയാളാണ് മരിച്ചത്. പുതുപ്പാടി കട്ടിപ്പാറ ഓമശ്ശേരി കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ 5 സ്ത്രീകൾക്ക് മിന്നലേറ്റു. കോഴിക്കോട്ട് പർദ്ദ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുർലിൻ പർദ്ദ ഉടമ റസൂൽ ഗഫൂർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. കബറടക്കം രാവിലെ മാത്തോട്ടം പള്ളി ഖബർസ്ഥാനിൽ നടത്തും. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 kV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജോ ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA-യുമായി 3 യുവാക്കൾ പിടിയിലായി. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 36 gram മയക്കുമരുന്നാണ് പിടികൂടിയത്. മീനങ്ങാടി സ്വദേശികളായ വൈഷ്ണവ്, മുഹമ്മദ് ആഷിഖ്, ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെറ്ററിക്കടക്കം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റ് ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ TVK പ്രവർത്തനം. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരിയും ഇവരിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ BD സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് NITയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 wicketsന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക സുരേഷ് ചന്ദ് ശർമ്മ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗതരാത്രോ ഗോഥിൻബർഗ് ഇത്യത്ര സ്വീയ സ്വീഡിഷ് സമകക്ഷേണ ഉൽഫ് ക്രിസ്റ്റർസൻ ഇത്യമുനാ സാകം സംവാദം വിഹിതവാൻ. ശ്രീമോദി ദ്വിദിവസീയ സ്വീഡൻ യാത്രാന്തർഗതം ഗതദിനെ ഗോഥിൻബർഗ് ഇത്യത്ര സംപ്രാപ്തവാൻ. ഭാരത സ്വീഡൻ ദേശയോഃ സംബന്ധേഷു മോദിനഃ അസാധാരണ യോഗദാനായ ദൂരദർശി നേതൃത്വ സമ്മാനിച്ച് പ്രധാനമന്ത്രി ശ്രീമോദി റോയൽ ഓർഡർ ഓഫ് ദ പോളർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രേഡ് ക്രോസ് ഇത്യനേന സമ്മാനേന സഭാജിതവാൻ. പ്രധാനമന്ത്രി മോദി സഹ പ്രതിനിധി മണ്ഡലസ്തരീയ വാർത്താ

0: ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
2: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

വെള്ളിത്തിരയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾക്ക് ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് രൂപപ്പെടുന്നത് ക്യാമറയ്ക്ക് മുന്നിലല്ല, മറിച്ച് ദൃശ്യ സംയോജനത്തിന്റെ നിശബ്ദമായ ലോകത്താണ്. മലയാള സിനിമയെ അനലോഗ് കാലത്തു നിന്നും ഡിജിറ്റൽ യുഗത്തിന്റെ വിസ്മയങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ ആധുനിക ദൃശ്യഭാഷയുടെ ശില്പി കണ്ണൂർ പേരാവൂരിന്റെ സ്വന്തം രഞ്ജൻ എബ്രഹാം ഇന്ന് ജാലകത്തോടൊപ്പം.

0: എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് എഡിറ്റിംഗ് ഒരു അദൃശ്യ കലയാണ് എന്നുള്ള കാര്യം. ഇപ്പൊ സംവിധായകൻ പറയുന്നതിനനുസരിച്ച് വെറുതെ ദൃശ്യങ്ങൾ വെട്ടിയൊട്ടിക്കുന്ന ഒന്നല്ല ഇത് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്?
1: തീർച്ചയായിട്ടും ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. കാരണം ഞാൻ വർക്ക് ചെയ്ത പടങ്ങള് എല്ലാം എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഡയറക്ടർ പറയുന്നിടത്ത് നിർത്തി അങ്ങനെ ഒരു എഡിറ്റിംഗ് ആക്ച്വലി ഒന്നും പിന്നെ ടെക്നോളജിയുടെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം അത് ഒരു മാറ്റത്തിന്. കാരണം ആദ്യകാലത്ത് ഫിലിമിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഫിലിമിലാകുമ്പം നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും ജോയിൻ ചെയ്യേണ്ടിയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും ആൾ ഡയറക്ടറുടെ പ്രസൻസ് എപ്പോഴും ഉണ്ട്. ഞാനും ഇപ്പോഴും ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഡയറക്ടർ അടുത്തുണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നല്ലോ, നമുക്ക് ഒത്തിരി തല വെച്ച് ഓ ഇതെന്താ ചെയ്യാന്നുള്ള ആലോചിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. പക്ഷേ തന്നെത്താൻ ചെയ്ത് അതിനൊരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുമ്പം പ്രത്യേകിച്ച് ഡയറക്ടർ കണ്ടു കഴിയുമ്പോൾ നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. ജോർജ് സാറിൻ്റെ കൂടെ ആദ്യം വർക്ക് ചെയ്യുന്ന ഞാൻ റൺവേ എന്ന സിനിമയിലാണ്. അപ്പം ഒരിക്കലും ജോർജ് സാറിൻ്റെ പ്രസൻസില്ലാതെ ഒരു ഷോട്ട് പോലും എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത ആളായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ എടോ ഗംഭീരമായിരുന്നുണ്ട്, എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. ഞാൻ പല സീനുകളും അത് എങ്ങനെ വർക്കൗട്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ എന്ത് ഗംഭീരമായി ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഒരു ഫ്രീഡം ഇന്നും കിട്ടിയിട്ടുണ്ട്. ഞാനെപ്പോഴും ഓരോ സീൻ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു കഥയും അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് നഷ്ടപ്പെടാതിരിക്കുക, പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ആസ്വാദ്യകരമായിരിക്കണം എന്നുള്ളതാണ്. ഒരു സാധാരണ പ്രേക്ഷകൻ്റെ മനസ്സ് എന്തായിരിക്കും ഏകദേശം എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞാനും ഒരു നാട്ടിൻ പുറത്തുനിന്ന് പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്.
0: രഞ്ജൻ എബ്രഹാം എന്ന ഈ ഒരു ഫിലിം എഡിറ്ററിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ച് ആദ്യം നമുക്ക് പറയാം.
1: ഞാൻ കണ്ണൂർ ജില്ലയിൽ പേരാവൂർ തുണ്ടി എന്ന് പറഞ്ഞ ഒരു ഉൾപ്രദേശമാണ്. പക്ഷേ എന്നോട് പേരാരൂർ പറഞ്ഞ് ഇനി ഒരിക്കലും ഞാൻ പേരാരൂർ ഉൾപ്രദേശത്തുള്ളതെന്ന് പറയരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും എനിക്കറിയാം ഇതേ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. ഒരിക്കൽ ഞാൻ നമ്മുടെ സണ്ണി ജോസഫ് എംഎൽഎയോട് തന്നെ പറഞ്ഞ് ഇവിടെ ഒരു ഇൻ്റർനെറ്റ് സൗകര്യം ഒന്നും ഉണ്ടാക്കി തരണം, ഇവിടെ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് എനിക്കൊരു ഇൻ്റർനെറ്റ് സൗകര്യം ഇല്ലാത്തതാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ ഹസ്ബൻഡ് സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് സിനിമയിൽ ജോലി മേടിച്ചു തരാമോ എന്ന് ചോദിച്ചു. തരാമല്ലോ, എന്താ അഭിനയിക്കാനാണെന്ന് ചോദിച്ചു. കാരണം സിനിമയിൽ പോകുന്ന എല്ലാവരും അഭിനയിക്കാൻ പോകുന്നവരാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് ടെക്നിക്കൽ മേഖലയിൽ എന്തെങ്കിലും ഡയറക്ഷനാണോ ഫോട്ടോഗ്രാഫിയാണോ ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതിനെ കാശ് കൂടുതൽ കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഡയറക്ഷൻ തന്നാൽ അത് മതി എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അത്യാഗ്രഹം ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സിനിമയിൽ ഏറ്റവും കാശ് കിട്ടാൻ പ്രയാസപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എത്തിച്ചു എന്നുള്ളത്. കാരണം അന്നത്തെ ഏറ്റവും തിരക്കേറിയ ഡയറക്ടറായിരുന്ന അവിശേഷി സാറ് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടി. പക്ഷേ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, പുതിയ പടത്തിൽ ജോയിൻ ചെയ്ത പോരെ, അത് ഇൻ ബിറ്റ്വീൻ കയറണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ പുതിയ പടം തുടങ്ങാൻ 3 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 മാസം ഗ്യാപ്പിൽ നാട്ടിൽ തിരിച്ചു പോകുന്നതെന്ന് വെച്ചാൽ അന്നപ്പോൾ മദ്രാസിൽ പോകണമായിരുന്നു സിനിമയിൽ ജോലിയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല പോകണില്ല. അപ്പോൾ നാട്ടിൽ പോയാൽ തിരിച്ചു വരണ്ടാവില്ലെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് പറഞ്ഞു എന്നാൽ കുറച്ചാളെന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് പഠിക്കാൻ നമുക്ക് വെറുതെ നിൽക്കണ്ടല്ലോ എന്നാണ്. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ എഡിറ്റർ എടുക്കാണ് എന്നെ എനിക്ക് അപ്പോൾ ഇടുന്നത് ജി വെങ്കട്ടം എന്ന് പറഞ്ഞ എഡിറ്ററാണ്. അദ്ദേഹം ഏറ്റവും തിരക്കുള്ള എഡിറ്ററാണ്. ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളും ചെയ്യുന്നതാണ്. ഹരിഹരൻ, MT സാറ് അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന് 14 അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഏറ്റവും ജൂനിയർ ആയിരുന്നു. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര ഒരു അനുസരിച്ച് ഞാൻ ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു. അപ്പോൾ MT സാർ വന്നപ്പോഴും അദ്ദേഹം പരിചയപ്പെടുത്തി സാറിൻ്റെ വലിയ ഫാനാണ് കേട്ടോ, സാറിന് എല്ലാ പുസ്തകവും വായിച്ചിട്ടുള്ള ആൾ എൻ്റെ പുതിയ ശിഷ്യനാണെന്ന് പറഞ്ഞ് MT സാറിനെ കൊണ്ട് എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. ഞങ്ങളപ്പം MT സാറായിട്ടും ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് പറയുമ്പോൾ ഇവനെന്താ MT സാറിനൊക്കെ ഒരു അഭിപ്രായം പറയുന്നതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ സാറിനോട് എനിക്ക് പോകുമെന്ന് പറയാൻ വിഷമമായിരുന്നു 6 മാസം കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞാൻ എഡിറ്റിംഗിൽ പെട്ടു.
0: അപ്പോൾ ഈ എഡിറ്റിംഗ് മുൻപരിചയം
1: അവിടെ നിന്ന് തന്നെ പഠിച്ചെടുത്തതാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാലും മെയിൻലി നമ്മളതിൻ്റെ കഥ പറച്ചിലാണല്ലോ മെയിൻ റീസൺ നമുക്ക് വേണ്ടത്. ഞാൻ പറയുന്നത് ഒരു പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ വിഷ്വലി ഞാൻ റീറൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഒരിക്കൽ റോഷൻ ആൻഡ്രൂസും ബോബി സഞ്ജുവും സഞ്ജു ഞങ്ങൾ 3 മണിക്ക് കാറിൽ പോകുമ്പം റോഷൻ സഞ്ജുവിനോട് സഞ്ജു രഞ്ജേട്ടൻ പറഞ്ഞ രഞ്ജേട്ടനും സ്റ്റോറി റൈറ്റ്സിൻ്റെ ഷെയർ വേണമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ അങ്ങനെ പറയണേ, എന്താ എഡിറ്റർമാർക്ക് എല്ലാവർക്കും വേണമെന്നാണോ അതോ രഞ്ജൻ അബ്രഹാമിന് വേണമെന്നാണോ? ഞാൻ പറഞ്ഞു എഡിറ്റർമാർക്ക് എല്ലാവർക്കും വേണ്ടതാണ്, പക്ഷേ രഞ്ജൻ അബ്രഹാമിന് എന്തായാലും വേണമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ബിക്കോസ് യു ആർ റൈറ്റിംഗ് ദ വിത്ത് യുവർ പെൻ യു ആർ റൈറ്റിംഗ് ദ സ്ക്രീൻ പ്ലേ ബട്ട് ഐ എം വിഷ്വലി റീ റൈറ്റിംഗ് യുവർ സ്ക്രീൻ പ്ലേ സോ ഐ നീഡ് ഇറ്റ്. അപ്പോൾ നരൻ്റെ എഡിറ്റ് കഴിഞ്ഞപ്പോൾ ജോർജ് സാറ് എന്നോട് ചോദിച്ചു എടോ സ്ക്രീൻ പ്ലേ രഞ്ജൻ അബ്രഹാമിന് ഇട്ടിടോ എന്ന് ചോദിച്ചു. കാരണം അത്രയധികം മാറ്റങ്ങൾ അതിനകത്ത് വരുത്തിയിരുന്നു. മിക്കവാറും എല്ലാ പടങ്ങളും പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്.
0: അപ്പോൾ ആദ്യ സിനിമ എന്ന് പറയുന്നത്
1: ഒരു മറവത്തുർക്കനവ് ഫസ്റ്റ് ഇൻഡിപെൻഡൻറ് മൂവി. അതൊരു ചലഞ്ച് വർക്ക് തന്നെയായിരുന്നു ലാൽ ജോസ് പറയുമ്പോൾ തന്നെ. കാരണം അത്രയും വലിയൊരു പ്രോജക്റ്റ് നമുക്ക് ഹീറോ അതിലാത്ത ഫ്ലാഷ് ബാക്ക് ഉണ്ട്, ഫ്ലാഷ് ബാക്കിന് ഉള്ളിൽ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ അത് എങ്ങനെ വരും, ഓഡിയൻസ് എത്രമാത്രം ആക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈവൻ ശ്രീനേട്ടന് പോലും ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് കണ്ടിട്ട് ഒരു തൃപ്തിക്കുറവുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫൈനൽ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് വന്നു. അപ്പോൾ ലാലുചോട് നമ്മുടെ പടം എങ്ങനെയുണ്ട്, നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടല്ലോ എന്നോട് വന്നു തന്നെ കഴിഞ്ഞ് സിയാദക്ക പടം കണ്ടു പറഞ്ഞില്ല നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് ഒരു പ്രശ്നം വരില്ല എന്ന്. ഞാനിപ്പോഴൊരു സാധനക്കാരനെ ഇഷ്ടപ്പെടുമല്ലെന്നുള്ളതാണ് എൻ്റെ ചിന്ത മുഴുവൻ ഇപ്പോഴും. ഇപ്പം നമുക്ക് അതിനകത്ത് ഒരു അടി കഴിഞ്ഞിട്ട് പോയിട്ട് മുട്ട പൊട്ടിച്ച് കുടിക്കുമല്ലോ, അപ്പോൾ രണ്ടാമത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ആരും വേണ്ട ഒരെണ്ണം മതി, ഞാൻ പറഞ്ഞില്ല ഇത് അത് രണ്ടെണ്ണം വരുന്നിട്ട് രസമായിരിക്കും എന്ന് പറഞ്ഞു. തിയേറ്ററിൽ ഭയങ്കര ക്ലാസ്സായിരുന്നു, അവരെ പറക്ക തളി ചെയ്യുമ്പോഴും ഒക്കെ.
0: പിന്നീട് മറവത്തൂർ കനവിന് ശേഷം ഏതാണ് ഫിലിം?
1: പിന്നെ ചന്ദ്രനൊരിക്കുന്ന ദിക്കിൽ, പിന്നെ ഇംഗ്ലീഷ് മീഡിയം, പിന്നെ അങ്ങനെ അങ്ങ്.
0: ഒരു കലാകാരൻ സ്വന്തം ഇടം കണ്ടെത്തുന്നത് ഈ ഒരു ഇതിൽ എങ്ങനെയാണ്?
1: ഇടം കണ്ടെത്തുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ ഭാഗ്യം വേണ്ട, പിന്നെ നമ്മുടെ ഒരു കഴിവ് ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. നമുക്ക് എന്നു വെച്ചാൽ ഒരു കഥ മനസ്സിലാക്കാനും അതിനെ നല്ലൊരു സ്റ്റോറി ടെല്ലർ ആയിരിക്കണം ഒരു എഡിറ്റർ. പിന്നെ ഒരു എഡിറ്ററെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ ഒരു എഡിറ്റർക്ക് അതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ചൊരു ധാരണ വേണം, സൗണ്ടിങ്ങിനെ കുറിച്ചൊരു ധാരണ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലിറ്ററി സെൻസ് മസ്റ്റാണ്. എന്നെ ഒരു തെലുങ്ക് പടത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തെലുങ്ക് ഭാഷ അറിയില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ വർക്ക്. ഇല്ല സർ ഞങ്ങൾ സഹായിക്കാൻ തന്നെ, പക്ഷെ എന്നാൽ പോലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ലാംഗ്വേജിൻ്റെ ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് എഡിറ്റിങ്ങിൻ്റെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ.
0: ഇതിനകം മറ്റു ഭാഷകളിൽ ചെയ്തോ?
1: ഒരു പടം മാത്രമാണ് രണ്ടു വർഷം മുമ്പ് ചെയ്തത്. അത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇങ്ങനെ ഒരു ബിസി ആയിട്ട് ഒന്നാമത് സുഹൃത്തുക്കൾ ഡയറക്ടേഴ്സ് അവരോട് കണ്ടിന്യൂ ആയിട്ട് പ്രൊജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ വേറെ വഴി അന്വേഷിച്ച് പോയില്ല. ഇപ്പം തോന്നുന്നുണ്ട് അന്ന് അന്വേഷിക്കാറുണ്ട് എനിക്ക് കുറച്ച് കാശുണ്ടാക്കായിരുന്നു.
0: മലയാള സിനിമയിലെ ആദ്യത്തെ ഡിജിറ്റൽ വിപ്ലവം അങ്ങയുടെ കൈകളിലായിരുന്നു എന്ന് പറയാം. 1999 ചന്ദ്രനൊദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയ്ക്കായി അവിഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അങ്ങ് തീരുമാനിച്ചപ്പോൾ പലരും അത് പരാജയപ്പെടുമെന്ന് പ്രവചിച്ചിരുന്നു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ?
1: തീർച്ചയായിട്ടും അന്ന് എല്ലാവരും അതിന് അഗേൻസ്റ്റ് ആയിരുന്നു. ഒരിക്കലും സിനിമ നോൺ ലീനിയറിൽ എഡിറ്റ് ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞവരായിരുന്നു. ആക്ച്വലി ഞാൻ നല്ലൊരു അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്നു. എൻ്റെ ചീഫ് എഡിറ്റർ ഒരിക്കലും കഷ്ടപ്പെട്ടിട്ടില്ല ഈ എഡിറ്റിങ്ങിൽ നമുക്ക് സൗണ്ട് കറക്റ്റല്ല, പിക്ചർ കറക്റ്റല്ല, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും. ഇപ്പോൾ നമ്മൾ മാനുവൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പീസുകളൊക്കെ കറക്റ്റ് ഒട്ടിച്ചില്ലെങ്കിൽ എൻ്റെ തന്നെ ആദ്യത്തെ പടത്തിൽ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു മറുതർ കനവിൻ്റെ അപ്പം നമ്മൾ പടം എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അന്നൊക്കെ വലിയ സ്ക്രീൻ തിയേറ്ററിലിട്ട് നമ്മൾ പ്രൊജക്ഷൻ കാണുമായിരുന്നു. അപ്പം റീ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് അപ്പോൾ വിദ്യാസാർ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം പടം കാണാൻ വരുന്നുണ്ട്. ശ്രീനേട്ടൻ വരും എന്ന് പറഞ്ഞ് എൻ്റെ ഭയത്തിനായിരുന്നു അദ്ദേഹം വരാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട്. അപ്പോൾ ഫസ്റ്റ് റീൽ പ്ലേ ചെയ്ത് തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് സൗണ്ടിൻ്റെ സിങ്ക്രണൈസിങ് പോയി. കാരണം വെച്ചാൽ അതിനകത്ത് ഇടയിൽ നിന്ന് ഒരു പീസ് പോയി. രണ്ടാമത്തെ റീലിട്ടു ഇതേപോലെ തന്നെ, മൂന്നാമത്തെ റീലിട്ടു അങ്ങനെ തന്നെ. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇത്? പക്ഷേ വിദ്യാസാറിന് ഇല്ല പറയാനുള്ള ഞാൻ പറയാനുള്ള നാളേക്ക് നമുക്ക് പാത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എല്ലാവരുടെ അസിസ്റ്റൻസിനോടൊക്കെ പറഞ്ഞ് ഇന്ന് രാത്രി എല്ലാ റീലും ചെക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടല്ലേ നാളെ കൊണ്ടുവരും എന്ന് പറയും. അപ്പോൾ ആ ഒരു സ്ട്രഗിളിങ് ഭയങ്കരമായിരുന്നു. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വർക്ക് സെൻസറായിട്ട് ചെയ്തു തരുന്ന അസിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രഗിളിങ്ങായിരുന്നു. അങ്ങനെ ആദ്യത്തെ പടം കഴിഞ്ഞ് പിന്നെ പണിയില്ലാതെ പട്ടിണി തെണ്ടി തിരിഞ്ഞടക്കുന്ന സ്ഥലത്താണ് ഈ നോൺലൈൻ എഡിറ്റിനെ കുറിച്ച് അറിയുന്ന ഒരു ബ്രോഡ്കാസ്റ്റ് എക്സിബിഷനിൽ ഞാൻ ഇത് കാണുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തീർച്ചയായിട്ടും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. വർക്കിംഗ് ഫ്രീഡം

0: ഒരുപാടുണ്ട് നമുക്ക്. അങ്ങനെയാണ് ആ ഒരു ലൈനിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവ്ലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു സീൻ എഡിറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ തോന്നുന്നത് മാറ്റി എഡിറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഹൃദയത്തിൽ ചില സോങ്ങൊക്കെ മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ മാറ്റിയിട്ടുണ്ട്. അരികെ എന്ന് പറയുന്നത് അപ്പോൾ ബിനി തന്നെ വെച്ചാൽ രഞ്ജനെ എങ്ങനെ ഇങ്ങനെ മാറ്റാൻ തോന്നുന്നത്, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും ഞാൻ പറഞ്ഞു മൂന്നാല് ദിവസം കഴിഞ്ഞ് കണ്ടപ്പോൾ തോന്നി എനിക്ക് അവർ സുഖമില്ലാന്ന് തോന്നി, അതുകൊണ്ടാണ് കുഴപ്പമൊന്നും എല്ലാം നന്നായിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഫ്രീഡം ഉണ്ട് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഒരു റീൽ എന്ന് പറഞ്ഞാൽ പണ്ട് മുങ്ങുവേളിയിലൊക്കെ ഓടിക്കുമ്പോൾ തന്നെ 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ അത് കുറേ മുമ്പിൽ പോയ ഒരു ഷോട്ട് കാണുകയും റിവേഴ്സിൽ വരണം, ആ സമയത്ത് ചിലപ്പോൾ ജോയിൻറ്റ് വിട്ടുപോകാം ഒക്കെ ഉണ്ട്. ഇത് അങ്ങനത്തെ പ്രശ്നമില്ല, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊക്കെ ഒരു 10 മിനിറ്റ് മുമ്പ് പോയ ഷോട്ട് കാണാം.
1: അതുപോലെ ഒരു സിനിമയുടെ കഥ പറച്ചലിന് ആവശ്യമായ താളം കണ്ടെത്തുക എന്നതാണല്ലോ എഡിറ്ററുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ക്ഷമ എത്രത്തോളം പ്രധാനമാണ്?
0: ക്ഷമ അതൊന്നും പറയാനില്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള മനുഷ്യൻ ഞാനായിരിക്കും. എൻ്റെ വൈഫ് എന്നെങ്കിലും അവിചാരിതമായിട്ട് ഒരു 5 മിനിറ്റ് എൻ്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വന്നിരുന്ന എൻ്റെ ദൈവം നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ഞാൻ പോവുകയാണ്. ഞാൻ ചിലപ്പോൾ ചില ഷോട്ടൊക്കെ ചിലപ്പോൾ ഒരു 50 പ്രാവശ്യമൊക്കെ മുമ്പോട്ടും പുറകോട്ടൊക്കെ വന്ന് റിപ്ലൈ ചെയ്യും. കാരണം കറക്റ്റ് ഒരു റിയാക്ഷൻ കിട്ടുക, അതിനൊരു കറക്റ്റ് ടൈമിങ്ങിനുള്ള ഒരു പോർഷൻ കിട്ടുക എന്നുള്ളൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അത് അങ്ങനെ ഒപ്പിച്ചെടുക്കാനുള്ള സ്ട്രഗിളിങ് ഭയങ്കരമായിരിക്കും പലപ്പോഴും. ഇപ്പോൾ തിയേറ്ററിൽ പടം കാണുന്ന ആൾക്കാർ വിചാരിക്കും ഓ ഗംഭീര പെർഫോമൻസ് ആർട്ടിസ്റ്റ് എന്ത് രസമായിരിക്കും എന്നൊക്കെ തോന്നിക്കും. പക്ഷേ ഒരു പടം ഭയങ്കര ഹിറ്റ് പടമാണ്. അപ്പോൾ ഇനി ഇത് പറയാതെ രഞ്ജേട്ടാ ആ പടം രീതിയിൽ എത്തിച്ചതിന് രഞ്ജേട്ടൻ എന്ത് സ്ട്രഗിളിങ് ചെയ്യുന്നത് എനിക്കറിയാം. ഞാൻ കണ്ടതാണല്ലോ 2 ഫ്രെയിം പോലും എക്സ്റ്റെൻഡ് ചെയ്യാൻ ആർട്ടിസ്റ്റിന് പെർഫോമൻസ് പ്രശ്നമാണ്. പറയണോ തട്ടത്തി മറിയത്ത്. പക്ഷെ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു.
1: സംഗീത സംവിധായകന് അദ്ദേഹത്തിന്റെ വിദ്യകൾ കാണിക്കാൻ സിനിമയിലെ ഇടമൊരുക്കി നൽകുന്നതിൽ ഒരു ദൃശ്യശില്പിയുടെ പങ്ക് എന്താണ്?
0: തീർച്ചയായിട്ടും നമുക്കുടെ മനസ്സിലൊരു മ്യൂസിക്, ഓരോ സീനിലും ഒരു മ്യൂസിക്കിൻ്റെ സപ്പോർട്ട് എത്രമാത്രം വേണം, ഏകദേശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ സീൻ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും എനിക്കൊരു ഭാഗ്യമായിട്ട് എൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് എപ്പോഴും പറയുന്നുണ്ട് ഇല്ല നിങ്ങളുടെ പടം മ്യൂസിക് ചെയ്യാൻ ഭയങ്കര സൗകര്യമാണ്, ഞങ്ങൾക്ക് അതിനുള്ള സ്പേസ് എന്തെങ്കിലും ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഞാൻ ഓരോ സീൻ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഓക്കെ അതിൽ മ്യൂസിക് ഇന്നമാതിരി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും, അവിടെ ഇന്ന മ്യൂസിക് വന്ന് നന്നായിട്ടുണ്ടാവും, ആ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവുക, ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് മ്യൂസിക്കിനെ കുറിച്ച്. പിന്നെ നമുക്ക് ഡയറക്ടേഴ്സ് ഓഫ് ഫ്രീഡം തരുന്നുണ്ടാണ് നമുക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത്.
1: ഓരോ സിനിമയ്ക്കും വ്യത്യസ്തമായ കഥയും താളവുമായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഒരു സിനിമ മാത്രം ചെയ്യുക എന്ന നിലപാടിലേ അങ്ങ് ഉറച്ചു നിൽക്കുന്നു.
0: അല്ല അത് ഭയങ്കര ഗുണം ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഓരോ കഥയ്ക്കും അതിൻ്റെ മൂഡ് വേറെ ആയിരിക്കും, അതിൻ്റെ താളം വേറെ ആയിരിക്കും, അപ്പോഴേ അത് ആ പടം വർക്കാവുള്ളൂ. ജോഷ് സാറിനോട് ഞാൻ ഫസ്റ്റ് പടം റൺവേ ആണ് ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ചിടൂ താനപ്പം 2 പടമൊക്കെ ഒരേ പ്രാവശ്യം ഒരേ സമയം വന്നാൽ എന്ത് ചെയ്യും, രാവിലെ ഒരു പടം ഉച്ച കഴിഞ്ഞ ഒരു പടം ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സർ, ഒരു ഡയറക്ടറോട് ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറയും. ഞാൻ സാറോടും പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പടം ചെയ്യുന്ന മാനസികാവസ്ഥ ആയിരിക്കില്ല അടുത്ത വെച്ച്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പടം വർക്ക് ചെയ്ത് പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫൈനൽ എഡിറ്റ് കഴിഞ്ഞാൽ ഒരു 2 ദിവസം ബ്രേക്ക് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കാറ് അടുത്ത പടത്തിലേക്ക്. ഇപ്പോൾ കുഞ്ഞൽതോ എന്ന് പറഞ്ഞ പടവും ഹൃദയവും ഒരേ കാലഘട്ടത്തിൽ തന്നെ സമയത്ത് തന്നെ നടന്ന പടങ്ങളായിരുന്നു. രണ്ടിൻ്റെയും സബ്ജക്റ്റും ഏകദേശം സിമിലർ തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം വിനീതും മാത്തുക്കുട്ടിയും കൂടെ ഇവർ കുഞ്ഞൽദോയും ഹൃദയത്തിന് ഫസ്റ്റ് ഹാഫേ ആയിട്ടുണ്ടായിരുന്നു കണ്ടു. കണ്ടിട്ട് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞൽദോ ഭയങ്കര സ്ലോ ആണല്ലോ. അപ്പോൾ ഹൃദയം കണ്ട കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് പടം ആദ്യം കണ്ടെന്ന് ചോദിച്ചു ഇമ്മീഡിയറ്റ്. അപ്പം പറഞ്ഞു ആദ്യം ഹൃദയമാണ്, അത് തന്നെ കുഴപ്പമെന്ന് പറഞ്ഞു. അപ്പം അവരാലോചിച്ചു അപ്പോൾ എന്നോട് കറക്റ്റാണ് രഞ്ജിട്ടൻ പറഞ്ഞു. അപ്പം 2 പടം 2 താളത്തിന് ഞാൻ ആദ്യമേ വിനീതനടുക്കെ പറഞ്ഞു ഹൃദയത്തിൻ്റെ ഫസ്റ്റ് 15-20 മിനിറ്റ്സ് ഡെഫിനറ്റായിട്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലായിരിക്കും പോവുക, പിന്നീട് അപ്പ് ആൻഡ് ഡൗൺസ് വിൽ ബി ദർ.
1: ഈ ഒരു ഹൃദയം എന്ന സിനിമയിലെ 15 പാട്ട് അത് അങ്ങ് കോർത്തിണക്കിയ രീതി വലിയ ചർച്ചയായിരുന്നല്ലോ. 3 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ആ ചലച്ചിത്ര ശില്പത്തെ പ്രേക്ഷകനെ മടുപ്പിക്കാത്ത രീതിയിൽ ഒരു ദൃശ്യാനുഭവമാക്കി മാറ്റാൻ അങ്ങ് നടത്തിയ പരിശ്രമങ്ങളെ കുറിച്ച്.
0: വിനീത് ആദ്യമേ പടം ഷൂട്ടിങ്ങിന് മുമ്പേ പറഞ്ഞിരുന്നു നമുക്കൊരു 4 ദിവസം ഡിസ്കഷൻ ഇരിക്കണം എന്നിട്ടാ എന്നാലേ പറ്റുള്ളൂ, ഞാൻ എത്ര കുറച്ചിട്ട് 4 മണിക്കൂർ കുറയുന്നില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും സമയക്കുറവ് അത് നടത്തിയില്ല. ഷൂട്ടിങ്ങിന് 1 ആഴ്ച മുമ്പാണ് ഫസ്റ്റ് ഹാഫ് എന്നോട് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുന്നത്, അപ്പോഴും സെക്കൻഡ് ഹാഫ് നറേറ്റ് ചെയ്യാൻ സഹായിച്ചില്ല. അന്ന് ചെന്നൈയിൽ വെച്ചായിരുന്നു. അപ്പോൾ വിനീത് പറഞ്ഞു അയ്യോ നാളെ കോസ്റ്റ്യൂം ട്രയൽ വെച്ചിട്ടുണ്ട്, മറ്റൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിനീത് പ്രോബ്ലം ആവും, ഞാനിവിടെ ഇവിടെ ഇത്ര ദിവസം ഉണ്ടാകുന്നില്ല. അന്ന് ഞാൻ അയ്യപ്പൻ കോശിയുടെ റീറെക്കോർഡിങ് നടക്കുന്ന സമയമാണ്. പിന്നെ ഷൂട്ടിങ് തുടങ്ങിയിട്ട് 3 ദിവസം മുമ്പ് സെക്കൻഡ് ഹാഫ് വായിക്കുന്നത്. അപ്പോൾ തൊട്ടേ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവിടെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 80% കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് ബ്രേക്കായി, ലോക്ക്ഡൗൺ ആയി, പിന്നീടാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു 10 മിനിറ്റുള്ള സീക്വൻസ് വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് വെച്ചു. പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് 8 പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു ഡെഫിനറ്റായിട്ട് 2-3 പാട്ടും കൂടെ വരും കേട്ടോ, പ്ലാൻ ചെയ്തോളാൻ പറയുന്നു. അവസാനം ഷൂട്ടിംഗ് തീരുന്നതിന് മുമ്പ് 12 പാട്ടായി, എഡിറ്റിംഗ് സമയത്ത് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ആയി. പക്ഷേ പ്രേക്ഷൻ ഒരിക്കലും അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ സാധിച്ചെന്നുള്ളതാണ്.
1: മറവത്തൂർ കനവെന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ഒരു സ്വതന്ത്ര ദൃശ്യ സംയോജകൻ എന്ന നിലയിൽ അങ്ങ് അടയാളപ്പെടുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു?
0: ഞാൻ ഓരോ പടവും എഡിറ്റ് ചെയ്യുമ്പോൾ ആ സബ്ജക്ട് എത്രയും ആസ്വാദികരമാക്കാൻ പറ്റുമെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കുക. അതനുസരിച്ച് വർക്ക് ചെയ്യുന്നു. ഓരോ കഥ എഴുതുന്ന ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ ഞാനും അത് വിഷ്വലി എഴുതി തീർത്തു. പടം വിജയിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷിക്കാം. അടുത്ത പടം വരുന്നു, അടുത്ത പടം നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ രാജമാണിക്യം ചെയ്ത് കഴിഞ്ഞപ്പോഴായാലും പിന്നീട് ഞാൻ അൻവർ റഷീദ് പറഞ്ഞു, പുള്ളിയെ പോലെ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞിട്ടുള്ള ഒരു എഡിറ്റർ ഉണ്ടാവും തോന്നുന്നില്ല. പൃഥ്വിരാജ് ഒരിക്കൽ ഒരു കമ്പനി പറഞ്ഞു പറഞ്ഞു, മലയാളത്തിൽ ദ ബെസ്റ്റ് എഡിറ്റർ ഇൻ മലയാള സിനിമയിസ് രഞ്ജനപുരം.
1: അത് പറയുമ്പോൾ അംഗീകാരങ്ങളെ കുറിച്ച്,
0: അംഗീകാരം എന്റെ ഭാഗ്യത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അത് CID മൂസയുടെ എഡിറ്റിങ്ങിനായിരുന്നു. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പടത്തിന്റെ എഡിറ്റിംഗിന് അവാർഡ് കിട്ടുന്ന അന്നത്തെ കാലത്ത്. അത് അന്നത്തെ ജൂറി ചെയർമാൻ ഹരിയൻ സാറായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ പടത്തിന് എഡിറ്റർക്ക് അവാർഡ് കൊടുത്തില്ലെങ്കിൽ അത് വലിയ അനീതിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. അവാർഡ് കിട്ടാത്തൊരു വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു അവാർഡ് കിട്ടാത്തെങ്കിൽ എന്നെ നാട്ടിൽ എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞായിരുന്നു. കാരണം നാട്ടിലൊക്കെ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പിന്നെയാണ് ഓ കുഴപ്പമില്ലല്ലോ, ഇവനപ്പോൾ എന്തൊക്കെ പണി അറിയുന്നവർത്തിന് ഇല്ലെന്നോട് ചിന്തന്നു. കാരണം നമ്മുടെ നാട്ടുകാർക്ക് സിനിമയോടൊക്കെ അത്രയ്ക്കുള്ള അവയർനെസ് ഉണ്ടായിരുന്നുള്ളൂ.
1: പലപ്പോഴും വലിയ അവാർഡുകൾ പോലും എഡിറ്റർമാരെ മറന്നു പോകുന്നതിനെ കുറിച്ച് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്?
0: ഒത്തിരി വിഷമം തോന്നാറുണ്ട് പലപ്പോഴും. ശരിക്കും ജൂറി കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ സിനിമ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ ആ എഡിറ്റർ എത്രമാത്രം എഫക്റ്റ് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത്. കാരണം നമുക്കും ജഡ്ജ് ചെയ്യാൻ പറ്റും മറ്റു പടങ്ങളുടെ വർക്കും നമ്മുടെ വർക്കും എങ്ങനെയുണ്ട്. അപ്പം ചിലപ്പോൾ ചില വർഷങ്ങളൊക്കെ അവാർഡ് കിട്ടിയ പടങ്ങളുടെ വർക്കാണെന്ന് നമുക്ക് വിഷമം തോന്നും. നമ്മൾ അതിനേക്കാൾ എത്ര ഗംഭീര വർക്ക് ഉണ്ടായിരുന്നായിട്ട് കിട്ടിയില്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോവും. സാറില്ല പിന്നെ അവാർഡല്ലല്ലോ മെയിൻ കാര്യം ഓർത്ത്. പിന്നെ ആ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. ഇപ്പോഴും പടത്തിന്റെ ഓഡിയോ ലോഞ്ചിന് എപ്പോഴും മ്യൂസിക് ഡയറക്ടർ സംസാരിക്കും, അതിൽ പാട്ട് പാടിയവർ പാട്ട് എഴുതിയവർ ഒക്കെയാണ് അധികം സംസാരിക്കാറ് സ്റ്റേജിൽ വന്ന്. പിന്നെ ഡയറക്ടർ സംസാരിക്കുമായിരിക്കും. ഹൃദയത്തിന്റെ ഓഡിയോ ലോഞ്ചിന് വിനീത് ഹിഷാമിനെ ആദ്യം വിളിച്ച് വിനീത് എന്നെ മാത്രമേ പിന്നെ സ്റ്റേജിലേക്ക് വിളിച്ചുള്ളൂ സംസാരിക്കാൻ വേണ്ടി.
1: എത്രത്തോളം സിനിമയായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും?
0: എങ്ങനെയാലും ഒരു 100 അടുത്തായിട്ടുണ്ട്.
1: ആ ഒരു കാലഘട്ടം മുതൽ ഇപ്പൊ ഇന്ന് പുതിയ തലമുറയിലെ ഏത് ആളുകൂടെ ചെയ്തത്?
0: പുതിയ തലമുറയിലെ ന്യൂജൻ ആയിരുന്നല്ലോ ബൊബ്ബ എന്ന് പറഞ്ഞ ഇവിടെ അത് ചെയ്തു. ഇനി ഇപ്പോഴും ഞാൻ 2 പുതിയ ഡയറക്ടേഴ്സിന് ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എം പത്മകുമാറിന്റെ ഒരു പടം തീർന്നു, പിന്നെ വേറെ 2 പുതിയ ഡയറക്ടേഴ്സിന്റെ പടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും നല്ല പടങ്ങളാണ് ചെയ്തതിൽ. ക്ലാസ്മേറ്റ്സ്, രാജമാണിക്യം, മീശവാദം, വർക്ക് നളിയ, അങ്ങനെ കുറെയുണ്ട്. ഇപ്പൊ നരന്റെയൊക്കെ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു ചാലഞ്ചിങ് വർക്ക് തന്നെയായിരുന്നു. കാരണം അതിനകത്ത് തടിപിടുത്തവും കാര്യങ്ങളൊക്കെ വലിയൊരു എഫേർട്ട് തന്നെയായിരുന്നു. അത് ഷൂട്ട് ചെയ്ത് അദ്ദേഹം ഒറ്റ പോക്ക് പോയി. അപ്പൊ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡബ്ബിങ്ങിന് കിട്ടി അവിടെ നിന്ന് എല്ലാവരും ഗംഭീര അഭിപ്രായമൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴാണ് സാറിന്റെ ഒരു കോള് വരുന്നത്. എടോ ഭയങ്കര അഭിപ്രായങ്ങളോടും, സാറേ എവിടെയാണ്? അവന് ഞാൻ ദുബായിലാടോ. പിന്നെ എനിക്കറിയാം കുറേ കൂടെയൊക്കെ എടുക്കണമായിരുന്നു, പക്ഷെ താനത് മാനേജ് ചെയ്യുന്ന എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോ ഒരു വലിയൊരു എഫേർട്ട് തന്നെയായിരുന്നു ആ പടത്തിന്റെ ഒരു വർക്ക്. ടെക്നോളജി ഒരിക്കലും ഞാൻ തള്ളി പറയില്ല, എന്നും ഞാൻ അതിന്റെ ഒപ്പം തന്നെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. മാക്സിമം എന്നും അതിന്റെ അപ്ഡേഷൻസ് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. പുതിയ പുതിയ വേർഷൻസ് എന്താണെന്ന് വെച്ചാൽ പഠിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. ഇനി AIയുടെ നല്ലൊരു കോച്ചിങ് നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഹോളിവുഡിലൊരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നോക്കണം.
1: അധികം ഈ ഒരു രംഗത്തേക്ക് പുതിയ ആൾക്കാരായാലും വരാറില്ല തോന്നല്ലേ?
0: ഇല്ല, ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ വരുന്നവരൊരു സീരിയസ് ആയിട്ട് ഒരു പടത്തിന്റെ എഡിറ്റിങ്ങിന് കാണുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. കാരണം വെച്ചാൽ അതിൽ സസ്റ്റെയിൻ ചെയ്യുന്നവർ വളരെ വിരളമാണ്, അതാണ് എൻ്റെ ഒരു പ്രോബ്ലം. സോഫ്റ്റ്വെയർ പഠിച്ചാൽ എഡിറ്റിംഗ് പഠിച്ചെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഇന്നിപ്പോൾ പഴയ മാതിരി നമുക്ക് ഒത്തിരി പടങ്ങളൊന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴത്തെ പടങ്ങളിലെല്ലാം നമുക്ക് ഒരുപാട് വർക്കിംഗ് ടൈം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ ഡിജിറ്റലായി കഴിഞ്ഞാൽ മേക്കിംഗ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട് നമുക്കപ്പോൾ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്.
1: ലാൽജോ സാറിന്റെ മുഴുവൻ പടങ്ങളും അങ്ങാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്?
0: അതെ, ലാൽജോസിന്റെ എല്ലാ സിനിമകളും ചെയ്തിട്ടുണ്ട്. ജോണി ആന്റണി ചെയ്തിട്ട് വിനീത് ശ്രീനിവാസന്റെ എല്ലാ സിനിമകളും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോഷ് സാറിന്റെ കുറച്ച് സിനിമ ചെയ്തു, അൻവർ റഷീദിന്റെ ഫസ്റ്റ് പടഞ്ഞത്, രാവണ പ്രഭു ഒക്കെ ചെയ്തിരുന്നു. സന്തോഷം, താങ്ക് യു സോ മച്ച്. ഏതായാലും ഇത്രയും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സഹായിച്ച എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.
1: മലയാള സിനിമയുടെ സാങ്കേതിക ചരിത്രത്തിൽ തന്റെ പേര് സുവർണാക്ഷരങ്ങളാൽ അടയാളപ്പെടുത്തിയ ദൃശ്യ സംയോജനത്തിന്റെ മാന്ത്രികൻ രഞ്ജൻ എബ്രഹാം പങ്കെടുത്ത ജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു, H കൂടെ C

0: ഏഴ് മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
1: ആകാശവാണി കണ്ണൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ അസൽ രേഖകൾ സഹിതം 23 രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0467-2-20453-0. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ ബയോഡാറ്റ, മുൻപരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 26 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാവണം. ഫോൺ നമ്പർ 0499-8240221. ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രോപോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം 29 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 94-95-77-25-26. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 21 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10 ക്ലാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ഫോൺ നമ്പർ 94-96-04-97-19. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്തമായി നടപ്പിലാക്കുന്ന മൈഗ്രന്റ് സുരക്ഷാ പദ്ധതിയിൽ താൽക്കാലിക കൌൺസിലറെ നിയമിക്കുന്നു. സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയിൽ ബിരുദാനന്തര ബിരുദവും കൌൺസിലിംഗ് മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം 21 രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 70-25-70-69-36. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
1: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. UAEയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ, യുഗാണ്ട രാജ്യങ്ങളിൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 wicket വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, K A തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ്, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, V അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, മോൻസ്

0: ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും അപ്പൂ ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. രാവിലെ 10 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 8 മണി മുതൽക്കായിരിക്കും പാസ് ലഭിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്ത് എത്തുന്നത്.
0: സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ഗേറ്റിലൂടെ VIP എൻട്രി മാത്രമായിരിക്കും ഉണ്ടാക്കുക. 9 മണിക്ക് ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിക്കും. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹറാൾഡ് 5 സോൻജ രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ശ്രീ മോദി സ്വീഡനിൽ എത്തിയത്. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31st അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഇന്ത്യ സ്വീഡൻ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ധാരണയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുതിയ അവസരങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാർ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. സ്വീഡിഷ് CEOമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നേതാക്കളെ ക്ഷണിച്ചു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയിൽ ഇന്ത്യ സ്വീഡൻ ദീർഘകാല വ്യാവസായിക പങ്കാളിത്തം ദൃഢമായതായും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീഡൻ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയും ശ്രീ മോദി എടുത്തു പറഞ്ഞു.
2: ആതങ്ക്വാദ് പൂരി മാനവത ഗംഭീർ ചുനൌതി ഹെ. പിച്ചലെ വർഷ് പഹൽഗാം മേ ഹുയെ ആതങ്കി ഹംലേക്ക് ബാദ് ഹെ സ്വീഡൻ സേ മിലെ സമർത്ഥൻ കെ ലിയെ മേ പ്രധാനമന്ത്രി ക്രിസ്റ്റർസൻ കാ ആഭാര വ്യക്ത കർത്താ ഹും. ഹം ആതങ്ക്വാദ് ഔർ ഉസ്കേ സമർത്ഥകോ കേ വിരുദ്ധ ലഡായി ജാരി രഖേംഗേ.
0: സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎഇയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇവ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിനു പുറത്തുള്ള ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല.

0: ും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ എബോള രോഗബാധയെ തുടർന്ന് 80 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. ഈ രോഗബാധ ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിർത്തി രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. കീവിൽ 24 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേർക്കെങ്കിലും പരിക്കേറ്റതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. UAE ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
3: സ്കോളർഷിപ്പോടുകൂടിയുള്ള BTech MTech എഞ്ചിനീയറിംഗ്,
2: BTech സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ BTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
3: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
3: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 04972855005.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
6: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
5: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
5: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
6: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: പാട്ടിൽ ഈ പാട്ടിൽ
7: നീലക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം കണ്ടെത്തിയ ഗായികയാണ് ജാനമ്മ ഡേവിഡ്. വ്യത്യസ്തമായ ആലാപന ശൈലിക്കുടമയായ ജാനമ്മ ഡേവിഡിനെ അതിനു മുൻപേ തന്നെ പി ഭാസ്കരൻ കണ്ടെത്തി കഴിഞ്ഞിരുന്നു.

ഭാസ്കരൻ മാസ്റ്ററുടെ ശുപാർശ പ്രകാരമാണ് കെ രാഘവൻ ജാനമ്മ ഡേവിഡിനെ നീലക്കുയിലിൽ പരിഗണിക്കുന്നത്. നാടോടി സംഗീത ശൈലി കൊണ്ട് അനുഗ്രഹീതമായ തെളിഞ്ഞ ആലാപനവുമായി ഇതാ ജാനമ്മ ഡേവിഡ് ഒരിക്കൽ കൂടി നമ്മെ അതിശയിപ്പിക്കുന്നു.

ഇതൊരു എച്ച് എം വി ഗ്രാമഫോൺ പാട്ടാണ്. കൂടെ വിക്ടർ ജോൺ എന്ന ഗായകൻ. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വൈക്കം ചന്ദ്രശേഖരൻ നായർ. സംഗീതം പി കെ തങ്കപ്പൻ.

0: നിങ്ങൾക്കറിയാമോ, പൈപ്പ് കാർ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജാർഖണ്ഡിലെ അമാഡുബി എന്ന ഗ്രാമത്തിൽ ഉത്ഭവിച്ച അതിപുരാതന ചിത്രകലാശാഖയാണ് പൈപ്പ്കാർ. മനുഷ്യർക്കും പ്രകൃതിക്കും തുല്യ പ്രാധാന്യം നൽകുന്ന രചനാശൈലിയാണിത്. ജാർഖണ്ഡിന്റെയും പശ്ചിമ ബംഗാളിന്റെയും ഭൂതകാല സംസ്കൃതി ഈ ചിത്രങ്ങളിൽ പ്രതിഫലിച്ചു കാണാം.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: വായനയുടെ വാതായനങ്ങൾ. ഇയോൻമി പാർക്ക് എഴുതിയ ഇൻ ഓർഡർ ടു ലിവ് എന്ന ആത്മകഥയെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു രാധാകൃഷ്ണൻ അടുത്തില.
3: അധികാര കൊതിമൂത്ത് അശ്വമേധത്തിനിറങ്ങുന്ന സാമ്രാജ്യത്വ ശക്തികൾ നാമാവശേഷമാക്കിയ പ്രദേശങ്ങളിൽ ഒന്നാണ് കൊറിയൻ ഉപദ്വീപ്. ജാപ്പാനീസ് കോളനിയായിരുന്ന കൊറിയ 1945 രണ്ടാം ലോക മഹായുദ്ധാനന്തരം 2 വ്യത്യസ്ത രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. ഒരേ സാംസ്കാരിക പൈതൃകവും അസ്തിത്വവും പേറിയിരുന്ന ഒരു ജനത വരച്ചിടപ്പെട്ട അതിർത്തിക്കാ

0: അപ്പുറവും ഇപ്പുറവുമായി നിലയുറപ്പിച്ച് പോരടിക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. ഉത്തരകൊറിയൻ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളുടെയും ധാർഷ്ട്യത്തിന്റെയും പേടിപ്പെടുത്തുന്ന കഥകൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് ജീവൻ പണയപ്പെടുത്തി അവിടെ നിന്നും രക്ഷപ്പെട്ടോടി വിവിധ രാജ്യങ്ങളിൽ അഭയം തേടിയ ഉത്തര കൊറിയക്കാരിൽ നിന്നു തന്നെയാണ്. ഭരണകൂടത്തിന്റെ ഉരുക്കുമുഷ്ടികളെ മറികടന്ന് ഒരു നേരത്തെ ഭക്ഷണവും അല്പം സ്വാതന്ത്ര്യവും മാത്രം കൊതിച്ചുകൊണ്ട് ഇയോൻമി പാർക്ക് എന്ന പെൺകുട്ടിയും അമ്മയും രക്ഷപ്പെടാൻ നടത്തിയ സാഹസികതകളും അവർക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളുമാണ് ഇൻ ഓർഡർ ടു ലിവ് എന്ന ഇയോൻമി പാർക്കിന്റെ ഈ ആത്മകഥയുടെ ഇതിവൃത്തം. ഉദ്വേഗജനകമായ വായനയിലുടനീളം നമുക്ക് മനസ്സിലാകും ഇത് ഇയോൻമി പാർക്കിന്റെ മാത്രം കഥയല്ല, മകളുടെ ശരീരം നോട്ടമിട്ട ചൈനീസ് മനുഷ്യക്കടത്ത് ഏജന്റിനെ തടയാൻ സ്വന്തം ശരീരം നൽകേണ്ടി വന്ന അമ്മയുടെ കഥയാണ്. കൺമുന്നിൽ തന്റെ അമ്മയെ ബലാത്സംഗം ചെയ്യുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. വിശന്നു വലഞ്ഞപ്പോൾ ചത്ത ഉരുവിന്റെ മാംസം ഭക്ഷിച്ചതിനാൽ പട്ടിണി കിടക്കപ്പെട്ട് പരസ്യമായി വെടിയുണ്ടകളേറ്റ് ചിന്തിച്ചെറിയ ക്ഷയരോഗിയായ യുവാവിന്റെ കഥയാണ്. പുഴുക്കളെയും പ്രാണികളെയും ഭക്ഷണമാക്കേണ്ടി വന്ന ബാല്യങ്ങളുടെ കഥയാണ്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ ഭരണകൂടത്തിന്റെ ആശയ പ്രചരണ വിഡ്ഢിത്തങ്ങളിൽ വിശ്വസിച്ച് സ്വാതന്ത്ര്യത്തിന്റെയും സ്വാഭാവിക നീതിയുടെയും മാനുഷിക പരിഗണനകളുടെയും പരിസരത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ട കഥയില്ലാതായ ജീവിതങ്ങളുടെ കഥയാണ്. 1993 ഒക്ടോബർ 4 ഇയോൻമിയുടെ ജനനം. മാസം തികയാതെ പ്രസവിച്ചതിനാൽ ജീവിച്ചിരിക്കുമോ എന്ന് സംശയമായിരുന്നു. എന്നാൽ എങ്ങനെയോ അതിജീവിച്ചു. ചേച്ചി യുൻമി 2 മൂത്തതാണ്. പുരുഷാധിപത്യ ഉത്തരകൊറിയയിൽ ആൺകുട്ടിയെയാണ് അമ്മ ക്യൂം സുക്കും അച്ഛൻ പാർക്ക് ജിൻസിക്കും പ്രതീക്ഷിച്ചത്. ചൈനക്കും ഉത്തരകൊറിയക്കും ഇടയിൽ കിടക്കുന്ന യാലു നദീതീരത്ത് ഹൈസാനിൽ റെയിൽവേ പാതയ്ക്ക് മുകളിലെ കുന്നിൻ ചെരുവിൽ ഒറ്റമുറി വീട്ടിലായിരുന്നു വാസം. ഇയോൻമിക്ക് 9 പ്രായമുള്ളപ്പോഴാണ് 82 ഉത്തരകൊറിയയുടെ നേതാവ് കിം ഇൽ സുങ് മരണപ്പെടുന്നത്. 5 ഉത്തരകൊറിയയെ തന്റെ ഉരുക്കുമുഷ്ടികളാൽ അടക്കി ഭരിച്ചിരുന്ന കിം ഇൽ സുങ് മരണമില്ലാത്തവനാണെന്നാണ് അമ്മയടക്കമുള്ളവർ വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിന് ശേഷം മകൻ കിം ജോങ് ഇൽ സുങ് ഭരണാധിപനായി. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഉത്തരകൊറിയയാണെന്നും ഭരണാധികാരികൾ അമാനുഷരാണെന്നും അമ്മയെപ്പോലുള്ളവർ കരുതി. സൂര്യോദയത്തിന് കാരണം തന്നെ കിം ഇൽ സുങ് ആണെന്ന് വരെ ധരിച്ചവരുണ്ട് ഇക്കൂട്ടത്തിൽ. വർഷങ്ങൾക്കിപ്പുറമാണ് തന്റെ നേതാക്കന്മാരായ കിമ്മുമാർ തങ്ങളുടെ സോഷ്യലിസ്റ്റ് മാതൃകാ പുരുഷനായ ജോസഫ് സ്റ്റാലിനിൽ നിന്നും പഠിച്ച 2 മനുഷ്യരാണെന്ന് അമ്മ തിരിച്ചറിഞ്ഞത്. ഉത്തരകൊറിയയിൽ പുരുഷന്മാർക്ക് സൈനിക സേവനം നിർബന്ധമായിരുന്നു. അച്ഛനും പട്ടാളത്തിൽ ചേർന്നു. എന്നാൽ രോഗബാധിതനായി തിരിച്ചെത്തി. പിന്നീട് ചില കച്ചവടങ്ങളിൽ ഏർപ്പെട്ടു. സിഗരറ്റ്, ചൈനീസ് വസ്ത്രങ്ങൾ, ഉണക്കമീൻ എന്നിവയുടെ വിൽപ്പന. ഉത്തരകൊറിയയെ സൃഷ്ടിച്ച കമ്മ്യൂണിസ്റ്റ് ശക്തി രാജ്യങ്ങൾ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയതോടെ രാജ്യം കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങി. ഗവൺമെന്റ് റേഷൻ വെട്ടിച്ചുരുക്കി. അല്പം കഞ്ഞിയോ ഉരുളക്കിഴങ്ങോ മാത്രമാണ് വീട്ടിൽ കഴിക്കാൻ കിട്ടുക. റൊട്ടി ഒരു സ്വപ്നം മാത്രമായിരുന്നു. കുടുംബം പോറ്റാൻ അച്ഛൻ കള്ളക്കടത്ത് നടത്തി. വൈകാതെ പിടിക്കപ്പെട്ട് ജയിലിലുമായി. അച്ഛനെ പുറത്തെടുക്കാൻ അമ്മ പെടാപ്പാട് വിട്ടു. യുവൻമിക്കും ചേച്ചിക്കും പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. അച്ഛനെ കൂടാതെ അമ്മ തിരിച്ചെത്തിയപ്പോൾ ഹൈസാറിൽ നിന്ന് ചെറുപട്ടണമായ കൊവോണിലേക്ക് മാറേണ്ടി വന്നു. അവിടെ ഒരു പ്രാദേശിക മിഡിൽ സ്കൂളിൽ ചേർന്നു. ഉത്തരകൊറിയയിലെ കുട്ടികൾ പഠനത്തേക്കാൾ ഏറെ മറ്റു ജോലികൾ ചെയ്യേണ്ടി വരുന്നു. രാജ്യത്തെ സമ്പൂർണ്ണ തകർച്ചയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന വേതനമില്ലാത്ത തൊഴിലാളികളുടെ ഭാഗമാണവർ. അതിനാൽ സ്കൂൾ ബാഗിൽ എപ്പോഴും ഒരു ജോലിക്കുപ്പായം കരുതിയിരുന്നു ഇയോൻമി. ഉത്തരകൊറിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾ പഠനം, ജോലി, അഭിപ്രായ പ്രകടനം എന്നിവയിൽ മാത്രമല്ല വ്യക്തിഗത ഗുണങ്ങളെ നശിപ്പിച്ചും ലോക വീക്ഷണത്തിലൂടെ ആർജിച്ചെടുക്കേണ്ട കഴിവുകളെ ഇല്ലാതാക്കിയും പൂർണമായി അടിമകളാക്കി മാറ്റുന്നു. ബൈബിളിലെ 10 ഭരണകൂടത്തിന്റെ 10 സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളിലേക്ക് കുത്തിവെക്കും. ഒരിക്കൽ അമ്മാവന്റെ വീട്ടിൽ വെച്ച് ഭരണകൂടത്തെ പേടിച്ച് അതിരഹസ്യമായി കണ്ട ടൈറ്റാനിക് സിനിമ യുവൻമിയെ വളരെയധികം സ്വാധീനിച്ചു. സ്നേഹത്തെയും മനുഷ്യത്വത്തെയും കുറിച്ച് ടൈറ്റാനിക്കിൽ അഭിനേതാക്കൾ സംസാരിക്കുന്നത് അവളെ അത്ഭുതപ്പെടുത്തി. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ മധുരം ലഭിച്ചത് ഈ സിനിമയിൽ നിന്നാണ്. ജനങ്ങൾക്ക് അവരുടെ വിധി തീരുമാനിക്കാൻ കഴിയുമെന്ന കാര്യം വല്ലാതെ ഭ്രമിപ്പിച്ചു. പിന്നീട് വായിക്കാനിടയായ ജോർജ് ഓർവെലിന്റെ 1984 എന്ന പുസ്തകവും ഇതേ അനുഭവം നൽകി. നദിക്കപ്പുറമുള്ള ജനതയോട് എപ്പോഴും അസൂയ തോന്നാറുണ്ട്. അവർക്ക് ലഭിക്കുന്ന പലതും എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്ന ചിന്ത ഇടയ്ക്കിടെ കടന്നുവരും. അച്ഛൻ ജയിലിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഈ ചിന്തയ്ക്ക് ആക്കം കൂടി. തങ്ങളുടെ പെൺമക്കൾക്ക് ഇവിടെ ഭാവി ഇരുളടഞ്ഞതാണെന്നും അതിനാൽ പുറത്തേക്കുള്ള വഴി തേടണമെന്നും അവർക്കും ബോധമുദിച്ചു. പട്ടാളക്കാരുടെ പിടിയിൽ അകപ്പെടാതെയും വെടിയേൽക്കാതെയും നദി മുറിച്ച് അക്കരയെത്താൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ചൈനയിലേക്ക് കടക്കാൻ യുവൻമി ഒരു കടത്തുകാരനെ കണ്ടെത്തി. വയറ്റിൽ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിലായതിനാൽ യുവൻമിക്ക് കൂടെ പോകാൻ കഴിഞ്ഞില്ല. നിങ്ങളും രക്ഷപ്പെട്ടോളൂ, ഞാൻ തൽക്കാലം ഇവിടെ തങ്ങാം, അച്ഛൻ പറഞ്ഞു. അമ്മേ, നമുക്കും പോകണം, ഇനിയൊരു അവസരമുണ്ടാകില്ല, യുവൻമി അമ്മയെ നിർബന്ധിച്ചു. മനുഷ്യക്കടത്തുകാരുടെ പല കൈകൾ മറിഞ്ഞ് ഒടുവിൽ രണ്ടുപേരും ചൈനയിലെത്തി. 18-നും 28-നും ഇടയിൽ പ്രായമുള്ളവരെ അടിമകളും ഭാര്യമാരുമായി വിറ്റുപോകൂ. 13-വയസ്സുകാരിയായ മകളെ രക്ഷിക്കാൻ അമ്മയ്ക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നു. പല ബ്രോക്കർമാരും ക്രൂരമായി പീഡിപ്പിച്ചു. ഹോങ്വേ എന്ന ബ്രോക്കർ അമ്മയെ ഒരു കർഷകന് വിറ്റു. യുവൻമിയെ സ്വന്തം ചൊൽപ്പടിയിലാക്കി. പിന്നീട് അച്ഛനെ കൊണ്ടുവന്നെങ്കിലും അർബുദ ബാധിതനായി അയാൾ മരിച്ചു. അമ്മയും മകളും പരസ്പരം ബന്ധപ്പെട്ടിരുന്നു. ഹോങ്വേയോട് വിട പറഞ്ഞ അവർ കമ്പ്യൂട്ടറിൽ ചാറ്റ് ചെയ്യുന്ന അധോലോക കുറ്റവാളിയുടെ കെണിയിലകപ്പെട്ടു. ചൈനയിൽ ഉത്തരകൊറിയക്കാർ ഗവൺമെന്റിനാൽ വേട്ടയാടപ്പെട്ടപ്പോൾ നഗരത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സഹായത്തോടെ അതിർത്തി കടന്ന് മംഗോളിയയിലെത്തി. ഇവിടെ നിന്നാണ് വല്ലപാടും ദക്ഷിണ കൊറിയയിലെത്തിയത്. പീഡനവും ജയിൽവാസവും തിരിച്ചയക്കുമെന്ന ഭീഷണിയുമൊക്കെ നേരിട്ടെങ്കിലും ഒടുവിൽ ഹാനോവൺ എന്ന പുനരധിവാസ കേന്ദ്രത്തിലെത്തി. ഏറെ പരിശ്രമത്തിനു ശേഷം ദക്ഷിണ കൊറിയൻ പൌരത്വം ലഭിച്ചു. തുടർ പഠനത്തിന് സൌകര്യം കിട്ടി. ടെലിവിഷനിൽ ചില പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിനിടയിൽ 7 വർഷമായി തിരഞ്ഞുകൊണ്ടിരുന്ന ചേച്ചി യുവൻമിയെ കണ്ടെത്താനും സാധിച്ചു. അറിവിൽ നിന്ന് സന്തോഷം ലഭിക്കുമെന്നത് വേറൊരു അറിവായിരുന്നു. പലതരം പുസ്തകങ്ങൾ വായിച്ചു. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ, റോസാ പാർക്ക് എന്നിവരുടെയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനായി ജീവിതം ഹോമിച്ച അനേകം പേരുടെയും ജീവചരിത്രം വായിച്ചു. സോക്രട്ടീസ്, നീഷെ എന്നിവരുടെ പുസ്തകങ്ങളിലും ആകൃഷ്ടയായി. കോളേജ് പഠനം നീതിബോധം വർദ്ധിപ്പിച്ചു. ശബ്ദവും പ്രതീക്ഷയുമില്ലാത്ത ഉത്തരകൊറിയക്കാരുടെ വക്താവായി മാറി. അന്തർദേശീയ വേദികളിൽ ആഗോള നീതിക്കായി ശബ്ദമുയർത്താൻ കഴിഞ്ഞു. 21-ാം വയസ്സിലാണ് യുവൻമി തന്റെ ആത്മകഥ എഴുതുന്നത്. വാക്കുകൾ വഹിക്കുന്ന അർത്ഥത്തെക്കാൾ നമ്മുടെ സഹജീവികളുടെ അനുഭവങ്ങൾ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതങ്ങളാണ് ഈ കൃതിയെ വേറിട്ട് നിർത്തുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടേതായ മരുഭൂമികളുണ്ട്. ഒന്നും മറ്റൊരാളുടേതിന് തുല്യമായിരിക്കില്ല. പക്ഷേ ജീവിതത്തിലൊരു ലക്ഷ്യം കണ്ടെത്താനും സ്വതന്ത്രരാകാനും നാമെല്ലാം അത് മാറിക്കടന്നുപോകേണ്ടതുണ്ടെന്നും യുവൻമി പാർക്ക് ഈ ആത്മകഥയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. തനിമ ഒട്ടും ചോരാതെ തന്നെ ഈ ഉത്തരകൊറിയൻ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണം മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയ എസ് ദിലീപ് ഖാനും എം നിഷാദും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു.
1: യുവൻമി പാർക്ക് എഴുതിയ ഇൻ ഓർഡർ ടു ലിവ് എന്ന ആത്മകഥയെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് രാധാകൃഷ്ണൻ അടുത്തില.
2: വായനയുടെ വാതായനങ്ങൾ.

0: Hello friends, welcome to Good English.
1: Definite article the ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏറെയുണ്ട്. പലർക്കുമുള്ള സംശയമാണ്, രാജ്യങ്ങളുടെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കേണ്ടതുണ്ടോ? ദ ചേർത്ത് പറയുന്ന രാജ്യനാമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദ ഫിലിപ്പീൻസ്. ദ ചേർക്കാതെ പറയുന്ന പേരുകളുമുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യ. എന്താണ് ഇതിന്റെ നിയമം? പറയാം. റിപ്പബ്ലിക്, കിങ്ഡം, യൂണിയൻ, യുണൈറ്റഡ്, സൾട്ടനറ്റ് എന്നിങ്ങനെയുള്ള വാക്കുകൾ ചേർത്ത് പറയുമ്പോൾ ദ വേണം, അല്ലാത്തതിന് വേണ്ട. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ യുണൈറ്റഡ് കിങ്ഡം, ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യ, ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതായത് യുഎഇയിലെ ഘടകരാജ്യങ്ങളുടെ പേരുകൾക്ക് ദ വേണ്ട. ദുബായ്, അബുദാബി, ഷാർജ എന്നിങ്ങനെ പറയുമ്പോൾ ദ ചേർക്കാതെയാണ് പറയുക. ദ സൾട്ടനറ്റ് ഓഫ് ഒമാൻ, ദ കിങ്ഡം ഓഫ് ബഹറിൻ, ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, ദി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ, ദ സ്റ്റേറ്റ് ഓഫ് ഖത്താർ. നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. എന്നാൽ സൗദി അറേബ്യ, ഇന്ത്യ, ചൈന, ബഹറിൻ, അമേരിക്ക, പാകിസ്ഥാൻ, ഖത്തർ, ഒമാൻ എന്നിങ്ങനെ പറയുമ്പോൾ ദ ഇല്ലാതെയാണ് പറയുക. തുടക്കത്തിൽ പറഞ്ഞ ആ എക്സാമ്പിൾ, ദ ഫിലിപ്പീൻസ്, ഔദ്യോഗിക നാമം ദ റിപ്പബ്ലിക് ഓഫ് ഫിലിപ്പീൻസ് ആണ്. എന്നാൽ ഫിലിപ്പീൻസ് എന്ന് പറയുമ്പോഴും ദ ഫിലിപ്പീൻസ് ആണ്. കാരണം ഫിലിപ്പീൻസ് എന്ന രാജ്യം ഒരു ആർച്ചിപ്പലാഗോ ആണ്. ആർച്ചിപ്പലാഗോ എന്നാൽ ദ്വീപുകളുടെ കൂട്ടം. ദ്വീപുകളുടെ കൂട്ടമാവുമ്പോൾ ദ ചേർക്കണമല്ലോ. നെതർലൻഡ്സ് എന്ന രാജ്യം ദ നെതർലൻഡ്സ് ആണ്. കാരണം 12 പ്രവിശ്യകൾ അതായത് പ്രൊവിൻസസ് ചേർന്നതാണ് നെതർലൻഡ്സ് എന്ന രാജ്യം. ഒഫീഷ്യൽ നെയിം ദ കിങ്ഡം ഓഫ് നെതർലൻഡ്സ്. കിങ്ഡം ചേർക്കാതെയും ദ നെതർലൻഡ്സ് എന്നാണ് പറയുക. നമ്മുടെ നാഷണൽ പ്ലെഡ്ജിന്റെ തുടക്കം, ഇന്ത്യ ഇസ് മൈ കൺട്രി. ഇന്ത്യ എന്റെ രാജ്യമാണ്. ദ ഇന്ത്യ ഇസ് മൈ കൺട്രി അല്ല, ഇന്ത്യ ഇസ് മൈ കൺട്രി. രാജു ഇസ് വർക്കിംഗ് ഇൻ ആൻ ഐ ടി കമ്പനി ഇൻ ദ നെതർലൻഡ്സ്. നെതർലൻഡ്സിലുള്ള ഒരു ഐ ടി കമ്പനിയിലാണ് രാജു ജോലി ചെയ്യുന്നത്. രാജു ഇസ് വർക്കിംഗ് ഇൻ ആൻ ഐ ടി കമ്പനി ഇൻ ദ നെതർലൻഡ്സ്. They have decided to move to the United States of America. അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് നീങ്ങാൻ അതായത് താമസം മാറാൻ തീരുമാനിച്ചു. ദ ഹാവ് ഡിസൈഡ് ടു മൂവ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് മാത്രം പറഞ്ഞാലും, സ്റ്റേറ്റ്സ് എന്ന് മാത്രം പറയുകയാണെങ്കിലും, യു എസ് എ എന്നോ യു എസ് എന്നോ പറയുകയാണെങ്കിലും ദ ചേർക്കണം. ദ ഹാവ് ഡിസൈഡ് ടു മൂവ് ടു ദ യു എസ് എ. ദ ഹാവ് ഡിസൈഡ് ടു മൂവ് ടു ദ യു എസ്. ദ ഹാവ് ഡിസൈഡ് ടു മൂവ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. They have decided to move to the states. എന്നാൽ അമേരിക്ക എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ദ ചേർക്കരുത്. They have decided to move to America. അവർ അമേരിക്കയിലേക്ക് നീങ്ങാൻ അതായത് താമസം മാറാൻ തീരുമാനിച്ചു. Bye-bye and take care. This is Smita Manikoth.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7,000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ 1:66 മംഗളൂരു സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് 24 മിനിട്ടും 66 324 ഷൊർണൂർ കണ്ണൂർ മെമു 6 മിനിറ്റും

0: last night, chasing a target of 194 runs set by Rajasthan Royals. Delhi Capitals scored 197 for 5 in 19.2 overs. KL Rahul was the top scorer with 56 runs. For Delhi Capitals, Mitchell Stark took 4 wickets, which was later adjudged player of the match. And now for a look at today's newspapers, it's over to Neera Arakel.
1: Thank you, Shagun. Sweden confers its highest honour on PM Narendra Modi. The Royal Order of the Polar Star Degree Commander Grand Cross is Prime Minister Modi's 31st international award, is the top headline in the Pioneer, while the Asian Age headlines trade to chips. India inks 14 Netherlands pacts, lifts ties, Modi jettin, hold talks, adopt strategic partnership roadmap. The statesman mentions metro to run extra rain train trips to encourage use of public transport. This capacity expansion aims to ensure uninterrupted service and efficient passenger management. UAE nuclear plant attacked by drone, testing Iran truce, writes the Hindustan Times. While the Times of India states drone attack sparks fire at UAE nuclear plant. In an editorial titled Diversification Gains, the Hindu commends India's export performance in April 2026, underscoring the attempts by the government and industry to diversify in terms of crisis. And finally, the Indian Express writes HPV vaccination sees uptake, 1,100 girls receiving the shot. The figure reflects a slow but steadily accelerating start to one of the country's most important public health drives in recent years in preventing cervical cancer. And with that, it's back to you, Shagun.
0: Thank you, Neera. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds bilateral talks with his Swedish counterpart Ulf Kristersson in Gothenburg. India and Sweden decide to elevate their bilateral ties to strategic partnership. Prime Minister Modi invites Swedish companies to enhance their presence in India under Make in India National Green Hydrogen Mission and National Critical Mineral Mission initiatives. Congress leader V.D. Satheeshan to be sworn in as Chief Minister of Keralam today. Southwest monsoon likely to hit Keralam coast on 26th of this month, 6 days ahead of its normal date. And in IPL cricket, Delhi Capitals beat Rajasthan Royals by 5 wickets in Delhi. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കണ്ണൂർ. ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
4: ലാപ്ടോപ്പോ?
3: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
5: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
6: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
2: ഇപ്പോൾ സംഗീതമാധുരി. ജി വേണുഗോപാൽ, സിതാര കൃഷ്ണകുമാർ എന്നിവർ ആലപിച്ച മലയാളം ഗസലുകൾ ഈ പരിപാടിയിൽ കേൾക്കാം. ആദ്യം വേണുഗോപാൽ പാടിയത് പ്രിയമൊരു വാക്കിന്റെ നിമിഷത്തിൽ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: സിത്താര് പാടിയത് എവിടെ നീ പോയാലും.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: പ്രണയാർദ്രമാകും മനസ്സിന്റെ ഉള്ളിൽ, വേണുഗോപാൽ പാടിയത്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ജിതാ സകോ
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: സിതാര പാടിയത് ഒരു ശോകഗാനം, കുയിൽപാടും രാവിലെ.

സംഗീതമാധുരിയിൽ ഇതുവരെ കേട്ടത് ജി വേണുഗോപാൽ, സിത്താര കൃഷ്ണകുമാർ എന്നിവർ ആലപിച്ച മലയാളം ഗസലുകൾ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നിൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. സ്വീഡൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ നോർവേ സന്ദർശിക്കും. ഓസ്ലോയിൽ ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ഇന്ത്യ, നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ എന്നിവിടങ്ങളിലെ നേതാക്കൾ ഭൌമ രാഷ്ട്രീയ സ്ഥിരതയും കാലാവസ്ഥാ സഹകരണവും ചർച്ച ചെയ്യും. യു എയിലെ ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ടൌൺഷിപ്പിൽ ആദ്യ കുടുംബം താമസമാക്കി. ജില്ലാ കളക്ടർ DR മേഘശ്രീയും ടൌൺഷിപ്പ് ചീഫ് കോ ഓപ്പറേറ്റിംഗ് ഓഫീസർ JO അരുണും പരിപാടിയിൽ പങ്കെടുത്തു. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 KV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജോ ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5-വയസ്സുകാരിയും ഇതിൽ പെടുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മധു ബാലകൃഷ്ണൻ, സിത്താര എന്നിവർ പാടിയത് ചിത്രം കില്ലാടിരാമൻ. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം MJ ചന്ദ്രൻ.

അടുത്ത ഗാനം കളിമണ്ണ് എന്ന ചിത്രത്തിൽ നിന്ന് സുധീപ് കുമാറും മൃദുല വാര്യരും പാടിയത്. ONV വരികൾ, M. ജയചന്ദ്രന്റെ സംഗീതം.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോട്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: മധു ബാലകൃഷ്ണനും രശ്മി KR പാടിയത് ചിത്രം മാത്തുക്കുട്ടിയുടെ വഴികൾ. ഗാനരചന ഭാസ്കരൻ ബത്തേരി, സംഗീതം മത്തായി സുനിൽ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4.

0: മണിക്ക് പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967

0: 0804-95-96-76-80.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: അടുത്ത ഗാനം സുദീപ് കുമാർ, ഷഹീറ നസീർ എന്നിവർ പാടിയത്, ചിത്രം ചങ്ങായി. ഗാനം എഴുതിയത് ഷഹീം നസീർ, സംഗീതം മോഹൻ സിത്താര.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഹരിശങ്കർ, റീന മുരളി എന്നിവർ പാടിയത് ചിത്രം എവിടെ. വി കെ ഹരിനാരായണൻ വരികൾ എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകിയത്.

ഹോംലി മീൽസ്. ഈ പടത്തിനു വേണ്ടി ഹരിചരൺ, സൗമ്യ രാമകൃഷ്ണനും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം സർത്താജ്. അടുത്ത ഗാനം മധുര നാരങ്ങ എന്ന ചിത്രത്തിൽ നിന്ന് ഹരിചരണും സൂരജ് സന്തോഷും പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ശ്രീജിത്ത് സച്ചിൻ.

ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. VD സതീശന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ഒടുങ്ങി. ജനസഹസ്രങ്ങൾ തെങ്ങിനിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി MP തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് മുഖ്യമന്ത്രിയടക്കം മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജന്മദിനാശംസ നേർന്നു. കർഷകർക്കും ഗ്രാമീണ ഇന്ത്യക്കും വേണ്ടി ദേവഗൌഡയുടെ സമർപ്പണം രാജ്യത്ത് മായാത മുദ്ര മതിപ്പിച്ചിട്ടുണ്ടെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലെ ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലെയും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. ആകാശവാണിയുടെ കേരളത്തിലെ എല്ലാ നിലയങ്ങൾ വഴിയും രാത്രി 9:30 നാടകം പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1:00. ഊട്ടി ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ 128-ാമത് പുഷ്പ പ്രദർശനത്തിന് ഇന്ന് തുടക്കം. 28 വരെ നീളുന്ന പ്രദർശനങ്ങളിലെ പ്രത്യേക ആകർഷണം പൂക്കളാൽ തീർത്ത ചരിത്ര സ്മാരകങ്ങളുടെ രൂപങ്ങളാണ്. തൃശൂർ എടത്തിത്തുരുത്തിയിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. എടത്തിത്തുരുത്തി വട്ടപ്പുള്ളി വീട്ടിൽ അനീഷാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ അഥവാ ലോക രക്താതിസമ്മർദ്ദ ദിനം ആയിരുന്നല്ലോ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രക്താതിസമ്മർദ്ദത്തെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഈ ദിനാചരണം നടത്തി വരുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനശ്വര കാർത്തിക.
2: ഇന്നലെ മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയിരുന്നു. എല്ലാ വർഷവും മെയ് 17 ലോക രക്താതിസമ്മർദ്ദ ദിനമായി ആചരിക്കുന്നത്. രക്താതിസമ്മർദ്ദം തടയുന്നതിനും കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരുമിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, കൃത്യമായി രക്തസമ്മർദ്ദം അളക്കുക, രക്താതിസമ്മർദ്ദം എന്ന നിശബ്ദ കൊലയാളിയെ തോൽപ്പിക്കുക, ഇതാണ് ഈ വർഷത്തെ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയുടെ പ്രമേയം. ഹൈപ്പർ ടെൻഷൻ എന്നാൽ എന്താണ്? നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രഷർ അഥവാ സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് എല്ലാ മനുഷ്യരിലും ഉള്ള കാര്യമാണ്. രക്തസമ്മർദ്ദം അളക്കാൻ നമുക്ക് ഉപകരണങ്ങളുണ്ട്. രണ്ട് അളവുകളാണ് രക്തസമ്മർദ്ദത്തിനുള്ളത്. മുകളിലത്തെ അളവ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നു. താഴത്തെ അളവിനെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും പറയുന്നു. ഒരു 18 വയസ്സ് കഴിഞ്ഞ മുതിർന്ന വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ 120/80 എന്ന അളവിന് താഴെ നിൽക്കണം. ഈ അളവ് 140/90 എന്ന അളവിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയാം. ഇനി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായം, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജനിതകമായിട്ടുള്ള ചില അസുഖങ്ങൾ ഉള്ളവരിലും കുടുംബത്തിൽ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എന്നിങ്ങനെ ആർക്കെങ്കിലും അമിത രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും വരാൻ സാധ്യതയുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറ്, അമിതവണ്ണം, വ്യായാമമില്ലായ്മ, ജങ്ക് ഫുഡ് അഥവാ പോഷകഗുണം കുറഞ്ഞ, കലോറി കൂടിയ, പഞ്ചസാരയും കൊഴുപ്പും കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, മദ്യപാനം, മാനസികമായുള്ള സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ഈ പറയുന്ന കാരണങ്ങളെല്ലാം ക്രമേണ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത കൂട്ടുന്നു. ഹൈപ്പർ ടെൻഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറില്ല. പൊതുവെ 180/120 എന്ന അളവിന് മുകളിൽ രക്തസമ്മർദ്ദം പോകുമ്പോഴാണ് ലക്ഷണങ്ങൾ കാണുന്നത്. തലവേദന, തലചുറ്റൽ, ഓർക്കാനം, ഛർദി, കാഴ്ചമങ്ങൽ, മൂക്കിൽ നിന്നും രക്തസ്രാവം, ഹൃദയമിടിപ്പിലെ വ്യത്യാസം, നെഞ്ചുവേദന, കിതപ്പ്, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, അമിതമായ ക്ഷീണം, അമിതമായ ഉത്കണ്ഠ, ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ഹൈപ്പർ ടെൻഷൻ വളരെയധികം കാലം നിയന്ത്രിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുകയും അതുമൂലം പലതരം സങ്കീർണതകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഹൃദയം, വൃക്ക, കണ്ണുകൾ, രക്തക്കുഴലുകൾ, തലച്ചോർ എന്നിവയെ ബാധിക്കാം. ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പല ലക്ഷണങ്ങളും രക്താതിസമ്മർദ്ദത്തോടൊപ്പം മാത്രമല്ല മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളായും കാണാറുണ്ട്. ഉദാഹരണത്തിന് തലവേദന, കാഴ്ചമങ്ങൽ തുടങ്ങിയവ. അപ്പോൾ തലവേദനയോ കാഴ്ചമങ്ങലോ ഉള്ള ഒരാൾ BP പരിശോധിക്കുമ്പോൾ നോർമലാണ്, പക്ഷെ തലവേദന മാറുന്നില്ല, കാഴ്ചമങ്ങൾ കൂടിക്കൂടി വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് വല്ല അസുഖങ്ങളും ആണോ എന്നുള്ളതും ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. പലപ്പോഴും രക്താതിസമ്മർദ്ദമുള്ളവർ ആശുപത്രികളിൽ എത്തുന്നത് രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കാതെ കാലങ്ങൾ കഴിഞ്ഞ് അതുമൂലമുണ്ടാകുന്ന സങ്കീർണതകൾ അതിൻ്റെ ലക്ഷണങ്ങളുമായിട്ടാണ്. ഉദാഹരണത്തിന് പെട്ടെന്നുള്ള കാഴ്ച നഷ്ടപ്പെടുക, ഹൃദയാഘാതം, അല്ലെങ്കിൽ വൃക്കകൾ തകരാറിലാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ ആശുപത്രിയിൽ എത്തുന്നതും അവരെ പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും രക്തസമ്മർദ്ദം കൂടി നിൽക്കുന്നതായി കണ്ടുപിടിക്കുന്നത്. കൃത്യമായി ബി പി പരിശോധിക്കുക. കൂടുതലാണെന്ന് കാണുകയാണെങ്കിൽ നിയന്ത്രിക്കുക. ഇതാണ് ഇതിനുള്ള പ്രതിവിധി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ബി പി പരിശോധിക്കുക. ബി പിയുടെ അളവ് 140-90 മുകളിലാണെങ്കിൽ രക്താതി സമ്മർദ്ദം ഉണ്ടെന്നാണ് അർത്ഥം. 160-100 എന്ന അളവിന് താഴെയാണ് രക്താതി സമ്മർദ്ദമെങ്കിൽ ജീവിതശൈലിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വഴി നമുക്കത് നിയന്ത്രിക്കാം. കൂടാതെ 3 മാസത്തിലൊരിക്കൽ ബി പി പരിശോധനയും നടത്തണം. ഇനി രക്തസമ്മർദ്ദം 160-100 എന്ന അളവിന് മുകളിലാണെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങളോടൊപ്പം തന്നെ മരുന്നുകളും നമുക്ക് ആവശ്യമായി വരും. കൂടാതെ മാസത്തിലൊരിക്കൽ ബി പി ചെക്ക് ചെയ്യുകയും വേണം. നമുക്ക് ബി പി ചെക്ക് ചെയ്യാൻ ആശുപത്രിയിൽ പോകാം, ക്ലിനിക്കിൽ പോകാം. വീട്ടിൽ തന്നെ ഇപ്പോൾ ബി പി ചെക്ക് ചെയ്യുന്ന ഉപകരണം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബി പി ചെക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യമേ തന്നെ ബി പി ആരുടെ ബി പി ആണോ നോക്കാനുള്ളത്, ആ ആള് ഒരു 5 മിനിറ്റ് എങ്കിലും ശാന്തമായി ഇരുന്ന ശേഷം വേണം അയാളുടെ ബി പി നോക്കാൻ. ഇപ്പോൾ ബി പി നോക്കുമ്പം കയ്യിൽ തോളിനും കൈമുട്ടിനും ഇടയ്ക്ക് കുറച്ച് കൈമുട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ആണ് ബി പി അപ്പാരറ്റസിൻ്റെ കഫ് നമ്മൾ ചുറ്റി കെട്ടുന്നത്. അത് കെട്ടിയ ശേഷം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ എപ്പോഴും ആ കൈയുടെ കൈയും ഹൃദയവും ഒരേ ലെവലിലായിരിക്കണം. അപ്പം നമ്മൾ ഇരുന്ന് കൊണ്ട് കൈ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ബി പി നമുക്ക് കിട്ടും. ബി പി അളന്ന് നോക്കുമ്പോൾ ഒരു തവണ ചെയ്ത ശേഷം 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒന്നുകൂടെ അളന്ന് നോക്കുക. വീണ്ടും 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കുക. അങ്ങനെ 2-3 തവണ ചെയ്ത ശേഷം അതിൽ ഏറ്റവും കുറഞ്ഞ ബി പിയുടെ അളവുകളാണ് നമ്മൾ രേഖപ്പെടുത്താനുള്ളത്. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ പിന്തുടരേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപകരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക. ഒരു ദിവസം 5 ഗ്രാം അഥവാ 1 ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാര, കൊഴുപ്പ് എന്നിവ കഴിവതും ഒഴിവാക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക. അധികമായി ഉപ്പ് അടങ്ങുന്ന അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, പ്രോസസ്ഡ് ഫുഡുകൾ ഒക്കെ കഴിവതും കഴിക്കാതിരിക്കുക. ചായ, കോഫി തുടങ്ങിയ പാനീയങ്ങൾ ദിവസത്തിൽ 1 കപ്പിലധികം കുടിക്കാതിരിക്കുക. അതുപോലെ ചിട്ടയായ വ്യായാമക്രമം പാലിക്കുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസവും 30 മിനിറ്റ് എന്ന കണക്കിന് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുക. വ്യായാമത്തിൽ വേഗത്തിലുള്ള നടത്തം, ജോഗിങ്, സൈക്ലിംഗ്, നീന്തൽ, ഡാൻസിങ് എന്നിവ ഉൾപ്പെടുത്താം. ഇനി ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിൻ്റൺ തുടങ്ങിയ കഠിനമായ വ്യായാമം ഉൾപ്പെടുന്ന കളികളാണ് എങ്കിൽ ആഴ്ചയിൽ 3 ദിവസം 20 മിനിറ്റ് വീതം ചെയ്താൽ മതിയാകും. അതുപോലെ കഴിവതും ലിഫ്റ്റ്, എസ്കലേറ്റർ എന്നിവ ഒഴിവാക്കി സ്റ്റെപ്പ് കയറുന്നത്, പടികൾ കയറുന്നതും നമുക്ക് ശീലിക്കാം. ശരിയായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം എന്നിവ കൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, അമിതമായ മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ നമുക്ക് പാടെ ഒഴിവാക്കാം. അമിത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലമാക്കാം. അതുപോലെ ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ഈ ഉറക്കത്തിൻ്റെ കാര്യം, പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഉറക്കം കുറയുന്നത് കൊണ്ട്, അതായത് ഒരു 6 മണിക്കൂറെങ്കിലും ഉള്ള ഉറക്കം നമുക്ക് രാത്രി എല്ലാ ദിവസവും കിട്ടുന്നില്ല എങ്കിൽ കാലക്രമേണ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ അത് രക്താതി സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഉറക്കം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും 6 മണിക്കൂർ എങ്കിലും ചുരുക്കം ഉറങ്ങേണ്ടതാണ്. ഒരു 8 മണിക്കൂർ ഉറങ്ങുകയാണ് വേണ്ടത്. ഒരു മുതിർന്ന ഒരു വ്യക്തി 8 മണിക്കൂർ ഉറങ്ങുന്നതാണ് ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ജോലി സംബന്ധമായും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കമ്പ്യൂട്ടർ, മൊബൈല്, TV തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് കൊണ്ടും പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആൾക്കാരൊക്കെ ഉറക്കമാണ് ത്യജിക്കുന്നത്. എന്നാൽ ഇത് പിന്നീടങ്ങോട്ട് നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഉറക്കം 1-6 മണിക്കൂറെങ്കിലും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തണം. എന്നത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ നമ്മുടെ സമയക്രമം തെറ്റിയാണ് ഉറങ്ങുന്നത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങി എഴുന്നേക്കാൻ ഉള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അതാണ്. കൃത്യമായ ഒരേ സമയത്ത് തന്നെ ഒരു ടൈം ടേബിൾ പോലെ എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുന്ന രീതി പിന്തുടരുകയാണെങ്കിൽ നമുക്ക് അതിരക്തസമ്മർദ്ദം തടയാൻ അത് വളരെയധികം സഹായിക്കും. രക്താതി സമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളോടൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും മുടങ്ങാതെ ഉപയോഗിക്കണം. അതുകൂടാതെ കൃത്യമായ ഇടവേളകളിൽ BP പരിശോധിക്കുകയും വേണം. ഭക്ഷണങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പ്രത്യേക തരം ഒരു ഡയറ്റ് തന്നെയുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഡാഷ് ഡയറ്റ് ഉണ്ട്. ഈ ഡാഷ് ഡയറ്റിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ കൂടുതൽ ഇലക്കറികളും പഴവർഗ്ഗങ്ങളും, പ്രത്യേകിച്ച് ഓറഞ്ച്, ഏത്തപ്പഴം തുടങ്ങിയ പൊട്ടാസ്യം കൂടുതലുള്ള പഴങ്ങൾ ഉൾപ്പെടുത്തി, ഉപ്പ് പോലെയുള്ള സോഡിയത്തിൻ്റെ അളവ് കുറച്ച്, അതുപോലെ തന്നെ കൊഴുപ്പ് കഴിവതും ഒഴിവാക്കി, മത്സ്യം, മാംസം ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിക്കൻ പോലത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. എന്നാൽ ബീഫ് ഒക്കെ കഴിവതും ഒഴിവാക്കുക. അതുപോലെ ധാന്യങ്ങളെക്കാൾ കൂടുതൽ പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നട്ട്സ്, ബദാം, കാഷ്നട്ട് പോലെയുള്ള കുറച്ച് നട്ട്സും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. പലപ്പോഴും പ്രോസസ്ഡ് ഫുഡുകൾ അല്ലെങ്കിൽ ടിന്നിലൊക്കെ അടച്ച് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഫുഡിൽ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് മറ്റും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കഴിവതും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പിൻ്റെ അളവ് 5 ഗ്രാം അഥവാ 1 ടീസ്പൂണ് അകത്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശരീരഭാരം നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് 10 കിലോ നമുക്ക് കുറയ്ക്കാൻ ആവശ്യം നമ്മുടെ ശരീരഭാരം ആവശ്യമുള്ള ഭാരത്തിൽ കൂടുതൽ ഉള്ളത് 10 കിലോ വരേക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് 5 മുതൽ 20 mm Hg BP വരെ നമുക്ക് അളവ് കുറയ്ക്കാൻ കഴിയും. ഇങ്ങനെ ഓരോ കാര്യവും ഈ ജീവിതശൈലിയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യത്യാസം വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് രക്തസമ്മർദ്ദത്തിൻ്റെ അളവും ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേപോലെ നോക്കി മാറ്റം വരുത്തേണ്ടതാണ്. രക്താതി സമ്മർദ്ദമുള്ള ഒരു വ്യക്തിയോടൊപ്പം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നമ്മളെ പോലെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും ഒന്നായ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ രക്താതി സമ്മർദ്ദം എന്ന അസുഖം നമുക്ക് നിയന്ത്രിക്കാനും ചെറുത്തു നിന്ന് തോൽപ്പിക്കാനും സാധിക്കും. എല്ലാവർക്കും നന്ദി.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മുഹമ്മദ് റഫി പാടിയത് ചിത്രം ഗൈഡ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: അടുത്ത ഗാനം കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയത്, ചിത്രം ആപ്കി കസം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ആശാ ഭോസ്ലെയും കിഷോർ കുമാറും പാടിയത് ചിത്രം ദിൽജല.

0: हो रहना किसी के,
1: क्या करना है दीदी?
0: अरे हो रहना किसी के,

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2001 മുതൽ പറവൂർ മണ്ഡലത്തിലെ MLA ആയിരുന്ന വി ഡി സതീശൻ ആദ്യമായാണ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ചടങ്ങിൽ രണ്ടാമതായി പ്രതിജ്ഞയെടുത്തത്. പിന്നീട് രമേശ് ചെന്നിത്തലയും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് സണ്ണി ജോസഫും പ്രതിജ്ഞ ചെയ്തു. സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം ഇന്ന് തിരുത്തിയാട് വസതിയിൽ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 520 രൂപ കുറഞ്ഞ് 114,560 രൂപയായി. ഗ്രാമിന് 14,320 രൂപ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എടന്നൂരിലെ SP ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ ഇന്നാരംഭിക്കും. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ജഡ്ജി റൂബി കെ ജോസ് മുൻപാകെയാണ് വിചാരണ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 9496556321 ഒരു നമ്പർ കൂടിയുണ്ട്. 9496596321 വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. സ്റ്റുഡിയോയിൽ ശ്രീ മുഹമ്മദ് അൻവറുമായി സംസാരിക്കുന്നത് എം ആർ രഞ്ജിനി. പരിപാടി ആരംഭിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ പാമ്പുകടിയും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ മുഹമ്മദ് അൻവർ സാറാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.

0: നമസ്കാരം
1: സാർ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പാമ്പുകടിയേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നത്?
0: നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ സാധാരണ പല ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കാണാറുണ്ട്. എന്നിരുന്നാലും ഈ പാമ്പുകളെ ആകർഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ വീടുകളുടെ പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, പാമ്പുകൾക്ക് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒളിയിടങ്ങൾ. മറ്റൊന്ന്, പാമ്പുകൾക്ക് ഭക്ഷണമാകുന്ന ജീവികളുടെ സാന്നിധ്യം. ഈ രണ്ട് സംഗതികളും നമ്മുടെ വീടുകളുടെ പരിസരത്തേക്ക് പാമ്പുകളെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ വീടിന് പരിസരത്ത് എത്തിപ്പെടുന്ന പാമ്പുകൾ, ഇപ്പോൾ പാമ്പുകളെ ആകർഷിക്കുന്ന ഒളിയിടങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ചിലപ്പോൾ വീടിനടുത്തുള്ള ഒരു മാളമാകാം, അല്ലെങ്കിൽ ഒരു വിള്ളലോ പൊത്തോ ഒക്കെ ആകാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന വിറകാകാം, അല്ലെങ്കിൽ നിർമ്മാണ വസ്തുക്കളാകാം. ഇനി ഭക്ഷണത്തിന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ പാമ്പുകൾ കൂടുതലായി കഴിക്കുന്ന എലി, തവള പോലുള്ള ജീവികളുടെ സാന്നിധ്യം, അതുപോലെ ചിലപ്പോൾ പക്ഷി, വീട്ടിൽ വളർത്തുന്ന അലങ്കാര പക്ഷി, അതിന്റെ മുട്ട ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മൂർക്കനും ചേരയ പോലുള്ള പാമ്പ്, കോഴിമുട്ട, ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ നമ്മൾ ഓരോ പാമ്പുകളെ ആകർഷിക്കുന്ന അത്തരത്തിലുള്ള സംഗതികൾക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇപ്പൊ വീട്ടിൽ പക്ഷികളെ, അലങ്കാര പക്ഷികളെയൊക്കെ വളർത്തുന്ന വീടാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു എക്സ്ട്രാ കെയർ നമ്മൾ സ്വീകരിക്കുക, കരുതുക എന്നുള്ളതാണ്. കോഴി വളർത്തുന്ന വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ടയെടുക്കാൻ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ കെയർ സ്വീകരിക്കുക. അതുപോലെ ഈ വീട്ടിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടമൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട്, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാതെ അലക്ഷ്യമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന എലികളുടെ സാന്നിധ്യം പാമ്പുകളെ പ്രത്യേകിച്ച് അട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെ പരമാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ പാമ്പുകളെ സംബന്ധിച്ച് സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷൂ ഇടുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. രാത്രി സമയങ്ങളിലാണെങ്കിൽ പാമ്പുകളുടെ സാന്നിധ്യം വഴികളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കിണറിനടുത്തേക്കൊക്കെ പോകുമ്പോൾ വെള്ളം കോരി ഉപയോഗിക്കുന്ന കിണറാണെന്നുണ്ടെങ്കിൽ ആ കിണറിന്റെ ചുറ്റുവട്ടത്ത് അല്പം വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചന്ദ്രന്റെ, രാത്രി സമയങ്ങളിൽ ചന്ദ്രന്റെ റിഫ്ലക്ഷൻ കാണുകയും ആ റിഫ്ലക്ഷൻ കണ്ടിട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്ന ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും, ഈയല് പോലുള്ള ചെറിയ പ്രാണികൾ. അപ്പൊ അതിനെ പിടികൂടി കഴിക്കാൻ വേണ്ടി വരുന്ന തവളയും പല്ലിയും പോലുള്ള ചെറിയ ജീവികൾ, ആ ജീവികളെ പിടികൂടി കഴിക്കാൻ വേണ്ടി വരുന്ന വെള്ളിക്കെട്ടൻ പോലുള്ള പാമ്പുകൾ, രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് സഞ്ചരിക്കുന്ന, ഇരപിടിക്കുന്ന പാമ്പുകൾ. അപ്പൊ അത്തരം കിണറിനടുത്തേക്കൊക്കെ പോകുമ്പോഴും അതുപോലെ നമ്മൾ ഒറ്റപ്പെട്ട വഴിയിലൂടെയൊക്കെ ഇപ്പൊ വീട്ടിലേക്ക് നടന്നു പോകുന്ന, അല്പദൂരം നടന്നു പോകുന്ന സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഈ ഒറ്റയടിപ്പാത പോലുള്ള വഴികളാണെങ്കിൽ അതിന്റെ സൈഡിൽ ചെറിയ ചെടികളൊക്കെ മുളച്ച് നിൽപ്പുണ്ടാവും, അടിക്കാടുകളൊക്കെ വളർന്നു നിൽപ്പുണ്ടാവും, ചിലപ്പോൾ കരിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ആ വഴിയൊക്കെ പരമാവധി ക്ലിയറാക്കി ഇടുക, പാമ്പിനൊക്കെ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവിടെ ഒഴിവാക്കുക, രാത്രി സമയങ്ങളിൽ വെളിച്ചം പ്രത്യേകിച്ച് കയ്യിൽ കരുതുക. ഇതൊക്കെയാണ് വീടിന് പുറത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികൾ. ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടമായിട്ട് നമ്മൾ രാത്രി എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോവുകയാണ്, ഉദാഹരണത്തിന് ഇപ്പൊ വെക്കേഷൻ കാലയളവിലാണെങ്കിൽ മിക്കവാറും അമ്പലത്തിൽ ഉത്സവം, പള്ളിപ്പെരുന്നാളൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും ഇങ്ങനെ കുറച്ച് ദൂരമുള്ള വീട്ടിലേക്ക് നടന്നായിരിക്കും പോവുക, കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ അവര് ഈ വഴിയുടെ മധ്യഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഭാഗത്തുകൂടെ തന്നെ നടത്തിക്കുക, വഴിയുടെ അരികിലൂടെ നടക്കുന്ന ഒരു പ്രവണത കുട്ടികൾക്കുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
1: പിന്നെ കൃഷിയിടങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവർ
0: കൂടുതലായി പാമ്പ് കടിയേൽക്കാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് വിഭാഗങ്ങൾ എന്ന് പറയുന്ന, ഒന്ന് തൊഴിലുറപ്പിൽ തന്നെ ഈ കാട് വെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ. അപ്പൊ കൃഷിയിടങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഈ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് പോലുള്ള ധാന്യവർഗ്ഗങ്ങളൊക്കെ ആയാലും, അതുപോലെ ഈവൻ പച്ചക്കറി ആയാലും കിഴങ്ങുവർഗ്ഗങ്ങളായാലും ഏത് തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളായാലും അതൊക്കെ കഴിക്കാൻ വേണ്ടി എലികൾ വരും. അപ്പോൾ ഈ ധാന്യങ്ങളൊക്കെ കഴിക്കാൻ പക്ഷികൾ വരും, പക്ഷേ കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്തെടുത്ത് പക്ഷികൾ ഉണ്ടാവില്ല, പക്ഷേ എലികൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ എലിയെ പിടിക്കാൻ വേണ്ടി പൊതുവിൽ മൂർക്കനും അണലിയും പോലുള്ള പാമ്പുകളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാരും അതുപോലെ തൊഴിലുറപ്പിൽ തന്നെ ഈ കാട് വെട്ട്, അതുപോലെ വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ചില മുൻകരുതലുകളും സ്വീകരിക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ എന്ന് പറയുന്നത് സേഫ്റ്റി ഗ്ലൗവും അതുപോലെ ഈ ഷൂ, ഗംബൂട്ടും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. കാടുവെട്ട്, ഈ അടിക്കാട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാട് വെട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ സേഫ്റ്റി ഷൂ അല്ലെങ്കിൽ ഗംബൂട്ട് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 80% നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു ഘടകമാണത്. കാരണം പാമ്പ് ഈ അടിക്കാടുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പ് കടിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത കാൽപാദത്തിലാണ്, അല്ലെങ്കിൽ കണങ്കാലിന്റെ ആ ഭാഗത്താണ്. ഗംബൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ സേഫായി. പിന്നെ ഈ ഗ്ലൗവിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതിൽ ചിലപ്പോൾ പാമ്പ് തന്നെ ആകണമെന്നില്ല, ചിലപ്പോൾ അത് ഒരു തേളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലന്തിയോ പോലുള്ള വിഷജീവികളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ ഒരു പുപ്പിച്ചില്ലാണെങ്കിൽ പോലും അതുകൊണ്ട് കയ്യിൽ മുറിവുണ്ടാകാനും അത് ഇൻഫെക്ഷൻ ആകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സേഫ്റ്റി ഗ്ലൗ ഉപയോഗിച്ചാൽ ഇതിനെല്ലാം എതിരിൽ വളരെയധികം പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ നീളമുള്ള കത്തിയൊക്കെ ഉപയോഗിച്ച് കാട് വെട്ടാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും വളരെയേറെ നമ്മുടെ സേഫ്റ്റി എൻഷർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്തരം കാട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ
1: അത്തരം
0: സാഹചര്യങ്ങളിലൊക്കെ.
1: അതുപോലെ ഈ പാമ്പ് കടിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: വിഷപ്പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പ്രധാനമായും നമുക്ക് രണ്ട് തരത്തിലുള്ള വിഷപ്പാമ്പുകളാണ് കേരളത്തിലുള്ളത് കണ്ടുവരുന്നത്. ന്യൂറോടോക്സിക്, ഹീമോടോക്സിക് എന്ന് പറഞ്ഞ രണ്ട് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുണ്ട്.
1: നമുക്ക് ഒരു ശ്രോതാവ് ലൈനിലുണ്ടെന്ന് തോന്നുന്നു, അപ്പൊ അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ആ കേൾക്കാമോ? ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ശ്രീകണ്ഠനാണ് മാഡം.
1: എവിടുന്നാണ്?
2: പള്ളികളിനടുത്തുനിന്നാണ് വിളിക്കുന്നത്.
1: റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? ഒന്ന് മാറി നിൽക്കാമോ?
2: ഞാൻ വണ്ടിയിലാണ് ഇരിക്കുന്നത്.
1: ആണോ, അതുകൊണ്ടാണോ? ശരി, ചോദിച്ചോളൂ, സാറിനോട് സംശയം ചോദിച്ചോളൂ.
2: എനിക്ക് ഇന്നലെ കുറെ കൃഷി ഉണ്ടായിരുന്നു, 300 വാഴ ഉള്ള അത് മറിഞ്ഞ് വീണ്. അപ്പൊ രണ്ടു ദിവസം അവിടെ കിടന്നടത്ത് ഇതിന്റെ ഇടയിൽ നീക്കോലി വല്ല എന്തോ വന്നിരുന്നു. അപ്പൊ ഞാൻ ഇത് മൊത്തം വാരി കരയിലേക്ക് അടുപ്പിക്കായിരുന്നു. അപ്പൊ കയ്യിലും കാലിലൊന്നും ഷൂ ഇട്ടില്ല. അപ്പൊ ഈ നീക്കോലി ദിവസം ഞാൻ പേടിച്ച് ദൂരെ ഇങ്ങ് മാറി പെടഞ്ഞങ്ങ് മുന്നോട്ട് പോയി. അഥവാ ഇത് വയലിൽ വെച്ച് കടിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? പച്ചയിടായിരിക്കും.
0: നീർക്കോലിയെ സംബന്ധിച്ച് അത് വിഷമില്ലാത്ത ഒരു പാമ്പാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ഇപ്പൊ തവള പോലുള്ള ജീവികളെയൊക്കെ അത് പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ അത്തരം ജീവികളുടെയൊക്കെ ദേഹത്ത് ചിലപ്പം നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചില തരത്തിൽ ഇപ്പൊ ചൊറിച്ചിലോ അല്ലെങ്കിൽ അലർജിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വിഷപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആഹാരം കഴിച്ച ഉടനെ നമ്മളെ കടിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചൊറിച്ചിലോ ചെറിയ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് വിഷബാധയൊന്നും ഉണ്ടാകില്ല. നീർക്കോലി എന്ന് പറയുന്നത് നോൺ വെനമസ് ആയിട്ടുള്ള ഒരു പാമ്പാണ്. ഇല്ല, അതിന് സാധ്യത വളരെ കുറവാണ്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഈ അലർജിക്കായിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ അത് പിടികൂടി ഭക്ഷണമാക്കിയ ജീവിയുടെ ദേഹത്തു നിന്ന് അതിന്റെ പല്ലിലേക്കോ വായിലേക്കോ എത്തിപ്പെട്ട എന്തെങ്കിലും ഒക്കെ രാസപദാർത്ഥങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന അലർജിയോ ചിലപ്പോൾ ആ മുറിവ് കുറച്ച് നാളത്തേക്ക് ഒന്ന് ഡ്രസ് ചെയ്യുക മരുന്ന് ഒക്കെയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതല്ലാതെ മറ്റ് ഈ വിഷബാധയുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. വിഷമില്ലാത്ത പാമ്പാണ് നീർക്കോലി.
2: ചെറിയ ഓയിൽമെന്റ് ഒക്കെ വയലിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഷെഡിൽ.
0: അതെ. പിന്നെ വേറൊരു സംഗതി ഈ പാമ്പുകളുടെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്.
2: അതാണ് പ്രശ്നം, അതാണ്
0: അപ്പൊ നീർക്കോലിയാണ് എന്ന് നമുക്ക് ഉറപ്പില്ലാത്തടത്തോളം നമ്മള് മറ്റ് ഈ ലക്ഷണങ്ങൾ, അതായത് വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്, അതിനുവേണ്ടി നമ്മൾ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യരുത്. പാമ്പ് കടിച്ചു എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് പാമ്പ് കടിക്ക് ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് പോവുക. ഒരു 24 മണിക്കൂർ നമ്മൾ അവിടെ ഒരു നിരീക്ഷണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം സേഫായി. നമ്മൾ ഒരിക്കലും ഒരു റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട സംഗതി.
1: ഇപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത് ചിലപ്പോ നാട്ടിൻപുറത്ത് നമ്മൾ പറയാറുണ്ട്, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്നു. അപ്പൊ അതുപോലെ നീർക്കോലി കടിച്ചാലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു ധാരണയിലായിരിക്കും ചോദിച്ചത്. അതുപോലെ ഇദ്ദേഹം സംസാരിച്ചതിൽ നിന്ന് വേറൊരു സംശയം തോന്നിയത്, വയലിൽ ഓയിന്റ്മെന്റും അത്യാവശ്യമുള്ള സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നീർക്കോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇനത്തിലുള്ള ജീവികളായിക്കോട്ടെ എന്തായിക്കോട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടി ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് ചികിത്സിക്കുന്നത് നല്ലതല്ലല്ലോ?
0: സ്നേക് ബൈറ്റിനെ സംബന്ധിച്ച് നമുക്ക് എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് സീറോ ആണ്. ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ട സംഗതികൾ ഒന്നും തന്നെ റെക്കമെൻഡബിൾ ആയിട്ടില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിനെ ചുരുക്കി പറയുന്നത് ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയും. ഇൻ കേസ് ഓഫ് സ്നേക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ്, RIGHT റൈറ്റ്. ആ റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ ഫോർ റീഅഷർ എന്നാണ്. കടിയേറ്റ ആളെ അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തുക, ധൈര്യപ്പെടുത്തുക, പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആർ റീഅഷർ, ഐ ഫോർ ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം പേശി ചലനങ്ങൾ പരമാവധി കുറയ്ക്കുക, അതാണ് ഇമ്മൊബിലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഡോക്ടറോ നഴ്സോ അതല്ലെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മറ്റൊരു ആളോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ കടിയേറ്റ ഭാഗം നമുക്ക് ചെറിയ പ്രഷർ ബാൻഡ് ഉപയോഗിച്ച് ഇമ്മൊബിലൈസ് ചെയ്യാം, മസ്കുലർ ഇമ്മൊബിലൈസേഷൻ ചെയ്യാം. അല്ലാതെ ഒരാൾ ഇത്തരത്തിൽ ട്രെയിൻഡ് അല്ലാതെ ഡോക്ടറോ നഴ്സോ അതല്ല ഇത്തരത്തിൽ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയതോ അല്ലാത്ത ഒരാളവിടെ ഇല്ലാത്തിടത്തോളം നമ്മൾ തുണി കൊണ്ടോ കയറുകൊണ്ടോ ഒന്നും അല്ലെങ്കിൽ പ്രഷർ ബാൻഡ് കൊണ്ടോ ക്രൈ ബാൻഡ് കൊണ്ടോ നമ്മൾ ചുറ്റിക്കെട്ടാനോ മുറുക്കിക്കെട്ടാനോ ഒന്നും ചെയ്യാൻ പാടില്ല. ആർ ഫോർ റിയഷർ, ഐ ഫോർ ഇമ്മൊബിലൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോ ടു ഹോസ്പിറ്റലാണ്, ജി എച്ച് ഗോ ടു ഹോസ്പിറ്റൽ.
1: അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സമീപത്ത് ഇല്ലാത്തോടത്തോളം സാഹചര്യത്തിൽ
0: നമ്മൾ ചുറ്റിക്കെട്ടണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള
1: മുറിവ് കഴുകാറുണ്ട്, തണുത്ത വെള്ളം ഉപയോഗിച്ച്
0: കഴുകുക എന്ന് പറയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതായത് ഈ പറഞ്ഞ വിഷമില്ലാത്ത പാമ്പിന്റെ ഒക്കെ ബൈറ്റ് ഉണ്ടായി, അവിടെ നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ അതിന്റെ ഉമിനീരിൽ നിന്നൊക്കെ ആ മുറിവിൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരം കേസുകളിൽ മുറിവായ കഴുകുന്നത് പ്രയോജനകരമാണ് എന്നുള്ളതല്ലാതെ, പക്ഷെ നമുക്ക് ഈ ഇനം തിരിച്ചറിയാനുള്ള കഴിവ് പൊതുജനങ്ങൾക്ക് വളരെ കുറവായത് കാരണം വിഷപ്പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സോപ്പ് വെള്ളം ഉപയോഗിച്ച് തേച്ച് കഴുകരുത്, അല്ലെങ്കിൽ ഡെറ്റോൾ ഉപയോഗിച്ചൊന്നും തേച്ച് കഴുകരുത് എന്നാണ് നമ്മൾ കൊടുക്കുന്ന ഒരു റെക്കമെൻഡഡ് സംഗതി എന്ന് പറയുന്നത്. തേച്ച് കഴുകിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എന്താണ്, പാമ്പ് കടിക്കുന്നത് നമ്മുടെ ടിഷ്യൂസിലാണ്, നേരെ വെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക അല്ല ചെയ്യുന്നത്. അതായത് ആ നമ്മുടെ ടിഷ്യൂവിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന വെനം സ്പ്രെഡ് ചെയ്യുന്നത് വളരെ സാവധാനത്തിലാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് ഈ വെനം സ്പ്രെഡ് ചെയ്യുന്നത്, അപ്പൊ അത് സ്ലോയിലാണ്. അതെന്നിട്ട് പതിയെ ബ്ലഡിലേക്ക് എത്തുമ്പോഴാണ് ഫാസ്റ്റ് ആയിട്ട് ശരീരത്തിന്റെ മറ്റു
1: ഭാഗങ്ങളിലും.
0: ഇല്ല, പൊതുവെ എല്ലാ വിഷപ്പാമ്പുകളുടെയും എൻവനമേഷന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ചില കേസിൽ ഈ കടിയേറ്റ ആൾ പെട്ടെന്ന് മരിക്കും, ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ കൊണ്ട് മരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ പാമ്പ് കടിച്ചു, അല്ലെങ്കിൽ വെയിനിൽ ഡയറക്റ്റ് കടിച്ചു എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ആ വെയിനിലൂടെ ആ ബ്ലഡിലൂടെ അത് സ്പ്രെഡാവുകയും ഹാർട്ടിലും മറ്റ് ഓർഗൻസിലേക്കും ഒക്കെ വിഷബാധ എത്തുകയും പെട്ടെന്ന് ആള് മരണപ്പെടുകയും ചെയ്യും.
1: അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് പറയാറുണ്ട്, ഇതേപോലെ 8 അടി മൂർക്കൻ കടിച്ചു കഴിഞ്ഞാൽ 8 അടി പോലും ഒരു മനുഷ്യൻ 8 അടി
0: വെക്കുമ്പോഴേക്കും, അത് 8 അടി വീരൻ എന്ന് പറയുന്ന പാമ്പ് ശരിക്കും അത് വെള്ളിക്കെട്ടനാണ്. വെള്ളിക്കെട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാമ്പുകളിൽ വലിപ്പം അല്പം കുറവാണെങ്കിൽ പോലും വെനം ഇന്റൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് കോമൺ ക്രൈറ്റിനാണ്, വെള്ളിക്കെട്ടനാണ്. അപ്പൊ അതിന്റെ നല്ലൊരു ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അധിക സമയം ബാക്കി ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ആള് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സംഗതി കൂടിയാണ് അതിൽ പറയുന്നത്. അപ്പൊ ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ റിയഷർ ഇമ്മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റൽ, അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് വാഹനമാണോ, അതായത് ആംബുലൻസിനൊന്നും വെയിറ്റ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് അതിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ് റെക്കമെൻഡഡ് ആക്ഷൻ.
1: ഇതിൽ ബാക്കി നമുക്ക് തിരിച്ച് വരാം. ഒരു കോളർ നമ്മോടൊപ്പം ഉണ്ട്. ഹലോ, ആരാണ് വിളിക്കുന്നത്?
3: എന്റെ പേര് ബിജു, ഞാൻ കടയ്ക്കൽ കൊല്ലം ജില്ലയാണ്.
1: ശരി, സാറിനോട് സംശയം ചോദിച്ചോളൂ.
0: ചോദിച്ചോളൂ.
3: നമസ്കാരം സാറേ.
0: നമസ്കാരം.
3: ഞാൻ നമ്മള് വീട്ടിന്റെ ഈ അരുവിനൂടെയൊക്കെ ഈ പാമ്പൊക്കെ ഉള്ളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്, അപ്പൊ അതിന് മുൻകരുതലായിട്ട് എന്തെങ്കിലും നമുക്ക്
0: കുറെ കാര്യങ്ങൾ വീടിനകത്തേക്ക് പാമ്പ് കയറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മുൻകരുതലുകളുണ്ട്. ഒന്ന്, ഇപ്പം നമുക്ക് അത്യാവശ്യം വാർത്ത വീടൊക്കെയാണ്, മോഡേൺ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വളരെ സുരക്ഷിതമായ രീതിയിലായിരിക്കും ആ വീടിന്റെ നിർമ്മാണം. എന്നിരുന്നാൽ തന്നെയും വീടിന്റെ അടുത്തേക്ക് പാമ്പുകൾ ആകർഷിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന പാമ്പിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, കാട് പിടിച്ച് കിടക്കുക, അല്ലെങ്കിൽ വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുക, വീടിനോട് ചേർന്ന് വീടിന്റെ അസ്ഥിവാരത്തിലോ ഒക്കെ ചെറിയ മാളങ്ങളോ പൊത്തുകളോ ഒക്കെ ഉണ്ടാവുക, ചെടിച്ചട്ടിയൊക്കെ കൂട്ടി വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ തണുപ്പും തണലും ഒക്കെ ഉള്ള ഭാഗങ്ങൾ ഈ ഉരുണ്ട മാളങ്ങളൊക്കെ പാമ്പുകളെ ആകർഷിക്കുക. അപ്പൊ അങ്ങനെയുള്ള വീടിനടുത്തുള്ള മാളങ്ങളൊക്കെ മൂടുക, അതുപോലെ അടിക്കാടുകളൊക്കെ നീക്കം ചെയ്യുക, ചപ്പു ചവറുകൾ കൂടി കിടക്കാതെയൊക്കെ ക്ലിയർ ആക്കി ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പിന്നെ വീടിന് അകത്തേക്ക് പാമ്പ് കയറാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ പകൽ സമയങ്ങളിലൊക്കെ വാതിൽ തുറന്നിട്ടാൽ ചിലപ്പോൾ ഒരു പല്ലിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു എലിയെ പിടിക്കാനോ ഒക്കെ എലിയുടെ സാന്നിധ്യം മനസ്സിലായി കഴിഞ്ഞാൽ വീടിനകത്തേക്കൊക്കെ പാമ്പ് കയറി വരും. അപ്പൊ നമ്മൾ പരമാവധി ആളില്ലാത്ത സമയത്ത് വാതിലൊന്നും തുറന്നിടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ജനലൊക്കെ ചിലപ്പോൾ രാത്രി നമുക്ക് തുറന്നിടേണ്ടി വരും, കാരണം ചൂട് കൂടുന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ജനൽ തുറന്നിട്ടിട്ട് ഉറങ്ങേണ്ട സാഹചര്യമൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ജനലെന്ന് പറഞ്ഞാൽ സാധാരണ തറനിരപ്പിൽ നിന്നൊരു 1-1.5 മീറ്റർ ഉയരത്തിലൊക്കെ ആയിരിക്കും, ഒരു 4-5 അടി ഉയരത്തിലായിരിക്കും. അതുവഴി പാമ്പിന് നേരിട്ട് കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷെ കയറി വരാൻ സാധ്യത എന്താണെന്ന് അറിയുമോ, അതായത് ഈ ജനലിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു തൂമ്പ ചാരി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കുറച്ച് വിറകുകളൊക്കെ ചാരി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനടുത്തൊരു ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും, അതിലൂടെ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ജലനവുമായിട്ട് നമ്മൾ ചാരി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒക്കെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ചെടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ ബാത്റൂമിൽ നിന്നൊക്കെ

0: വെള്ളം പുറത്തേക്ക് പോകുന്ന പൈപ്പൊക്കെ അത് തുറന്നിരിക്കുകയാണെങ്കിൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതുവഴി പാമ്പിനകത്തേക്ക് കയറി വരാൻ പറ്റും. അപ്പൊ ആ പൈപ്പിന്റെ പുറത്തേക്കുള്ള ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ ചെറിയ നെറ്റൊക്കെ ഇട്ടിട്ട് അത് സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുവഴി പിന്നെ പാമ്പുകൾ കയറി വരത്തില്ല. പിന്നെ നമ്മൾ ഈ ചില വള്ളിച്ചെടികളൊക്കെ നടാറുണ്ട് വീട്ടിൽ, ഇപ്പം ബോഗൻവില്ല പോലെ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് പോലുള്ള ചെടികളൊക്കെ വീട്ടിലേക്ക് പടർത്തിയിടാറുണ്ട്. അതിലൂടെ പാമ്പുകൾക്ക് കയറി വരാൻ പറ്റും. അപ്പൊ അതൊക്കെ ഈ ഓട്ട വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. ഇനി വാർത്ത വീടാണെന്നുണ്ടെങ്കിൽ അത് എയർ ഹോളുമായിട്ടോ അല്ലെങ്കിൽ ജനല അത് അല്ലെങ്കിൽ വെന്റിലേറ്റർ അങ്ങനെയുള്ള വീടിനകത്തേക്ക് കടന്നു വരാവുന്ന സാഹചര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അത്തരം ഓപ്പണിങ്സുമായിട്ട് അത് കണക്ഷൻ ആകാതെ ഒന്ന് ഒന്ന് ക്രോപ്പ് ചെയ്തൊക്കെ നിർത്തുക, ഒന്ന് ട്രിം ചെയ്തൊക്കെ നിർത്തുക എന്നുള്ളതാണ്. വീട്ടിലേക്ക് ചാഞ്ഞ് മരത്തിന്റെ ചില്ലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന ജീവികളാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പട്ടി വീടിന്റെ മുറ്റത്ത് വെച്ചൊരു പാമ്പിനെ കണ്ടാലും മിക്കവാറും അതിനെ കടിച്ചു കൊല്ലാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ പൂച്ചയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപകടമാണ്. പൂച്ച അതിനെ പെട്ടെന്ന് കൊല്ലില്ല. അതിനെ പിടിച്ച് പൂച്ച എലിയെ പിടിച്ചാലും അങ്ങനെയാണ്, അതിനെ പിടിച്ച് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ജീവനോട് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളിച്ചിട്ടൊക്കെയാണ് അത് ഇത് ചെയ്യുക. അപ്പൊ വീട്ടിന്റെ പുറത്ത് ഒക്കെ നടക്കുന്ന പൂച്ചയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്ത് ചെറിയ പാമ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ജീവനോടെ പിടിച്ച് വീടിനകത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ആ കുഞ്ഞിനെ ഈ പാമ്പ് കടിച്ച് കുഞ്ഞ് മരിച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം ജീവികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഒരു ഒരു ഒരു എക്സ്ട്രാ കരുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വീടിനകത്തേക്ക് പുറത്തുനിന്ന് ഓടി ഒന്ന് കയറുമ്പോഴേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ഭാഗത്തേക്ക് ഒന്ന് അത് പോകാതിരിക്കുക, പരമാവധി അതിനെ വീടിന് പുറത്തേക്കൊക്കെ തന്നെ നിർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വീടിന് പുറത്ത് നമ്മൾ ഊരി വെച്ച ഷൂ ഒക്കെ എടുത്തിടുമ്പോഴും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഫുട്ബോൾ ഒന്ന് തട്ടി നോക്കിയിട്ട് അതിനകത്തും അല്ല, ഈ കുഞ്ഞു പാമ്പുകളെ കാണുന്ന സീസണിലൊക്കെ ഇത് ആ കുഞ്ഞു പാമ്പിനെ സംബന്ധിച്ച് അതൊരു മാളം പോലെ തോന്നും, അതിനകത്ത് കയറിയിരിക്കും. ഈ ചെടിച്ചട്ടികളും ഈ നനവും അതുപോലെ ഈർപ്പം തണല് പച്ചപ്പ് ഒക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഈ ചൂട് കൂടിയ സീസണിൽ പാമ്പുകൾക്ക് കയറിയിരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏരിയയാണ്. അപ്പൊ ചെടിച്ചട്ടികൾക്കിടയിലൊക്കെ പാമ്പ് ഒന്ന് ഇരിക്കാം. അപ്പൊ ചെടിച്ചട്ടികൾ നമ്മൾ കൈകൊണ്ട് ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അത് ക്ലീൻ ചെയ്യാനൊക്കെ കൈകൊണ്ടെടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് വീടിനടുത്തും വീടിന്റെ പരിസരത്തും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇല്ല, പാമ്പുകൾക്ക് നമ്മളെ പോലെ മണം തിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീടിന് ചുറ്റും മണ്ണെണ്ണ തളിക്കുകയോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിടുകയോ അല്ലെങ്കിൽ പാൽക്കായം കലക്കി ഒഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മണം തിരിച്ചറിഞ്ഞിട്ട് പാമ്പ് വരില്ല എന്നുള്ളത് അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പാമ്പിന് നമ്മളെ പോലെ മണം തിരിച്ചറിയാൻ കഴിവില്ല. മൂക്കിലൂടെ നമുക്ക് മണം തിരിച്ചറിയാൻ പറ്റും, പക്ഷെ പാമ്പ് മൂക്ക് ഉപയോഗിക്കുന്ന ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മള് ഈ പാമ്പിനെ ചേരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്ക് അതിങ്ങനെ നാവ് പുറത്തേക്ക് ഇങ്ങനെ നാവ് പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് ഫ്ലിക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇരജീവികളുടെയൊക്കെ ഒരു സാന്നിധ്യം അതിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മണം തിരിച്ചറിയുന്നത് പോലെ വേറൊരു സംവിധാനമാണ്. അതിന് അത്തരത്തിൽ അത് എല്ലാ വസ്തുക്കളുടെയും മണ്ണെണ്ണയും പാൽക്കായം പോലുള്ള വസ്തുക്കളുടെയൊന്നും മണം അത്തരത്തിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇരജീവികളുടെയും അതുപോലെ ഇണപ്പാമ്പിന്റെയും ശത്രുക്കളുടെയൊക്കെ സാന്നിധ്യം അത്തരത്തിൽ അതിന് മനസ്സിലാകും. കേട്ടോ,
1: ശരി, വിളിച്ചതിന് നന്ദി. ഇദ്ദേഹം ചോദിച്ച ഈ കാര്യം സാധാരണ നാട്ടുമ്പുറത്ത് ഇപ്പൊ എല്ലാവരും ഒട്ടുമിക്ക വീടുകളിലും ചെയ്യാറുള്ളതാണ്. അതെ, ഈ പാൽക്കായും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ മുരിങ്ങയില, മുരിങ്ങ തോല് ഇതൊക്കെ ചതച്ച് തളിക്കാറുണ്ട്.
0: പിന്നെ ചില ഉപകരണങ്ങളും ഉണ്ട്. ഇപ്പൊ ഉപകരണങ്ങൾ ഉണ്ട്, ചില രാസപദാർത്ഥങ്ങൾ, ഇപ്പൊ കീടനാശിനി പോലുള്ള വീടിന് ചുറ്റും തളിക്കാൻ പറ്റുന്ന ചില രാസപദാർത്ഥങ്ങളിലൊക്കെ പാക്കറ്റിൽ വരുന്ന സംഗതികളൊക്കെ ഉണ്ട്. അത് തളിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നുള്ളതാണ് ധാരണ. പക്ഷെ ആക്ച്വലി ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളുടെ ഓൾഫാക്ടറി സെൻസസ് വളരെ അണ്ടർ ഡെവലപ്ഡ് ആണ്. അതിന് മണങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മളെ പോലെ ഇല്ല. ചില ജീവികൾക്ക് ഇപ്പം വീട്ടിൽ പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ അഞ്ചംഗങ്ങളുണ്ടെങ്കിൽ അഞ്ചുപേരുടെയും മണം പ്രത്യേകിച്ച് പട്ടിക്ക് മനസ്സിലാവും. പക്ഷെ നമുക്കാണെങ്കിൽ ആ കഴിവില്ല, അത്രത്തോളം ഡെവലപ്ഡ് അല്ല നമ്മുടെ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ്. നമ്മളെക്കാൾ ഒത്തിരി അണ്ടർ ഡെവലപ്ഡ് ആണ് പാമ്പുകളെ സംബന്ധിച്ച് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ്. ഇപ്പൊ ഇത്തരം മണമുള്ള വസ്തുക്കളോ രാസപദാർത്ഥങ്ങളോ ഒക്കെ തളിച്ചതുകൊണ്ട് പാമ്പ് വരാതിരിക്കില്ല. ചില ചെടികളെ പറ്റി അങ്ങനെ വിശ്വാസമുണ്ട്. പല ഇനത്തിൽപ്പെട്ട തുളസി, രാമതുളസി, കൃഷ്ണ തുളസി, കർപ്പൂര തുളസി, ഒരു പലയിനം തുളസികളുണ്ട്. പിന്നെ അണലി വേഗം എന്ന് പറയുന്ന ചെടി, സർപ്പഗന്ധ എന്ന് പറയുന്ന ചെടി, ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്ന ധാരണയുണ്ട്. ഈ ഇത്തരം ചെടികളിലൊക്കെ വളഞ്ഞ് ചുറ്റിയിരിക്കുന്ന പാമ്പുകളെ നമ്മുടെ സർപ്പ വോളണ്ടിയർമാർ ധാരാളം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചെടികളോ അല്ലെങ്കിൽ അത്തരം അതിന്റെ സാന്നിധ്യം ഒന്നും പാമ്പുകളെ ദൂരീകരിക്കാനുള്ള മാറ്റി നിർത്തില്ല എന്നുള്ളതാണ്. പിന്നെ ചില

ഉപകരണങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ വരാറുണ്ട്. അതായത് കൃഷിയിടങ്ങളിൽ കൊണ്ട് അത് വെച്ചിട്ട് അത് ഓണാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ശബ്ദ തരംഗം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ആ ശബ്ദ തരംഗം കാരണം പാമ്പുകൾ ദൂരേക്ക് പോകും എന്നുള്ളതാണ് വിശ്വാസം. അല്ലെങ്കിൽ ആ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. ആക്ച്വലി പാമ്പുകൾ

0: നേരത്തെ ഇതിനു മുമ്പ് കോളർ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് റൈറ്റ് RIGH അതല്ല റൈറ്റിലെ ജി വരെ
1: എത്തിയിട്ടുണ്ട്. ജി എച്ച് ഗോ ടു ഹോസ്പിറ്റൽ. ഗോ ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ വിത്ത് ആന്റി സ്നേക്വിനൻ ട്രീറ്റ്മെന്റ് എന്നാണ് ഫെസിലിറ്റി എന്നുള്ളതാണ്. അപ്പോ ഏറ്റവും അടുത്ത ആന്റിവെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് പോവുക. അപ്പൊ അതിന് നമുക്ക് ചില സംവിധാനങ്ങൾ നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വനംവകുപ്പിന്റെ സർപ്പ ആപ്ലിക്കേഷനിൽ അതിൽ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് ഇപ്പൊ ഞാനൊരു ലൊക്കേഷനിൽ നിന്ന് നോക്കുന്നു, ആ ലൊക്കേഷൻ ഏറ്റവും അടുത്തുള്ള ആന്റി സ്നേക്വിനൻ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയാണ് ആദ്യം കാണിക്കുക. അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ ആന്റിവെനം അവൈലബിൾ ആണോ, ലിസ്റ്റഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ചില സമയത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ഇപ്പൊ ഉണ്ടോ എന്നുള്ളതും, ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാരുടെ അവൈലബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ ഇപ്പോൾ ആന്റിവെനം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവിടെ എത്തിയിട്ട് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഡോക്ടർമാരാരുമില്ല അല്ലെങ്കിൽ ആന്റിവെനം ഇപ്പൊ സ്റ്റോക്ക് ഇല്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും ഒരു നമ്മുടെ ജീവന്റെ വിലയുള്ള ഏതാനും മിനിറ്റുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറോ ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ സമയ നഷ്ടം ക്രിട്ടിക്കൽ ആയേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയം ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടും എന്നുറപ്പുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ്. പിന്നെ ടി എന്ന് പറയുന്നത് ടെൽ ദ ഡോക്ടർ അല്ലെങ്കിൽ ടോക്ക് ടു ദ ഡോക്ടർ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കോടാലിയിലെ മക്കള് താഴെ ബെഡിട്ടിട്ട് കിടന്നുറങ്ങി അപ്പോഴാണ് പാമ്പ് കടിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന സംഗതി. അപ്പൊ ആ ഒരു വിവരം ഡോക്ടറോട് പറഞ്ഞപ്പോഴാണ്, കാരണം കുട്ടിയുടെ അച്ഛനും അമ്മയും വിചാരിച്ചത് ഇത് തലേ ദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു ഫുഡ് പോയ്സണിങ്ങിന്റെ ഒരു ലക്ഷണങ്ങൾ എന്നുള്ള രീതിയിലാണ് ഡോക്ടറോട് ആദ്യം സംസാരിക്കുന്നത്. നിലത്ത് കിടന്നാണ് ഉറങ്ങിയത് എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ പെട്ടെന്ന് അത് ഫുഡ് പോയ്സണിങ്ങിന്റെ ലക്ഷണങ്ങളല്ല, കുട്ടി എന്തെങ്കിലും കടിച്ചായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുകയും ആ ഒരു ചോദ്യത്തിൽ നിന്ന് അത് പാമ്പ് കടിയേറ്റതാണ് എന്നുള്ള നിഗമനത്തിൽ ആ രീതിയിൽ ചികിത്സ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയപ്പോഴേക്കും അത് പോസിറ്റീവായിട്ട് കാണുകയും ആ കുട്ടിയെ ചികിത്സിക്കുകയും പെട്ടെന്ന് തന്നെ ഒരു മോനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പൊ ഡോക്ടറോട് കാര്യങ്ങൾ പറയുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. RIGHT.
0: ഇനി ഇതേപോലെ പാമ്പ് കടിക്കുന്ന സാഹചര്യങ്ങളിൽ ഇപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിൽ പ്രധാന അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങൾ,
1: ഒരുപാട് കാര്യങ്ങൾ,
0: അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ നമ്മുടെ ശ്രോതാക്കൾക്കും പലർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും അക്കാര്യത്തിൽ സംശയം.
1: പലപ്പോഴും ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് വിദഗ്ധർ വരുന്ന ഒരു കാലം കൂടിയാണ്. അപ്പം സ്വയം പ്രഖ്യാപിത വിദഗ്ധരൊക്കെ ഉണ്ടാവും, പലരും പല രീതിയിലൊക്കെ പറയുമ്പോഴേക്കും ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്.
0: ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, അതിനുശേഷം നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഹലോ ഹലോ
2: ഹലോ,
0: പേര് പറയൂ, എവിടെ നിന്നാണ്?
2: അനിൽകുമാർ, മലയങ്കര.
0: ചോദിച്ചോളൂ സാറിനോട്.
2: ഇത് തെളിഞ്ഞു കിടക്കുന്ന സമയത്ത് കാട് ഒന്നുമില്ല, ഈ നമ്മൾ തെളിഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ പാമ്പുകൾ വരുന്നത് ചെറിയ മുറങ്ങ എന്താണ് കാരണം പറഞ്ഞുതരാം. നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ വരുന്നു. കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം എന്റെ ഷോപ്പാണ് കടയാണ്, കടയുടെ ഫ്രണ്ടില് വേറെ ഒന്നുമില്ല, കവറുകൾ ഒന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന സ്ഥലം. ഇന്നലെ അവിടെ ഒരു മുഖംഭാവം ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടില്ല. പക്ഷെ കാണാതെ ഞാൻ ഇതിന്റെ തൊട്ട് മേലെ ഒരു ഇഞ്ച് പോലും ഗ്യാപ്പില്ലാണ് അവിടെ കാലി വെച്ചിരുന്നത്. ഞാൻ ഷട്ടർ താത്തിന് താഴ്ത്തി നമ്മൾ പാമ്പിനെ കാണാം. പാമ്പിനെ കണ്ട സമയത്ത് ഞാൻ പക്ഷെ നന്നായിട്ട് പേടിച്ചുപോയി. കാരണം ഈ ആൾക്കാർ പറയുന്ന പാമ്പ് കടിക്കാൻ നമ്മൾ അറിയത്തില്ല, സൂചി വെക്കുന്നവരെ അറിയത്തില്ല, മുട്ടുസൂചി കൊള്ളുന്നതിൽ അറിയുന്നത് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാനൊരു നമ്മളെ കടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, കാരണം തൊട്ടടുത്താണ്, ഒരു ഇഞ്ചു പോലും ഗ്യാപ്പില്ല, അത്ര ഇതാണ് തന്നെ. പെട്ടെന്ന് പേടിച്ച് കുറച്ച് നേരത്തേക്ക് ഉയർത്തുകയൊക്കെ ചെയ്തു. അതാ കുറെ നേരം ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ട് കാരണം പേടിച്ചു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അതിന്റെ കീഴ് മാറിയത്. ഈ നാള് വന്ന് പാമ്പിനെ പിടിച്ച് പോവുകയും ചെയ്തു.
1: ഈ കടിച്ചതായിട്ട് അറിയില്ല എന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വെളിച്ചമില്ലാത്ത സമയത്ത് ചിലപ്പോ രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടമ്മമാര് വിറകെടുക്കാനൊക്കെ പോകും. അപ്പൊ കയ്യിലെന്തോ കൊണ്ടതുപോലെ തോന്നി, പക്ഷെ പാമ്പ് കടിച്ചാണെന്ന് അവർക്ക് മനസ്സിലായില്ല, വിറകിന്റെ അഗ്രം കൊണ്ടതുപോലെ തോന്നി, അത് പക്ഷെ പാമ്പ് കടിച്ചതായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ അത് വെളിച്ചമില്ലാതെ അല്ലെങ്കിൽ ഇരുട്ട് സമയത്ത് വിറകെടുക്കാനൊക്കെ പോകുന്നത് പരമാവധി ഒഴിവാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല ഈ രാത്രിയിൽ ഇറങ്ങി നടക്കുകയും ഇരപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില പാമ്പുകളുണ്ട്. ഉദാഹരണത്തിന് വെള്ളിക്കെട്ടൻ. വെള്ളിക്കെട്ടന്റെ പല്ല് വളരെ ചെറുതാണ്, വളരെ ചെറിയ പല്ലായതുകൊണ്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വെള്ളിക്കെട്ടൻ കടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൊതുക് ഉറക്കത്തിൽ ഒരാളെ കൊതുക് കടിച്ചതുപോലെ തോന്നുള്ളൂ. അപ്പൊ ആള് ചിലപ്പോ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കൊതുക് കടിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഉറക്കത്തിൽ ഉണരുകയൊന്നും ഇല്ല, ആ

0: ഉറക്കം ഇങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ചില പാമ്പുകൾ ഉറക്കത്തിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു പാമ്പിനെ കണ്ട് അത് സാധാരണഗതിയിൽ പാമ്പ് ഒരാളെ കണ്ടു എന്ന് വെച്ചിട്ട് ഓടി വന്ന് കടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അതിന്റെ തൊട്ടടുത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ എത്തുകയോ അതിന്റെ വാലിൽ ചവിട്ടുകയോ ഒക്കെ ചെയ്താലാണ് അത് കടിക്കാനുള്ള സാധ്യതയുള്ളത് കേട്ടോ. അപ്പോ ഇല്ല മണ്ണെണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് പാമ്പിന് അത് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ്. പാമ്പിന് അത്തരം വസ്തുക്കളുടെ ഒന്നും ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവില്ല കേട്ടോ. നമ്മളെപ്പോലെ മണ്ണെണ്ണയുടെ ഒരു സ്മെല്ല് മനസ്സിലാക്കാനുള്ള കഴിവില്ല പാമ്പുകൾക്ക്. ഇല്ല
1: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ ഇതിന് മുൻപ് ഇപ്പം നമ്മൾ ഇപ്പം പറഞ്ഞു, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പാമ്പ് അടുത്ത് നിന്നപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് കണ്ടില്ലായിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് വേർത്തുപോയി പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇപ്പം കടിയേറ്റ സാഹചര്യത്തിലും കടിയേൽക്കാത്ത സാഹചര്യത്തിൽ പോലും ഒരു മനുഷ്യന് ഇത്രയും പാനിക്കായി.
0: ആ
1: അപ്പം ഈ കടിയേറ്റ ആ വ്യക്തിക്ക് ഇതിലും കൂടുതലായിരിക്കും ആ സിറ്റുവേഷൻ. അപ്പൊ ഇതിനെ നമ്മൾ കൂടെയുള്ളവർ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ട് അവരെ ശാന്തരാക്കാൻ ശ്രമിക്കേണ്ടത് എങ്ങനെയാണ്?
0: അതാണ് അതാണ് റിയഷർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോ ചേര കടിച്ചിട്ട് ഭയന്നിട്ട് ആള് മരിച്ചിട്ടുണ്ട്, അത് ചേരയ്ക്ക് വിഷമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വിഷബാധയേറ്റത് കൊണ്ടല്ല, ആ ഒരു ഭയം കൊണ്ടാണ്. ചേരയെ കണ്ടിട്ട് പെട്ടെന്ന് ഓടുന്നതിനിടയ്ക്ക് ആള് വീണിട്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, മരണത്തോട് അടുത്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത് ഭയം കൊണ്ടാണ്. പൊതുവില് ഈ മനുഷ്യർക്ക് പാമ്പുകളെ ഭയമാണ്. മനുഷ്യർക്ക് മാത്രമല്ല പ്രൈമേറ്റ്സിന്, ഈ കുരങ്ങു വർഗത്തിൽപ്പെട്ട ജീവികൾക്കൊക്കെ പാമ്പുകളെ ജന്മനാ തന്നെ ഭയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളെ പാമ്പ് കടിച്ചു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാല് പരമാവധി അയാളെ എന്താണ് ഇത് വിഷമില്ലാത്ത പാമ്പാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് അയാളെ ഇതിനോടൊരു ഭീതി ഉണ്ടാകാത്ത രീതിയിൽ സമാധാനിപ്പിച്ച് അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഭയന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് രക്തയോട്ടം കൂടുകയും അത്തരത്തിൽ എൻവനമേഷൻ ഫാസ്റ്റ് ആവുകയും ഒക്കെ ചെയ്യും.
1: അതിനിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ അവിടെ കൂടുമ്പോൾ
0: പല ആൾക്കാരും പല അഭിപ്രായങ്ങളായിരിക്കും. അതെ അതെ. അപ്പൊ അത്തരത്തിലുള്ള അദ്ദേഹത്തിന് ഒരു ആൻസൈറ്റിയും ഒരു ഭയവും ഉണ്ടാകാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കൂടെ ആ സിറ്റുവേഷൻ ഡീൽ ചെയ്തു.
1: അപ്പൊ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറയുന്നത് ചെയ്യരുതാത്ത കാര്യങ്ങളായിരുന്നു. ചിലർ ഈ പാമ്പ് കടിച്ച സ്ഥലത്ത് തന്നെ മുറിവുണ്ടാക്കി ആ കടിച്ച ബ്ലഡ് കളയണം അല്ലെങ്കിൽ ആ വിഷത്തെ കളയണം എന്ന് പറഞ്ഞാൽ അത് ചീറ്റി പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ.
0: അതായത് ആ കടിച്ചത് അവിടെയുള്ള വിഷം അവിടെയുള്ള രക്തത്തിലാണ് കലർന്നിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വിശ്വാസം. പണ്ട് മുതലേ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് കടിയേറ്റ ഭാഗം, പാമ്പ് കടിച്ച ഭാഗം എങ്ങനെ എന്തോ ബ്ലേഡോ എന്തെങ്കിലും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മുറിവുണ്ടാക്കിയിട്ട് രക്തം ഒഴുക്കി കളയുന്നു, ആ രക്തത്തോടൊപ്പം വിഷവും പുറത്തു പോകും എന്നുള്ളൊരു ധാരണയാണ്. ആക്ച്വലി അങ്ങനെയല്ല. ആക്ച്വലി ഈ ടിഷ്യൂസിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടിഷ്യൂസിൽ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത് ലിംഫാറ്റിക്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു, എന്നിട്ട് പതിയെ അത് ബ്ലഡിലേക്ക് എത്തിയിട്ടാണ് പിന്നെ അത് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പൊ നമ്മളൊരു മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ബ്ലഡുമായിട്ട് കോൺടാക്ട് ആവുകയാണ് ചെയ്യുന്നത് ഈ വിഷം. അപ്പൊ പെട്ടെന്ന് അത് ബ്ലഡിലേക്ക് കലരാനുള്ള സാധ്യത ഉണ്ടാവും. മാത്രമല്ല മുറിവുണ്ടായി അപ്പൊ ചിലപ്പോൾ ഈ വെയിൻസിന് ആർട്ടറീസിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകാം, അത് അതിലൂടെ കൂടുതലും ബ്ലഡ് പുറത്തേക്ക് ഒഴുകിയിട്ട് അത് മറ്റു കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിച്ചേക്കാം. അപ്പൊ അതുകൊണ്ടൊരു കാരണവശാലും മുറിവുണ്ടാക്കാൻ പാടില്ല. പിന്നെ ഈ കടിച്ച ഭാഗത്തുനിന്ന് പമ്പ് കടിച്ച ഭാഗത്തുനിന്ന് വായ വെച്ച് വലിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ കടിയേറ്റ ആള് തന്നെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ പണ്ട് സിനിമകളിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട്. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം ഒരു 5 മുതൽ 10 മില്ലിമീറ്റർ താഴെയാണ് പാമ്പ് തൊലിപ്പുറത്തല്ല ഉള്ളിലാണ് വെനം ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്, അതൊരിക്കലും നമുക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല.
1: അതുപോലെ വീഡിയോകളിലും മറ്റുമൊക്കെ വേറൊരു അത് കൂടുതൽ ചിലരിലേക്ക് അന്ധവിശ്വാസമായിട്ട് പടരുന്നുണ്ടോ എന്നറിയില്ല. ഈ കടിച്ച പാമ്പിനെ കിട്ടുന്ന സാഹചര്യത്തിലാണ് തിരിച്ച് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷം തിരിച്ചങ്ങോട്ട് കയറുന്നു എന്നുള്ളൊരു വിശ്വാസം പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്? അതും വീഡിയോകളിൽ പലതിലും
0: കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള വീഡിയോകളിലൊക്കെയാണ് അത്തരം പ്രവണതകൾ കാണുന്നത്. അങ്ങനെയൊന്നും അത് ആ കടിയേറ്റ ഭാഗത്തുനിന്നുള്ള വിഷം നേരെ നമ്മുടെ പല്ലിലേക്ക് വരികയും നമ്മുടെ പല്ല് ഫാങ്സ് പോലെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അത് സാധിക്കുന്നത്. ഒരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അത് പാമ്പിനെ പിടിച്ച സമയം കളയാൻ പാടില്ല എന്നുള്ളതാണ്. കടിച്ച പാമ്പിനെ അന്വേഷിക്കുക, അതിനെ പിടികൂടി ജീവനോടെയോ അല്ലാതെയോ പിടികൂടി ഡോക്ടറെ കൊണ്ട് കാണിക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ സിംപ്റ്റംസ് ഓഫ് എൻവനമേഷൻ നോക്കിയിട്ട് ഡോക്ടർ ചികിത്സ ഡിസൈഡ് ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ ഈ കടിയേറ്റ ഭാഗം സോപ്പിട്ട് തേച്ച് കഴുകാൻ പാടില്ല എന്നുള്ളതാണ്. സോപ്പിട്ട് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു മസാജിങ് എഫക്ട് കിട്ടുകയും ഈ സാവധാനത്തിൽ ബ്ലഡിലേക്ക് കലരുന്നതിന് പകരം വേഗത്തിൽ അത് ബ്ലഡിലേക്ക് കലരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ പച്ചമരുന്നോ ഒക്കെ അരച്ച്

0: തേച്ച് കഴിഞ്ഞാൽ ആ മുറിയേറ്റ ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വിഷമില്ലാത്ത പാമ്പിന്റെ കടിയേറ്റതായാൽ പോലും ചിലപ്പോൾ ആ ഭാഗം ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് മുറിവ് പഴുക്കാനും ഒക്കെ കാരണമായിത്തീരും. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ തന്നെ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ മുറുക്കി കെട്ടുക, കടിയേറ്റ ഭാഗത്തിന് കുറച്ച് മേളിലായിട്ട് തുണിയോ അല്ലെങ്കിൽ ചെറിയ കയറോ നൂലോ ഒക്കെ ഉപയോഗിച്ചിട്ട് മുറുക്കി കെട്ടുക, അതൊക്കെ ഒഴിവാക്കേണ്ടുന്ന സംഗതിയാണ്.
1: ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? ആരാണ് വിളിക്കുന്നത്?
2: പറയൂ. മുരുകൻ.
1: ചോദിച്ചോളൂ, സാറിനോട് സംശയം
0: ചോദിച്ചോളൂ.
2: സാറെ, പിന്നെ നമ്മുടെ ഈ എന്റെ വീടിന്റെ പരിസരം ഇത്തിരി കാട് കയറിയ സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് ആഴ്ചയിൽ ഒരിക്കെങ്കിലും ഒരു പാമ്പിനെ ഒരു ചേരയെങ്കിലും അടിച്ചു കൊല്ലാറുണ്ട്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടില് ഒരാളിനെ കഴിഞ്ഞ ആഴ്ചയിൽ പാമ്പ് കടിച്ചു, ഒരു കുഞ്ഞു പാമ്പ്. അവരതിനെ ഇന്നും ഒരു കുപ്പിയിലേക്ക് അടച്ചിട്ടൊക്കെയാണ്, ഒരു മൂർക്കൻ പാമ്പ്. അവര് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി, കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ് വിട്ടു. ഇതിനെന്താ സാറേ ഒരു പ്രതിവിധി?
0: അതായത് ഇപ്പൊ നമ്മള് വീട് വെച്ച് താമസിക്കുന്ന സ്ഥലത്തിനിടയ്ക്കൊക്കെ ചിലപ്പോ കാട് പിടിച്ച് കിടക്കുന്ന ചെറിയ പ്ലോട്ടുകളൊക്കെ ഉണ്ടാവും. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അവർ മതിലൊക്കെ കെട്ടിയിട്ടുണ്ടാകും. ആ മതിലിന്റെ പുറത്തുകൂടി നമ്മുടെ നാട്ടുകാർ, നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെ എന്ത് ചെയ്യും, അവരുടെ വീട്ടിലെ വേസ്റ്റൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഫുഡിന്റെ വേസ്റ്റൊക്കെ ആ ഒഴിഞ്ഞ പറമ്പായതുകൊണ്ട് അവിടെ കൊണ്ടിടും. അപ്പൊ അതില് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥിരമായിട്ട് എലിയുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോ ഈ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ പാമ്പുകൾ വരും. ഈ എലി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ കാട് പിടിച്ച് കിടക്കുന്ന പ്ലോട്ട് അത് ചിലപ്പോൾ ഒരു 20-25 cents ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ എലി അവിടെ തുരന്ന് മാളങ്ങൾ ഉണ്ടാക്കും. ആ മാളങ്ങളൊക്കെ അടുത്ത് വീടുള്ള പ്ലോട്ടുകളിലേക്കൊക്കെ എത്തിപ്പെടും. അപ്പൊ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് എലി പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഏകദേശം സ്ഥിരമായിട്ട് താമസിക്കുന്ന പാമ്പുകളൊക്കെ എന്ത് ചെയ്യും, ഈ മാളങ്ങളിലൂടെയൊക്കെ കയറിയിട്ട് നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അത്തരം വീട് നമ്മൾ വീട് വെച്ച് താമസിക്കുന്നതിനടുത്ത് കാട് പിടിച്ച് ഏതെങ്കിലും പറമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ കാടുകളൊക്കെ, അഴുക്കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. അവിടെ ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒന്നും ആരും കൊണ്ട് ഇടാൻ സമ്മതിക്കാതിരിക്കുക. അങ്ങനെ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് എലിയുണ്ടാവും. എലിയുണ്ടെന്നുണ്ടെങ്കിൽ എലിയെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. പിന്നെ മറ്റൊരു സംഗതി, അത്തരത്തില് അവിടുന്ന് തുടങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഓപ്പണായി വരുന്ന ചില എലിമാളങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് അങ്ങ് അടച്ച് സീൽ ചെയ്ത് കോൺക്രീറ്റോ മറ്റോ ഒക്കെ ഇട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. അതുവഴി കയറി വരാനുള്ള ഇട ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ചേരയൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഉള്ളത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം ചേര എലിയെ മാത്രമല്ല, എലി, തവള പോലുള്ള ജീവികളെയൊക്കെ പിടിച്ചുകൂടി കഴിക്കുന്നതോടൊപ്പം ഈ വിഷമുള്ള അണലി, മൂർഖൻ പോലുള്ള പാമ്പിന്റെയൊക്കെ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിക്കും. അപ്പൊ ഈ പാമ്പിന്റെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ, അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്ന സമയത്ത് അവിടെ ചേര ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചേര ഇതിനെ പിടികൂടി ഭക്ഷണമാക്കുകയും ഇത്തരം വിഷമുള്ള പാമ്പുകൾ, നമുക്ക് അപകടകാരികളാകാവുന്ന പാമ്പുകളൊന്നും അവിടെ വരാതിരിക്കാനൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ചേരയെ നമ്മൾ എന്ത് ചെയ്യുക, ഓടിക്കാതിരിക്കുക. ചേര നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളത് എപ്പോഴും ചിലർക്ക് പേടിയാണെങ്കിൽ പോലും നമ്മുടെ സുരക്ഷയെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ചേരയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്.
2: സാറേ, ഈ പാമ്പുകള് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ മുട്ടയിട്ട് അടയിരിക്കാറുണ്ടോ?
0: അടയിരിക്കത്തില്ല. പാമ്പ് മുട്ടയിടും. വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണ് പാമ്പ് മുട്ടയിടുന്നത്. പാമ്പുകള് ശീതരക്ത ജീവിയാണ്. ശീതരക്ത ജീവികള് അടയിരിക്കത്തില്ല. പക്ഷികളും ഒക്കെയാണ് അടയിരിക്കുന്നത്. ഉഷ്ണരക്ത ജീവികളാണ് അടയിരിക്കുന്നത്. പാമ്പ് മുട്ടയിട്ടിട്ട് പാമ്പ് അങ്ങ് പോവുകയുള്ളൂ. പിന്നെ കുറച്ചു നാൾ കഴിയുമ്പോഴേക്കും ഈ മുട്ട തന്നെത്താനെ വിരിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാമ്പും കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ, മുട്ടയിടുന്ന പാമ്പാണെന്നുണ്ടെങ്കിൽ പാമ്പും കുഞ്ഞുങ്ങൾ ഇതുപോലെ പരിസരത്ത് എവിടെയെങ്കിലും മുട്ടയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിലധികം കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 weeks മുന്നേ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടില്ലേ, ആ തൃശ്ശൂർ ജില്ലയിൽ മക്കളെ കടിച്ച പാമ്പ്, ഒരു പാമ്പും കുഞ്ഞായിരുന്നു. ആ വീട്ടിൽ നിന്ന് 5 pigs അടുത്ത ദിവസങ്ങളിൽ കണ്ടെത്തിയത്. അപ്പൊ അതുപോലെ പാമ്പും കുഞ്ഞ് ഒരെണ്ണത്തിനെ കണ്ടുകഴിഞ്ഞാൽ അവിടെ നമ്മളായിട്ട് പരിശോധിക്കാനൊന്നും നിൽക്കരുത്. കാരണം അവിടെ ചിലപ്പം വേറെയും പാമ്പും കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നന്നായിട്ട് പരിശോധിക്കാൻ അറിയുന്ന ആൾക്കാർ, നമ്മുടെ വനംവകുപ്പിന്റെ സർപ്പ വോളണ്ടിയർമാരൊക്കെ ഉണ്ട്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് വിശദമായിട്ട് പരിശോധിച്ച് ഇത് കയറി നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുള്ള മാളങ്ങളോ പൊത്തുകളോ വഴികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ നോക്കിയിട്ട് അവർ പറഞ്ഞുതരും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കോൺക്രീറ്റ് ഇട്ടോ ഒക്കെ അങ്ങ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മതിലിന്റെ അടിയിലൂടെ ഒക്കെ ഉള്ള മാളങ്ങളിലൂടെ കയറി വരാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ.
1: താങ്ക് യു, വിളിച്ചതിന് നന്ദി. ഇപ്പോ ഇതുപോലെ തന്നെ ഈ പാമ്പ് കടിയേറ്റാൽ വിഷം ശരീരത്തിലേക്ക് വേഗത്തിൽ പടരാതിരിക്കാൻ നമ്മൾ പിന്നെ എന്തൊക്കെ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ?
0: പ്രധാനമായും ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷ പടരുന്നതിനുള്ള ആ ഒരു സമയം കുറച്ച് കൂടുതൽ നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് വിഷം ശരീരത്തിൽ പടരാതിരിക്കാം. അപ്പൊ അതിൽ പലപ്പോഴും പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുന്നത് ഇപ്പൊ പാമ്പ് കടിച്ചതുപോലെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആള് വണ്ടി ഓടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, അല്ലെങ്കിൽ ഓടിപ്പോയി, അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും എന്താണ് പെട്ടെന്ന് തന്നെ എൻവയോൺമെന്റ് ഫാസ്റ്റ് ആക്കുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് പരമാവധി ഒഴിവാക്കുക, ആള് ശാന്തനായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി. കടിയേറ്റ ഭാഗം പരമാവധി ചലിപ്പിക്കാതെ വെക്കുക. പേശി ചലനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചുറ്റി വെക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറോ നഴ്സോ തന്നെ ആണെങ്കിലേ അത് ചെയ്യാവുള്ളൂ. അല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ചെയ്യരുത്. ആ കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതെ എങ്ങനെ സേഫായിട്ട് പിടിച്ച് വെക്കുക, എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതേ ഉള്ളൂ. ചലനങ്ങൾ ഒഴിവാക്കുക, ആയാസകരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കുക, കൂളായിട്ട് ശാന്തനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി.
1: ഇതിപ്പോ ഈ പാമ്പ് കടിയേറ്റാൽ ഏത് ഇനത്തിൽപ്പെട്ട പാമ്പാണ് എന്ന് ഹോസ്പിറ്റലിലെത്തിയാൽ മാത്രമല്ലേ നമുക്ക് തിരിച്ചറിയാൻ?
0: കൃത്യമായിട്ട് പാമ്പുകളുടെ ഐ ഡി തിരിച്ചറിയാൻ പറ്റുന്ന ആളാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഏത് പാമ്പാണ് കടിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. കടിയേറ്റ പാട് നോക്കിയിട്ടൊന്നും ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ ഏത് ഇനത്തിൽപ്പെട്ടതാണ് കടിച്ചതെന്നൊന്നും നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ മാത്രമല്ല, ഇനിയിപ്പോ കടി ഏറ്റുകഴിഞ്ഞു എന്ന് വെച്ചിട്ട് എൻവയോൺമെന്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പാമ്പുകൾ പരമാവധി ഈ ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം പാമ്പ് പേടിപ്പിക്കാൻ വേണ്ടിയാണ് കടിക്കുന്നത്. കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല. കാരണം ബേസിക്കലി പാമ്പുകൾ, വിഷപ്പാമ്പുകൾ, ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള പാമ്പുകളിൽ 130 പാമ്പുകൾ ഉള്ളതിൽ 10 താഴെ പാമ്പുകൾക്ക് മാത്രമാണ് മനുഷ്യന് അപകടകരമായിട്ടുള്ള രീതിയിലുള്ള വിഷമുള്ളൂ. ഈ വിഷമുള്ള പാമ്പുകളൊക്കെ തന്നെ അതിന്റെ വിഷം ഉപയോഗിക്കുന്നത് എരപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റ് പൊതുവിൽ ഉള്ളൊരു തെറ്റായ ഒരു ധാരണയാണ്. പാമ്പ് ശത്രുവിനെ കടിക്കുമ്പോഴാണ് വിഷം കുത്തിവെക്കുള്ളൂ, അതിന് കഴിക്കാനുള്ള എരജീവി പിടിക്കുമ്പോൾ വിഷം കുത്തിവെക്കില്ല, കാരണം അത് കഴിക്കുമ്പോഴേക്കും പാമ്പ് ചത്തുവും എന്നൊക്കെയുള്ള ധാരണകളുണ്ട്. അത് പാമ്പും വിഷം എന്താണ് എന്നുള്ള കൃത്യമായിട്ട് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. പാമ്പും വിഷം ആക്ച്വലി അതിന്റെ ദഹനരസമാണ്. പ്രോട്ടീൻസും കോൺസെൻട്രേറ്റഡ് പ്രോട്ടീൻസും എൻസൈംസും ഒക്കെയാണ് അതിന്റെ കമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഇരയെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരയെ ആദ്യം ഇമ്മൊബിലൈസ് ചെയ്യുക, കൊല്ലുക, എന്നിട്ട് അതിനെ ദഹിപ്പിക്കുക, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ധർമ്മമാണ് പാമ്പിൻ വിഷത്തിനുള്ളത്. ആ ഇരയുടെ ദേഹത്തേക്ക് വിഷം ഇഞ്ചക്ട് ചെയ്തിട്ട് തന്നെയാണ് പാമ്പ് ഇരയെ കൊല്ലുക എന്ന് പറയുന്നത്.
1: ഒരു ശ്രോതാവ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
3: ഹലോ
1: ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: ഏറ്റുമാനൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ആ ചോദിച്ചോളൂ സാറിനോട് സംശയം.
3: ആ നമസ്കാരം സാർ.
0: നമസ്കാരം നമസ്കാരം, ചോദിച്ചോളൂ.
3: അത് ഞങ്ങളുടെ പറമ്പില് കുറച്ച് പറമ്പുണ്ട്, അതിനകത്തിപ്പോ ഉടുമ്പ് ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പം ആളുകൾ പറഞ്ഞു ഉടുമ്പിനെ അതിപ്പോ ഈ വലിയ കുഴിയൊക്കെ കുഴിക്കും, അതിനെ ഓടിക്കണ്ട, എന്നാന്ന് വെച്ചാൽ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പാമ്പിനെ ഒക്കെ പിടിച്ച് തിന്നോളൂ. അത് ശരിയാണോ?
0: ശരിയാണ് ശരിയാണ്. അതായത് ഇപ്പൊ പാമ്പ് നമ്മുടെ ഒഴിഞ്ഞ പറമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പാമ്പുകളിൽ ചില പാമ്പുകൾ പ്രസവിക്കുന്ന പാമ്പുകളുണ്ട്, ചില പാമ്പുകൾ മുട്ടയിടുന്ന പാമ്പുണ്ട്. അപ്പൊ മുട്ടയിടുന്ന പാമ്പാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പറമ്പിലൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെയാണ് മുട്ടയിടുക. ഈ ഉടുമ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പാമ്പിൻ മുട്ടയൊക്കെ എടുത്ത് ഭക്ഷണമാക്കും, കഴിക്കും. മാത്രമല്ല ചെറിയ പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഉടുമ്പ് വിടത്തില്ല, അതിനെ പിടികൂടി കഴിക്കും. ഇനി സാമാന്യം വലുപ്പമുള്ള പാമ്പാണെങ്കിൽ പോലും ഉടുമ്പ് ചിലപ്പോൾ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ ഈ ഉടുമ്പ് കീരി പോലുള്ള ജീവികളൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പാമ്പുകളെയൊക്കെ ധാരാളം പിടികൂടി കഴിക്കുന്ന ജീവികളാണ്. മാത്രമല്ല പിന്നെ ഉപ്പൻ പോലുള്ള ചെറിയ പക്ഷികൾ, ഉപ്പൻ ധാരാളം പാമ്പുകളെ പിടികൂടി കഴിക്കുന്ന പക്ഷിയാണ് ഉപ്പൻ. പിന്നെ ഈ ചെറിയ കുഞ്ഞു പാമ്പുകളെയൊക്കെ പിടികൂടി, പാമ്പ് കുഞ്ഞിനെ മാത്രമല്ല സാമാന്യം വലുപ്പമുള്ള പാമ്പിനെയൊക്കെ ഉപ്പൻ പിടികൂടി കഴിക്കാറുണ്ട്. പിന്നെ ചെറിയ കുഞ്ഞു പാമ്പുകളെ ധാരാളം പിടികൂടി കഴിക്കുന്ന ചില പക്ഷികളുണ്ട്. ഇപ്പൊ പൊന്മാൻ അതുപോലെ ഈ കരിയിലക്കിളി പോലുള്ള ഇതുപോലെ ഈ ചെറിയ പ്രാണികളെയൊക്കെ പിടികൂടി കഴിക്കുന്ന പക്ഷികളൊക്കെ തന്നെ പാമ്പും കുഞ്ഞുങ്ങളെ പിടികൂടി കഴിക്കും. അപ്പൊ അതിനെയൊക്കെ നമ്മുടെ പരിസരത്തുനിന്ന് നമ്മൾ ഓടിച്ചു വിടാതിരിക്കുക എന്നുള്ളതാണ്. വലിയ പാമ്പുകളൊക്കെ പിടിക്കുന്ന വലിയൊരു പക്ഷിയാണ് മയില്. മയില് പക്ഷെ സാധാരണ നാട്ടിൻപുറങ്ങളിലൊന്നും അങ്ങനെ കാണാറില്ല, എന്നാലും മയിലിന്റെ സാന്നിധ്യം ഉള്ളയിടത്ത് പാമ്പിന്റെ സാന്നിധ്യം കുറവായിരിക്കും. പിന്നെ ഈ പൂച്ചയും അതുപോലെ കീരിയും ഒക്കെ തന്നെ പാമ്പുകളെ പിടികൂടി കഴിക്കുന്ന ജീവികളാണ്. അപ്പൊ ഉടുമ്പുള്ളത് നല്ലതാണ്.
3: ഞങ്ങളുടെ കിണറിനകത്ത് നേരത്തെ ഒരു 60-10 വർഷമായി പണിത കിണറാണ്, അതിനകത്ത് ഈ പിന്നെ ഇതിന്റെ ചെറിയ പാമ്പിന്റെ പടം കാണുന്നു. കഴിഞ്ഞ വർഷം രണ്ടെണ്ണം കണ്ടിട്ട് ഞാൻ എടുത്തു കളഞ്ഞു സൈഡിൽ നിന്ന്, ഇപ്പോഴും ഒരെണ്ണം കണ്ടു. അപ്പൊ അതന്നെ അതങ്ങനെ അതിനകത്ത് പാമ്പ് ഉണ്ടായിട്ടാണോ ഇതിനായിട്ട് ഇറങ്ങണതാണോ പടം പൊളിക്കാൻ?
0: അല്ല, പടം പൊഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാകണമെന്നില്ല. ചിലപ്പോ ഈ കിണറിനടുത്തൊക്കെ പാമ്പുകൾ ചിലപ്പോ സ്ഥിരം താമസിക്കാറുണ്ട്. അത് ആ പ്രദേശത്ത് ഉള്ളതായിരിക്കാനാണ് സാധ്യത. അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് അറിയില്ല. ചേരയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ചിലപ്പോ വിഷപ്പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർപ്പ വോളണ്ടിയർമാരെ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്ന് നോക്കിയിട്ട് അത് വിഷപ്പാമ്പാണെന്നുണ്ടെങ്കിൽ അതിനെ പിടികൂടി മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കിണറില് ചേരയുള്ളത് നല്ലതാണ്. ചേരയുണ്ടെന്നുണ്ടെങ്കിൽ ഈ മറ്റ് വിഷപ്പാമ്പിന്റെ കുഞ്ഞുങ്ങളൊക്കെ ആ പ്രദേശത്തേക്ക് വരാതിരിക്കാൻ ചേരയുള്ളത് നല്ലതാണ്. ഈ കിണർ വെള്ളം കോരുന്ന കിണറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാത്രി സമയങ്ങളിൽ നിലാവുള്ള രാത്രിയിലൊക്കെ ചില വെള്ളം കോരുന്നതിന്റെ ബാക്കി വെള്ളമൊക്കെ അവിടെ ചെറുതായിട്ട് കെട്ടി നിൽക്കും. നമ്മൾ അവിടെ വെച്ച് അലക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഈ ചന്ദ്രന്റെ പ്രതിബിംബം കാണും, നിലാവ് കാണും. അപ്പൊ ആ വെളിച്ചം കണ്ടിട്ട്
3: ചെറിയ
0: കോരുന്ന കിണറല്ല, ഓക്കെ, എന്നാലും ചിലപ്പോ അതിനകത്ത് ഈ കാട് പിടിച്ചൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പല്ലിയോ അത്തരത്തിലുള്ള ജീവികളുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പാമ്പ് ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് വിഷമുള്ള ഇനമാണെന്നെങ്കിൽ അതിനെ ഈ സർപ്പ വോളണ്ടിയർമാരെ അറിയിച്ചാൽ അവർ നോക്കിയിട്ട് പിടിച്ചു മാറ്റും. ചേരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും ചെയ്യണം. പടം ഈ തലയുടെ ഉൾപ്പെടെയുള്ള ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. അല്ലാതെ ശരീരത്തിന്റെ മധ്യഭാഗം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. തലഭാഗം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ പറയാൻ പറ്റും.
1: വിളിച്ചതിന് നന്ദി. ഇതുപോലെ കുറച്ചാൾക്കാർക്ക് സംശയം ഉണ്ടാവാറുണ്ട്, ഈ പാമ്പ് ഇതേപോലെ കിണറിന് പരിസരത്തുണ്ട്, അല്ലെങ്കിൽ പാമ്പിന്റെ ഒരു കുഞ്ഞിനെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഈ പാമ്പും കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഇനി ആ പ്രദേശത്തുണ്ടാവും, അല്ലെങ്കിൽ അത് ചെറിയ കുഞ്ഞു പാമ്പിനെയാണ് കണ്ടതെങ്കിൽ വലിയ പാമ്പിന്റെ സാന്നിധ്യം ഇതിനടുത്ത് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളൊരു പറച്ചിലുണ്ട്. അത് എത്രത്തോളം
0: കുഞ്ഞു പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അത് നവജാതരായിട്ടുള്ള കുഞ്ഞാണ്, അതായത് രണ്ടോ മൂന്നോ ദിവസം മാത്രം പ്രായമുള്ള ചെറിയ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റു കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു രണ്ടാഴ്ചയൊക്കെ പ്രായമായ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഈ ഇങ്ങനെ ഡിസ്പേഴ്സ് ആയി തുടങ്ങുന്ന ഒരു സമയമാണ്. പാമ്പൻ കുഞ്ഞുങ്ങൾ ഇപ്പം മുട്ടയൊക്കെ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അത് ജനിച്ച സ്ഥലത്ത് തന്നെ തുടരുകയല്ല ചെയ്യുന്നത്. അത് അവിടെ നിന്ന് അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഹൈഡൌട്ട്സ് നോക്കി ഇങ്ങനെ സഞ്ചരിക്കുകയും അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ അതിന്റെ അമ്മപ്പാമ്പ് അവിടെ ഉണ്ടാകുമെന്നൊരു ധാരണ, അത് പാമ്പുകൾ ഇപ്പൊ പല രീതിയിലാണ് അതിന്റെ പ്രചരണം. ഒന്ന് മുട്ടയിട്ട് കുഞ്ഞു വിരിയുന്ന പാമ്പുകളുണ്ട്, ഓവി പാരസ് എന്ന് പറയും. പിന്നെ വിവി പാരസ് ഉണ്ട്, പ്രസവിക്കുന്ന പാമ്പുകൾ. പിന്നെ അണലി വർഗത്തിൽപ്പെട്ട ചില പാമ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ മുട്ട ശരീരത്തിനുള്ളിൽ രൂപപ്പെട്ടു വന്നിട്ട് അത് വിരിഞ്ഞ് കുഞ്ഞായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതിന് ഓവോ വിവി പാരസ് എന്നാണ് പറയുക. അപ്പൊ അത് അത്തരത്തിൽ അതും പ്രസവം പോലുള്ള ഒരു പ്രക്രിയയാണ്. അപ്പൊ അത്തരത്തില് നവജാതരായിട്ടുള്ള ഈ ഇങ്ങനെ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അമ്മപ്പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അണലിയുടെയൊക്കെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ വലിയ മുതിർന്ന അണലിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ മൂർഖന്റെ കുഞ്ഞുങ്ങളെ കണ്ടു, അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ചേര, മലമ്പാമ്പ്, മൂർഖൻ, നീർക്കോലി, കാട്ടുപാമ്പ്, വെള്ളിക്കട്ടൻ, ഇങ്ങനെയുള്ള പാമ്പുകളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കണ്ടു എന്ന് വെച്ചിട്ട് അവിടെ അമ്മപ്പാമ്പ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല.
1: ഈ WHO നിർദ്ദേശിച്ചിട്ടുള്ള ഈ പ്രധാന കാര്യങ്ങൾ ഈ പാമ്പുകടിയുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പറയുന്നത്?
0: WHO അതായത് പാമ്പുകടി എന്ന് പറഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ എന്താണ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ള രീതിയിലാണ് പാമ്പുകടിയെ അല്ലെങ്കിൽ സ്നേക് ബൈറ്റ് എൻവനമേഷനെ അവർ വർഗീകരിച്ചിരിക്കുന്നത്. അവഗണിക്കപ്പെട്ട ട്രോപ്പിക്കൽ മേഖലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസാണ്. അപ്പോൾ ഇതിൽ പല സ്നേക് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് പലപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ പലപ്പോഴും പൊതുജനങ്ങളെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു കാലയളവിൽ പലരും വീഡിയോസിലൊക്കെ വന്നിട്ട് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ അത് കെട്ടണം, അയച്ചു കെട്ടണം, മുറുക്കി കെട്ടണം, ഒരു വിരൽ കടത്താവുന്ന രീതിയിൽ കെട്ടണം, പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ തേച്ച് കഴുകണം, സോപ്പും വെള്ളവും ഉപയോഗിച്ച് തേച്ച് കഴുകണം, ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകണം എന്നൊക്കെയുള്ള തരത്തിലുള്ള മെസ്സേജുകൾ.
1: ഒരു കോളും കൂടെ നമുക്ക് എടുക്കാൻ തോന്നുന്നു. ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ?
2: കേൾക്കാം, കേൾക്കാം.
1: പറയൂ, ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ പറഞ്ഞല്ലോ, രാജു, ആലപ്പുഴ. രാജു,
1: ചോദിച്ചോളൂ.
2: സാറേ, ഈ സോഷ്യൽ മീഡിയ കണ്ട ഈ ഗിനിക്കോഴി, വാത്ത, ഇതൊക്കെ വളർത്തിയത് ജന്തുക്കളെ പിടിക്കുകയോ

0: ഓടിച്ചു വിടുകയൊക്കെ ചെയ്യുന്നതുണ്ട്. അത് ശരിയാണോ? പിന്നെ ഈ പാമ്പ് വര ബാധക്കിടക്ക ഈ ഉടക്ക് വര വലയൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇട്ടാലേ അതിൽ വന്ന് കുരുങ്ങി കിടന്നാൽ നമുക്ക് അതിനെ പെട്ടെന്ന് പിടിച്ച് റെസ്ക്യൂ വിളിച്ച് കളയുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അത് ശരിയാണോന്ന് അറിയാനായിരുന്നു.
1: അതെ, രണ്ട് കാര്യങ്ങളും ഒരു പരിധി വരെ ശരിയാണ്.
0: വലയിട്ടാലോ
1: ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ചെറിയ സൈസ് പാമ്പുകളെയൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. കേൾക്കാമോ? ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ചെറിയ സൈസ് പാമ്പുൻ കുഞ്ഞുങ്ങളെയൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അതുപോലെ പ്രകൃതിയാ നമ്മുടെ വീട്ടിന്റെ പരിസരത്തൊക്കെയുള്ള ഉപ്പൻ പോലുള്ള പക്ഷികളും ഇത്തരത്തിലുള്ള പാമ്പും കുഞ്ഞുങ്ങളൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന പക്ഷികളാണ്. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ താറാവ് കോഴി പോലുള്ള പക്ഷികളെയൊക്കെ വളർത്തുന്ന ഭാഗങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തേക്കൊക്കെ പാമ്പുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വല ഇടുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന പാമ്പ് അതിൽ കുരുങ്ങിക്കിടക്കാനും അതിനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് മാറ്റാനും സാധിക്കും. അത് ചേരായും അണലിയും മലമ്പാമ്പും പോലുള്ള ഇനത്തിൽപ്പെട്ട പാമ്പുകളൊക്കെയാണ് അത്തരം വലയിൽ കുരുങ്ങാനുള്ള സാധ്യത കൂടുതൽ. മൂർഖൻ പോലുള്ള പാമ്പൊക്കെ വലയിലൂടെ കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ചേര അണലി മലമ്പാമ്പ് പോലുള്ള പാമ്പുകളുടെ ശരീരത്തിന്റെ മധ്യഭാഗം വണ്ണം കൂടുതലാണ്. മൂർഖനെ സംബന്ധിച്ച് തല ചെറുത് കഴുത്ത് ചെറുത് മെലിഞ്ഞിരിക്കും, പിന്നെ മധ്യഭാഗം വണ്ണം കൂടുതൽ. അപ്പൊ തല അങ്ങോട്ട് കടന്ന് ശരീരത്തിന്റെ മധ്യഭാഗം എത്തുമ്പോഴേക്കും വലയിൽ കുരുങ്ങി അവിടെ കിടക്കും. മൂർഖം പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലയും ശരീരത്തിന്റെ മധ്യഭാഗവും ഏകദേശം ഒരേ വണ്ണമായതുകൊണ്ട് അത് വലയുടെ കണ്ണിയിലൂടെ കയറിയാലും ചിലപ്പോ കടന്നങ്ങ് അപ്പുറത്ത് പോകും, ചിലപ്പോ കുരുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഇര വിഴുങ്ങിയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിന്റെ ഭാഗം അല്പം വീർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലയിൽ കുരുങ്ങും. അപ്പൊ അതുകൊണ്ട് പക്ഷികളെയൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളിൽ പാമ്പുകൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ തോടിനോടോ പുഴയോടോ ഒക്കെ ചേർന്ന് ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉടക്ക് വലയിടുന്നത് പാമ്പുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സുരക്ഷാ മുൻകരുതലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
2: അപ്പോൾ ഈ ശ്രോതാവ് വിളിച്ചതിന് നന്ദി. അപ്പോൾ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ ഈ നമ്മൾ ഇത്തരത്തിലുള്ളത് മാത്രമല്ല ഈ ലവ് ബേർഡ്സ് പോലുള്ള സർ നേരത്തെ പറഞ്ഞല്ലോ അതേപോലെയുള്ള ഈ പക്ഷികളെയൊക്കെ വളർത്തുന്ന സമയങ്ങളിൽ ഇതേപോലെ തുടക്ക വലകളും സാധനങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു
1: പാമ്പുകൾ കടന്നു വരാനുള്ള സാധ്യതയുള്ള ഭാഗങ്ങളിൽ ഇപ്പം പുഴയോട് ചേർന്നുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതുവഴി കയറി വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് ഈ മതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മതിലിലൂടെ അതിന്റെ മേളിലൂടെ കയറി വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ചെടികളോ വള്ളികളോ ഒക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്നിരുന്നാലും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ കയറി വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ചെറിയ ഉടക്ക വല ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചില ഇനത്തിൽപ്പെട്ട പാമ്പുകൾ അതിൽ കുരുങ്ങാനുള്ള സാധ്യതയുണ്ട്.
2: ഇപ്പൊ നമ്മൾ ഈ പാമ്പ് കടി പ്രധാനമായിട്ടും പല സീസണുകൾ ഇപ്പൊ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഉഷ്ണകാലത്ത് ചൂട് കൂടുമ്പോൾ മാളങ്ങളിൽ നിന്ന് പുറത്ത് വരുന്നു എന്ന് പറയാറുണ്ട്. അതേപോലെ ചില സമയത്താണ് നമ്മൾ നോക്കുമ്പോൾ ഈ മഴക്കാലത്ത് തണുപ്പും മഴ കൂടുതലുള്ള സമയത്തും പാമ്പ് കടി ഏൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സീസണിലും ഒരുപോലെ തന്നെയാണോ ഇതിന്റെ നിരക്ക്? നമ്മൾ ശ്രദ്ധിക്കുന്നതിന്റെ പ്രത്യേകത കൊണ്ടാണോ?
1: നമ്മൾ പല രീതിയിൽ ഇത്തരത്തിലുള്ള എന്താണ് ഈ ഒരു മുന്നറിയിപ്പ് മെസ്സേജുകൾ നമ്മൾ കാണാറുണ്ട്. മഴക്കാലമാണ് പാമ്പുകൾ കൂടുതലായിട്ട് മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്ന് പറയും, ചൂട് കാലമാണ് പാമ്പുകൾ പുറത്തിറങ്ങുന്നു എന്നൊക്കെ പറയും. അത് ഓരോന്നും ശരിയാണ്. അതായത് മഴക്കാലം എന്ന് പറയുമ്പോൾ ഈ പാമ്പ് ഒളിഞ്ഞിരിക്കുന്ന മാളങ്ങൾക്കുള്ളിൽ വെള്ളം കയറുകയും അപ്പൊ അവിടെ തുടർന്നിരിക്കാൻ പറ്റാതെ പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. മാത്രമല്ല ഈ കിഴക്കൻ ഭാഗത്തുള്ള വനപ്രദേശത്തു നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ കൂട്ടത്തിലൊക്കെ പാമ്പുകൾ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഉള്ളിൽ വന്ന് കയറാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ ഉപരി ചൂട് കാലങ്ങളിൽ പൊതുവിൽ മറ്റ് ഈ പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവികൾക്കൊക്കെ ഒരു സ്ട്രെസ് ലെവൽ ഹൈ ആയിരിക്കും. അപ്പോൾ അത് മാളങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഉയർന്ന സ്ട്രെസ് ലെവൽ ഉള്ളതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് ഓടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ സ്ട്രെസ് ലെവൽ ഹൈ ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? പാമ്പ് പ്രതികരിക്കാനോ അല്ലെങ്കിൽ കടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതാണ് ആ സമയത്ത് ഒരു അപകടം. പിന്നെ കുഞ്ഞു പാമ്പുകളുടെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പാമ്പുകൾ ജനിച്ച സ്ഥലത്ത് തന്നെ അധികം ദിവസം നിൽക്കത്തില്ല. അത് അതിന് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അതിന് ഇര ജീവികളുടെയൊക്കെ അവൈലബിലിറ്റി ഉള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ കൂടുതൽ സഞ്ചരിക്കും. അപ്പൊ ആ ഒരു സഞ്ചാരത്തിനിടയ്ക്ക് അത് വീടുകളിലൊക്കെ വന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ ആ കുഞ്ഞു പാമ്പുകളെ കാണുന്ന സീസണിൽ ഇത്തരം പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കരുതലും ഒരു ശ്രദ്ധയും നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പാമ്പുകൾ അപകടകാരിയാകുന്ന സീസൺ ഇതൊന്നുമല്ല, അത് ഈ മേറ്റിംഗ് സീസണാണ്. മേറ്റിംഗ് സീസൺ എന്ന് പറയുമ്പോൾ ഒരു പെൺപാമ്പിന്റെ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ആൺപാമ്പുകൾ സഞ്ചരിച്ചു വരാനും അപ്പൊ പല ആൺപാമ്പുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പൊതുവിൽ അഗ്രസീവ് ആയിരിക്കുകയും ചെയ്യും. കാരണം ടെറിട്ടോറിയൽ ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഇത് കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കടിച്ചു കഴിഞ്ഞാൽ തന്നെ ഹ്യൂജ് ക്വാണ്ടിറ്റി വേണം ഇഞ്ചക്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ അത്തരം ആ ഒരു കാലയളവ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെയാണ്, ആ സമയങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയും വേണം.
2: ഇപ്പൊ ഈ പാമ്പുകടിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ സർവേ പരിപാടിയിലൂടെ പറഞ്ഞു. ഇതിനു വേണ്ടി ജനങ്ങളുടെ ഒരു ബോധവൽക്കരണമാണ് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഇതിനായി വനംവകുപ്പ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഉടൻ പറയാം.
1: നമുക്ക് വനംവകുപ്പിന് സർപ്പപാഠം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. എല്ലാ അധ്യയന വർഷത്തിലും കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു എന്താണ് അവയർനെസ് പ്രോഗ്രാമെങ്കിലും നടത്തുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നമുക്ക് 100,000-ൽ പരം കുട്ടികളെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, കുട്ടികളും അധ്യാപകരുമായിട്ട്.
2: അതായത് ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നതാണോ?
1: 800 സ്കൂളുകളിൽ നമ്മൾ പോയിട്ട് നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ്, സർപ്പ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ഇതിനുവേണ്ടി പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് നമുക്കൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ട്. 1.5 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ 800 സ്കൂളുകളിൽ നമ്മൾ പ്രോഗ്രാം നടത്തി. അതിൽ ഏകദേശം 50,000-ൽ കുട്ടികളും അധ്യാപകരുമായിട്ട് പങ്കെടുത്തു. പിന്നെ നമ്മൾ NCC NSS ആനുവൽ ക്യാമ്പ്സ് ഉണ്ട്, അത്തരം ക്യാമ്പുകളിൽ നമ്മളൊരു സെക്ഷൻ നടത്താറുണ്ട്. അത്തരത്തിൽ പല ക്യാമ്പുകളിലായിട്ട് നമ്മൾ 20,000-ത്തോളം കുട്ടികളെ നമ്മൾ ഈ ഒരു അവയർനെസ് എത്തിച്ചു. പിന്നെ വനംവകുപ്പ് തന്നെ നടത്തുന്ന നേച്ചർ അവയർനെസ് ക്യാമ്പുണ്ട്, പ്രകൃതി പഠന ക്യാമ്പുകൾ, 3 ദിവസ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു അവയർനെസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10,000-ത്തോളം കുട്ടികളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്.
2: അത് കൂടാതെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കൂടുതൽ ഈ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും ഇത്തരത്തിലുള്ള എല്ലാ പ്രചാരങ്ങളും നടക്കുന്നത് ഈ സാധാരണ ജനങ്ങൾക്ക് ഇടയിലാണ്. അപ്പൊ ഈ നാട്ടുകാർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ
1: അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മൾ പിന്നെ ഇത് കൂടാതെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെ അതും വിദ്യാർത്ഥികൾക്കും മറ്റ് പല വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ചെറിയ അവയർനെസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വിദ്യാർത്ഥികളെക്കാൾ ഉപരി നമ്മൾ റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടായ്മകൾ, തൊഴിലുറപ്പ് ജോലി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഈ പ്രാദേശികമായിട്ടുള്ള ചില വായനശാല, ഗ്രന്ഥശാല പോലുള്ള കൂട്ടായ്മകൾ, അത്തരത്തിലുള്ള കൂട്ടായ്മകളിലെല്ലാം തന്നെ നമ്മൾ സ്നേക് അവയർനെസ്, സ്നേക് ബൈറ്റ് അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രം 100,000-ൽ ആൾക്കാരിലേക്ക് നമ്മൾ നേരിട്ട് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പ്രവൃത്തി നമ്മൾ തുടർന്നു വരും. അതിന് പ്രത്യേകിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സും ഉണ്ട്.
2: ഇന്ന് ഈ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ഒരുപാട് സംശയങ്ങൾക്ക് സാർ വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു. അതുകൂടാതെ കേട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക്, നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണ്. കാരണം എന്ത് സിറ്റുവേഷൻ, ഇതേപോലെ പാമ്പുകടി ഏറ്റാലും അതിന് അനുബന്ധ പ്രശ്നങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ കൂടെയുള്ള എല്ലാവർക്കും പരസ്പരം ഒരു താങ്ങും തണലുമാവാനും അതിനനുസരിച്ച് അവരെ പ്രത്യേകം ചികിത്സയ്ക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ആന്റിവനം ഉള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാനും എല്ലാത്തിനും എല്ലാവർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു ജീവിയുടെയും ജീവന് ഭീഷണിയില്ലാതെ, ഒരു മനുഷ്യന്റെയും ജീവന് ഭീഷണിയില്ലാതെ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇതിനെ കൃത്യമായി മറുപടി തന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ബയോഡൈവേഴ്സിറ്റി സെല്ലിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ സാറായിരുന്നു. സാറിന് പ്രത്യേകം നന്ദി.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ. സ്റ്റുഡിയോയിൽ ഇതുവരെ അദ്ദേഹത്തിനോട് സംസാരിച്ചത് MR രഞ്ജിനി. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, രതീഷ് മോൻ KV, ഒപ്പം മിൻഡ M ഡേവിഡ്, അനുപമ RK. പരിപാടി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12:40 ആരോഗ്യദീപ്തി. മെനോപോസ് അഥവാ ആർത്തവ വിരാമം, അറിയേണ്ട കാര്യങ്ങൾ. തലശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതി ജേക്കബ് സംസാരിക്കുന്നു ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

ഇന്ന് ഒരു മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം കൊച്ചി നിലയം അവതരിപ്പിച്ച നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. പങ്കെടുക്കുന്നവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, ആതിഥി രവി. രണ്ട് മുപ്പതിന് ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്, സുരക്ഷിതമാക്കാം മഴക്കാലം. കണ്ണൂർ ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ശ്രീ പി വി പവിത്രൻ, കെ സി ബി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡോക്ടർ ഫൈസൽ പഴേരി എന്നിവർ പങ്കെടുക്കുന്നു ഇന്ന് രണ്ട് മുപ്പതിനുള്ള ഗൃഹരശ്മിയിൽ.

0: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi has left for Norway after concluding his two-day visit to Sweden today. Mr. Modi, in a social media post, said his visit to Sweden was marked by several important outcomes that will add new momentum to bilateral relations. He said from elevating their bilateral ties to a strategic partnership, launching the Joint Innovation Partnership 2.0 and the India-Sweden Technology and Artificial Intelligence Corridor, to setting an ambitious goal of doubling bilateral trade in the next 5 years, the discussions were highly productive. He thanked the people of Sweden, the government of Sweden and Prime Minister Ulf Kristersson for the warmth and friendship. Our correspondent covering the Prime Minister's visit to Sweden reports that elevation of bilateral ties to the level of a strategic partnership is guided by the India-Sweden Joint Action Plan 2026 to 2030. The comprehensive roadmap aims to double bilateral economic exchange within the next 5 years and deepen cooperation under the Make in India and Made with Sweden initiatives, particularly in areas such as green hydrogen, semiconductors and advanced manufacturing. A defining moment of the visit was the conferment of the Royal Order of the Polar Star upon the Prime Minister, Sweden's highest honour for foreign heads of government, symbolizing the deepening civilizational and democratic bonds between the two nations. Defense Minister Rajnath Singh departed on a two-nation visit to Vietnam and South Korea today. In a social media post, he said the visit will further expand the scope of the country's engagement with both nations. He added that the visit will focus on deepening strategic military cooperation, strengthening defense industrial partnerships, and boosting maritime collaboration in the Indo-Pacific region. Union Home Minister Amit Shah today flagged off 400 next-gen Dial 112 vehicles in Raipur. Chief Minister Vishnu Deo Sai, State Assembly Speaker Raman Singh and Deputy Chief Minister Vijay Sharma were also present on the occasion. So far, the Dial 112 service was available in only 16 districts of Chhattisgarh. The state government has now expanded the service to all 33 districts. In Kerala, the new UDF ministry headed by senior Congress leader V.D. Satheeshan was sworn in today at Thiruvananthapuram. Governor Rajendra Vishwanath Arlekar administered the oath to the new ministers.
1: Yana Vadaseri Damodara Menon Satheeshan Emanyan Niyamam Vali Stabidamaya Bharatathinte Bharanagadanayodu Nirvyajamaya Vishwasthathayum.
0: Former opposition leader and former KPCC President Ramesh Chennithala, present KPCC President Sunny Joseph, former KPCC President K. Muralidharan and IUML leader P. K. Kunyalikutty are among the senior leaders in the new ministry. A vessel carrying 20,000 metric tons of liquefied petroleum gas LPG arrived at Deen Dayal Port Authority in Kandla in Gujarat after crossing the Strait of Hormuz amid the West Asia crisis. The Marshall Islands flagged MV Simi started this journey from Qatar and docked at the port in Kandla on Saturday. Since early March, 13 India-flagged vessels comprising 12 LPG tankers and one crude oil tanker have crossed the Strait of Hormuz. In a landmark decision, the Shubhendu Adhikari-led BJP government in West Bengal has raised the upper age limit for entry into state government jobs. The upper age limit for recruitment to Group A posts has now been set at 41 years. For Group B posts, the limit has been raised to 44 years. And for Group C and Group D posts, the maximum age is now 45 years. The government clarified that where higher age limits are already in place, the existing rules will continue. In IPL cricket, host Chennai Super Kings will take on Sunrisers Hyderabad at M.A. Chidambaram Stadium. The match is scheduled to begin at 7:30 p.m. In the latest standing, Sunrisers Hyderabad are currently placed third with 14 points from 12 matches, having won 7 matches so far and remain firmly in the playoff race. In tennis, Jannik Sinner won the Italian Open title in Rome after defeating Casper Ruud of Norway 6-4, 6-4 in the final. And with that, we end this news bulletin.
2: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ HMC കീഴിൽ നഴ്സിംഗ് ഓഫീസർ അഥവാ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. PSC അംഗീകൃത യോഗ്യതയുള്ള 60 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും സഹിതം നാളെ രാവിലെ 10 മണിക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0497285250. കാസർഗോഡ് തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാൻ ഡ്രൈവറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച സ്കൂളിൽ വെച്ച് നാളെ രാവിലെ 11:00 നടക്കും. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ അസൽ രേഖകൾ സഹിതം 23:00 രാവിലെ 11:00 കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0467225450. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ ബയോഡാറ്റ, മുൻ പരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 26:00 രാവിലെ 11:00 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0499824201. ആയിത്തറ മമ്പരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രോപോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം 29:00 രാവിലെ 10:00 സ്കൂൾ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0949577526. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 21:00 രാവിലെ 11:00 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10ാം ക്ലാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ഫോൺ നമ്പർ ഇതാണ്: 0949649719. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന മൈഗ്രന്റ് സുരക്ഷ പദ്ധതിയിൽ താൽക്കാലിക കൌൺസിലറെ നിയമിക്കുന്നു. സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയിൽ ബിരുദാനന്തര ബിരുദവും കൌൺസിലിംഗ് മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം 21:00 രാവിലെ 11:00 ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0025706936. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് 1 വർഷ കാലയളവിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസ് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ജൂൺ രാവിലെ 11:00 കാഞ്ഞങ്ങാടുള്ള ജില്ലാ കാര്യാലയത്തിൽ നടക്കും. പ്രായപരിധി 28 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467226010.

ചെറുവത്തൂർ ഗവൺമെന്റ് ഐടിഐയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പ്ലംബർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 20 രാവിലെ 11 കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ഉത്തരമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കുന്നതാണ്. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, കെ പി ഗോപിയും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റം പാട്ട് ഇപ്പോൾ കേൾക്കാം.
1: എഴുന്നള്ളിവരെ വേണം മഹാമായ പൊട്ടം ദൈവേ, കയ്യത്തുകോട്ടം ഉയ്യത്തുകോട്ടം കാവും പായിക്കോട്ടം പട്ടാണിക്കോട്ടം പറങ്കിക്കോട്ടം മുക്കത്തുകോട്ടം മുഴങ്ങത്തുകോട്ടം മണത്തനക്കാവെട്ടുകോട്ടം എഴുപത്തിരണ്ട് എല്ലമ്പുലയുടെ ആൻമാരക്കാൺ മൂഞ്ചെയ്തിക്കാവൂട്ടും മണ്ണകസ്ഥാനത്ത് വെച്ച വിളക്കും പോവും ചാന്നും കയ്യേറ്റ് കോലത്തെ കണ്ട് ഗുണദോഷത്തെ ഒരാട്ട് പിരിഞ്ഞുകൊള്ളുവാൻ എഴുന്നള്ളി വരിക വേണം മഹാമായ പൊട്ടം ദൈവം.

കെ പി ഗോപിയും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 20 മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം മന്ത്രിസംഭാഗങ്ങളായി പ്രതിജ്ഞയെടുത്തു. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NITയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടക്കമിട്ടു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2001 മുതൽ പറവൂർ മണ്ഡലത്തിലെ MLA ആയിരുന്ന വി ഡി സതീശൻ ആദ്യമായാണ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നേതാക്കളും പ്രവർത്തകരുമടക്കം ആയിരങ്ങളെ സാക്ഷിയാക്കി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 21 പേർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ചടങ്ങിൽ രണ്ടാമതായി പ്രതിജ്ഞ എടുത്തത്. പിന്നീട് രമേശ് ചെന്നിത്തലയും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് സണ്ണി ജോസഫാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, CP ജോൺ, AP അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, PC വിശ്വനാഥ് എന്നിവർ മന്ത്രിയായി. റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ, എം ലിജു, KM ഷാജി, PK ബഷീർ, VE അബ്ദുൾ ഗഫൂർ, ടി സിദ്ദിഖ്, KA തുളസി, ഒ ജനീഷ് എന്നിവർ തുടർന്ന് മന്ത്രിസ്ഥാനമേറ്റു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും. UDF ചീഫ് വിപ്പ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനമേറ്റ വി ഡി സതീശനെ അഭിനന്ദിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പുതിയ ഗവൺമെന്റിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ ഗവൺമെന്റിന് കഴിയട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്വീഡനിലെ 2 ദിവസ സന്ദർശനത്തിനിടയിൽ യൂറോപ്യൻ വട്ടമേശ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ കമ്പനികൾക്കും രാജ്യത്ത് അവസരങ്ങളുണ്ടെന്നും ആവശ്യമായ എല്ലാ പിന്തുണയും നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. പരിഷ്കരണത്തിന്റെ അടിസ്ഥാന മന്ത്രം കഴിഞ്ഞ 12 വർഷങ്ങളായി ഇന്ത്യയെ പരിണാമപ്പെടുത്തുകയാണെന്നും സ്വീഡിഷ് കമ്പനികൾക്ക് തികച്ചും അനുകൂലമായ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NITയിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. NIT ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ, കേന്ദ്ര സർവകലാശാല VC ഡോക്ടർ സിദ്ധു PR കുൽ എന്നിവർ സംസാരിച്ചു. ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് നൈപുണ്യ വികസനത്തിന് മികച്ച സൌകര്യമാണ് കേന്ദ്രം പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. PM വികാസ് നടപ്പിലാക്കിയതിലൂടെ ഒട്ടേറെ സ്ത്രീകൾ സംരംഭകരായി മാറിയെന്നും സാങ്കേതിക യോഗ്യത നേടിയെന്നും മന്ത്രി വെളിപ്പെടുത്തി. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിൽ സംസ്ഥാന ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് പ്രായപരിധി ഉയർത്തി. ഗ്രൂപ്പ് എ തസ്തികയിലേക്ക് നിലവിൽ പ്രായപരിധി 41. പബ്ലിക് സർവീസ് കമ്മീഷന് പുറത്തെ നിയമനങ്ങളടക്കം പ്രായപരിധി 45 വർദ്ധിപ്പിക്കാനാണ് സുവേന്ദു അധികാരി ഗവൺമെന്റിന്റെ തീരുമാനം. ഗ്രൂപ്പ് ബി തസ്തികകളിലേക്ക് പ്രായപരിധി 45 ഉയർത്തി. 2026 മെയ് 11 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവിറക്കിയത്. മുണ്ടക്കൽ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ ടൗൺഷിപ്പിൽ ആദ്യ കുടുംബത്തിന്റെ ഗൃഹപ്രവേശം നടത്തി. 1-ാം സോണിൽ ഡി ക്ലസ്റ്ററിലെ 38-ാം വീട്ടിലാണ് ചൂരൽമല സ്കൂൾ റോഡിലെ കെ വിജയനും കുടുംബവും താമസമാരംഭിച്ചത്. ജില്ലാ കലക്ടർ DR മേഘശ്രീയും ടൌൺഷിപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ JO അരുണും വീട്ടിലെത്തി. ഗൃഹപ്രവേശനത്തിന് മുന്നോടിയായി മുഴുവൻ നടപടിക്രമങ്ങളും കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ടൌൺഷിപ്പിൽ ഇതുവരെ 159 വീടുകളുടെ സംയുക്ത പരിശോധന പൂർത്തിയായി. ഇന്ന് ബാക്കി 19 വീടുകളുടെയും കൂടി ഗുണമേന്മ പരിശോധന പൂർത്തിയാക്കും. 178 വീടുകളും വരും ദിവസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറും.

0: മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഘട്ട് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. ഇന്ന് ലോക എയ്ഡ്സ് വാക്സിൻ ദിനം. HIV പ്രതിരോധ വാക്സിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ട്രോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. ആകാശവാണിയുടെ കേരളത്തിലെ എല്ലാ നിലയങ്ങളും രാത്രി 9:30 നാടകം പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴി തിരിച്ചുവിട്ടു. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴിയാണ് പോകുന്നത്. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തലുവണ കുറ്റ്യാടി വഴിയും തിരിച്ചുവിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവികളുടെ ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വന അതിർത്തിയോട് ചേർന്ന തരിച്ചുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിളയായതിനാൽ അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകുകയായിരുന്നു. വേനലിന് ശേഷം എത്തിയ പുതുമഴയുടെ നനവിൽ വനഗ്രാമങ്ങളിലെ 1.5 പതിറ്റാണ്ടായി കിടന്ന തരിശുഭൂമിയിലാണ് ഇപ്പോൾ വിത്തിറക്കിയത്. വനസംരക്ഷണത്തിൽ തദ്ദേശവാസികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. വനംവകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പദ്ധതി വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം.
0: വയനാട്ടിലെ പഴയ വൈത്തിരിയിൽ രാവിലെ KSRTC മിന്നൽ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. നമ്പിക്കൊല്ലി സ്വദേശി നാരായണൻ, ഭാര്യ സിജി, മകൻ അമൽ എന്നിവരാണ് മരിച്ചത്. നാരായണൻ സംഭവസ്ഥലത്തും ഭാര്യയും മകനും സ്വകാര്യ മെഡിക്കൽ കോളേജിലുമാണ് മരിച്ചത്. ഇടുക്കി വെൺമണിയിൽ രാവിലെ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസർ ഡോക്ടർ ബിജോയ് തോമസ് മരിച്ചു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും യാത്രാമധ്യേ മരണം സംഭവിച്ചിരുന്നു. ജമ്മുകശ്മീർ SSB ബോർഡർ പോലീസ് സേനാംഗമായ കണ്ണൂർ ഏച്ചൂർ മാവില ചാലിലെ ഷിബിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. 27 വയസ്സായിരുന്നു. ഇന്ന് ഷിബിന്റെ വിവാഹം നടത്താനിരിക്കുകയായിരുന്നു. ചെറുവണ്ണൂരിൽ ഗർഭിണിയായ യുവതി കാർ കത്തി പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചു. കാർ കത്തിയത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗത്തും എണ്ണ ടാങ്ക് ഭാഗത്തും തീപിടുത്തമുണ്ടായിട്ടില്ല. കാറിന്റെ ഉൾവശമാണ് പൂർണ്ണമായി കത്തിയതെന്നും പോലീസ് അറിയിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 520 രൂപ കുറഞ്ഞ് 1,14,560 രൂപയായി. ഗ്രാമിന് 14,320 രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരിക വിനിമയത്തിലും സമാധാനത്തിലും മ്യൂസിയങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. വിഭജിത ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര മ്യൂസിയം ദിന പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 20 മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭാംഗങ്ങളായി പ്രതിജ്ഞയെടുത്തു. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം. നിക്ഷേപത്തിനും നിർമ്മാണത്തിനും നവീന കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തെ ആകർഷണീയമായ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NIT കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടക്കമിട്ടു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമാണ് ആർത്തവ വിരാമം. ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ഈ ഘട്ടത്തിലെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കും. മെനോപോസ് അഥവാ ആർത്തവ വിരാമം. അറിയേണ്ട കാര്യങ്ങൾ. തലശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതി ജേക്കബ് സംസാരിക്കുന്നു.
2: നമസ്കാരം. സ്ത്രീകളിൽ ആർത്തവ പ്രക്രിയ സ്ഥിരമായി നിലയ്ക്കുന്ന അവസ്ഥയെയാണ് ആർത്തവ വിരാമം അഥവാ മെനോപോസ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് വ്യത്യസ്ത പ്രായത്തിലാണ് ആർത്തവ വിരാമം ആരംഭിക്കുന്നത്. സാധാരണയായി 45 മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. തുടർച്ചയായി 12 മാസം ആർത്തവം വരാതിരിക്കുമ്പോൾ ഇത് സ്ഥിരീകരിക്കപ്പെടുന്നു. ഗർഭപാത്രം, അണ്ഡാശയം എന്നിവ ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യുന്നതുകൊണ്ടും ആർത്തവ വിരാമം ഉണ്ടാകാം. അതിനെ ആർട്ടിഫിഷ്യൽ മെനോപോസ് എന്ന് പറയുന്നു. ഇത് ഒരു രോഗാവസ്ഥയല്ല, സ്ത്രീയുടെ ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ആർത്തവ വിരാമം എന്ന പരിവർത്തന കാലത്തെ 3 ഘട്ടങ്ങളിലായി വിശകലനം ചെയ്യാവുന്നതാണ്. പെരിമെനോപോസ് അഥവാ ആർത്തവ വിരാമത്തിന് മുന്നോടിയായുള്ള കാലം, മെനോപോസ് അഥവാ ആർത്തവ വിരാമം, പോസ്റ്റ് മെനോപോസ് അഥവാ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള കാലഘട്ടം എന്നിവയാണ് അവ. ഈ കാലഘട്ടത്തിൽ അണ്ഡാശയത്തിന്റെ പ്രവർത്തനവും ഈസ്ട്രോജന്റെയും മറ്റ് സ്ത്രീ ഹോർമോണുകളുടെയും അളവിലുള്ള വ്യതിയാനങ്ങളും നിമിത്തം ആർത്തവം നിലയ്ക്കുന്നു. അതോടനുബന്ധിച്ച് പല രീതിയിലുള്ള ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധ ആവശ്യമായ ഒരു കാലഘട്ടം കൂടിയാണിത്. പെരിമെനോപോസ് എന്നത് റീപ്രൊഡക്റ്റീവ് ഇയേഴ്സ് അഥവാ പ്രത്യുൽപാദന വർഷങ്ങൾക്കും ആർത്തവ വിരാമത്തിനും ഇടയിലുള്ള പരിവർത്തന കാലഘട്ടമാണ്. ഈ സമയത്ത് സ്ത്രീകളിൽ ക്രമരഹിതമായ ആർത്തവം, പ്രത്യേകിച്ചും രാത്രിയിലുള്ള അമിതമായ ചൂട്, വിയർപ്പ്, മൂഡ് സ്വിംഗ്സ്, യോനി വരൾച്ച, പെട്ടെന്നുണ്ടാകുന്ന ശരീരഭാര വർധനവ്, ഉറക്കക്കുറവ് ഇവ അനുഭവപ്പെട്ടേക്കാം. ഈ കാലം ഏതാനും മാസങ്ങൾ മുതൽ 3-4 വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കാം. ആർത്തവ വിരാമം സംഭവിച്ചതിന് ശേഷമുള്ള വർഷങ്ങളാണ് പോസ്റ്റ് മെനോപോസിൽ കാലഘട്ടം. ആർത്തവ വിരാമ സമയത്ത് ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവ് കുറയുന്നതുമായി ബന്ധപ്പെട്ട് ഹൃദ്രോഗം, ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിക്ഷയം, മൂത്രാശയ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാമെങ്കിലും ഇവയുടെയെല്ലാം ഏക കാരണം ആർത്തവ വിരാമമല്ല, ജീവിതശൈലിയും ആഹാര രീതിയും മറ്റും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശാരീരികമായും മാനസികമായും വ്യത്യസ്ത രൂപത്തിൽ പ്രകടമാകാം. ചിലർക്ക് വളരെ ലഘുവായിരിക്കും, ചിലർക്കോ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലായിരിക്കും. ഈ സമയത്തെ പ്രധാന ലക്ഷണങ്ങളെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവ് കുറയുന്നത് മൂലം അല്ലെങ്കിൽ അതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ മൂലം ക്രമരഹിതമായ ആർത്തവം ഉണ്ടാകാം. അതായത് മാസമുറ നേരത്തെയോ വൈകിയോ വരിക, രക്തസ്രാവം കൂടുതലാകുകയോ കുറയുകയോ ചെയ്യുക എന്നിങ്ങനെ. എന്നാൽ വളരെ അധികമായ രക്തസ്രാവമോ വേദനയോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ശരീരത്തിന്റെ മുകൾ ഭാഗത്തും മുഖത്തും അനുഭവപ്പെടുന്ന ശക്തമായ ചൂടും പ്രത്യേകിച്ചും രാത്രിയിൽ അനുഭവപ്പെടുന്ന അമിതമായ വിയർപ്പും സാധാരണയായി കണ്ടുവരുന്ന ആർത്തവ വിരാമ ലക്ഷണമാണ്. ചിലരിൽ ചുവന്ന പാടുകളും കണ്ടേക്കാം. ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം സംഭവിക്കുന്ന ഈ ലക്ഷണങ്ങൾ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന സമയദൈർഘ്യവും തീവ്രതയും വ്യത്യാസപ്പെടാം. ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഫലമായി രാത്രിയിൽ ഉറക്കത്തിനിടയ്ക്ക് അമിതമായ വിയർപ്പിൽ മുങ്ങി ഉണരുന്നത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു. ഇടയ്ക്കിടെ ഉണരുക, ആഴത്തിലുള്ള ഉറക്കം കിട്ടാതിരിക്കുക ഇവയും പ്രശ്നങ്ങളാകാറുണ്ട്. വളരെയേറെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾക്കും ക്ഷീണത്തിനും ഇത് കാരണമാകുന്നു. ഇവയൊക്കെ നിയന്ത്രിക്കുന്നതിന് അനുയോജ്യമായ വ്യായാമം, സമീകൃത ആഹാരം, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ സഹായകരമാണ്. ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകളിൽ മറവി, മാനസിക വ്യക്തത കുറവ്, കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയാതെ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഇവ സാധാരണമായ മാറ്റങ്ങളാണ്. മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ഇതിനെ കൂടുതൽ ബാധിക്കും. ഹോർമോൺ വ്യതിയാനങ്ങൾ മനസ്സിനെയും ബാധിക്കും. പെട്ടെന്ന് ദുഃഖം തോന്നുക, അമിതമായ ദേഷ്യം, ആശങ്ക, ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കുക, ആത്മവിശ്വാസക്കുറവ് എന്നിവയെല്ലാം അനുഭവപ്പെടാം. കുടുംബത്തിന്റെ പിന്തുണ ഈ സമയത്ത് വളരെ പ്രധാനമാണ്. ഈസ്ട്രോജന്റെ അളവ് കുറയുന്നത് ആർത്തവ വിരാമ സമയത്ത് യോനി വരൾച്ചയ്ക്ക് കാരണമാകുന്നു. ഇതുമൂലം യോനിയിലെ കോശങ്ങൾക്ക് ബലക്കുറവും വരൾച്ചയും ഉണ്ടാകുകയും അതിന്റെ ഫലം

0: മായി ലൈംഗിക ബന്ധത്തിൽ വേദനയും അസ്വസ്ഥതയും ഉണ്ടാകാനും ഇടയുണ്ട്. ആർത്തവ വിരാമ സമയത്ത് ഹോർമോണുകളുടെ അളവിലുള്ള വ്യതിയാനങ്ങൾ നിമിത്തം ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയും ചിരലിൽ വിശപ്പ് കൂടുക, ഭക്ഷണത്തിൽ അമിതാഗ്രഹം എന്നിവയും പ്രകടമാകാം. തെറ്റായ ഭക്ഷണക്രമവും അതോടൊപ്പം വ്യായാമക്കുറവും കൂടിയാകുമ്പോൾ സ്ഥിതി വഷളാകുന്നു. ഇത്തരക്കാരിൽ വയറിനു ചുറ്റും കൊഴുപ്പ് കൂടുക, ഭാരം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക എന്നിവ കാണാം. ഇത് പ്രമേഹത്തിനും അമിത രക്തസമ്മർദ്ദത്തിനും സാധ്യത വർദ്ധിപ്പിക്കും. ഹോർമോൺ വ്യതിയാനങ്ങളും പ്രായപരമായ മാറ്റങ്ങളും മൂലം ത്വക്ക് വരണ്ടു പോകുക, ചുളിവുകൾ വർദ്ധിക്കുക, മുടികൊഴിച്ചിൽ, നഖങ്ങളുടെ ബലക്കുറവ് എന്നിവയും പ്രകടമാകാം. ഹോർമോൺ വ്യതിയാനങ്ങളും ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിക്ഷയവും ഉണ്ടാകുന്നതിന്റെ ഭാഗമായി സന്ധിവേദനയും ശരീരവേദനയും കൂടുതലാകാം. ഈസ്ട്രജൻ ഹോർമോണിന്റെ അപര്യാപ്തത മൂലം അസ്ഥികൾക്ക് ബലക്കുറവുണ്ടാവുകയും അങ്ങനെ ചെറിയ വീഴ്ചകളിൽ പോലും അസ്ഥികൾ ഒടിയുന്നതിനും കാരണമാകാം. കാൽഷ്യം, വൈറ്റമിൻ D3 ഇവയുടെ പരിശോധന കൃത്യമായ ഇടവേളകളിൽ നടത്തി ആവശ്യമായ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. മൂത്രനാളിയിലെ അണുബാധകൾ ഈ സമയത്ത് സ്ത്രീകളെ അലട്ടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ്. ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുക, മൂത്രമൊഴിക്കുമ്പോൾ വേദന, പുകച്ചിൽ, രക്തം കലർന്നതോ കലങ്ങിയതോ ആയ മൂത്രം, അടിവയർ വേദന എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവ മൂത്രാശയം, മൂത്രനാളി എന്നിവയിലെ അണുബാധയാകാം. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ വൈദ്യസഹായം തേടുകയും അനുബന്ധ കോംപ്ലിക്കേഷൻസ് തടയുകയും ചെയ്യാം. ഹോർമോൺ വ്യതിയാനങ്ങൾ കുടലിലെ ബാക്ടീരിയ ബാലൻസിനെയും അന്നനാളത്തിന്റെ ചലനത്തെയും ബാധിച്ചേക്കാം. അങ്ങനെ മലബന്ധവും ഗ്യാസ് ട്രബിളും ഉണ്ടാകുന്നു. നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നടക്കുക, ഇവയെല്ലാം ഈ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ സഹായിക്കും. ഗർഭാശയം പുറത്തേക്ക് തള്ളിവരിക, അറിയാതെ മൂത്രം പോകുക, മൂത്രം പിടിച്ചു നിർത്താൻ കഴിയായിക, ഈ ബുദ്ധിമുട്ടുകളെല്ലാം പെൽവിക് പേശികൾ അഥവാ ഇടുപ്പിലെ പേശികൾക്കുള്ള ബലക്കുറവ് മൂലമാണ്. തുടക്കം മുതൽ പെൽവിക് ഫ്ലോർ എക്സർസൈസ് അഥവാ കീഗിൾസ് എക്സർസൈസ് ചെയ്യുന്നത് പേശികൾക്ക് ബലം നൽകും. അവസ്ഥയ്ക്കനുസരിച്ച് ചിലരിൽ ശസ്ത്രക്രിയയും വേണ്ടി വന്നേക്കാം. സ്ത്രീകളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ട് ഏറിയതുമായ ഒരു ഘട്ടമാണ് ആർത്തവ വിരാമം. സ്ത്രീകൾ ഈ ഘട്ടത്തെ ഭയക്കേണ്ടതില്ല. ശരിയായ പരിചരണവും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉണ്ടെങ്കിൽ ഈ കാലഘട്ടം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആർത്തവ വിരാമ കാലഘട്ടത്തിൽ ഭക്ഷണക്രമം ഏറെ പ്രധാനപ്പെട്ടതാണ്. എരിവ്, പുളി, ഉപ്പ് ഇവ കുറഞ്ഞതും പോഷക ഗുണമുള്ളതുമായ ആഹാരം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും, പ്രത്യേകിച്ച് ഇലക്കറികൾ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. എണ്ണയിൽ വറുത്തതും അമിതമായ മധുരം, കൊഴുപ്പ് ഇവ അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയ ആഹാരങ്ങൾ ദിവസവും മിതമായ അളവിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. ഫൈറ്റോ ഈസ്ട്രജൻസ് എന്നാൽ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനുമായി ഘടനാപരമായി സാമ്യമുള്ളതും സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതുമാണ്. ഫ്ളാക്സീഡ്, സോയ് പ്രോട്ടീൻ, ബീൻസ്, ഓട്സ്, ആപ്പിൾ, മാതളം, കാരറ്റ്, ഉലുവ, എള്ള് ഇവയെല്ലാം ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയവയാണ്. കാൽഷ്യം, ഇരുമ്പ്, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ഭക്ഷണം അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായിക്കും. ദിവസവും 30 മുതൽ 45 മണിക്കൂർ വരെയുള്ള നടത്തം, അവസ്ഥാനുസൃതമായ മറ്റു വ്യായാമങ്ങൾ, ഒരു ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശാനുസരണമുള്ള യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ ഇവയും ശീലിക്കാവുന്നതാണ്. അവരവർക്കിഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയും അതിന് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ സഹായകരമാകും. അവസ്ഥാനുസരണം, ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഉപയോഗിക്കുന്ന ആയുർവേദ ഔഷധങ്ങളും പഞ്ചകർമ്മ ചികിത്സകളും ഏറെ ഗുണകരമാണ്. ആർത്തവ വിരാമം ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് പുതിയൊരു ഘട്ടത്തിന്റെ തുടക്കമാണ്.
1: മെനോപോസ് അഥവാ ആർത്തവ വിരാമം, അറിയേണ്ട കാര്യങ്ങൾ. തലശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതി ജേക്കബ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
1: സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
0: വി ഡി സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, വി അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലീം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലീം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നതിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി ഡി സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പുതിയ സർക്കാരിന് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹരാൾഡ് 5-ാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം സഹായകമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. 79ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ സ്വീഡനിലെ വ്യവസായ പ്രമുഖരും സിഇഒമാരും അഭിനന്ദിച്ചതായി പശ്ചിമ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. യൂറോപ്യൻ റൌണ്ട് ടേബിൾ വ്യവസായ യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ദൃശ്യമായ സുസ്ഥിര പരിവർത്തനങ്ങളെക്കുറിച്ചും സ്വീഡിഷ് വ്യവസായ സമൂഹം എടുത്തു പറഞ്ഞതായി ശ്രീ സിബി ജോർജ് പരാമർശിച്ചു.
2: Business, they all highlighted about their interest. You know, they have been observing India for last few years. They have been investing in India for last few years. What they have seen is a complete transformation in India in the last few years. They emphasized that.
0: 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തര അമിത്ഷാ റായ്പൂരിൽ അടിയന്തര പ്രതികരണ സേവനമായ ഡയൽ 112 വഴി പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മരുന്നുകളും ഉപകരണങ്ങളും നൽകുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ശ്രീമതി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു.
4: With every interaction with HLL, my pride in the company is growing, and I think that is true of the entire ministry. The faith that the ministry has reposed in HLL being able to provide inclusive affordability and quality healthcare. So inclusive, affordable and quality, the diversity of product, which shows that HLL is reinventing itself every moment.
0: കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി യാനിക് സിന്നർ. നോർവേയുടെ കാസ്പർ റൂഡിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ഈ നേട്ടം കൈവരിച്ചത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇറ്റാലിയൻ താരം ഈ കിരീടത്തിന് അർഹനാകുന്നത്. ഭാരതത്തെയും ആഗോള സമുദ്രമേഖലയെയും കൂടുതൽ തിളക്കമാർന്ന ഭാവിയിലേക്ക് നയിക്കാൻ വനിതകൾക്കാകുമെന്ന് കേന്ദ്രമന്ത്രി സർവാനന്ദ സോനോവാൾ. സമുദ്രമേഖലയിലെ വനിതാ നാവികർക്കായുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്ന് അദ്ദേഹം അവരുടെ അജേയമായ മനോഭാവത്തെ അഭിവാദ്യം ചെയ്തു. രാജ്യത്തെ വനിതാ നാവികരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ശ്രീ സോനോവാൾ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. 60 രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: സമയം 1:00.
2: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: Amo? Amina?
1: എന്താ ആന്റി? ആന്റി എന്തിനാ വിളിക്കുന്നേ?
0: അത്താഴത്തിന് അല്ലാതെ എന്തിനാ?
2: ആമിന ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
3: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആമിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
0: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവൂ.
3: എന്താ അമ്മൂ തലതാഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
0: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
2: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
3: തലവേദനയാണെന്ന് ആരാ പറഞ്ഞു?
2: അമ്മു പറഞ്ഞു.
3: ആനിയോടാണോ പറഞ്ഞത്?
2: അതെ.
3: അതെ, എല്ലാരോടും ആയിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
0: എനിക്ക്.
2: അതെ, എന്താ വല്ലാണ്ടിരിക്കുന്നേ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
3: അതുപോട്ടെ. അമ്മൂന് ഇപ്പൊ എന്തെങ്കിലും മരുന്ന് വേണോ?
0: വേണ്ട ആന്റി.
3: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
0: ശരി ആന്റി.
2: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
3: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമിനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
1: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
3: വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എല്ലാരും വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും. ഇതൊരു ഹോസ്റ്റൽ ഒന്നല്ല. അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാണ് താമസിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
2: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
3: നിന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
1: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്. ഇതെങ്ങനെയാ ഉണ്ടാക്കി?
3: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവും ഇല്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ മടുപ്പോർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു. അമ്മുവിൻ്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ എന്ത് പറയുമോ ആവോ.
1: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
3: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
2: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
3: എന്തത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. പക്ഷെ ഭക്ഷണം മേശ, അതിനുള്ളതല്ല. ആനി,
2: ഞാനിവിടുന്ന് പോവാ.

0: അടിയെ വിളിച്ച് പറയണം.
1: അതിനിവിടെ എന്തുണ്ടായി?
2: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ. ആനിയെ ആന്റി വല്ലാതെ വഴക്കുറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടുപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
1: ആനി എവിടേക്കും പോവില്ല.
0: ഈ ആന്റിക്ക് ഇവിടെ അങ്ങ് പോകരുതോ? ഗോവയില്
1: ഈ വീട് എനിക്കും നിനക്കും ആമനയ്ക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
3: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന തോന്നൽ മാറിയോ?
0: മാറി.
3: എന്താ നിനക്ക് പറ്റിയേ? നീ എന്നോട് പറയേ.
0: ഒന്നുമില്ല
3: എന്റെ പൊന്നുമോളെ. ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
0: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
3: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
0: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
3: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
0: ആരാ ആന്റി ഇത്?
3: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ? അതൊരു കഥയാണ് മോളെ.
0: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ്, ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
0: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ ഒരു കോൾ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
4: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോണിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
0: പിന്നെന്തേ?
4: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞുകൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
0: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
4: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
0: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
4: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
0: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി,
4: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്നു പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടുകൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
0: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ. ഞാനൊരു പെൺകുട്ടിയല്ലേ?
4: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യു ആർ സ്മാർട്ട്, ചാർമിംഗ്.
0: താങ്ക് യു.
4: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പൊ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും. ഓൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തത്. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
0: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
2: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
0: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
2: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്ന് എഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരിക്കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, പക്ഷെ 5-6 ആണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിന്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിനെ നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ.

താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ. ആഞ്ഞ എന്നെ ഇവിടെ കൊണ്ടാക്കിയത് ഷൊർണൂരുകാരി. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കയ്യും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാലം. ആന്റീനാ വീട്ടുകാരിയെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെയില്ല. ദന്തവും ശില്പവും വാങ്ങാനൊക്കെ ആർക്കാ ധൃതി. ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കിക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാൻ്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാണ്.

0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വേർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷാവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോടെ പറയാതെ.
0: ഹേ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി
1: എന്നാ. മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?
2: ഇന്ന് ബർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാ പറയുന്നത്. കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തഴിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാ പറയുന്നത്.
3: കുറച്ച് ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ലേ ആന്റി? ആന്റിക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ?
2: എനിക്കെല്ലാവരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം, നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
3: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
2: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂന്നിയാവുന്നത് അവളായിരിക്കും, പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
3: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
4: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
2: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല, എനിക്ക് കുട്ടികളുണ്ട്.

0: No, chill.
1: എല്ലാം ഒരു കുഞ്ഞിനെ ഒഴിച്ച് എനിക്കെല്ലാം തന്നു.
0: ആൻഡി,
1: No children.
0: ആൻഡി സമാധാനായിട്ടിരിക്കും.
1: I have
0: ആൻഡി പോയി
1: no
0: കിടക്ക്,
1: children.
0: ഞങ്ങൾ പോവാം. ബാ പോവാം.
2: ആമിന ഇവിടെ വാ.
1: എന്തേ?
2: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
1: എന്ത് കാര്യം?
2: ആരാ നിന്റെ ഈ ബഷീർക്ക?
1: ഏത് ബഷീർക്ക?
2: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
1: ആവോ,
2: നുണ പറയണ്ട കേട്ടോ.
1: ബഷീർക്ക, ബഷീർക്ക എന്റെ.
2: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
1: ഞങ്ങൾ കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്ത് തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്നാ ഇക്കാന്റെ കടത്ത് തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
2: അപ്പൊ മറ്റൊരു ജോലി?
1: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണെത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
2: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
1: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും ആരും.
2: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും, ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായെ വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്നു.
3: ഗുഡ് മോർണിംഗ് മിസ് ആനി.
0: ഗുഡ് മോർണിംഗ്.
3: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കടന്നത്.
0: എന്തിന്?
3: ആനിയെക്കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
0: അത് ഇന്നലെ കഴിഞ്ഞ കാര്യല്ലേ.
3: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
0: എന്ത് വൃത്തിയേടാ അത്! നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
3: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
0: ഈ ബാച്ചവറിന് ചുവട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
3: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്ത് കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
0: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
3: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത്, മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
0: ഞാൻ അങ്ങനെ ചോദിച്ചോ?
3: ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
0: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
3: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
0: എന്ത്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേ?
3: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
0: ശരിയാണോ അന്ന് ആന്റി ചോദിച്ചത്? യെസ്, അതെ. ഏയ് നോ നോ, ഏയ് അല്ല.

0: ഈ നിരത്തിലൂടെ ഞാൻ പല വട്ടം നടന്നു. അപ്പോഴേക്ക് ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
1: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
0: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
1: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
0: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
1: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
0: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം

0: ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
1: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്, അവരെ സമീപിക്കൂട്ടോ.
2: വാതിൽ തുറന്ന് എന്റെ തെറ്റായി പോയല്ലോ ശരാ.
0: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
1: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളൊരിടത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല ട്ടോ.
0: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കാൻ.
1: അതിന് നിങ്ങൾ
0: ആന എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
1: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
0: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൗണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
1: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
0: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
1: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം ട്ടോ.
0: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
1: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: വർഷങ്ങൾക്ക് മുൻപ് ഞാനും പാടാറുണ്ടായിരുന്നു. എന്റെ വലിയ വീടിന്റെ ചുമരുകളിൽ അവയുടെ ചീളുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടുപോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാൻ. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റുപാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്. വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മുച്ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ചേ? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു.
2: ആന്റി,
0: ആന്റി, എന്ത് പറ്റി? ആന്റി,
1: ആന്റി, ആന്റി, കണ്ണോർക്ക് ആന്റി.
3: ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറെ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്.

0: അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
1: അപ്പോൾ മര്യാദക്കേട് കാണിച്ചത് ആനിയല്ലേ?
0: എന്ത് മര്യാദക്കേട്?
1: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
0: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
1: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ഹാനി, ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
0: എന്തോന്ന്?
1: വെയിൽ ഒരുമാതിരി തീ പൂക്കൾ പോലെ അകത്തണം. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
2: വരൂ സർ. എന്താ വേണ്ടത്?
1: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
2: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
1: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
2: ആമിന.
1: ആമിന? മിസ് ആമിന അതോ മിസ്സിസ്?
2: മിസ് തന്നെ.
1: ഇവിടെ പുതിയതായി വന്നതാണോ?
2: അതെ.
1: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
2: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്, ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
1: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
2: ഉണ്ടല്ലോ.
1: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
2: 101.
1: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
2: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
1: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
2: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
1: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
2: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
1: പരിചയപ്പെട്ടു.
2: എങ്ങനെ പരിചയപ്പെട്ടു?
1: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
2: നിങ്ങൾ രണ്ടും അഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പൊ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
1: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
2: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
1: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ആമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.
3: ഞാനും ആനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
2: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
0: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞ ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
2: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
0: എന്തിന് ഈ രസം കളയണം?
2: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
0: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
3: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് വരണം കേട്ടോ.
0: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
2: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. എന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
0: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.

0: നോക്കൂ, ദേ ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കക്ക് ഇത്രയ്ക്ക് കഴിയൂ.
1: ഇയാൾ ഇവിടെ വന്നോ?
2: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
0: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാള.
3: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
1: ഏയ് നോ, ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു.
3: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാം.
2: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
3: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
1: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
3: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
2: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
3: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
1: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
3: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനം ഉണ്ടാവുക. എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ ജിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
2: പിന്നെ നിങ്ങളെങ്ങനെ ഇങ്ങനെയായി?
3: ഇങ്ങനെ വഷളനായി എന്നല്ലേ? ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും ഉള്ളൊരു ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്താ നേടി? ശവിട്ടിക്കടന്നു പോയ പാതയിലെ കുറേ പോറലും കുറേ പൊടിയും. അപ്പോ ശരി, കാണാം.
0: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
1: ശരി, എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
4: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
0: അങ്കിൾ എന്നേക്ക് വരും?
4: അതാണ് തമാശ, അങ്കിള് വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
2: ആന്റി എപ്പോ മടങ്ങിയെത്തും?
4: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
2: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
4: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവമാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും, പെണങ്ങത്ത് പോലും ഇല്ല.
1: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ, പിന്നെ ആന്റിയും ഞാനും അമ്മും.
4: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്ക?
0: അറിയില്ല.
4: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
0: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
4: കുറച്ചു നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ എങ്ങനെ നോക്കി ഇരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബെർണാഡും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞും ഞങ്ങൾക്ക് പറക്കുന്നു.
2: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
4: ഊണ് കഴിച്ചിട്ടെന്തിനാ? ഉറങ്ങിയിട്ടെന്തിനാ? പണം ഉണ്ടാക്കിയിട്ടെന്തിനാ?
3: അമ്മു.
2: ഏ, നിങ്ങളോ?
3: ഞാൻ പിന്തുടരുകയായിരുന്നു.
2: എന്തിന്?
3: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന് ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
2: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
3: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
2: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്കറിയായിരുന്നു.
3: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
2: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ലോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
3: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
2: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മു അല്ലാട്ടോ.

0: അവൾ എന്താണ് പറഞ്ഞത്? അവൾ എന്റെ വീണയാണെന്ന്. മങ്കത്തം, എന്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി.
1: ഏയ്
0: അമ്മു,
1: നിങ്ങൾ ഈ ചുവരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യാദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്ക് ഒരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്കെന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട, പൊക്കോ.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞതെന്ന് അമ്മു ഈ വിഡ്ഢിതം. എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറുകുള്ള കൊച്ചു നുണക്കുഴികളുള്ള കുറുനിരകളുള്ള അവളെയാണ്. ആമിന, അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാൻ്റെ മടിയിൽ ഞാൻ, ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ.
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ ഇത് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനയെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായെ നിങ്ങൾക്കറിയില്ല. ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: ആരാണ് അയാൾ? വെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ എന്റെ ഒരു ദിവസത്തെ ചെലവ് തന്നെ എത്രയാണ്?
0: ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടൂ. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നതല്ല.
1: സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
0: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
1: ആമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടൂ, എന്റെ കൈവിടാൻ.
1: ആമിന,
0: വിടൂ. എന്റെ വള, എന്റെ ചുവന്ന വള. നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചകൂട്ടി രക്ഷപ്പെടാനും
0: നിങ്ങളെ ഞാൻ
1: ഞാൻ പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
0: ആന്റി
2: ഉറങ്ങിയില്ലേ?
0: ഇല്ല, കിടന്നതാ. പക്ഷെ എത്ര

0: എനിക്കും കിടന്നപ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അമ്മുവും മാമിനെയും ഇന്ന് നേരത്തെ കിടന്നു. എന്നും ഒത്തിരി ചലിക്കുന്ന ആമിന ഇന്ന് തീരെ മൗനിയായിരുന്നു.
1: ഞാൻ വിചാരിക്കുന്നു നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി ഒരൊന്ന് മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു, ഇന്ന് ആ ആവേശം നഷ്ടമായതുപോലെ.
0: നാളെ ഈ നേരത്ത്
1: പനാജിയിൽ ഭരണാടിനരികിൽ. അനി,
0: എന്താ ആൻറ്റി?
1: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവൾ നിന്നെപ്പോലെ ഇരിക്കുമായിരുന്നു എന്ന്. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
0: ആൻറ്റിക്ക് ഞാൻ മോള് തന്നെയാ.
1: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
0: ആൻറ്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തിൽ നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലെ എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
1: നാളെ നാളെ നീ എയർപോർട്ടിൽ വരുമോ? നീ വരണം, നീ എന്നെ യാത്ര അയക്കണം. വരില്ലേ മോളെ?
0: ഞാൻ വരാം.
1: ആനി, ഇന്ന് ഒരു ദിവസം നീ എൻ്റെ കൂടെ ഉറങ്ങുമോ? എൻ്റെ മടിയിൽ തലവെച്ച് എൻ്റെ മകളായിട്ട്.

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ച് പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവ് കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആൻ്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മ എവിടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആൻ്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കായി.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ?
0: ആനി,
1: നിനക്ക് എന്ത് പറ്റി പെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു, പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: ഞാൻ കണ്ടു ആന്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംപോറിയത്തിൽ വന്നിരുന്നു ഉച്ചയ്ക്ക്. അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീർക്ക തന്ന എന്റെ വള പൊട്ടിച്ചെറി എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരും അത്രേ. ഇനി ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർക്കാന്റെ ആമിനെ അയാൾക്ക് വേണോ അത്ര?
1: നീ പേടിക്കണ്ട, നിന്നെ അയാളെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്, ആന്റി ഇവിടെ ഇല്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ.
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരുമല്ല. അമ്മ എന്ന വീണ

0: ഇതൊക്കെ ഞാൻ ആരുമല്ല. അമ്മ എന്ന വീണ, അമ്മ എന്ന വീണ, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരപ്പൂപ്പൻ താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
2: ഹാനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
1: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
2: ആരുമില്ല.
1: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ല?
2: ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ്ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
1: എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
2: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
1: അമ്മു,
2: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
1: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
2: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
1: ഞാൻ വായിക്കാറില്ല.
2: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരുവാണെങ്കിൽ കൂടി.
1: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വംഗത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവെള്ള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
2: ആമിന പറഞ്ഞുവല്ലേ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംപോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംപോറിയത്തിൽ കയറുന്നുണ്ട്.
1: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
2: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല. ഞാനാണ്.
0: നിങ്ങൾ വീണ്ടും?
2: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
0: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
2: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
0: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെ കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
2: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിന് അറിയാമോ?
0: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
2: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
0: വെറുതെ
2: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നോ വന്നവൻ, ഒരു മേലുവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
0: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
2: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെക്കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേരോ? ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക്
0: സമ്മതം.
2: എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
0: അപ്പോൾ അവൾ പറയുന്ന ബഷീർക്ക
2: ബഷീർക്ക അതൊക്കെ പുഴിഞ്ഞു പോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാൻ അറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
0: അപ്പോൾ എല്ലാവരും കള്ളികൾ.
2: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
0: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്നും ഒതുക്കി പിടിക്കൂ.
1: അമ്മു,
3: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
1: ഇവൾ അത്താഴപട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
0: എനിക്ക് വേണ്ട.
1: കാരണം?
0: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
1: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
0: അത് നിങ്ങളുടെ ഇഷ്ടം.
3: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
0: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
3: എന്ത്
1: എന്ത്
3: എന്താ പറഞ്ഞ നീ?
0: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് ഇഷ്ടമല്ല.
1: നിനക്ക് എന്ത് പറ്റി വേണേ?
0: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
1: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
3: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
0: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
1: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
0: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
3: നീ എന്താണ് ഈ പറയുന്നത്?
0: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
1: അയാള്?
3: അരുത്,
0: ഒന്നും പറയണ്ട. നിങ്ങളുടെ വലയിൽ വീഴാത്തതുകൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
3: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
1: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല, പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
3: ആന്റി വന്നിട്ട് പോകാം.
1: അയാള് നീ കരുന്ന പോലെയല്ല.
0: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാള് പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ, മോശങ്ങൾ.
1: വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു.
2: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
1: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷെ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണവൾ. അവക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
2: ആനി വരുന്നോ? ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
1: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
2: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ. ചർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
3: ആരാ?
2: ഒരു ഗസ്റ്റ്.
3: നിങ്ങൾ
2: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
3: ആനി ഇവിടെ ഇല്ല.
2: ഞാനിവിടെ കാത്തിരിക്കാം.
3: അതിനിടെ അകത്ത് കയറിയോ?
2: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
3: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
2: വൈകട്ടെ,
3: നിങ്ങൾ ഇപ്പൊ പോകൂ.
2: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
3: അടുത്തു വരരുത്, എന്നെ തൊടരുത്.
2: ഒന്നുകൂടി ആലോചിക്കുക.
3: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടം മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി.
2: എന്നെ കൊല്ലും.
3: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
2: ഹരിതാമന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്.
1: നിങ്ങൾ വെക്കേറ്റ് ചെയ്യാണോ?
2: അതെ.
1: എവിടേക്കാ?
2: എന്തിനറിയണം?
1: അമ്മു എവിടെ?
2: ഏതമ്മു?
1: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
2: നീ വെറുമൊരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
1: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നത്. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
2: ഗുഡ് ബൈ ആനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
3: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞോ? എന്നെ തനിച്ചാക്കി പോയി.
1: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാള് പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിൽ അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നേ? നീ വെറുതെ പേടിച്ചതാ. അയാള് പോയി. കേക്കണോ, അയാള് പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കേനെ വിളിച്ചോ?
4: ആമിന, ഇതെങ്ങനെ ചോര? നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
5: ഞാൻ പോണോ? ബഷീറിന്റെ അടുത്തേക്ക്.
4: ആമിന,
5: എന്നോട് ക്ഷമിക്കൂ. നീ
4: ആമിന,
2: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം. ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര. ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
6: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. സർഗാത്മക സഹകരണം
7: MB സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, VS സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
6: സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: 8:30 a.m. when smoke was detected from one of the coaches of the Sasaram Patna passenger train, which was standing at the platform. During the incident, the coach was empty and no passengers were present. Railways informed that no injuries or harm to passengers or railway staff has been reported. Delhi Chief Minister Rekha Gupta today travelled by Metro under Mera Bharat, Mera Yogdan and Metro Monday campaign to promote public transport and fuel conservation. Talking to reporters, Ms. Gupta appealed to all residents to use public transport as much as possible. She said the government is making every effort to ensure there is no inconvenience in public transport and to improve last mile connectivity.
1: We are making every possible effort from the government side to ensure that there is no difficulty in public transport. Greater focus is being placed on improving last mile connectivity. When every individual contributes even a little towards this effort, it will greatly benefit the city of Delhi. It will help provide solutions to various problems in our city, from pollution to several other challenges.
0: Delhi Metro is running 24 additional train trips today to encourage the adoption of the metro over private vehicles. Delhi Metro Rail Corporation said the decision has been taken keeping in view the significant role of public transport in ensuring energy efficiency, economic viability and environmental sustainability in the prevailing circumstances. U.S. President Donald Trump has warned Iran the clock is ticking as talks to bring the war to an end have stalled. The remarks come as Washington and Tehran sit locked in a test of wills, waiting to see who blinks first to end the stalemate in the war in the region. In a social media post, President Trump said time is running out and called upon Tehran to move quickly towards an agreement. Meanwhile, Iranian media has reported that the U.S. failed to make any concrete concessions in its response to Tehran's latest proposals to end the conflict. In IPL cricket, hosts Chennai Super Kings will take on Sunrisers Hyderabad at M.H. Chidambaram Stadium. The match is scheduled to begin at 7:30 p.m. In the latest standings, Sunrisers Hyderabad are currently placed third with 14 points from 12 matches, having won 7 matches so far and remain firmly in the playoff race. Chennai Super Kings are fifth with 12 points from as many matches, having registered 6 wins this season. India finished the Asian Weightlifting Championships 2026 in Gandhinagar with 10 medals, including 1 silver and 9 bronze, marking a big improvement from the previous edition in Jiangshan, where India returned without a medal. Commonwealth Games bronze medalist Lovpreet Singh delivered India's best performance on the final day by finishing 5th in the men's 110kg-plus category. The Indian Meteorological Department, IMD, has forecast heat wave to severe heat wave conditions over the plains of northwest India and central India during many days of the week. According to IMD, heat wave conditions are likely to prevail over Uttar Pradesh till Saturday. Rajasthan, Punjab, Haryana, Chandigarh and Delhi will also experience similar conditions. The weather agency predicted gradual rise in maximum temperatures by 3 to 5 degrees Celsius over northwest parts of the country. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi arrives in Oslo to hold bilateral talks with his Norwegian counterpart Jonas Gahr Støre this evening. Prime Minister Modi says his Sweden visit adds new momentum to bilateral relations as both countries agree to double trade in next 5 years. Congress leader V.D. Satheeshan takes oath as Keralam Chief Minister along with 20 cabinet ministers. West Bengal government approves 7th pay commission for state government employees. Union Home Minister Amit Shah flags off 400 emergency response vehicles in Raipur district of Chhattisgarh. And in IPL cricket, hosts Chennai Super Kings to take on Sunrisers Hyderabad this evening. With that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 22-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, ശ്രീകുമാർ മുഖത്തല, സിന്ധു വിജയൻ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്. സംവിധാനം പി എ ബിജു.
3: ആയിരത്തി തൊള്ളായിരത്തി 1917 റഷ്യൻ വിപ്ലവത്തിന് 50 വർഷം മുൻപാണ് കുറ്റവും ശിക്ഷയും എഴുതപ്പെടുന്നത്. വിപ്ലവത്തിന്റെ കേന്ദ്രസ്ഥാനമായ പീറ്റേഴ്സ്ബർഗിലാണ് കഥ നടക്കുന്നത്. പട്ടിണിയും രോഗവും മദ്യപാനവും വ്യഭിചാരവും തൊഴിലില്ലായ്മയും കുടുംബഛിദ്രവുമെല്ലാം 1860കളിലെ പാവപ്പെട്ടവരുടെ റഷ്യൻ യാഥാർത്ഥ്യങ്ങളായിരുന്നു. അവയ്ക്ക് നടുവിൽ നിന്നുയർന്നു വന്ന ആന്റി ഹീറോ ആണ് റസ്കോൾനിക്കോവ്. അമിത പലിശ ഈടാക്കുന്ന അലിയോവ്നയെ അയാൾ വകവരുത്തി. പക്ഷേ രക്തപങ്കിലമായ മനസ്സിൽ വിപ്ലവം വഴുതി വീഴുകയാണ്. അന്തക്ഷോഭത്തിൽ അടിപതറുന്ന നിക്കോവ് എല്ലാം വിളിച്ചു പറഞ്ഞ് ഉൾഭാരമൊഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊല നടത്തിയ വീട്ടിലേക്ക് വീണ്ടും കോണി കയറുകയാണ് നിക്കോവ്. കാവൽക്കാരോട് വിചിത്രമായ കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. കൊലയ്ക്ക് മുൻപ് പരിചയപ്പെട്ട മുക്കുടിയനും പരമദരിദ്രവാസിയുമായ മർമ്മലഡോവും ഈ രംഗത്ത് വീണ്ടും എത്തുന്നു ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായി. മർമ്മലഡോവിന്റെ ഭാര്യ കാതറീന, മകൾ അമാലിയ, ഡോക്ടർ തുടങ്ങിയവരും ഇന്നുണ്ട്. കാവൽക്കാരുമായുള്ള സംഭാഷണത്തിന്റെ തുടർച്ചയാണ് ആദ്യം.
4: നിങ്ങൾ ആരാണ്?
5: ഞാൻ റസ്കോൾനിക്കോവ്, ഒരു വിദ്യാർത്ഥിയായിരുന്നു. അടുത്തുള്ള കെട്ടിടത്തിലെ 14 നമ്പർ റൂമിൽ താമസിക്കുന്നു. അവിടുത്തെ കാവൽക്കാരനോട് ചോദിക്കൂ, അയാളോട് ചോദിച്ചു നോക്ക്, എന്നെ അറിയാം.
4: നിങ്ങൾ എന്തിനാണ് ആ മുറിയിലേക്ക് പോയത്?
5: നോക്കാൻ.
4: അവിടെ എന്താണ് നോക്കാനുള്ളത്?
5: എന്തൊക്കെയുണ്ട് എന്ന് നോക്കണ്ടേ? ഇത് നല്ല കഥ.
6: ഇയാളെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന നല്ലത്.
5: അതാണ് അതാണ്, എന്നെ കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകൂ. ഞാൻ വരാൻ തയ്യാറാ, ഞാൻ വരാൻ തയ്യാറാ. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം, വരൂ.
7: എന്തിനു കൊണ്ടുപോകുന്നു? ഇയാൾ മദ്യപിച്ചിട്ടില്ല, മറ്റ് തെറ്റൊന്നും ചെയ്തിട്ടുമില്ല, പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്?
6: അത് ശരിയാണല്ലോ.
4: സന്ധ്യയാകുമ്പോ ഓരോരോ മാരണങ്ങൾ കയറി വന്നോളും. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്ക പൊറുതിയില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചോണ്ടിരിക്കുന്നു, അതിനേ നേരമുള്ളൂ.
5: പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നല്ലേ പറഞ്ഞത്? വരൂ, മാന്യനായ മനുഷ്യ, നമുക്ക് പോകാം, വരൂ.
6: അല്ല, വേണ്ടെങ്കി വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ.
5: അപ്പോൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ ഭയമാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഭയമാണ്.
4: ഞങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾ എന്തിനാണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നാണ് ചോദിച്ചത്.
5: അത് ന്യായം.
7: ഇയാളൊരു വട്ടനാണ്.
5: എന്തോ?
7: ഒന്നും പറഞ്ഞില്ല.
4: അയാളോട് സംസാരിച്ച് എന്തിനു വെറുതെ സമയം കളയുന്നു? സ്ഥലം വിട്, സ്ഥലം കാലിയാക്ക്.
5: എങ്കിൽ ഞാൻ പോയേക്കാം, ഞാൻ പോയേക്കാം.
7: വല്ലാത്തൊരു മനുഷ്യൻ. ഇക്കാലത്ത് ഈ ജാതി മനുഷ്യർ ഒരുപാടുണ്ട്.
6: നിങ്ങൾ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു.
4: ഇനി അതും കൂടി തോളിലേറ്റണ്ട. ഇപ്പോൾ തന്നെ താങ്ങാവുന്നതിലധികം പോലീസ് സ്റ്റേഷനിലുണ്ട്. കാവൽക്കാരനായി പോയില്ലേ? കൊലപാതകം നടന്ന സ്ഥലമാ ഇരട്ട കൊലപാതകം. കാവൽക്കാരാ സാക്ഷി പറയാൻ പോകേണ്ടത്.

ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്നെ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ. ആർക്കും മറുപടിയില്ലേ? എല്ലാവരും ശവം പോലെയോ കല്ലുപോലെയോ കാണപ്പെടുന്നല്ലോ. നിങ്ങൾ ആരും കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോയേക്കാം. ഇനി മാറ്റിവെക്കാം വയ്യ. ഇനി ഒന്നും മാറ്റിവെക്കേണ്ടതില്ല.

0: എന്തു പറ്റി?
1: അപകടം.
2: എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. എല്ലാവരും കണ്ടതല്ലേ, തട്ടി തടഞ്ഞ് വീഴാൻ പോകുന്നത് പോലെയല്ലേ അയാൾ റോഡ് മുറിച്ച് കടന്നത്. 3 തവണ ഞാൻ അയാളോട് വിളിച്ചു കൂവി, പിന്നെ ഞാൻ എന്റെ കുതിരകളെ പിടിച്ചു നിർത്തി. അയാൾ അപ്പോഴേക്കും അവയുടെ കാൽ കീഴിൽ വീണ് കഴിഞ്ഞിരുന്നു. മൂക്കറ്റം മദ്യപിച്ചിട്ട് ബോധമില്ലാതെ എടുത്തു ചാടിയതാണ്. കുതിര പോലും പേടിച്ച് ചീറി.
1: ആ അതെ, കുതിരവണ്ടിക്കാരൻ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ കണ്ടതാണ്. ആ പോലീസ് വന്നു.
3: അപകടം പറ്റിയ ആളെ ആർക്കെങ്കിലും അറിയാമോ?
0: ആരാ? നോക്കട്ടെ. ഏ, മർമ്മലഡോവല്ലേ? അയ്യോ, മർമ്മലഡോവല്ലേ ചോരയിൽ കുളിച്ചു കിടക്കുന്നത്? എനിക്കയാളെ അറിയാം, എനിക്കയാളെ നന്നായി അറിയാം. വേഗം ഒരു ഡോക്ടറെ വരുത്ത്. ഇയാളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പണം നോക്കണ്ട, പണം ഞാൻ മുടക്കിക്കൊള്ളാം. ഇയാളുടെ വീട് ഇവിടെ അടുത്താ. ദേ ആ കാണുന്നത്.

0: ചുമന്നുകൊണ്ട് വരുന്നത് അദ്ദേഹത്തെ അല്ലേ? എന്റെ ഭർത്താവിനെ
1: ഇദ്ദേഹത്തെ എവിടെയാ കടത്തേണ്ടത്?
2: ഇവിടെ ഇവിടെ സൂക്ഷിച്ചു പിടിക്കുക ഈ സോഫയിൽ.
3: ഡോക്ടർ ഉടനെ വരും.
0: എന്താ എന്താ പറ്റിയത്?
2: കുതിരവണ്ടിക്കടിയിൽ പെട്ടു.
0: നമുക്ക് ഉടുപ്പ് മാറ്റാം.
2: ഡോക്ടർ വരട്ടെ.
1: തെരുവിൽ ഏതാണ്ട് 30 വാരയോളം കുതിരകൾ വലിച്ചോണ്ട് പോയി.
3: വാരിയല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്.
0: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇന്ന് പോകണ്ടെന്ന്. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെയാ ഇറങ്ങിപ്പോയത്. തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാ പോയത്. എഴുന്നള്ളിയോ വീട്ടുടമസ്ഥ?
4: ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതല്ലേ നല്ലത്, ഇവിടെ ഇങ്ങനെ ഇടണ്ട.
1: അതെ, അതായിരിക്കും നല്ലത്.
3: എന്നാ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം.
2: അടങ്ങത് ഊരയല്ലേ. ഡോക്ടർ വന്നു. വഴി കൊടുക്ക, വഴി കൊടുക്ക. അദ്ദേഹം കൂടെ ഒന്ന് പരിശോധിക്കട്ടെ.
5: എവിടെ രോഗി? എവിടെ?
2: ഇവിടെ. ഒന്ന് മാറിക്കൊടുക്ക.
5: കുറച്ചു നേരം ആയോ?
2: ആയി. പൾസില്ല.
5: ഇദ്ദേഹത്തിന് വേണ്ടി എനിക്ക് യാതൊന്നും ചെയ്യാനില്ല.
2: ഡോക്ടർ എന്താണ് പറയുന്നത്?
5: നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം.
2: ഡോക്ടർ എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആശുപത്രി കൊണ്ടുപോകണോ?
5: വേണ്ട, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അയാൾ ഉടനെ തന്നെ മരിക്കും.
2: ഡോക്ടർ ഒട്ടും പ്രതീക്ഷിക്കുവകയില്ലേ?
5: ഒട്ടുമില്ല, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്.

അയാളുടെ തലയുടെ പിൻഭാഗം മുഴുവൻ ചതഞ്ഞിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ചോര വാർന്നു പോകുന്നത് നിർത്തിത്തരാം, എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. നാലോ അഞ്ചോ നിമിഷത്തിനുള്ളിൽ അയാൾ മരിക്കും.

0: നമുക്കിവിടെ നിന്നിട്ട് പോകാം.
1: ശരി.
0: ദൈവമേ, എത്ര പെട്ടെന്നാണ് വിധി നടപ്പാക്കുന്നത്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 22-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, കാത്തറീന, സിന്ധു വിജയൻ, കൂടാതെ വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങ് കൃഷി മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളിൽ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497 2 9 5 6 0 0 7.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: ആകാശവാണി കണ്ണൂർ.
0: ഗൃഹരശ്മി കുടുംബത്തിന് ഒരു

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടമുറിയാതെ പെയ്യുന്ന മഴക്കാലം നമുക്ക് ആസ്വാദ്യകരമെങ്കിലും ഒരൽപ്പം അശ്രദ്ധ വലിയ അപകടങ്ങളിലേക്ക് വഴിമാറുന്ന സമയമാണ്. പുഴകൾ നിറഞ്ഞൊഴുകുന്നതും മണ്ണും മരങ്ങളും ദുർബലമാകുന്നതും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുന്നതുമൊക്കെ ഈ കാലത്തെ നിത്യസംഭവങ്ങളാണ്. ഇത്തരം പ്രതിസന്ധികളിൽ നമ്മുടെ രക്ഷാകവചമായി ഓടിയെത്തുന്നവരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങൾ. മഴക്കാലത്ത് നാം പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും അപകടഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്

0: കണ്ണൂർ ഫയർ സ്റ്റേഷൻ ഓഫീസിലെ സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രൻ സാറാണ്. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം.
1: ഓക്കെ മാഡം.
0: മഴക്കാലം എന്ന് പറയുന്നത് ആസ്വാദ്യകരമെങ്കിലും ഏറെ ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ?
1: അതെ മാഡം.
0: ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ഉണ്ടാവുന്ന അപകടങ്ങളുടെ കോളുകൾ ഏതൊക്കെയാണെന്ന് സാറിനൊന്ന് പറയാൻ പറ്റുമോ?
1: സാധാരണയായിട്ട് മഴക്കാലം നമ്മളും പേടിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതായത് പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മഴക്കാലം. പ്രത്യേകിച്ച് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള അപകടങ്ങൾ, അത് കിണറാവാം, അതുപോലെ കുളമാവാം, മറ്റ് നദികളാവാം, ഇവിടെയൊക്കെ അപകടത്തിൽപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷവും അതുപോലത്തെ കുറേ കേസുകൾ ഉണ്ടായി. കണ്ണൂർ ജില്ലയിൽ തന്നെ, കണ്ണൂർ സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ പള്ളിക്കുന്ന സ്ഥലത്ത് ഒരു കുളത്ത് തന്നെ ഒരു പ്രാവശ്യമല്ല, ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം അതുപോലെ അപകടങ്ങൾ ഉണ്ടായി. അപ്പൊ ഒരേ സ്ഥലങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന അപകടങ്ങൾ, പല സമയങ്ങളിലും മരണം ഉണ്ടാകുന്നുമുണ്ട്. അതിലും കുട്ടികൾ അകപ്പെടുന്നുണ്ട്, മുതിർന്നവർ അകപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് വലിയ ടെൻഷനാണ്. കാരണം ഈ സമയങ്ങളിൽ, അതായത് അപകടത്തിലുള്ള ആളുകൾ മരണപ്പെടുക എന്നുള്ളത് ഫയർ സർവീസിനെ സംബന്ധിച്ചോളം വളരെ വിഷമമുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇഷ്ടംപോലെ ട്രെയിനിങ്ങുകൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അപകടത്തിൽ പെടുന്നത് എന്നുള്ളത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്.
0: ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലക്കാത്ത പ്രവർത്തനം നടത്തേണ്ടുന്ന സമയമാണ് അല്ലേ?
1: അതെ മാഡം. പല ഞാൻ പല സമയങ്ങളിലും ഈ നേരത്തെ മാഡം സൂചിപ്പിച്ച പോലെ തന്നെ വൈദ്യുതി തൂണുകളിലേക്കും അതേപോലെ കമ്പികളിലേക്കും മരങ്ങൾ പൊട്ടി വീഴുന്നത്, ആ സമയങ്ങളിലും മരച്ചില്ലകൾ മുറിച്ചു മാറ്റാനുള്ള ഫയർ സർവീസിന് പോകാറുണ്ടല്ലോ. അതുപോലെ വെള്ളത്തിലേക്ക് ലൈൻ വീഴുന്നത്, ഇങ്ങനെയൊക്കെ ഷോക്കേറ്റ് മരണപ്പെടുന്ന കേസുകളെല്ലാം ഒട്ടനവധി ഉണ്ട്. നമ്മള് ഫയർ സർവീസും ഇലക്ട്രിസിറ്റിയും ഒന്നിച്ചു ചേർന്നിട്ട് ആ സമയങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താറ്. കാരണം ചിലപ്പോൾ അപകടം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോക്ക് ഏൽക്കാമല്ലോ. അപ്പൊ ആ സമയത്തെ ലൈനുകളെല്ലാം കൃത്യമായിട്ട് എല്ലാം കറക്റ്റ് ആക്കിയതിനു ശേഷം മാത്രമേ, അതായത് അവിടെ കറണ്ട് ഇല്ലാന്ന് ഉറപ്പിച്ചതിനു ശേഷം മാത്രമേ നമ്മൾ അതിന്റെ മരച്ചില്ലകളും മറ്റ് കൂടുതൽ അപകടം വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. അപ്പോ എല്ലാ രീതിയിലും, അതായത് ഈ സമയങ്ങളിൽ ഉറക്കമില്ലാത്ത രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് എപ്പോഴും ഈ, അതായത് ഏത് ഫയർ സർവീസും ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ട്, 24/7 ആണ് ഏത് സമയത്തും ആ രണ്ട് ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ചന്നെയാണ് ഈ ഇതുപോലത്തെ ഇലക്ട്രിസിറ്റി സംബന്ധിച്ച കോളുകളിൽ ഫയർ സർവീസും ഈ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റും ചെയ്യാറ്. പിന്നെ മറ്റു കേസുകളാണ് ഞാൻ പറഞ്ഞത്, വെള്ളത്തിലകപ്പെടുന്നതാണ് നമുക്ക് ഏറ്റവും വിഷമുണ്ടാക്കുന്നത്. പല സമയങ്ങളിൽ ചെറുതായി നീന്തലറിഞ്ഞവരില്ല, ഈ സമയത്ത് വെള്ളം കാണുന്ന സമയത്ത് നല്ല ആസ്വദിക്കാൻ, ആ കുളത്തിൽ പോയി ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള നീന്തുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നുണ്ട്. അത് നമ്മളെ വലിയ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്.
0: കാരണം ഈ ചെറിയ കുളങ്ങളായാലും അതിന്റെ സുരക്ഷാ മുൻകരുതലുകൾ ഒന്നും നോക്കാതെ തന്നെ നമ്മുടെ പ്രദേശവാസികളായ കുട്ടികളായാലും മറ്റ് ദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളായാലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുകളിൽ അകപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെ മുൻകരുതലുകളാണ് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുക?
1: ആദ്യം പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണ്, നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവരെ പോയിട്ട് വെള്ളത്തിൽ ഇറക്കരുത്. നമ്മൾ എപ്പോഴും മുതിർന്നവരുടെ നേതൃത്വത്തിന് മാത്രമായിരിക്കണം ഇവരെ സാധാരണ നീന്തൽ പഠിക്കുന്നുണ്ടെങ്കിലും നീന്തൽ പഠിച്ചവരിറങ്ങുന്നുണ്ടെങ്കിലും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് ഒട്ടനവധി കുട്ടികൾ മരണപ്പെടുന്നത്, അതായത് ഒരു സ്കൂൾ തലത്തിലെ കുട്ടികളാണ് ഈ വെള്ളത്തിൽ നീന്താൻ ചെറുതായിട്ട് പഠിച്ചിട്ട് പോയിട്ട് അകപ്പെടുന്നത്. എല്ലാ കുളങ്ങളും, അതായത് എല്ലാ ജലാശയങ്ങളും ഡിഫറൻ്റ് ആണ്. ചില സ്ഥലങ്ങളിൽ നല്ല ആഴം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ വീട്ടിനടുത്തുള്ള ഒരു കുളമാണെന്ന് വിചാരിച്ച് അതേ രീതിയിൽ തന്നെയാണ് ഇവർ പോയിട്ട് അവിടെയൊക്കെ ഇറങ്ങി പലപ്പോഴും നീന്തുന്നതും അല്ലെങ്കിൽ കളിക്കുന്നതും, അപ്പോഴാണ് പല സമയങ്ങളിൽ അപകടത്തിൽ പെടുന്നത്. മസിൽ ക്രാമ്പ് വന്നിട്ട് പോലും വെള്ളത്തിൽ താഴ്ന്നു പോയ കേസുകളുണ്ട്. അപ്പോൾ നന്നായി നീന്താൻ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസോട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർ വളരെ, രക്ഷിതാക്കൾ ഈ കാലഘട്ടങ്ങളിൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികളിൽ വളരെ ശ്രദ്ധിച്ചിരിക്കണം. അവരെ നീന്താൻ നന്നായിട്ട് അറിഞ്ഞാൽ അവരെ മേൽനോട്ടത്തിന് മാത്രമേ അവരെ ജലാശയങ്ങളിൽ ഇറക്കാവുള്ളൂ.
0: പൊതുവെങ്കിലും അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ മഴ കൂടുതൽ ദിവസങ്ങൾ അവധി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വെള്ളക്കെട്ടുകളിലേക്ക് പോവുകയും അതിൽ ഒരു കുട്ടിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നീന്തലറിയുന്ന കുട്ടികളുടെ നേതൃത്വത്തിലോ പോകാനും ഇത്തരത്തിലുള്ള അപകട സാധ്യത വിളിച്ചു വരുത്താനും ഉണ്ട്. സാർ പറഞ്ഞതുപോലെ നമുക്ക് അപരിചിതമായ കുളങ്ങളിൽ നമ്മൾ നീന്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെ, സുരക്ഷിതം എന്ന് പറയുന്നത്.
1: അതാണ് ഏറ്റവും നല്ലത്. കാരണം മരണപ്പെടുന്നതിൽ നിങ്ങൾ വിചാരിക്കേണ്ട, എല്ലാം നീന്താൻ അറിയാത്തവരാണ്. പലരും മരണപ്പെടുന്ന നീന്താൻ അറിയുന്നവരാണ്. പിന്നെ ലഹരി ഉപയോഗിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അപകടത്തിൽപ്പെടുന്ന ഒട്ടനവധി മരണപ്പെട്ട ഒറ്റ കേസിൽ ലഹരി ഉപയോഗിക്കുന്നത്, അതായത് മദ്യപിച്ചിട്ട് ഇറങ്ങുക, ആ സമയത്തെല്ലാം അപകടത്തിൽ പെടുന്നുണ്ട്. അപ്പോ അതൊന്നും പലപ്പോഴും ചിത്രത്തിലേക്ക് വരാത്ത അയാൾ മരണപ്പെട്ടത് കൊണ്ടാണ്. അപ്പോ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇറങ്ങാൻ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ആ കുളങ്ങളിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്നും അതുപോലെ അവിടുത്തെ ജലാശയങ്ങളിൽ പ്രത്യേകതയൊക്കെ വെച്ച് ബോർഡുകൾ വെക്കുന്നുണ്ട് അവിടുത്തെ പെടാതിരിക്കാൻ. പക്ഷെ താരതമ്യേന വർഷങ്ങൾ കഴിയുന്നത് കുറച്ച് കുറയുന്നുണ്ട്. തീരെ ഇല്ലാതായാലും മാത്രമേ ഫയർ സർവീസിന് വളരെ നമ്മള് യജ്ഞം വിജയിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റും.
0: തീർച്ചയായും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ വിനോദയാത്ര പോകുന്നവർ, മഴക്കാലത്ത് വിനോദയാത്ര പോകുന്നവർ ഇത്തരത്തിൽ ഒരുപാട് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. കാരണം പാർക്കെട്ടുകളായാലും വഴുക്കും അത്തരത്തിലുള്ള അപകടങ്ങൾ സ്വയം വിളിച്ചു വരുത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത് ഫയർഫോഴ്സിന്?
1: പ്രധാനമായും പറയാനുള്ളത് നമുക്ക് തീരെ പരിചയമില്ലാത്ത

0: ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇറങ്ങരുത് എന്നാണ് ആദ്യം പറയാനുള്ളത്. ഇനി അങ്ങനെ ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ പാലിച്ചു വേണം നിങ്ങൾ ചെയ്യാൻ. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിട്ട് പോകേണ്ട സ്ഥലത്ത് ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് തന്നെ പോവാ, ലൈഫ് ബോയ് ഉപയോഗിക്കുന്നത് ലൈഫ് ബോയ് ഉപയോഗിക്കുക. ഇതിപ്പം ഹൗസ് ബോട്ടിലാണെങ്കിലും പലപ്പോഴും ഇതൊന്നും ഉപയോഗിക്കാണ്ട് ഇരിക്കുന്ന സമയം നമുക്ക് വല്ല ടെൻഷനാണ്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് അപകടം പറ്റും. അപ്പോൾ നമ്മള് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലും പോകുമ്പോൾ, ഇനിയിപ്പോ വിനോദയാത്രയ്ക്ക് പോകുമ്പോഴും നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. സേഫ്റ്റിന്റെ കേസിൽ യാതൊരു കോംപ്രമൈസും ചെയ്യരുത്. അവിടെ സേഫ്റ്റി എന്തൊക്കെയാണോ പാലിക്കേണ്ടത് പാലിക്കണം. മഴക്കാലഘട്ടങ്ങളിൽ വേണം പറഞ്ഞ പ്രധാന അപകടമാണ് ഈ സെൽഫി എടുക്കാനും മറ്റേ ഫോട്ടോസ് എടുക്കാനും മറ്റും പാറക്കെട്ടിൽ പോവാ. അപ്പൊ പാറക്കെട്ട് പലപ്പോഴും വഴുതുന്ന ഒരു സിറ്റുവേഷൻ, മഴ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ വഴുതി വീണ് മരണപ്പെടുന്ന കുറെ കേസുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളൊന്നും ഈ മഴ ഈ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് വിവേകപൂർവ്വം പ്രവർത്തിക്കുവാന്ന് എനിക്ക് പറയാനുള്ളത്.
1: വെള്ളക്കെട്ടിൽ വീണ ഒരാളെ ഉടനെ തന്നെ ആദ്യം ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോ അത്തരത്തിൽ വെള്ളക്കെട്ടുകളിൽ വീണ ഒരാളെ ഏറ്റവും പെട്ടെന്ന് ആദ്യം എടുത്തു മാറ്റുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്?
0: നമ്മൾ പ്രധാനമായിട്ട് ഇവരെ എടുത്ത് ചിലപ്പോൾ ബോധം ഇല്ല ഉണ്ടായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. ബോധമുള്ളവരാണ് നമ്മൾ ഏകദേശം നമുക്ക് അവർക്ക് പൾസെല്ലാം ഉണ്ടോന്നെല്ലാം അറിഞ്ഞ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ അവരെ റിക്കവറി പൊസിഷൻ ഉണ്ട്. നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ പൊസിഷനിൽ കിടത്തിയിട്ട് അയാളെ ഹോസ്പിറ്റലിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഹോസ്പിറ്റലിൽ എത്തിക്കുവാന്നില്ലാണ്. തീരെ അല്ലാതെ നമ്മൾ നോക്കിയിട്ട് അവർക്ക് പൾസും ഇല്ല, അവര് ബോധമാണ്, അബോധാവസ്ഥയിലാണ്. പക്ഷെ പൾസ് ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ CPR ആണ്, കാർഡിയോ പൾമോണറി റെസുസിറ്റേഷൻ. നമ്മളിവിടെ ട്രെയിനിങ് കൃത്യമായി എല്ലാ പൊതുജനങ്ങൾ ഇപ്പൊ കുറച്ചുകൂടി ബോധപ്പെടാണ്, അതായത് ഇങ്ങനത്തെ ട്രെയിനിങ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ CPR കൊടുക്കുക. ആ CPR ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധം കിട്ടുന്നവരെയോ CPR നൽകുവാന്നില്ലയാണ് ഒരു തീരെ യാതൊരു രീതിയിലെ അബോധാവസ്ഥയിൽ പൾസ് ഒന്നും കാണിക്കാതെ
1: ശരീരം പ്രതികരിക്കാതിരിക്കുമ്പോൾ ചെയ്യേണ്ടത് അല്ലെ?
0: അതെ.
1: ഉരുൾപൊട്ടലും മണ്ണിടിച്ചലും ഒക്കെ സാധാരണഗതിയിൽ മലയോര മേഖലയെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സുരക്ഷാ മുൻകരുതലുകളാണ് അവരെടുക്കേണ്ടത്?
0: പല സമയങ്ങളിലും, അതായത് നമ്മളിപ്പോ ഈ സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കം വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മഴ നന്നായിട്ട് അപകടമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വോളണ്ടിയേഴ്സിനെ വിട്ടിട്ട് അവിടെ പോയി അവർ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് വീട് വിട്ട് മാറിപ്പോയാൽ വളരെ വിമുഖത കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പല അപകടങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ സ്ഥിരമായിട്ട് ഒരു അപകടമുള്ള സ്ഥലമാണ് അല്ലെ വെള്ളക്കെട്ട് വരുന്ന സ്ഥലമാണെങ്കിൽ അവിടുന്ന് അവരുടെ റിലേറ്റീവ് വീട്ടിലേക്ക് വയസ്സായവരെല്ലാം മാറി അല്ലെ അവിടെ മാറി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പല സമയം എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, പല സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് വന്ന് രാത്രി കാലങ്ങളിൽ അവിടത്തേക്ക് നമ്മൾ ഡിങ്കി ഔട്ട്ബോർഡ് എഞ്ചിനെ കൊണ്ടുപോയിട്ട് ആൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോ അവര് പ്രതീക്ഷിക്കുന്നത് അത്രയും ചില സ്ഥലങ്ങൾ അത്ര ഭീകരമായ മഴയാണ് ഉണ്ടാവുന്നത്. അപ്പോ അവർ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോ ഈ ഒരു സാഹചര്യം സ്ഥിരമായിട്ട് ഇല്ല, നമുക്കറിയാല്ല ഇവിടെ ഈ സീസണിൽ മഴ കുറയുന്നവരെ മാറിയിരിക്കുന്ന തന്നെയാണ് ഒരു വക നല്ലത്.
1: അതുപോലെ തന്നെ നമുക്കറിയാം പല വീടുകളിലും കിണറുകൾ സുരക്ഷിതമായ ആൾമറ കെട്ടി മറയ്ക്കുകയോ വലിയ കുഴികൾ അടച്ച് അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്യാറില്ല. ഈ മഴക്കാലമാകുമ്പോഴും സ്വാഭാവികമായും വെള്ളം നിറയുകയും ഇത്തരത്തിൽ അശ്രദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആളുകൾ അതിലേക്ക് ആകപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്താണ് ഇതിന് ചെയ്യാൻ സാധിക്കുക നമുക്ക്?
0: ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മളൊരു വീട്ടിലെ ഒരു കിണർ പുറത്തുണ്ടെങ്കിൽ അതൊരു മിനിമം അതിന്റെ എംബാക്ക്മെന്റ് അതായത് ആൽമറ 1 മീറ്റർ വേണമെന്ന്. പല സ്ഥലങ്ങളിലും അങ്ങനെ ഞാൻ കാണാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ എന്റെ സർവീസ് തന്നെ കുറെ അനുഭവം ഉണ്ടായിട്ട് കിണറിൽ കുറേ വ്യക്തികൾ കൊണ്ട് മരണപ്പെട്ടതിന് പ്രധാന ഉത്തരവാദിയായിട്ട് ആൽമറ ഇല്ലാത്ത കിണറുകളാണ്. അപ്പോ അത് എന്തായാലും ആൽമറ വലിയ സാമ്പത്തിക നഷ്ടമൊന്നും അതിൽ വരില്ല. വീടിന് ചുറ്റും ഒരു ആൽമറ കെട്ടുവാന്ന് കുറച്ച് കല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു കുട്ടികൾ അതിൽ വീഴാതിരിക്കാനുള്ള പ്രശ്നം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആൽമറ എന്തായാലും കെട്ടുക. അതുപോലെ ഇതുപോലെ കിടക്കുന്ന കുഴികളെല്ലാം നമ്മൾ കാണും, റോഡിലാണെങ്കിലും മറ്റു വഴിയിലാണെങ്കിലും അവിടെയൊക്കെ നമ്മളെ ദിവസം രക്ഷപ്പെട്ടു. ചെറിയ കുട്ടികള് അവിടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീണ് അപകടത്തിൽപ്പെടുന്ന കേസുകളുണ്ട്. അത് ഒഴിവാണെങ്കിൽ നമുക്ക് ചെറിയ കുറച്ചൊരു സാമൂഹ്യ പ്രവർത്തനം ചെയ്ത് എല്ലാവരും കൂടിയിട്ട് ആ കുഴി അടച്ചാൽ മതി. സേഫ്റ്റി ടാങ്കിൽ, അത് പുതിയ എടുക്കുന്ന വീടിന് കിടക്കുന്ന സേഫ്റ്റി ടാങ്കിൽ പോലും വെള്ളം നിറഞ്ഞിട്ട് കുട്ടികൾ വീണ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഓപ്പണായി കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ സമയത്ത് കുറച്ച് വിജിലന്റ് ആയിട്ട് വിവേകപൂർവ്വം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അപകടങ്ങൾ ഒഴിവാകുമെന്ന് എനിക്ക് പറയാനുള്ളത്.
1: പ്രളയകാലത്ത് നമ്മളൊരു എമർജൻസി കിറ്റിന്റെ കാര്യമൊക്കെ വളരെ ശക്തമായിട്ട് പറയുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്തു വെക്കണം എന്ന് പറയുകയും ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ ജനങ്ങൾ അതിൽ ബോധവാന്മാരാണോ? ഇത്തരത്തിലുള്ള ആളുകളുടെ സമീപനം എങ്ങനെയാണ്?
0: അതെ, മഴ നന്നായിട്ട് നല്ല രീതിയിൽ വരുമ്പോഴും കുറച്ച് എമർജൻസി ആണെന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതായത് എമർജൻസി കിറ്റുകളെല്ലാം സൂക്ഷിക്കുക, അത്യാവശ്യം നമ്മൾ ലൈറ്റ്, അതുപോലെ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ, അതായത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതി, മൊബൈല് റീചാർജ് ചാർജ്, അതുപോലെ റേഡിയോ, അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവര് ചെയ്യുന്നുണ്ട്. അത് പക്ഷെ അത് അത്ര ഗൗരവത്തിൽ എല്ലാവരും കാണുന്നില്ല. എല്ലാവരും ആ രീതിയിൽ ഒരു വിജിലന്റ് ആയാലും മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഇത് ഫലപ്രാപ്തിയിൽ എത്തി എന്ന് പറയാൻ വേണ്ടി പറ്റും.

0: ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി സന്നദ്ധരാകുന്ന ആളുകളും ഉണ്ട്. ഒരുപക്ഷെ നാട്ടിലുള്ള വാർഡ് തലത്തിലുള്ള ആളുകൾ. ഇത്തരത്തിലുള്ള സേനാംഗങ്ങൾക്ക് ഫയർഫോഴ്സ് പ്രത്യേക പരിശീലനം അങ്ങനെ എന്തെങ്കിലും നൽകുന്നുണ്ടോ? എന്താണ്
1: നൽകുന്നുണ്ട്? നമ്മളിപ്പോ ജില്ലാതല, ഇപ്പം ഞാൻ ജില്ലാതലത്തില് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്, ഹെഡ്ക്വാർട്ടേഴ്സ് സ്റ്റേഷനിലാണ്. അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട്, അതായത് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്, സിവിൽ ഡിഫൻസ് വാരിയേഴ്സ്, ആപദാ മിത്ര, അപ്പോ അത് കൂടാതെ ആൾക്കാർ വന്നാലും നമ്മൾ ഇവിടുന്ന് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒരു അപകട സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്താണ് നിങ്ങൾ ആ ഫസ്റ്റ് റെസ്പോണ്ട് ആയിട്ട് നമ്മൾ ഫയർ സർവീസ് വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് എപ്പോഴും ഏത് സമയത്തും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി അങ്ങനെ അല്ലെങ്കിൽ സിവിൽ ഡിഫൻസിലേക്ക് രജിസ്റ്റർ ചെയ്യാം, നമ്മൾ ഓൺലൈനിൽ ഇതിന്റെ സൈറ്റ് അഡ്രസ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് 18 വയസ്സാ പറയുന്നത്, 4ാം ക്ലാസ്സാണ് യോഗ്യത പറയുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിനിങ് ഒക്കെ ഇവിടുന്ന് കൊടുത്താൽ നമ്മൾ നല്ല ഉത്തമ പൗരന്മാരായി മാറും. മറ്റ് സിവിലൈസ്ഡ് സൊസൈറ്റിയിലെല്ലാം അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലൊക്കെ ഒരു ആ സൊസൈറ്റി എന്നുള്ളത് എല്ലാ അപകടങ്ങളും കൈകാര്യം ചെയ്യും. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്നവരായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞ ഒരാൾ വീണ് കഴിഞ്ഞാൽ അയാൾക്ക് CPR കൊടുക്കാൻ അറിയുന്നില്ല, അതെങ്കിൽ പൊള്ളതേറ്റാൽ കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ല, വെള്ളത്തിൽ വീണാതിന്റെ പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ അറിയുന്നില്ല, ഇതൊക്കെ അറിയുന്ന ഒരു സമൂഹം ആവുമ്പോഴാണ് നമ്മൾ സുരക്ഷിതരാകും അല്ലെ. അപ്പൊ റോഡ് അപകടങ്ങൾ ചെയ്യുന്ന സമയത്ത് പോലും നന്നായിട്ട് കൈകാര്യം ചെയ്യാത്ത, നല്ല രീതിയിൽ കൊണ്ടുപോകാത്തതുകൊണ്ടാണ് അവർക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ പറ്റുന്നത്. അപ്പൊ അതൊക്കെ പൊതുവെ അങ്ങനെ എല്ലാം അറിയുന്ന ഒരു സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രധാന ഫയർ സർവീസ് ആഗ്രഹിക്കുക അങ്ങനെയാണ്, സിവിലൈസ്ഡ് സൊസൈറ്റി, അതായത് നല്ല ഒരു അപകടം വന്നാൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലൊരു സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ ട്രെയിനിങ് ഒക്കെ പബ്ലിക്കിന് കൊടുക്കുന്നത്. ഏത് സമയത്തും ആര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ട്രെയിനിങ് കൊടുക്കാൻ സജ്ജരാണ്. ഇനി ഇവിടെ എല്ലാം നിങ്ങൾ വേറൊരു സ്ഥലത്ത് ഒരു കുറച്ച് ആൾക്കൂട്ടം ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ ട്രെയിനിങ് കൊടുത്താൽ വിളിച്ചാൽ പോലും നമ്മളവിടെ വന്നിട്ട് ട്രെയിനിങ് തരും. കാരണം നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങൾ ആരും, അതായത് അപകടം കൊണ്ട് മരണപ്പെടരുത്, അപകടം കൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവരുതെന്ന് മാത്രമാണ് നമ്മുടെ ഫയർ സർവീസിന്റെ ധർമ്മം. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ഏറ്റവും സിവിലൈസ്ഡ് ആയ ഒരു സൊസൈറ്റി, ഏറ്റവും നന്നായിട്ട് എല്ലാ അപകടങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം.
0: തീർച്ചയായും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, റോഡിന്റെ ഇരുവശവുമായി ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മഴക്കാലത്ത് മറിഞ്ഞു വീഴുകയും വാഹന ഗതാഗതം തടസ്സപ്പെടുന്നു, അതോടൊപ്പം തന്നെ അതിലൂടെ കടന്നുപോകുന്ന ലൈനുകൾ നിലത്ത് അകപ്പെടുകയും അവിടെ അപകടം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന മരങ്ങൾ കാണുമ്പോൾ എവിടെയാണ് സാധാരണ പൊതുജനങ്ങൾ അറിയിക്കേണ്ടത്?
1: സാധാരണ ഇപ്പൊ നമ്മളിപ്പോ ഈ മഴക്കാല സമയം ജില്ലാ കൺട്രോൾ റൂമിൽ തുടങ്ങും റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനത്തെ കേസുകളെല്ലാം പലപ്പോഴും റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് ചെയ്യുന്നത്. ഫയർ സർവീസിനെ ഇങ്ങനെ മരം കിടക്കുന്നുണ്ട് എന്ന് പല സമയത്തും വിളിക്കാറുണ്ട്. സാധാരണ ഫയർ സർവീസ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, റോഡിന് കുറുകെയായിട്ട് ഒരു മരം മുറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അതിന്റെ ഗതാഗത തടസ്സം മാറ്റാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഫയർ സർവീസ് ചെയ്യുന്നു. അതിന് ഫയർ സർവീസ് ചെയിൻസോ ഉണ്ട്, പക്ഷെ ഇവർ ആരും ട്രെയിൻഡ് ലേബർ അല്ല. നിങ്ങൾക്ക് ഒരു മരത്തിന്റെ മുകളിൽ കയറി കൊമ്പ് മുറിക്കാനുള്ള ട്രെയിനിങ്ങോ ഒന്നും ഇവർ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അപകടം പറ്റാറുണ്ട്, ജീവനക്കാർക്ക് അപകടം പറ്റാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഓറഞ്ച് ബുക്കിൽ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ പറയുന്നുണ്ട്, അവരെ വീട്ടിൽ കിടക്കുന്ന മരങ്ങളെല്ലാം അദ്ദേഹം തന്നെ മുറിക്കണമെന്ന്, മറ്റു കിടക്കുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യേണ്ടത് കൃത്യമായ രേഖകൾ ഓറഞ്ച് ബുക്ക് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പലപ്പോഴും റോഡിൽ വാഹന ഗതാഗത തടസ്സം ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ അതുകൊണ്ട് നമ്മൾ പല സമയങ്ങളിലും ഇവര് ട്രെയിൻഡ് ലാബേഴ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മരത്തിന്റെ മുകളിൽ കയറിട്ട് ചാഞ്ഞ മരം കയറിട്ട് മുറിക്കുന്ന സിറ്റുവേഷൻ ഒന്നും നിലവിലില്ല.
0: ശക്തമായ കാറ്റിലും മഴയും ഉള്ളപ്പോൾ രാത്രി കാലങ്ങളിലാണ് പൊതുവെങ്കിലും ഈ ഫയർ സർവീസിന് ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടാവുക. അപ്പൊ ഈ സമയം ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് പ്രധാനമായിട്ടും എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടാറുള്ളത്?
1: പല സമയങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ വെളിച്ചക്കുറവ് ഉണ്ടാവാറുണ്ട്. ഒന്നും നല്ല ശക്തമായ മഴയാണ്, അപ്പോ വെളിച്ചക്കുറവുണ്ടാവും. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ടിന് ഒരു വലിയൊരു പബ്ലിക് ഉണ്ടാവുന്ന സിറ്റുവേഷൻ പല സമയങ്ങളുണ്ട്, കാരണം കറണ്ടൊക്കെ പോയി ഇരുട്ട സമയത്താണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പല സമയങ്ങളിലും ഇരുട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് പല സമയങ്ങളിലും നമുക്കുണ്ടാവും. കാരണം ത്രൂ കണ്ടിന്യൂസ് ആയിട്ട് റോഡുകളെല്ലാം മരം വീണ് കിടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും റോഡ് ബ്ലോക്കാണ്. അപ്പോ പിന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഇലക്ട്രിക് ലൈനെല്ലാം പൊട്ടിയിട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല, ചിലപ്പോൾ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവന് പോലും ബുദ്ധിമുട്ടാവുന്ന സിറ്റുവേഷനാണ് ഈ മഴക്കാലഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ മരങ്ങൾ പൊട്ടി ഈ ഇലക്ട്രിക് ലൈന് വീണ സമയത്ത് ഉണ്ടാവുന്നത്. പക്ഷെ പരമാവധി നമ്മൾ അത് ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് പോയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നിലയത്തിൽ അത്യാവശ്യം ജനറേറ്റർ ഒക്കെ ഉള്ളതുകൊണ്ട് ജനറേറ്ററിലും പ്രവർത്തിച്ച ഒരു ലൈറ്റ് അതുപോലെ ലൈറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് അത്യാവശ്യം വലിയ അപകടങ്ങളും ഇല്ലാതെ ആൾക്കാരെ കാണാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടുത്തെ അപകടാവസ്ഥ എന്താണ് മനസ്സിലാക്കാൻ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചുകൂടി അതിനെ പറ്റി, അതായത് ആദ്യം നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ നിലവിൽ ഉടലെടുത്തിട്ടുണ്ട്.
0: നമുക്കറിയാം 101 വിളിച്ചാലാണ് ഫയർഫോഴ്സ് എത്തുക എന്നുള്ളത്. പലപ്പോഴും പലരും അത് ദുരുപയോഗം ചെയ്യുന്നതായിട്ടും കാണാറുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ്?
1: പല സമയങ്ങളിലും അതുപോലെ ഉണ്ടായിട്ടുണ്ട് മാഡം. അതായത് നമ്മള് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ട് മുമ്പൊക്കെ ഇപ്പൊ കുറച്ച് കുറഞ്ഞു, കൂടുതൽ കുട്ടികളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയം നമ്മൾ പറയും അതായത് ഫയർ സർവീസിലെ വിളിക്കേണ്ട നമ്പർ 101. അത് പല സമയങ്ങളിലും വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അവർ പാരന്റ്സ് ചിലപ്പോൾ അറിയുന്നില്ല, പാരന്റ്സിനെ വിളിച്ച് പറഞ്ഞ് അത് ഒഴിവായിട്ടുണ്ട്. അങ്ങനെ മുമ്പൊക്കെ വിളിച്ച് ഫാൾസ് കോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പല സമയങ്ങളിലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് നിയമ നടപടി സ്വീകരിച്ചതിന് ശേഷം അങ്ങനത്തെ കോളുകൾ കുറവാണ്. ഇപ്പൊ റീസെന്റ് കുട്ടികളാണ് ഇങ്ങനെ ഈ 101 വിളിച്ചിട്ട് ആ വീട്ടുകാർ അറിയുന്നില്ല. അപ്പൊ നമ്മളത് ആ കോളർ ഐഡിയിൽ അതിന് ആ നമ്പർ നോട്ട് ചെയ്ത് പിന്നെ അവരെ വിളിച്ച് മുതിർന്നവരെ അറിയിച്ചിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്.
0: ശക്തമായ കാറ്റിലും മഴയിലും ഒറ്റപ്പെട്ടു പോയ ആളുകൾ, അവർക്ക് ഈ അധികൃതരെ ബന്ധപ്പെടാനുള്ളത് ഈ 101 അല്ലാതെ മറ്റെന്തെങ്കിലും ആപ്പോ കാര്യങ്ങളോ ഉണ്ടോ ഈ ഫയർഫോഴ്സുമായി ബന്ധപ്പെടാനും?
1: നിലവില് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഏത് സമയത്തും 101 വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചില സമയങ്ങളിൽ മാത്രമാണ് നിയറസ്റ്റ് ഫയർ സ്റ്റേഷനിൽ വരാതെ, എന്തായാലും നിങ്ങൾക്ക് കൺസേൺഡ് ആയ ഫയർ സ്റ്റേഷനിലേക്ക് പോകും, ഒന്നുകിൽ അടുത്തില്. അവിടുന്ന് നമുക്ക് കൃത്യമായിട്ട് ഇത് കൺട്രോൾ റൂം പോലെയാണ് പ്രവർത്തിക്കുന്നത് കണ്ണൂർ ഹെഡ്ക്വാർട്ടേഴ്സ് സ്റ്റേഷൻ. അപ്പൊ ഇവിടുത്തേക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോ അത് നമ്മൾ ആ സമയത്ത് തന്നെ ആ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു സ്ഥലത്ത് അകപ്പെട്ട് കഴിഞ്ഞാല് ഇന്ന് ഇവിടെ എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്. ലൊക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എക്സാക്ട് പൊസിഷൻ, അതായത് നിങ്ങളൊരു കുഴിയിലാണ് വീണ് കിടക്കുന്നുണ്ട്, കുഴിയിൽ ആ കുഴിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു അപകട സ്ഥലങ്ങൾ കൃത്യമായിട്ട് വരാൻ പറ്റുമ്പോൾ പറ്റും. വീട് വീണ്ടും നമ്മൾ വഴിയിൽ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു പോകേണ്ട അവസ്ഥയില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഈ പോകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന വലിയൊരു ടൈം നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ ആണ്, അവർ ക്ലിയർ ആയിട്ട് ലൊക്കേഷൻ പറയുന്നില്ല. അപ്പോൾ ലൊക്കേഷൻ കറക്റ്റായി പറയണം. അത് ഒന്ന് ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിൽ തന്നെ ഒരു ലാൻഡ്മാർക്ക് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു പള്ളി, അമ്പലം, സ്കൂള് അങ്ങനെയൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഈ ജില്ല ഈ സ്റ്റേഷനിൽ കിടക്കുന്ന അധികം ഒട്ടുമുക്ക ജീവനക്കാരും ഈ ജില്ലയിലെ ആൾക്കാരെയല്ല, മറ്റ് ജില്ലകളിലുള്ളവരാണ്, തിരുവനന്തപുരം, കൊല്ലം മുതലുള്ള ജില്ലകളിലാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ലാംഗ്വേജിന് ചില പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലെ നമ്പർ ആരെങ്കിലും നിങ്ങളുടെ നമ്പർ ആൻഡ്രോയിഡ് ഫോൺ നമ്പർ കൊടുത്താൽ പോലും നമുക്ക് എളുപ്പത്തിൽ ആ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് വരാൻ വേണ്ടി പറ്റും. അതാണ് എനിക്ക് പ്രധാനമായി പറയുന്നത്. ഇതിനിടെ ഒരാളൊരു വീട്ടിൽ കുടുങ്ങിപ്പോയി, വീട്ടിൽ ഡോർ ലോക്കായി പോയി, അവർ ആ സ്റ്റേഷൻ ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ലൊക്കേഷൻ അയച്ചിട്ടാണ് നമ്മൾ ഈസി ആയിട്ട് പോയിട്ട് ആ ഡോറ് അതിന്റെ ലോക്ക് കട്ടിയിട്ട് ആൾ പുറത്തെടുത്തത്. അപ്പൊ അങ്ങനത്തെ കേസുകളെല്ലാം നിങ്ങൾ മൊബൈല് മാക്സിമം യൂസ് ചെയ്യുക, മൊബൈല് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ലൊക്കേഷൻ സ്റ്റേഷനായിട്ട് കവർ ചെയ്യുക. ഇതല്ലാതെ തന്നെ ഇവിടെ ലാൻഡ് ഫോൺ നമ്പർ ഉണ്ട്, അത് വേണമെങ്കിൽ സ്റ്റേഷനിലത്തെ ലാൻഡ് ഫോൺ എല്ലാ സ്റ്റേഷനിലും ഉണ്ട്, ഈ 101 അല്ലാതെ ലാൻഡ് ഫോൺ നമ്പർ, അത് നിങ്ങൾ ആ സ്റ്റേഷനിൽ പോയി ശേഖരിച്ച് വെച്ചാൽ അത് കൂടി കുറച്ചുകൂടി ഉത്തമമായിരിക്കും.
0: അത് സാർ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളത്, അത് ഏത് നമ്പറിലേക്കായിരിക്കും നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരിക?
1: അതായത് ഈ സ്റ്റേഷനിലത്തെ, അതായത് നിങ്ങൾ നിങ്ങളുടെ നമ്പർ തന്നാൽ നമ്മളിവിടെ ആൻഡ്രോയിഡ് ഫോൺ കിടക്കുന്ന ആരെങ്കിലും ഒരാൾ ജീവനക്കാർ നിങ്ങളിലേക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റി, ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിട്ടില്ല നിലവിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ജീവനക്കാരുണ്ടാവല്ലോ ഡ്യൂട്ടി, ഇവിടെ 24/7 ആണല്ലോ. അപ്പൊ അവര് നിങ്ങൾ ആ നമ്പർ കൊടുത്താൽ ആ നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ ഷെയർ ചെയ്യാം എളുപ്പത്തിൽ.
0: ഓക്കെ, അതുപോലെ തന്നെ ഈ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ പലപ്പോഴും പുറപ്പെടുവിക്കാറുണ്ട്, അത് ഫയർഫോഴ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത്?
1: നമ്മൾ സ്ഥിരമായിട്ട് ഈ അപകട സ്ഥലങ്ങളെല്ലാം ഈ മഴക്കാലങ്ങളിൽ പോയി പരിശോധിക്കാറുണ്ട്. അവർക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ വേണ്ട ഒരു വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടിനെ ചില നമ്മളെ ഈ ട്യൂബെല്ലാം വെച്ചിട്ട് നമ്മൾ പൊങ്ങിക്കിടക്കാനുള്ള സിറ്റുവേഷനിൽ പല സ്ഥലങ്ങളിലും ആക്കിയിട്ടുണ്ട് മുമ്പ്. അതുപോലെ അത് ആർട്ടിഫിഷ്യലായ സാധനങ്ങളിലാക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്റെ ബോധവൽക്കരണം പ്രധാനമായി ചെയ്യുന്നത് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്. അവർ തന്നെ തദ്ദേശർ തന്നെ ചില സാധനങ്ങളിലാക്കി വെക്കുന്നുണ്ട്. ഈ മഴ സമയങ്ങളിൽ അവർ അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടേണ്ടതും കാര്യങ്ങളായിട്ട് റോപ്പ് കെട്ടി വെക്കും. അതായത് വെള്ളം കെട്ടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ആദ്യമേ റോപ്പ് വീട് മുതൽ ആ വഴി വരെ കിടക്കുന്ന മരങ്ങൾ കെട്ടിയാൽ ഈസി ആയിട്ട് ആ റോപ്പ് പിടിച്ചു പോകാലോ. ഇങ്ങനത്തെ സജ്ജീകരണങ്ങൾ അവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അവരെ ബോധവൽക്കരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കുറയുന്നുണ്ട്.
0: നമ്മള് മനുഷ്യരുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് മറ്റ് വളർത്തു മൃഗങ്ങളുടെ കാര്യവും. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മള് വെള്ളക്കെട്ടുകൾ വരുമ്പോൾ നമ്മൾ സ്വയം സുരക്ഷ മാത്രം നോക്കി ഇത്തരം വളർത്തു മൃഗങ്ങളെ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ഇത്തരത്തിലുള്ള വളർത്തു മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫയർഫോഴ്സിന് എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്?
1: ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് വെള്ളക്കെട്ടിടുന്ന സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ തൽക്കാലം അവിടെ നിന്ന് മാറി ഒരു സ്ഥലത്തേക്ക് മാറുക എന്നുള്ളതാണ്. എല്ലാ വർഷങ്ങളും നമുക്ക് കാണുന്നുണ്ട് അവിടെ സ്ഥിരമായിട്ട് വെള്ളം വരുന്നതാണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഏത് സമയം ഫയർ സർവീസിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്ട്രെങ്ത് ആണ്, 24/7 ആണ് ഏത്, അതായത് പശു, ആട്, അത് പോത്ത്, ഇതുപോലെ രക്ഷാപ്രവർത്തന കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞ വളർത്തു മൃഗങ്ങളൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ അപകടത്തിൽ പെടാതിരിക്കുവാന്നില്ല, അവർ അപകടം ഉണ്ടായാൽ ഉടനെ തന്നെ ഫയർ സർവീസിനെ അറിയിച്ചിട്ട് മാത്രമേ നിങ്ങൾ പ്രവർത്തനം തുടങ്ങാവൂ. അല്ലാതെ നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങൾക്ക് കുറെ മണിക്കൂർ കഴിഞ്ഞിട്ട് ഫയർ സർവീസിനെ വിളിക്കുന്നത് ഒഴിവാക്കണം. ഒരു അപകടം ഉണ്ടായി ഉടനെ നമ്മളെ

0: ഡിപ്പാർട്ട്മെന്റ് ലേക്ക് വിളിക്കണം. ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ട് ഈ നമ്പറിൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ എവിടെയാണ് അപകടം എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഏറ്റവും സേഫ് ആവുക എന്ന് എനിക്ക് പ്രധാനമായി പറയാനുള്ളത്. ഈ ഈ മൺസൂൺ ഈ കാലഘട്ടങ്ങളിൽ കൂടുതൽ അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ജാഗ്രത ആണ്. നമ്മുടെ മക്കളൊക്കെ ശ്രദ്ധിക്കണം, കുട്ടികളാണ് പല സമയങ്ങളിൽ അപകടത്തുണ്ട്, അതൊക്കെ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്.
1: സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപകടം സംഭവിക്കുന്ന സമയത്ത് പൊതുവെങ്കിലും തദ്ദേശീയരായ ആളുകൾ അവരുടെ ശ്രമം പരമാവധി നടത്തുകയും പിന്നീടാണ് ഫയർഫോഴ്സിനെ അവർക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഫയർഫോഴ്സിനെ അറിയിക്കുന്നത്. അപ്പോൾ ഇത് അപകടത്തിൽ പെട്ട ആളുടെ ജീവനും അപകടത്തിലാവുന്നു, കൂടാതെ അത് സഹായിക്കാനെത്തിയ പലരുടെയും ജീവനും കൂടെ അപകടമാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ?
0: ആ അങ്ങനെ പല സമയങ്ങളും ഉണ്ടാവാറുണ്ട്. അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും ഒരു രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ പെയർ ആയിട്ട് വർക്ക് ചെയ്യുവാന്നില്ലയാണ്, നമുക്ക് ചിലപ്പോൾ അവിടുത്തെ പെടാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും ഒരു നമുക്കൊരു സപ്പോർട്ടിങ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു വെള്ളത്തിലിറങ്ങി ഒരു രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങളൊരു റോപ്പ് അരക്ക് കെട്ടിട്ട് വേറെ ഒക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ അത്യാവശ്യം അപകടത്തിൽപ്പെടുത്താൻ രക്ഷപ്പെടുത്താണെങ്കിൽ പറ്റും. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ. ഇവിടെയൊക്കെ ഞാനും ഏറ്റവും കൺസേൺ അങ്ങനെയാണ്. എന്റെ ജീവനക്കാര് ഇപ്പൊ വർക്ക് ചെയ്യുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ടാൽ അത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അറിയാൻ ഇത് ഒരു കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കക്കാട് എന്ന സ്ഥലത്ത് കിണർ തൊഴിലാളി ഒരു കിണർ ഇടിഞ്ഞിട്ട് മരണപ്പെട്ടുപോയി. അപ്പൊ അതിൽ വേറൊരാൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ കിണറിൽ ഇറങ്ങിയിട്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയം വരെ നമ്മളും ഭയങ്കര ടെൻഷനിലാണ്. ഇവിടുന്ന് സ്റ്റേഷനിലത്തെ ജീവനക്കാരൻ ഒരു വൈശാഖ ഗോപിയാണെന്ന് കിണറിലിറങ്ങിയത് അദ്ദേഹത്തിന് എടുക്കാൻ വേണ്ടി. അപ്പൊ ആ കിണർ അന്നേരം ഇടിയുന്നുണ്ടായിരുന്നു, മണ്ണ് വളരെ ഇടിഞ്ഞ രീതിയിലാണ് ഉണ്ടായത്, അതിനുള്ളിൽ വേറൊരാള് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവര് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ നമ്മളും ടെൻഷൻ ഉണ്ടാവും, കാരണം നമ്മളെ ജീവനക്കാർക്ക് ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുവാന്നുള്ളത് പുറത്തു വെക്കുവാന്ന് വലിയ വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം എന്തെങ്കിലും രീതിയിൽ നമുക്ക് പറ്റിയാല് പല സമയം ഇപ്പൊ 2011 വടകരയിൽ തന്നെ കിണർ ദുരന്തമുണ്ടായ ഫയർ സർവീസിന് 3 ജീവനക്കാരാണ് മരണപ്പെട്ടത്. അപ്പൊ ഈ ത്രെട്ട് നമ്മളും കാണുന്നുണ്ട് പല സമയങ്ങളിലും. അപ്പൊ അന്ന് കിണറടിഞ്ഞിട്ട് ഒരാൾ മണ്ണിനടിച്ച് ഫുള്ളായി അകപ്പെട്ടു, അയാളെ പുറത്തെടുക്കുകയും ചെയ്തു, മറ്റേ ഇയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനത്തെ അപകട സാധ്യതകൾ പല സമയങ്ങളിൽ ഈ മഴ സമയങ്ങളിൽ ചതുപ്പ് സ്ഥലങ്ങളെല്ലാം കിണറടിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്.
1: ഈ ഒരു കാലാവസ്ഥാ മാറ്റത്തിൽ ഫയർഫോഴ്സ് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുത്തിട്ടുള്ളത്? ഇപ്പോ
0: പ്രധാനമായിട്ട് നമ്മള് ഈ വെള്ളം, ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ളം എല്ലാ സമയത്തും സ്ഥലങ്ങളെല്ലാം പോയിട്ട് നമ്മൾ സിവിൽ ഡിഫൻസ് വോളിയേഴ്സിനെ അറിയിച്ചിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ട അത്യാവശ്യം എന്തെങ്കിലും ക്ലാസുകളൊക്കെ അവിടെ വെച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ മൊത്തമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്കൊരു അപകടം വരാതെ, അതൊക്കെ ബോധവൽക്കരണം, അതായത് ഒരു അപകടം വരാതിരിക്കാനുള്ള എല്ലാ ഇതും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു അപകടം ഉണ്ടാക്കാനുള്ള ഇവിടെ ബോട്ട് ഉണ്ട്, നമ്മുടെ ഔട്ട്ബോർഡ് എഞ്ചിൻ വിത്ത് ഡിങ്കി അവൈലബിൾ ആണ്. കൂടാതെ ഒരു ഫൈബറിന്റെ ഒരു ബോട്ട് റീസെന്റ് ആയി വന്നിട്ടുണ്ട്. കാരണം സാധാരണ ഡിങ്കി ആയിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും തട്ടിയിട്ട് കാറ്റ് കുറഞ്ഞിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇതാണെങ്കിൽ ഫൈബറിന്റെ ബോട്ട് നിലവിൽ സർവീസിലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു അപകടമുണ്ടായ സ്ഥലങ്ങളിൽ പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് നിലവിൽ ഫയർ സർവീസിന് പോയി. നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി കൂടി നോക്കുവാന്നില്ലയാണ്, വെള്ളത്തിലിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞൊരു സപ്പോർട്ടിങ് ലൈനോ അല്ലെങ്കിൽ അതുപോലെ രക്ഷാപ്രവർത്തനം പോകുമ്പോൾ ലൈഫ് ജാക്കറ്റോ ലൈഫ് ബോയോ അതുപോലെ റോപ്പോ എല്ലാം കരുതുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്.
1: ഈ ഒരു മഴക്കാലം ജീവന് ഭീതിയില്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്താണ് പറയാനുള്ളത്?
0: പ്രധാനമായിട്ട് പറയാനുള്ളത് വളരെ മഴക്കാലം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും നന്നായിട്ട് കുട്ടികളും എല്ലാവരും നന്നായി ആസ്വദിക്കുന്ന കാലഘട്ടം. ആ ആസ്വദിക്കുന്ന കാലഘട്ടത്തിന് ആസ്വാദനത്തിന്റെ തോത് കുറയല്ലേ ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡായ സൊസൈറ്റിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇതിന്റെ അപകട സാധ്യതകളെല്ലാം എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞാനിത് പറയാതെ തന്നെ യൂട്യൂബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപകട സാധ്യതകളെല്ലാം കാണും. പിന്നെ പത്ര ന്യൂസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഡെയിലി ഇതുപോലെ വെള്ളത്തിൽ വീണ അപകടങ്ങളാണ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് തന്നെ നമ്മൾ ബോധവാന്മാരാവുക. പലപ്പോഴും നമ്മൾ വളരെ ഒരു ശ്രദ്ധാപൂർവം മാത്രം ഈ വിനോദയാത്രക്ക് പോയാലും എവിടെ പോയാലും വെള്ളം ഇല്ല സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെ വിജിലന്റ് ആവുക, വളരെ ശ്രദ്ധ. നമ്മളെ കൂടി രക്ഷാപ്രവർത്തനം നമ്മൾ രക്ഷപ്പെടേണ്ട ഒരു കാര്യങ്ങളും അറിഞ്ഞു വേണം, അതിന്റെ പ്രതിവിധി കൂടെ എടുത്തു വേണം അവിടെ എൻജോയ് ചെയ്യാൻ എന്നാണ് പ്രധാനമായി പറയുന്നത്. എന്ത് അപകടം വന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിൽ ആ സമയത്ത് ഉടനെ നിങ്ങൾ ഫയർ സർവീസിലേക്ക് വിളിക്കണം. 101 ടോൾ ഫ്രീ നമ്പർ. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഏത് സ്റ്റേഷനിലേക്ക് പോയാലും ഇവിടെ കൺട്രോൾ റൂമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഏറ്റവും നല്ല രീതിയിൽ ഒരു അപകടത്തിന്റെ തോത് കുറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതേ സമയത്ത് തന്നെ കുട്ടികളുടെ കാര്യങ്ങളിലും മുതിർന്നവരിലും നല്ല മേൽനോട്ടം വഹിച്ചു കഴിഞ്ഞാൽ അപകടം കുറയുമെന്നാണ് എനിക്ക് ഈ മഴ വരുന്ന ഈ സീസണിൽ എനിക്ക് നിങ്ങളോട് പ്രധാനമായി പറയാനുള്ളത്.
1: മഴക്കാലത്ത് നാം പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ചും അപകടഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് കണ്ണൂർ ഫയർ സ്റ്റേഷൻ ഓഫീസിലെ സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രൻ സാറാണ്. ഗൃഹരശ്മിയിൽ ഇത്രയും സമയം സംസാരിച്ചതിന് ആകാശവാണിയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു.
0: ഓക്കെ, താങ്ക് യു.
1: മഴക്കാലമാവുമ്പോൾ അഹോരാത്രം ജോലി ചെയ്യുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. വീടിന്റെ പരിസരത്ത് വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുമ്പോഴും വീട്ടിൽ കറണ്ട് ഇല്ലാത്ത നേരങ്ങളിലും നമ്മുടെ സംരക്ഷണത്തിലെത്തുന്ന നമ്മൾ ആദ്യം വിളിക്കുന്ന ആൾ. അതെ, കെ സി ബിയുടെ ഈ മഴക്കാലത്തെ സേവനങ്ങളെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കണ്ണൂർ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡോക്ടർ ഫൈസൽ പഴേരി. നമസ്കാരം സർ.
2: നമസ്കാരം.
1: വൈദ്യുത ഉപകരണം കൈകാര്യം ചെയ്യുമ്പോൾ പൊതുവെ വീട്ടിലുള്ളവർ പ്രാഥമികമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
2: ഇതിന് മഴക്കാലത്തിനല്ല, എപ്പോഴാണെങ്കിലും നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ നനഞ്ഞ കൈകൊണ്ട് ഒരിക്കലും വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിക്കരുത്. പിന്നെ മഴക്കാലത്ത് നമ്മൾ വേറെ ആയിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ വീട്ടിൽ നിന്ന് എക്സ്റ്റൻഷനോ മറ്റതായിട്ട് കുറെ വയറുകൾ പുറത്തേക്കെല്ലാം എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് ഇതിന്റെ ഇൻസുലേഷൻ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വയറവിടെ ഷോർട്ടായി കിടക്കുന്നുണ്ടാവാം. അപ്പൊ ഇങ്ങനത്തെ വയറുകളെല്ലാം, അല്ലെങ്കിൽ അപകടമായുള്ള രീതിയിലുള്ള വയറുകളെല്ലാം നമ്മൾ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കണം. പിന്നെ വേറെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ചോർച്ചയുള്ള സ്ഥലം അല്ലെങ്കിൽ ഈർപ്പമുള്ള സ്ഥലം ഇവരെ ഈ സ്ഥലങ്ങളിലെല്ലാം വിട്ടിട്ട് നമ്മൾ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ എക്സ്റ്റൻഷൻ ബോർഡ്, പിന്നെ അല്ലെ നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡ് നമ്മൾ ഒരിക്കലും വെള്ളം കെട്ടിയെടുക്കുന്ന നിലത്തോ അല്ലെങ്കിൽ നനഞ്ഞ നിലത്തോ വെച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ വീടുകളിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് RCCB. അത് വീടുകൾ മഴക്കാലത്തല്ല, എപ്പോഴും നമ്മുടെ വീട്ടിൽ RCCB പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. RCCB പറഞ്ഞാൽ റെസിഡ്യൂവൽ സർക്യൂട്ട് ബ്രേക്കർ, മുമ്പതിനെ പറയുന്നത് ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയാം. RCCBന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ അത് 30 mA അതിന്റെ സെൻസിറ്റിവിറ്റി. അതായത് അതിൽ കൂടെ ഒരു കറണ്ട്, പിന്നെ നമ്മൾ ഫേസിൽ ന്യൂട്രൽ എന്ന് പറയും, ഫേസിൽ കൂടെ ഒരു കറണ്ട് പോയി നമ്മുടെ എക്യുപ്മെന്റുകളെല്ലാം വർക്ക് ചെയ്ത് ന്യൂട്രൽ കൂടെ അതേ കറണ്ട് തിരിച്ചു പോവാണ്. അപ്പോഴാണ് നമ്മളെ വീട്ടിൽ കേൾക്കുന്നത് തിരിച്ചു പോകുന്നത്, നമ്മുടെ എവിടുന്നാണോ വന്ന അങ്ങോട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതാണ് നമ്മൾ വരുന്ന ഒരു ട്രാൻസ്ഫോമറിന് പൈസ ന്യൂട്രൽ വീട്ടിൽ.
1: അപ്പൊ
2: നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഷോക്കോ മറ്റോ വന്ന് നമ്മൾ എവിടെയെങ്കിലും തൊട്ടിട്ട് കറണ്ട് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മളതിൽ തൊട്ട് കഴിഞ്ഞാൽ 30 mA ഒരു ഹ്യൂമൻ ബീങ്സിന് 30 mA ഒരു സെക്കൻഡ് വരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഈ RCCB പൈസ കൂടെ പോയി വരുന്ന പോയ കറണ്ട് തിരിച്ച് ന്യൂട്രൽ കൂടെ തിരിച്ചു വരുന്നതിൽ 30 mA അതിൽ കൂടുതലോ പിന്നെ കുറവ് വന്നാൽ, എവിടെയെങ്കിലും ലീക്കായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രൽ കൂടെ വന്ന വയറൽ ഇതിൽ കുറവുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ വിത്തിൻ മില്ലി സെക്കൻഡ്, 200 mS അത് ട്രിപ്പ് ആവും. ഇങ്ങനെയാണ് പിന്നെ ആ വീട്ടുകാരെല്ലാം പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ഇത് വലിയൊരു കാര്യമാണ്. മഴക്കാലമല്ല, എപ്പോഴും നമ്മുടെ വീട്ടിൽ RCCB പ്രവർത്തി, മഴക്കാലത്ത് പ്രത്യേകിച്ച് കാരണം ഇപ്പം മറ്റും വരുന്നതുകൊണ്ട് ലീക്കേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് വീട്ടിൽ RCCB പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ മുമ്പേ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം.
1: അതുപോലെ തന്നെ നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള മരച്ചില്ലകൾ ഈ ലൈനിൽ വീഴുകയും അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടല്ലോ, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ സുരക്ഷാ നടപടികളാണ് സ്വീകരിക്കേണ്ടത്?
2: കേരളത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ കേരളത്തിന്റെ ഇതിൽ പറഞ്ഞാൽ ഈ ഒരു പിന്നെ ഇത് മരച്ചില്ലകൾ വീയലും ലൈനിലെ വീണ് കടുക്കല് അല്ലെങ്കിൽ ലൈൻ ഇത് കൊണ്ട് പൊട്ടി വീയല്, പ്രത്യേകിച്ച് മഴക്കാലം, കാരണം കാറ്റും മഴയുമാണല്ലോ കേരളത്തിന്റെ പിന്നെ വർഷക്കാലത്തെ മെയിൻ കാര്യം നടന്നത്. അപ്പൊ എന്തായാലും ഈ ലൈൻ പൊട്ടി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. അതേപോലെ മരച്ചില്ലകൾ അതിൽ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും മരച്ചില്ല ലൈൻ എടുത്ത് മാത്രം നമ്മൾ ആരും ശ്രമിക്കരുത്. ഉടനെ അത് KCB അറിയിക്കുക. ഓക്കെ, ഈ ലൈന് പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ അടുത്തേക്ക് പോകരുത്. നമ്മൾ പിന്നെ ഇതിൽ ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും നമ്മുടെ ഒരു ധാരണ ഉണ്ട് തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറണ്ട് അടിക്കുള്ളൂ എന്ന്. അല്ല, ഈ ലൈന് പൊട്ടി വീണ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ നിറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രണ്ട് കാലിന്റെ ഇടയിൽ കൂടെയും നമുക്ക് ഷോക്ക് എടുക്കാം. കാരണം ഒരു ലൈൻ പൊട്ടി വീണാൽ ആ ലൈന് വീണ സ്ഥലത്ത് എന്താണ് വോൾട്ടേജ് കൂടുതൽ, അതിങ്ങനെ കറണ്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും വെള്ളത്തിലൊരു കല്ലിട്ട മാതിരി. അപ്പൊ നമ്മൾ പിന്നെ കാല് വെക്കുമ്പോൾ നടന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ വോൾട്ടേജിന്റെ ഡിഫറൻസ് നമ്മുടെ രണ്ട് കാലിന്റെ ഇടയിലേക്കും വരും. ശരി, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിഫറൻസ് വരുമ്പോൾ നമ്മുടെ കാലിൽ കൂടെ കയറിയിട്ട് മറ്റേ കാലിലൂടെ പിന്നെ ഇറങ്ങി നമുക്ക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ലൈൻ പൊട്ടി വീണ സ്ഥലത്തേക്ക് ലൈൻ്റെ അടുത്തേക്ക് ഒരിക്കലും നമ്മൾ അടുക്കരുത്. ഇനി അഥവാ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കാൽമലി ചെരുപ്പുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാലുകൾ ചേർത്ത് വെച്ചിട്ടേ പോവാൻ പാടുള്ളൂ, ഒരിക്കലും കാല് അകത്തി വെച്ച് പോകരുത്. കാരണം ഈ സ്റ്റെപ്പ് ഡിഫറൻസ് വരാൻ പാടില്ല. പിന്നെ ലൈന് പൊട്ടി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പിന്നെ നമ്മൾ വിളിക്കേണ്ട നമ്പർ, അഥവാ ലൈന് പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. നമ്മളായിട്ട് അത് മാറ്റാനോ നമ്മളായിട്ട് അത് എടുത്ത് റോട്ട് ബില്ലാണ് പൊട്ടി വീണതെങ്കിൽ അതൊന്ന് നീക്കി പിന്നെന്താണ് മാറ്റിയിട്ടേക്കാന്നുള്ള ഒരു ധാരണ ഒന്നും നമുക്ക് പാടില്ല. നമ്മൾ ഉടനെ വിളിക്കേണ്ട ഒരു നമ്പറാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക, 9496010101, 9496001. ഇത് കെ എസ് ഇ ബിന്റെ എമർജൻസി നമ്പറാണ്. ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ നേരെ കൺട്രോൾ സെന്ററിലേക്കാണ് വരുന്നത്. അവർ ഉടനെ തന്നെ ആ പിന്നെ സ്ഥലത്ത് കോണ്ടാക്ട് ചെയ്ത് അവിടെ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. ഇനി അഥവാ അത് കിട്ടിയിട്ടില്ലെങ്കിൽ 19 12 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചാലും കിട്ടും. പക്ഷെ അതിൽ ഏറ്റവും നല്ലത് ഈ 9496010101 ആണ്. ലൈനെല്ലാം പൊക്കി വീണോ അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിച്ചു കണ്ടാൽ വിളിക്കാനുള്ള നമ്പറായിട്ട് യൂസ് ചെയ്യാവുന്നത്.
1: 94 96 03 03 03 അല്ലെ?
2: 03 ഓർക്കാൻ നല്ല സുഖം. 94 96 3 03.
1: മഴക്കാലത്തല്ല സാർ, നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു സമയത്തും സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, ഈർപ്പമുള്ള കൈകളുണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, സാധാരണഗതിയിൽ ചെറിയൊരു തരിപ്പ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇത് ശരിക്കും അപകട സൂചനയല്ലേ?
2: ശരിക്കും നനഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ മതി, നനഞ്ഞ കൈകൊണ്ട് നമ്മൾ ഒരിക്കലും വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ പാടില്ലാന്നെ പറയാം. കാരണം നമ്മുടെ പിന്നെ IS 3043 2018 അനുസരിച്ച് നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് ഡ്രൈ ആവുമ്പോൾ 3000 ohm ആണ്. അനുസരിച്ച് അത് ഡ്രൈ ആവുമ്പോൾ അത് 300 to 500 റേഞ്ചിലേക്ക് വരികയാണ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് വളരെ, റെസിസ്റ്റൻസ് പറഞ്ഞാൽ വൈദ്യുതി കടത്തി വിടാനുള്ള പ്രതിരോധം വളരെയായിട്ട് ശരീരത്തിന്റെ കുറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കുളി പിന്നെ നനഞ്ഞു നിൽക്കുമ്പോൾ, നനഞ്ഞ കൈകൊണ്ട് തൊടുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ സ്പാർക്ക് ഏൽക്കാനൊക്കെ കാരണം, ചെറിയ രീതിയിൽ തരിപ്പ് വരാനില്ല കാരണം. ഇവിടെ എന്താ സംഭവിക്കണം, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധം കുറയുമ്പോൾ വൈദ്യുതി കടന്നു പോകാനുള്ള ടെൻഡൻസി കൂടാണ്. IS 3043 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 3043 ഈ 2018 അനുസരിച്ച് നമ്മുടെ ശരീരത്തോടെ കടന്നു പോകുന്നത് 1 milliampere റേഞ്ചിലാണ് പോകുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ തരിപ്പ് അനുഭവപ്പെടുള്ളൂ. ഏകദേശം ഒരു 6 milliampere അല്ലെങ്കിൽ 9 milliampere ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ നമ്മൾ പറയാം ലെറ്റ്ഗോ കറന്റ് എന്ന. ഈ സാധനത്തിൽ ഇങ്ങനെ 3 milliampere ഉള്ള സ്ഥലത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ തിരിച്ച് വലിക്കാൻ, പിറകോട്ട് വലിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് അതിന് ലെറ്റ്ഗോ കറന്റ് എന്ന് പറയാം. ഇതിൽ കൂടുതലില്ല കറണ്ട് ഒരു 15 milliampere ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കതിനെ പിടിക്കാനില്ല ഒരു ടെൻഡൻസിയാണ് വരിക. അപ്പോ അതേപോലെ തന്നെ 30 milliampere ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലോ വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നമ്മുടെ ശരീരത്തോടെ പാസ് ചെയ്യാൻ നമ്മുടെ ഹാർട്ട് എന്തായാലും സ്ട്രക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഹാർട്ട് സ്ട്രക്ക് ആയി കഴിഞ്ഞാൽ അറിയല്ലോ നമ്മുടെ പിന്നെ ബ്രെയിൻ സ്ട്രക്ക് ആവും, ഉടനെ തന്നെ അൺകോൺഷ്യസ് ആവാം. CPR കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതേ പിന്നെ അവരെന്ത് ചെയ്യാം, ആ വ്യക്തിയിലെ പിന്നെ മരണത്തിലേക്ക് വരെ പോവാം. 1 milliampere അല്ലെങ്കിൽ പിന്നെ സോറി പിന്നെ 100 milliampere ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇലക്ട്രിക്യൂഷൻ, മരണം വരെ സംഭവിക്കാം. പിന്നെ നമ്മൾ നനഞ്ഞു കഴിഞ്ഞാലില്ലേ നമ്മുടെ എന്താ പ്രതിരോധം കുറയുമ്പോൾ, പ്രതിരോധം പിന്നെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എപ്പോഴും വോൾട്ടേജ് പിന്നെ ഹരിക്കണം പ്രതിരോധമാണ്, റെസിസ്റ്റൻസ് ആണ്. അപ്പൊ പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ പോകുന്ന കറണ്ട് എന്താണ് കൂടെ പിന്നെ പ്രവാഹിക്കുന്നത് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപകടത്തിലേക്ക്. അതുകൊണ്ടാണ് അപകടം വരാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നനഞ്ഞ കൈകൊണ്ടോ അല്ലെങ്കിൽ നനവുള്ള സ്ഥലത്തോ വൈദ്യുതി ഉപയോഗിക്കാതിരിക്കുക.
1: എർത്തിങ് എന്ന് പറയാറുണ്ട്, സാധാരണക്കാർക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നറിയില്ല. വീടിന്റെ എർത്തിങ് ശ്രദ്ധിക്കണം എന്നുള്ളത് പറയാറുണ്ട്, എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്?
2: ഇതിൽ ഏറ്റവും വലിയ കാര്യം എർത്തിങ്ങിലാണ് നമ്മൾ ഏറ്റവും പിന്നെ കുറവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ പിന്നെ ഈ ഇലക്ട്രിക്കൽ അപകടങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ്. ഒരു ഡൊമസ്റ്റിക് പിന്നെ സ്ഥലത്തൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മെയിൻ കാരണം എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, എർത്തിങ് പ്രോപ്പർ ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ RCCD എന്ന് പറഞ്ഞ ഉപകരണം ഉണ്ടായിരിക്കില്ല. ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിലും നമുക്കൊരു നല്ലൊരു പെർസെന്റേജ് വൈദ്യുതി അപകടങ്ങൾ പിന്നെ കുറക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞാൽ RCCD എന്ന് പറഞ്ഞാൽ 30 milliampere അതിന്റെ കൂടുതലോ വരുമ്പോൾ എന്താണ് നമുക്കത് ഒരു സെക്കൻഡ് താങ്ങാൻ പറ്റും. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ അത് ട്രിപ്പ് ആവണോണ്ട് ഓഫ് ആവണോണ്ട് നമുക്ക് എന്താണ് നമ്മുടെ അപകടത്തിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യാം. അതേപോലെ എർത്തിങ് എന്ന് പറഞ്ഞാൽ പലർക്കും എർത്തിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്തിനാണ്, എർത്തിങ്ങിന്റെ പർപ്പസ് എന്താന്ന് മനസ്സിലാകില്ല. എർത്തിങ് ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് എന്താണ് 3000 ohms വരെ വരുന്നുണ്ട്. അതേസമയം ഒരു ഡൊമസ്റ്റിക്കിൽ എർത്ത് റെസിസ്റ്റൻസ് 5 ohm വരാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും പിന്നെ ഒരു സ്ഥലത്ത് ലീക്ക് ഉണ്ടെങ്കിൽ ആ പിന്നെ ലീക്കിന് പോകാനുള്ള രണ്ട് മാർഗമുണ്ട്. ഒന്ന് എന്റെ ശരീരത്തൂടെ കയറിയിട്ട് എർത്തിൽ കൂടെ പോയിട്ട് ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ വൈദ്യുതി എവിടെന്നാണോ വരുന്നത് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തിരിച്ചു പോകുമ്പോഴാണ് വൈദ്യുതി പ്രവാഹനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ചാൻസ് ഉണ്ട്. ഒന്നെന്താന്ന് ഇപ്പൊ നമ്മുടെ ഒരു ഫ്രിഡ്ജ് എടുക്കുക, റെഫ്രിജറേറ്റർ എടുക്കുക. ഈ റെഫ്രിജറേറ്ററിന്റെ പിന്നെ മെറ്റൽ പാർട്ട് നമ്മൾ അർത്ഥം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റെഫ്രിജറേറ്ററിന്റെ ബോഡിയിലേക്ക് എന്താണ് ഒരു പിന്നെ ലീക്ക് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വയറുണ്ടെങ്കിൽ വന്നിട്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇത് ഞാൻ അവിടെ പോയിട്ട് പിടിക്കണമുണ്ട്. ഇവിടെ രണ്ട് പാർട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഒന്നെന്താണ് എർത്ത് ചെയ്തിരിക്കുന്ന 5 ohm അല്ലെങ്കിൽ അതിൽ കുറവുള്ള എർത്ത് റെസിസ്റ്റൻസിന്റെ ഒരു ഭാഗം, വേറെ എന്റെ ശരീരത്തിൽ എന്താണ് 3000 ohm ഉള്ള എന്റെ ശരീരം. അങ്ങനെ ഈ രണ്ട് ഭാഗമാണ്, രണ്ട് ഭാഗത്ത് കൂടെ ഇതിന് കാരണം. അതുകൊണ്ട് എപ്പോഴും കരണ്ട് എന്താണ് ഏറ്റവും കുറവ് ബാധപ്പെടുക കുറയാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടച്ച് പൊട്ടൻഷ്യൽ നൽകും, തൊടുമ്പുണ്ടാവില്ല, പിന്നെ വൈദ്യുതി നമുക്ക് എന്താണ് വോൾട്ടേജ് നമുക്ക് കുറക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ശരിക്കും അഗ്നി പിന്നെ ഷോക്ക് ഏൽക്കാതെ രക്ഷിക്കുന്നവർക്കറിയാം. ഇവിടെ നമ്മൾ സമീപ പ്രദേശത്തിന്റെ പിന്നെ പ്രശ്നം എന്താ,

0: നമ്മളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ അറസ്റ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴൊക്കെ പഞ്ചോമിന്റെ താഴെ അത് വേനൽക്കാലത്തെല്ലാം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. കാരണം അത് നനച്ചിരിക്കണം, അത് ട്രീറ്റ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് എപ്പോഴും കുറവായിട്ടിരിക്കണം. ഇതുപോലെ തന്നെ എർത്തയിൽ പ്രോപ്പറായിട്ട് എർത്ത് വയർ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതൊന്നുമില്ലാതെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, എർത്ത് പൈപ്പ് ഒരിക്കലും പൊങ്ങിക്കിടക്കേണ്ട സാധനമല്ല. അതെന്താണ്, ഒരു ട്രഞ്ച് എടുത്തിട്ട് അതിലാണ് അത് വെക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഭൂമിയിലെ പ്രതലത്തിൽ അത് ഉയർന്നു നിൽക്കാൻ പാടില്ല.
1: എർത്തിങ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
0: വീടിന് കൃത്യമായിട്ട് എർത്തിങ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള എക്യുപ്മെന്റ് ഉണ്ട്. നമ്മളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ അറിഞ്ഞ എർത്ത് പിന്നെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന മീറ്റർ ഉണ്ട്. അത് വെച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമുണ്ട്. അത് വെച്ചിട്ട് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് വേനൽക്കാലത്തും നമ്മൾ കൃത്യമായിട്ട് അത് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ വേനൽക്കാലത്ത് ചിലപ്പോൾ റെസിസ്റ്റൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹോമിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ എർത്ത് ചെയ്തതിന്റെ ഗുണം കിട്ടാതായി പോകും.
1: നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ കറണ്ട് അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലും ചില സമയങ്ങളിൽ ടൂ പിന്നിലാണ് നമ്മൾ പ്ലഗ് ചെയ്യുന്നത്, ത്രീ പിൻ പ്ലഗ് ചെയ്യേണ്ടടുത്ത്. ഇത് ഒരു അപകടത്തിന് കാരണമാകുന്നില്ലേ? എങ്ങനെയാണ്?
0: ഷുവർ ആയിട്ടും. കാരണം ഒരിക്കലും എന്താണെന്ന് വെച്ചാൽ മെറ്റൽ പാർട്ട് ബോഡി പിന്നെ നമ്മുടെ ഈ പിന്നെ ത്രീ പിൻ ആണ് ശരിക്കും ISO സ്റ്റാൻഡേർഡ് അനുവദിക്കുന്നുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനെ അംഗീകാരമുള്ള ടൂ പിന്ന് പിന്നെ പലപ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ ടൂ പിൻ ആകുമ്പോൾ ഫേസ് ന്യൂട്രൽ മാത്രമുള്ളൂ, അവിടെ ഈ ബോഡിയിൽ എന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ അതിലൊരു എർത്തിങ് കിട്ടണില്ല. കാരണം പിന്നെ നമ്മളിപ്പോ ഒരു അയൺ ബോക്സ് എടുക്കുക, അയൺ ബോക്സ് നമ്മൾ ടൂപ്പിന് ചെയ്യുമ്പോൾ ഈ അയൺ ബോക്സിന്റെ ബോഡിയിൽ എന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് പിടിക്കുന്ന അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ത്രീ പിൻ ആകുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബോഡിയിലെ റെസ്റ്റ് പിൻ എന്ത് ചെയ്യും, ഈ ലീക്ക് എന്ത് ചെയ്യും, ഈ ആ പിന്നെ മൂന്നാം വലിയ പിൻ ഉണ്ടല്ലോ എർത്ത് പിന്നെ എർത്ത് പിന്നെ എന്ന് പറയും, അതെന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ എർത്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, പോയിട്ടുണ്ടാവും. അപ്പൊ നേരെ എർത്തായിട്ട് അത് പോകും. അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യാനുള്ള ചാൻസ് കുറയാണ്.
1: അതുപോലെ തന്നെ ELCB എന്നും സാർ നേരത്തെ പറഞ്ഞു, RCCB
0: ELCB എന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ELCB എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രൈവൺ ഡിവൈസ് ആണ്, അതിപ്പോ അവൈലബിൾ അല്ല. ഇപ്പൊ നമുക്ക് കറണ്ട് ഡ്രൈവൺ ഡിവൈസ് ആണ്, റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. കാരണം ഇത് വളരെ ചെറിയ കറണ്ട് റെസിഡ്യൂ, അതായത് ചെറിയ കറണ്ടിൽ വർക്ക് ചെയ്യുന്നു, അതാണ് അതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ്.
1: അത് തകരാറിലാവുന്നു അല്ലെങ്കിൽ അത് തകരാറിലാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്?
0: വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ELCB എപ്പോഴും ഒരു ടീ തന്നെ ട്രിപ്പ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും, ഒരു സ്വിച്ച് ഉണ്ടാവും. അതിന് ELCB എന്ന് പറഞ്ഞാൽ നമ്മളൊരു താവണ ഒരു സ്വിച്ച് ഉണ്ട്, അല്ലാതെ ട്രിപ്പ് എന്ന് വെച്ചാൽ അതിന് ടീ നേടിയിട്ടുണ്ടാവും. അതായത് വേറെ കളറിൽ തന്നെ ഉണ്ടാവും, മഞ്ഞ കളറിലോ വെള്ള കളറിലോ അല്ലെങ്കിൽ കറുത്ത കളറിലോ പ്രൊജക്ട് ആയിട്ട് ഒരു ടീ നേടിയിട്ട് ഒരു ട്രിപ്പ് സ്വിച്ച് കാണാം. അത് നമ്മൾ ഞെക്കി നോക്കുക, അത് ഞെക്കിയ ഉടനെ തന്നെ അത് ഓഫ് ആണെന്നുണ്ട്, നമ്മുടെ വീട്ടിലിന്റെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഓഫ് ആവാതെ നമ്മൾ ആ സ്വിച്ച് നിൽക്കുമ്പോൾ അതിങ്ങനെ താഴോട്ട് മേലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ പിന്നെ RCCB ഓഫ് ആണില്ല എന്ന് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാല് എന്ത് ചെയ്യുന്നു, അവിടെ RCCB ഒന്നെങ്കിൽ അത് കേടാണ് അല്ലെങ്കിൽ അത് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഈ RCCB നമ്മൾ മാസത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ ഈ ട്രിപ്പ് പിന്നെ നെക്കി നോക്കണം. കാരണം ഒരു വട്ടെങ്കിലും അതൊന്ന് ട്രിപ്പ് ചെയ്യിപ്പിച്ചു നോക്കണം, അല്ലെങ്കിൽ എന്താണ് അതൊന്ന് ഓഫാക്കി നോക്കണം. കാരണം ഇത് കുറെ കാലം യൂസ് ചെയ്യുക പിന്നെ ട്രിപ്പ് ആവാതെ കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ എന്താണ് മെക്കാനിസം വേണമെങ്കിൽ തുരുമ്പ് പിടിച്ചിട്ടോ മറ്റോ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാസത്തിൽ ഒരു വട്ടെങ്കിലും മിനിമം നമ്മൾ അതൊന്ന് വീട്ടിൽ ട്രിപ്പ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ട്രിപ്പ് ചെയ്യുക, ജസ്റ്റ് അതൊന്ന് നിൽക്കുക, അപ്പോൾ ട്രിപ്പ് ആവും. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ അത്
1: ഈ വെള്ളക്കെട്ടുകളിലൊക്കെയും വൈദ്യുതി ലൈൻ പൊട്ടി വീണുണ്ടാവുന്ന അപകടം, അത് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതൊന്ന് പറയാമോ?
0: ശരിക്കും ലൈൻ പൊട്ടി വീണാൽ ഞാൻ പറഞ്ഞല്ലോ, ലൈൻ പൊട്ടി വീണാൽ നമുക്ക് സംഭവിക്കണം, അതിൽ പോയി തൊടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം തൊട്ട് കഴിയുമ്പോൾ നമുക്ക് ടച്ച് പൊട്ടൻഷ്യൽ ആണ്. അതിൽ വേറൊന്നും സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കാല് പിന്നെ വൈദ്യുത പിന്നെ പ്രവാഹത്തിന് നമ്മൾ ടച്ച് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു, സോറി സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് ഒരു ലൈനിന്റെ അടുത്തേക്ക് നമ്മൾ ഒരിക്കലും പോവാൻ പാടില്ല. പോവാണെങ്കിലും നമ്മൾ രണ്ട് കാലും ചേർത്ത് വെച്ചിട്ടേ പോവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ചപ്പൽ എന്തെങ്കിലും ഇട്ടിട്ട് രണ്ട് കാലും ചേർത്ത് വെച്ചിട്ടേ പോവാൻ പാടുള്ളൂ. കാരണം ഈ വൈദ്യുതി പൊട്ടി വീണ ആ സ്ഥലത്ത് ടച്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വോൾട്ടേജ് കൂടുതലാണ്, അതായത് കറണ്ടിന്റെ പ്രവാഹം കൂടുതലാണ്, അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നടന്നാൽ ഒരു വോൾട്ടേജ് ഡിഫറൻസ് അവിടെ വരാണ്. ആ പൊട്ടി വീണ സ്ഥലത്ത് കൂടുതൽ വോൾട്ടേജ്, കുറച്ചിങ്ങനെ മാറുമ്പോഴത്തേക്കും എന്താണ് പിന്നെ വോൾട്ടേജ് കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ കാലിങ്ങനെ വിടർത്തി വെക്കുമ്പോൾ രണ്ട് വോൾട്ടേജ് ഡിഫറൻസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ കാല് വെക്കുന്നത്. അപ്പൊ കൂടുതൽ വോൾട്ടേജ് ഇല്ല സ്ഥലത്തിന് കുറഞ്ഞ സ്ഥലത്തേക്ക് വൈദ്യുതി നമ്മുടെ ഒരു കാലിൽ കയറി മറ്റേ കാൽ കൂടെ അങ്ങനെ പോകുന്ന ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ അതിലേക്ക് പോകരുത്. അപ്പൊ വെള്ളക്കെട്ടിന്റെ സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പിന്നെ വൈദ്യുത പോസ്റ്റൊക്കെ ഉള്ള സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിൽ കൂടെ കഴിയുന്നിടത്തോളം നടക്കാതെ നോക്കുക. കാരണം ഈ ട്രാൻസ്ഫോമറിന്റെയും പിന്നെ ഈ പോസ്റ്റൊക്കെ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഇതിൽ അതിന്റെ എർത്തിങ് പ്രോപ്പർ ആവാതെ നിൽക്കുകയാണെങ്കിൽ ശരിക്കും ഈ വെള്ളക്കെട്ടിലേക്ക് വൈദ്യുതി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫോമർ വെച്ച സ്ഥലം അല്ലെങ്കിൽ വൈദ്യുത പോസ്റ്റ് വെച്ച സ്ഥലത്തല്ല വെള്ളക്കെട്ടിൽ കൂടെ നടക്കാതിരിക്കുക, കാർ ഓടിക്കാതിരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: വൈദ്യുത ലൈനിൽ നിന്ന് മാത്രമല്ല,

0: ഇടിമിന്നൽ ഏൽക്കുമ്പോഴും ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ഇടിമിന്നലിൽ നിന്ന് നമ്മുടെ ഉപകരണങ്ങളെ സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
1: ഇടിമിന്നലിൽ നിന്ന് നമ്മളെ ഉപകരണങ്ങളെ സംരക്ഷിക്കാന് അതിന് നമുക്ക് രണ്ട് മെത്തേഡ്. ഒന്ന്, നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് പറയും. ലൈറ്റ്നിങ് അറസ്റ്റർ പുറത്ത്, ലൈറ്റ്നിങ് അറസ്റ്റർ തന്നെ പിന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സർജ് പ്രൊട്ടക്ടർ എന്നാണ്. ഈ സർജ് പ്രൊട്ടക്ടർ നമ്മുടെ ഈ എംസിബി ഒക്കെ വെക്കുന്ന മാതിരി, ഫ്യൂസ് ഒക്കെ വെക്കുന്ന മാതിരി നമ്മുടെ സർക്കിൾ ഡിബിയിൽ വെക്കേണ്ട സാധനമാണ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ വെക്കേണ്ട സാധനമാണ് സർജ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞത്. അതിലേക്ക് എന്തെങ്കിലും വയർ കൂടെ കടന്നു വരാണെങ്കിൽ ഈ സർജ് പ്രൊട്ടക്ടർ എന്ത് ചെയ്യും? അതിനെ പിന്നെ എടുത്തിട്ട് അത് എർത്ത് ചെയ്ത് കളഞ്ഞോളൂ, എർത്തിലേക്ക് വിട്ട് കളഞ്ഞോളൂ, വീട്ടിലേക്ക് വരണം ഒഴിവാക്കും. അതേപോലെ നമ്മുടെ വീടിന്റെ മുകളിൽ ഒരു പിന്നെ ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെന്താണ് അതിലേക്ക് തട്ടിയിട്ട് അതെന്ത് ചെയ്യും? എർത്ത് ചെയ്തിട്ട് പോകും. അങ്ങനെ നമ്മളെ വീടിനെയും പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പൊ വീടിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് പുറത്ത് എന്ത് ചെയ്യുന്നത്? ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ വെക്കണം. ഉള്ളിലുള്ള എക്യുപ്മെന്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യുക? പിന്നെ നമ്മുടെ സർജ് പ്രൊട്ടക്ടറോടെയും സർജ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. അതൊരു ലൈറ്റിനിങ് പ്രൊട്ടക്ടർ തന്നെയാണ്. ഒരു സർജ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ സാധനോടെയും ഉപയോഗിക്കുന്നത് നല്ലതാണ്.
0: ഇപ്പോൾ മിക്ക വീടുകളിലും സോളാർ പാനലുകൾ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഈ സോളാർ പാനലുകൾക്കും ഇടിമിന്നലിൽ നിന്നുള്ള ഒരു സംരക്ഷണം എന്ന രീതിയിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്?
1: സോളാർ പാനൽ വെക്കുമ്പോൾ തന്നെ സോളാർ പാനൽ ഏറ്റവും നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന്റെ ഏറ്റവും ഉയരുള്ള ഭാഗത്താണ് നമ്മൾ സോളാർ പാനൽ വെക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് കിട്ടാനും വേണ്ടിട്ട്. അപ്പൊ അവിടെ പറഞ്ഞാൽ എന്താണ് പിന്നെ ലൈറ്റിംഗ് വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് സോളാർ പാനൽ വെച്ച് ആ പ്ലാന്റ് മൊത്തം, സോളാർ പാനൽ വെച്ച് ആ പിന്നെ സ്ഥലം മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. കൊടുക്കേണ്ടത് നിർബന്ധമാണ്.
0: ഈ മഴക്കാലത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടേണ്ടത്?
1: മഴക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ പിന്നെ നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലെ പറഞ്ഞാല് പിന്നെ മരങ്ങൾ പൊട്ടി വീഴാനും മരങ്ങൾ കമ്പി ലൈനിൽ പൊട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്, കമ്പി പൊട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് കുട്ടികളിൽ നമ്മളൊരു അവബോധം കൊടുക്കണം. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ വെള്ളക്കെട്ടോ മറ്റോ കാണാണെങ്കിൽ അങ്ങോട്ട് അടുക്കരുത്, കാരണം അവിടെ പിന്നെ ലൈന് പൊട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താണ് ലൈനോടെങ്കിൽ പൊട്ടി വീണ കണ്ടാൽ അതിലേക്ക് പിന്നെ അടുക്കരുത്. ഇനി എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഉടനെ തന്നെ പിന്നെന്താണ് ഈ നമ്പറിൽ 9496010101 ഇല്ല അറിയിക്കണം. ഇത് കുട്ടികൾക്ക് തന്നെയല്ല മുതിർന്നവർക്കും എല്ലാവർക്കും നമ്മൾ ഈ ഒരു ഇത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ വീട്ടിലെ പിന്നെ വയറിംഗ് സിസ്റ്റം ചിലപ്പോൾ എന്താണെന്ന് പറഞ്ഞാല് ഉറുമ്പുകളൊക്കെ തന്നിട്ട് വയറിന്റെ ഇൻസുലേഷൻ ഒക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അറിയണില്ല. ഇവിടെ നമ്മൾ ചോർച്ചയൊക്കെ അല്ലെങ്കിൽ പിന്നെ മഴക്കാലത്ത് ചോർച്ചയോ മറ്റോ വരുമ്പോഴാവും നമ്മുടെ ചുമരുമലൊക്കെ ചിലപ്പോൾ എന്താണ് തൊട്ട് കഴിഞ്ഞാൽ
0: ചെറിയ
1: തരിപ്പുണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങൾ, ഈ തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആർ സി സി ബി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക. കാരണം അല്ലെങ്കിൽ ഈ തരിപ്പ് വരുമ്പോൾ കൂടെ നമ്മൾ ആർ സി സി ബി ട്രിപ്പ് ആവേണ്ടതായിരുന്നു, ആയിട്ടില്ല. അപ്പൊ ആർ സി സി ബി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇനി ആർ സി സി ബി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തരിപ്പ് ഞാൻ പറഞ്ഞില്ല 30 mA അതിന് കുറവേ ഉണ്ടാവുള്ളൂ. എങ്ങനെയായാലും നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ ഇലക്ട്രീഷ്യനെ നമ്മൾ വിളിക്കുമ്പോൾ പറഞ്ഞാൽ വയറിംഗ് പെർമിറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കണം. ആ ഇലക്ട്രീഷ്യനെ എച്ച് എഫ് ഇല്ല വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്, ചെക്ക് ചെയ്യണം.
0: മഴക്കാലത്ത് വളരെ സുരക്ഷിതമായി വൈദ്യുതി കൈകാര്യം ചെയ്യണം, എല്ലാ സമയത്തും സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം, പ്രത്യേകിച്ചും മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണം എന്നാണ് ഫൈസൽ സാറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കെ എസ് ഇ ബിയുടെ ഈ മഴക്കാലത്തെ സേവനങ്ങളെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഇന്ന് ഗൃഹരശ്മി സംസാരിച്ചത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കണ്ണൂർ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡോക്ടർ ഫൈസൽ പഴേരി, നമുക്ക് വിലപ്പെട്ട ഒരു സമയം തന്നതിന് വളരെയധികം നന്ദി. ഗൃഹരശ്മിയിൽ പങ്കെടുത്തതിന് ആകാശവാണിയുടെ പ്രത്യേക നന്ദി
1: അറിയിക്കുകയാണ്.
0: പരിപാടിയുടെ ആശയം ആവിഷ്കാരം എച്ച് വിനോദ് ബാബു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി സമാപിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം. നിർവഹണ സഹായം ബേബി സ്മിത, കെ ശ്രീജ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം

യേശുദാസും ഹരിഹരനും വിജയ് യേശുദാസും ചേർന്ന് പാടിയ ഗാനം. ചിത്രം മില്ലേനിയം സ്റ്റാർസ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എം ടി ശ്രീകുമാർ നയിക്കുന്ന ഗാനം, ചിത്രം, ഒപ്പം ഗാനശില്പികൾ ഡോക്ടർ മധു വാസുദേവൻ ഫോർ മ്യൂസിക്സ്.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 5:30 കേരള മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട് കേൾക്കാം. 6:50 ഹരിതവീഥി, മൂല്യവർദ്ധനത്തിന്റെ പുതുപാഠങ്ങൾ, ക്ഷീരകർഷകനായ മയിൽ സ്വദേശി കെ പി മാധവനുമായി അഭിമുഖം. 7:35 എഫ് എം ഹെൽത്ത് പ്ലസ്. 8:00 കിളിക്കൂട്ടം, ഇരിട്ടി കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക്കിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഈ ഗാനം എം ജി ശ്രീകുമാറും അലക്സും പാടിയത്. ചിത്രം മാന്ത്രികം. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം എസ് പി വെങ്കിടേഷ്.

ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് ഒരുകൻ കാട്ടാക്കടയും എം ജയചന്ദ്രനും ചേർന്ന്. ശ്രേയ ഘോഷാലും യാസിൻ നിസാറും ടിപ്പുവും പാടിയത് ചിത്രം കസിൻസ്.

വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണം പകർന്ന് അഫ്സൽ മഞ്ജരി സംഗീത പ്രഭു എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഹലോ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇതാ ഒരു ഗാനം കൂടി. ഈ ഗാനം വിധു പ്രതാപ് പാടിയത്. ചിത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മയും അലക്സ് പോളും.

0: വിവേക് സോനാർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം.
1: തന്തകാരി തഥാ ലയകാരി ശൈലിയോ പർ അപ്നി ജബർദസ്ത് പകഡ് കെ ലിയെ ജാനെ ജാതേ ഹൈ. ബാസുരി വാദൻ മേ അപ്നി ബേജോഡ് മഹാരത് കെ ലിയെ ആപ്കോ ജാനാ ജാതാ ഹൈ. ആപ് അപ്നെ കുച്ച് അനൂഠേ പഹലുവോ കെ ലിയെ ഭീ ജാനേ ജാതേ ഹൈ. ജൈസെ ആപ്കാ ഭവ്യ ബാസുരി ഉത്സവ് ഓർ ഫ്ലൂട് സിംഫനി. ഏക് ശാൻദാർ സംഗീത് സമാരോഹ ഹൈ ജിസ്മേ 111 ബാസുരിയാ ഏക് സാഥ് ബജതി ഹൈ. ആപ്നെ ഭാരത് കെ കൈ പ്രതിഷ്ഠിത സംഗീത് സമാരോഹ മേ സന്തൂർ, സിതാർ, വയോലിൻ ഓർ കർണാടക ശൈലീ കെ വാദ്യ സംഗീത കെ അഗ്രണി കലാകാരോ കെ സാഥ് ഏകൽ ഓർ ജുഗൽബന്ദി പ്രസ്തുതിയാ ദി ഹൈ. ആപ്നെ കൈ ജാനേ മാനേ സമാരോഹ മേ അപ്നി പ്രസ്തുതിയാ ദി ഹൈ. സവായ് ഗന്ധർവ ഭീംസേൻ മഹോത്സവ പുണെ, മോഗോബായ് കുർദിക്കർ സംഗീത് സമാരോഹ ഗോവ, ഹംപി മഹോത്സവ ഹംപി, ഊർജാ സംഗീത് സമാരോഹ ദില്ലി, പണ്ഡിത് രാം മറാഠെ മഹോത്സവ ഠാണെ, പണ്ഡിത് ജിതേന്ദ്ര അഭിഷേകി സംഗീത് മഹോത്സവ ഗോവ, ഗുണിജൻ സംഗീത് മഹോത്സവ ഇന്ദോർ, ഗോവ കലാ അക്കാദമി സംഗീത് സമാരോഹ. ആപ്കോ കൈ പുരസ്കാരോ സെ സമ്മാനിത് കിയാ ഗയാ ഹൈ. ആപ് ഭാരതീയ ശാസ്ത്രീയ ബാസുരി വാദൻ കെ ലിയെ ആകാശവാണി കെ അശ്രേണീയ കലാകാർ ഹൈ. ഹിന്ദുസ്ഥാൻ ടൈംസ് ദ്വാരാ ഠാണെ രത്ന പുരസ്കാർ, പണ്ഡിത് സംഗമേശ്വർ ഗുരവ് പുരസ്കാർ, പണ്ഡിത് രാം മറാഠെ പുരസ്കാർ, സുര ശൃംഗാർ സംസദ് മുംബൈ സെ സുരമണി ശീർഷക്, ഭാരത് സർക്കാർ കി ഓർ സെ രാഷ്ട്രീയ ഛാത്രവൃത്തി തഥാ ആപ്കോ വൃന്ദാവൻ ഗുരുകുൽ ഛാത്രവൃത്തി ഇൻ പുരസ്കാരോ സെ സമ്മാനിത് കിയാ ഗയാ ഹൈ. ആജ് കെ കാര്യക്രമ മേ ശ്രീ വിവേക് സോനാർ രാഗ ചന്ദ്ര കംസ് പ്രസ്തുത കരേംഗെ. അലാപ് ജോഡ് ഓർ മധ്യലയ ഗത് രൂപക് താൽ മേ നിബദ്ധ ഹൈ ഓർ ദ്രുത ഗത് തീൻ താൽ മേ നിബദ്ധ ഹൈ. ആപ്കെ സാഥ് തബലേ പർ സംഗത് കർ രഹേ ഹൈ ശ്രീ ഓജസ് അധിയ.
2: This is Akashwani. Welcome to the Ravi Vasariya Akhil Bharatiya Sangeet Sabha. Tonight we present a flute recital by renowned flautist Shri Vivek Sonar. Born and raised in Chalisgaon, Maharashtra, and inspired by his late father Shri Ramchandra Sonar, an eminent vocalist of the Warkari Sampradaya, Vivek started playing the flute at a tender age. After initial training from his father, Vivek moved to his first guru, Pandit Purushottam Antapurkar. In 1997, Vivek moved to Mumbai to be professionally trained under Pandit Hariprasad Chaurasia. Vivek thus began his new journey under the maestro who took him into deeper realms of exploration and expression. Flautist par excellence and torchbearer of the Hindustani tradition of classical music, himself a guru to countless disciples as also a composer, Vivek Sonar is one of the leading flautists of India, renowned for his strong command over tantakari and layakari style. Blessed with powerful blowing skill, a multi-talented person, Vivek Sonar is widely regarded by music lovers and critics for having honed unparalleled skills of instrumentation in flute playing. He is also known for his initiatives like his Sui Generis, the Grand Bansuri Utsav, and the Flute Symphony, a magnificent concert that has 111 flutes playing together. Vivek has performed solo as well as Jugalbandi concerts with leading exponents of the Santur, Sitar, violin, and also Carnatic instrumental music in many prestigious music festivals in India. Vivek has performed at many prestigious events like Savai Gandharva Bhimsen Mahotsav Pune, Mogubai Kurdikar Sangeet Samaroh Goa, Hampi Mahotsav in Hampi, Urja Music Festival Delhi, Pandit Ram Marathe Festival Thane, Pandit Jitendra Abhisheki Sangeet Mahotsav Goa, Gunjan Sangeet Mahotsav Indore, Goa Kala Academy Music Festival. Vivek has received many prestigious scholarships and awards. To name some, Akashwani A-grade artist for Indian classical flute, Thane Ratna Award by Hindustan Times, Pandit Sangameshwar Gurav Puraskar, Pandit Ram Marathe Puraskar, Surmani title from Sur Shringar Sansad Mumbai, National Scholarship from Union Government of India, Vrindavan Gurukul Scholarship. Tonight, Shri Vivek Sonar presents Raag Chandra Kaus Alap, Jod and Madhyalaya Gat, set to Rupak Tal and Drut Gat, set to Teen Tal. He will be accompanied on tabla by Sri Ojas Adiyar.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻവാണിയിൽ തെങ്ങ് കൃഷി മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497295607.

ഇന്ന് 6:50 ഹരിതവീഥിയിൽ മൂല്യവർദ്ധനത്തിന്റെ പുതുപാഠങ്ങൾ. ക്ഷീരകർഷകനായ മയിൽ സ്വദേശി KP മാധവനുമായി അഭിമുഖം ഇന്ന് വൈകുന്നേരം 6:50 ഹരിതവീഥിയിൽ.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് സുജാത, ചിത്രം അഴകിയ രാവണൻ. ഗാനരചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.
1: ഴമഴ

പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങുകൃഷി മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497-295-6007. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497-295-6007.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: ഹലോ പ്രിയ ഗീതം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
7: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. മാലിനി തീരമേ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് B. അരുന്ധതി.

0: തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പുതിയ സംസ്ഥാന മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയേകിക്കൊണ്ട് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രിയെ കൂടാതെ 20 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ നിരവധി വിശിഷ്ട വ്യക്തികൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭാ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
2: ഞാൻ
1: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: തുടർന്ന് സർവശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പി സി വിഷ്ണുനാഥ്, റോജി എം ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, എം ലിജു, കെ എം ഷാജി, പി കെ ബഷീർ, വി അബ്ദുൾ ഗഫൂർ, ടി സിദ്ദിഖ്, ശ്രീമതി

0: ദി കെ എ തുളസി, ഒ ജെ ജനീഷ് തുടങ്ങിയവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.
1: പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും പൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സൃഷ്ടാവിന്റെ നാമത്തിൽ സത്യം ചെയ്തു.
2: ഞാൻ രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായി വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
3: ഞാൻ സണ്ണി ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
4: I കെ മുരളീധരൻ do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a minister of the state of Kerala, and that I will do right to all manner of people in accordance with the Constitution and the law without fear or favor, affection or ill will.
5: Yana മോൻസ് ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
6: ഞാൻ ഷിബു ബേബി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടുകൂടി മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയെ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
7: അനൂപ് ജേക്കബ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരളത്തിന്റെ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
8: ഞാൻ സി പി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
9: എ പി അനിൽകുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
10: എൻ ഷംസുദ്ദീൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
11: പി സി വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമം വഴി
2: സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും.
11: റോജി എം ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും.
12: ബിന്ദു കൃഷ്ണ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും.
13: എം ലിജു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും. കെ എം ഷാജി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും.
14: ശ്രീ പി കെ ബഷീർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും.
15: ബി അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും.
16: ടി സിദ്ദിഖ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും.
17: കെ എ തുളസി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും.
18: ഒ ജെ ജനീഷ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം ചമ്പക്കുളം തച്ചൻ. ഗാനരചന വിചിത്രമല്ല, സംഗീതം രവീന്ദ്രൻ.

0: യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഞാറ്റുവേല പ്രായോജക പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പാൽ നമ്മുടെ സമീകൃത ആഹാരമാണെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ പ്രിയ വിഭവങ്ങളാണ്. ഏതൊരു ഉൽപ്പന്നത്തിൽ നിന്നും മികച്ച ലാഭം നേടണമെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പാലിന്റെ കാര്യത്തിൽ ഇന്ന് പ്രിയമേറിയ ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കിയിരിക്കുകയാണ്. ഐസ്ക്രീം, പേട, യോഗർട്ട്, പനീർ, നെയ്, വെണ്ണ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ മലയാളിക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്. പാലുൽപ്പന്നങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നിരവധി പരിശീലനങ്ങളും ഇന്ന് നടത്തിവരുന്നു. തിരുവനന്തപുരം കൈമനത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നാളെ മുതൽ 21 വരെ 3 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന പാൽ ഉൽപ്പന്ന നിർമ്മാണത്തിൽ പ്രായോഗിക പരിശീലനം നൽകുന്നു. യോഗർട്ട്, ചീസ്, പനീർ, പനീർ അച്ചാർ, നെയ്, കുക്കീസ്, കപ്കേക്ക് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനാണ് പരിശീലനം നൽകുന്നത്. താൽപര്യമുള്ളവർക്ക് നാളെ ആരംഭിക്കുന്ന ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. നമുക്കിന്നാദ്യം പാലിന്റെ പ്രാധാന്യത്തെയും ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഈ പ്രഭാഷണം ശ്രദ്ധിക്കാം. കേരള വെറ്ററിനറി ആന്റ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബീന ആർ എൽ സംസാരിക്കുന്നു.
4: ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങൾ ഒന്നാണല്ലോ പാൽ. ആരോഗ്യമുള്ളതും ശരിയായ

0: തീറ്റ ലഭിച്ചതുമായ ഒരു കറവ മൃഗത്തിന്റെ അകിടിൽ നിന്നും പ്രസവിച്ച് 5 ദിവസം കഴിഞ്ഞതിനു ശേഷം പൂർണമായി കറന്നെടുത്തതും നിയമപ്രകാരമുള്ള ഘടകങ്ങൾ ഉൾക്കൊണ്ടതുമായ സ്രവമാണ് പാൽ. പശു, എരുമ, ആട്, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നാണ് പാൽ പ്രധാനമായും ലഭിക്കുന്നത്. കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെ പാൽ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കാരണം അതിൽ കാൽഷ്യം, പ്രോട്ടീൻ, വിറ്റമിനുകൾ, ധാതുക്കൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ബലമുള്ള അസ്ഥികളും പല്ലുകളും രൂപപ്പെടുവാനും വളർച്ചയെ പിന്തുണയ്ക്കാനും നമ്മുടെ ശരീരം ആരോഗ്യകരമായി നിലനിർത്താനും ഈ പോഷകങ്ങൾ സഹായിക്കുന്നു. അതിനാൽ പലപ്പോഴും സമ്പൂർണ്ണ ഭക്ഷണം എന്ന് വിളിക്കപ്പെടുന്നു. ഓൾഡ് മിൽക്ക്, ടോൺഡ് മിൽക്ക്, സ്കിൻഡ് മിൽക്ക്, ഫ്ലേവേർഡ് മിൽക്ക് എന്നിങ്ങനെ വിവിധ തരം പാൽ ഇന്ന് ലഭ്യമാണ്. കൂടാതെ അതിതാപന പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന പാലും ടെട്രാബ്രിക് പാക്കേജിൽ ഇന്ന് വിപണിയിലുണ്ട്. ഇന്ത്യ പാൽ ഉൽപ്പാദനത്തിൽ ലോകരാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2025 പ്രകാരം 2024-25 കാലയളവിലെ ഉൽപ്പാദനം ഏകദേശം 250 ദശലക്ഷം ടൺ ആണ്. 4% മുകളിലാണ് വാർഷിക വളർച്ചാ നിരക്ക്. ആഗോള ഭക്ഷണം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനും പോഷകാഹാരം, ഉപജീവന മാർഗം, സുസ്ഥിരത എന്നിവയിൽ ക്ഷീരമേഖലയുടെ സംഭാവനകൾ എടുത്തു കാണിക്കുന്നതിനുമായി വർഷം തോറും June 1 ലോക പാൽ ദിനമായി ആഘോഷിക്കുന്നു. ഇത് 2001 ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO ആരംഭം കുറിച്ചതാണ്. ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനം എല്ലാ വർഷവും November 26 ആചരിക്കുന്നു. ധവള വിപ്ലവത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് അന്ന്. രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി മാറ്റാൻ അദ്ദേഹം നൽകിയ സംഭാവന വളരെ വലുതാണ്. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിക്കപ്പെടുന്ന പാലിന്റെ 50 മുതൽ 55% വരെ വിവിധ പാലുൽപ്പന്നങ്ങളായി മാറ്റപ്പെടുന്നു. അതായത് പാലിന്റെ ഉപഭോഗം പോലെ വർദ്ധിച്ചു വരുന്നതാണ് പാൽ ഉൽപ്പന്ന മേഖലയും. പാൽ ഉൽപ്പന്നങ്ങൾ വിവിധ തരമുണ്ട്. 1, ശീതീകരിച്ച പാലുൽപ്പന്നങ്ങൾ, ഉദാഹരണം ഐസ്ക്രീം, കുൽഫി. 2, പാൽ വറ്റിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഉദാഹരണം കോവ, പേട, ബർഫി, ഗുലാബ് ജാമുൻ തുടങ്ങിയവ. 3, പാൽ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഉദാഹരണമായി തൈര്, യോഗട്, സംഭാരം, ലസ്സി, ശ്രീഖണ്ഡ്. 4, പാൽ പിരിച്ചുണ്ടാക്കുന്നവ, ഉദാഹരണം ചന്ന, പനീർ, രസഗുള തുടങ്ങിയവ. 5. വിഭാഗം, നെയ്, വെണ്ണ പോലുള്ള കൊഴുപ്പ് അധികരിച്ച പാലുൽപ്പന്നങ്ങൾ. 6, സ്റ്റാർട്ടർ ബാക്ടീരിയയും വിവിധ രാസാഗ്നിയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വിവിധ തരം ചീസുകൾ. 7, പാൽ പാനീയങ്ങൾ, ഉദാഹരണം ഫ്ലേവേർഡ് മിൽക്ക്, മിൽക്ക് ഷേക്ക്. 8. വിഭാഗം, ധാന്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പാലുൽപ്പന്നങ്ങൾ, ഉദാഹരണം പാൽ പായസം, കീർ. വിപണിയിലുള്ള പാലും പാലുൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കൾ ആകമാനവും FSSAI നിരീക്ഷണത്തിലാണുള്ളത്. FSSAI എന്നാൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണിത്. രാജ്യത്തുടനീളമുള്ള ഭക്ഷണത്തിന്റെ സുരക്ഷ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തുകൊണ്ട് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നു. ക്ഷീരോൽപ്പന്ന നിർമ്മാണവും ക്ഷീര സംരംഭക സംശയങ്ങൾക്കും തിരുവനന്തപുരത്തുള്ള കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെടാവുന്നതാണ്. ആവശ്യക്കാരുടെ എണ്ണം അനുസരിച്ച് വിവിധ പാലുൽപ്പന്ന നിർമ്മാണത്തെക്കുറിച്ച് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. ഈ മാസം 19, 20, 21 3 ദിവസത്തെ പരിശീലനം നൽകുന്നു. തിരുവനന്തപുരം കൈമനും BSNL RTTCയിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. 4 വർഷ BTech ഡയറി ടെക്നോളജി കോഴ്സ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇവിടെ നടന്നുവരുന്നു. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് സ്കീം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ക്ഷീരമേഖലയിൽ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. നന്ദി, നമസ്കാരം.
1: പാലിന്റെ പ്രാധാന്യത്തെയും ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള വെറ്ററിനറി ആന്റ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബീന ആറൽ. പാലുൽപ്പന്ന നിർമ്മാണ പരിശീലനത്തിനായി താൽപര്യമുള്ളവർക്ക് കടന്നുവരാം. നാളെ മുതൽ 3 ദിവസമാണ് പരിശീലനം. സ്ഥലം തിരുവനന്തപുരം കൈമനത്തെ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി.

0: ഞാറ്റുവേലയിൽ ഇനി പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന ഇലതീനി പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള ജൈവിക മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഡോക്ടർ വിജയശ്രീ.
1: പച്ചക്കറി വിളകളിൽ എല്ലാം തന്നെ, വഴുതനമായാലും വെണ്ടയായാലും വെള്ളരിവർഗ വിളകളാണെങ്കിലും, എല്ലാത്തിലും ഇലകളെ ആക്രമിക്കുന്ന, ഇല തിന്നുന്ന പുഴുക്കളുണ്ട്. അതാണ് ഇലതീനി പുഴുക്കൾ. അല്ലെങ്കിൽ ചിലതാണെങ്കിൽ ഇല ചുരുട്ടി വെച്ചിട്ട് അതിന് ഉള്ളിലിരുന്നായിരിക്കും തിന്ന് തീർക്കുന്നത്. അപ്പം ഇലയിൽ കൂടുണ്ടാക്കുകയും അവയ്ക്കുള്ളിലിരുന്ന ഹരിതാംശം തിന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ഇലതീനി പുഴുക്കളുണ്ട്. അവ ആക്രമണം രൂക്ഷമാകുമ്പോൾ നമ്മുടെ ഇലകൾ ഫുള്ള് നശിച്ചു പോകും. അതിൻ്റെ ഫലമായിട്ട് വിളവ് ഗണ്യമായി കുറയുന്നതും നമുക്ക് കാണാനാവും. ഇവയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള പുഴുക്കളുടെ സാന്നിധ്യം എന്തായാലും ഇലകളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ തന്നെ ബ്യുവേറിയ എന്ന് പറയുന്ന മിത്ര കുമിള് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് കൃത്യമായി ഇടവേളകളിൽ നമ്മൾ തളിച്ചു കൊടുക്കുക. അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് വേപ്പധിഷ്ഠിത കീടനാശിനി. വേപ്പധിഷ്ഠിത കീടനാശിനി ആകുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളിലൊന്നും ഒരു വിഷം നിലനിൽക്കില്ല. അപ്പോൾ അത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് അതും നമുക്ക് ഇടവിട്ട് ഇടവിട്ട് തളിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇലതീനി പുഴുക്കൾക്ക് ഒരു ശമനം ഉണ്ടാവും. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അതായത് മുഞ്ഞ, ഇലപ്പേന, മീലിമുട്ട, ശൽക്കകീടങ്ങൾ, വെള്ളീച്ച, മണ്ടരി. നിങ്ങൾക്കറിയാലോ ഇല നോക്കിക്കഴിഞ്ഞാൽ ഇല മുഴുവൻ മഞ്ഞളിച്ചിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ കാരണം പലതരത്തിലുള്ള വൈറൽ രോഗങ്ങളും പരത്താൻ കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഇലകളെല്ലാം മുരടിച്ചു നിൽക്കും. പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുളകിന്റെ ചെടി പലപ്പോഴും നമ്മൾ നട്ടങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിന് മുരടിപ്പ് തുടങ്ങും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ്. അപ്പം ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെള്ളീച്ച നമ്മൾ ചെടി ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ വെള്ള കളറിലുള്ള ചെറിയ പ്രാണികൾ പറക്കുന്നതും, അതുപോലെ തന്നെ ഇലയുടെ പുറത്തെല്ലാം കറുത്ത നിറത്തിലുള്ള ഒരു കുമിൾബാധ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലെക്കാനിസിലിയം ലെക്കാനി എന്ന് പറയുന്ന മിത്രകുമിള് ഇതിന് ഫലപ്രദമാണ്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇടവിട്ട് തളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഞ്ഞക്കെണി. അതായത് ഒഴിഞ്ഞ ടിന്നുകൾ നമുക്ക് കിട്ടുമല്ലോ, ആ ഒഴിഞ്ഞ ടിന്നുകളുടെ പുറത്ത് നമ്മൾ മഞ്ഞ പെയിന്റ് അടിക്കുക. എന്നിട്ട് അതൊരു കമ്പിന്റെ പുറത്ത് ഈ ടിന്നുകൾ കമഴ്ത്തി തോട്ടത്തിൽ അവിടെ അവിടെ വെച്ചു കൊടുക്കുക. ടിന്ന് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പോളിത്തീൻ ഷീറ്റ് എടുത്തിട്ട് അതൊരു കൊടി രൂപത്തിൽ മുറിച്ച് മഞ്ഞക്കളർ പെയിന്റ് ചെയ്തിട്ട് അത് വെക്കുക. അല്ലെങ്കിൽ മഞ്ഞക്കളർ പെയിന്റ് ചെയ്ത് വെക്കുന്നതിന്റെ പുറത്ത്, അതായത് ഇപ്പൊ ഷീറ്റാണെങ്കിലും ടിന്നാണെങ്കിലും എല്ലാം അതിന്റെ പുറത്ത് നമ്മൾ ആവണക്കെണ്ണ പുരട്ടി കൊടുക്കണം. ആവണക്കെണ്ണ പുരട്ടി കൊടുക്കുക. ഷീറ്റിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവിടെ അവിടെ ഈർക്കിലോ അല്ലെങ്കിൽ നൂലിലോ ഒക്കെ കോർത്ത് വെക്കുകയും ചെയ്യാം. അത് 1 ഏക്കറിന് 50 കെണി തന്നെ വേണ്ടി വരും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, ഇപ്പം മഞ്ഞക്കെണി പോലെ തന്നെ നമുക്ക് ലെക്കാനിസിലെ ലെക്കാനി പറഞ്ഞു, അത് ആദ്യം മുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം

0: മാർഗമാണ്. പിന്നെ വേപ്പധിഷ്ഠിത കീടനാശിനി എടുക്കാം. അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ മുളകിനായാലും ഒക്കെ ഈ വേപ്പധിഷ്ഠിത കീടനാശിനി ഒരു 2 ഇല പരുവാകുമ്പോൾ മുതൽ തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ആഴ്ചതോറും എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ നമ്മൾ ഇടവിട്ട് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മുരടിപ്പ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ സംയോജിതമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് പച്ചക്കറി വിളകളെ കീട വിമുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ.
1: പച്ചക്കറി വിളകളിലെ കീട നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വിജയശ്രീ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഇപ്പോൾ യേശുദാസ് പാടിയ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ദേവി കന്യാകുമാരി. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ്.
1: ചരിത്രപ്രസിദ്ധമായ ഓച്ചറക്കളിക്കായി ഓണാട്ടുകരയിലെ കളരികൾ ഒരുങ്ങി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിനാണ് ഇടവ ഒന്നിന് കളരികളിൽ തുടക്കം കുറിച്ചത്. ആചാരാനുഷ്ഠാനങ്ങളോടെ കളരിപൂജയും ആയുധപൂജയും നടത്തിയാണ് ഓച്ചറക്കളി പരിശീലനം ആരംഭിച്ചത്. പുലർച്ചെ കളരികളിൽ വിളക്ക് തെളിയിച്ച് ചടങ്ങുകൾ നടത്തിയ ശേഷം യോദ്ധാക്കൾ പരിശീലനത്തിനായി കളിയാശാന്മാർക്ക് ദക്ഷിണ നൽകി ആയുധങ്ങൾ ഏറ്റുവാങ്ങി. കുട്ടികളും യുവാക്കളും മുതിർന്നവരും ഉൾപ്പെട്ട സംഘങ്ങളാണ് ഓണാട്ടുകരയിലെ വിവിധ കളരികളിൽ ചുവടുകൾ അഭ്യസിച്ച് ഓച്ചിറക്കളിക്കായി തയ്യാറെടുക്കുന്നത്. മിഥുനം 1-2 തീയതികളിലാണ് ഓച്ചിറ പടനിലത്ത് ഓച്ചിറക്കളി നടക്കുക. കാവാലം നാരായണ പണിക്കരുടെ 98-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി സോപാനം ഓഡിറ്റോറിയത്തിൽ കാവാലപ്പെരുമ സംഗീത പരിപാടി നടന്നു. മകൻ കാവാലം ശ്രീകുമാർ അച്ഛന്റെ പ്രസിദ്ധമായ നാടൻപാട്ടുകൾ ഉൾപ്പെടെ ആലപിച്ചു. സാംസ്കാരിക കൂട്ടായ്മകളായ സൂര്യ, വേദിക എന്നിവയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സംഗീത പരിപാടി നിരവധി പേർ ആസ്വദിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് വിലയിരുത്തി. ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തലങ്ങളിൽ തഹസീൽദാർമാരുടെ നേതൃത്വത്തിൽ ദുരന്ത പ്രതികരണ സംഘങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ട്. ഓടകളുടെയും തോടുകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും നടപടികൾ കൈക്കൊണ്ടു. പരവൂർ പുഴയിൽ അടിഞ്ഞ മണ്ണ് നീക്കം ചെയ്ത് പരവൂർ കായലിൽ നിന്നും അറബിക്കടലിലേക്കുള്ള നീരൊഴുക്ക് സുഗമമാക്കാനും നിർദ്ദേശം നൽകി. കൊല്ലം നഗരത്തിലും സമീപത്തെ 5 പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്ന ഞാങ്കടവ് ശുദ്ധജല പദ്ധതിക്കായി കല്ലടയാറ്റിൽ തടയണ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളായി. തടയണയുടെ നിർമ്മാണ ചുമതല ജല അതോറിറ്റി മുഖേന കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ ഏൽപ്പിക്കാൻ കൊല്ലം കോർപ്പറേഷൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. കേന്ദ്ര പദ്ധതിയായ അമൃത് 2 ഉൾപ്പെടുത്തി 60 കോടി രൂപയുടെ ഭരണാനുമതി തടയണ നിർമ്മാണത്തിന് ലഭിച്ചിട്ടുണ്ട്. സെൻസസ് 2027 തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും 87 ഫീൽഡ് ട്രെയിനർമാരെയും നിയമിച്ചു. മാസ്റ്റർ ട്രെയിനർമാരിൽ നിന്നും പരിശീലനം നേടുന്ന ഫീൽഡ് ട്രെയിനർമാർ സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കും പരിശീലനം നൽകും. ഫീൽഡ് ട്രെയിനർമാർക്കായുള്ള ത്രിദിന പരിശീലനത്തിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇന്ന് തുടക്കമായി. ചാർജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സൂപ്പർവൈസർമാരുടെയും എന്യൂമറേറ്റർമാരുടെയും നിയമന നടപടികളും ആരംഭിച്ചു. പലതവണയായി ദീർഘനാൾ മുടങ്ങിക്കിടന്ന പെരുമൺ മൺട്രോതുരുത്ത് പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. 2027 ഓഗസ്റ്റിൽ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. പാലം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര കേന്ദ്രമായ മൺട്രോതുരുത്തിലേക്കുള്ള യാത്ര അനായാസവും ആസ്വാദ്യകരവുമാകും. കായലിനടുക്ക് ഇരുമ്പ് കേബിളുകളിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് നിർമ്മിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ 2-ാമത്തെ പാലമാണിത്. ആലപ്പുഴ തോട്ടപ്പള്ളി 4-ചിറ പാലമാണ് നിലവിലുള്ളത്. മധ്യഭാഗത്ത് കേബിൾ സ്റ്റേ സ്പാനുകളോടെ പൂർത്തിയാകുന്ന പാലം വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമാകും. ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം പല പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ മാസം ഇതുവരെ 200-ലധികം പേർക്ക് ഡെങ്കി ബാധിച്ചതായാണ് അനൌദ്യോഗിക വിവരം. കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ എന്നീ മേഖലകൾ ഡെങ്കിപ്പനി വ്യാപനത്തിന്റെ ഹോട്ട് പോയിന്റുകളായി കണക്കിലെടുത്തു. പ്രതിരോധ ബോധവത്കരണ പ്രവർത്തനങ്ങൾ ഇവിടങ്ങളിൽ ഊർജിതമാക്കി. ഇടവിട്ട് വേനൽമഴ കിട്ടിയതോടെ വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ പെരുകാൻ സാഹചര്യമൊരുങ്ങി. ഈ പശ്ചാത്തലത്തിൽ ഡെങ്കിപ്പനി വ്യാപനവും തീവ്രമായി. ഡെങ്കി പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി പവിത്രേശ്വരത്ത് ബോധവത്കരണ റാലിയും യോഗവും നടത്തി. ശാസ്താംകോട്ടയിൽ പള്ളിക്കലാറിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സൂക്ഷിച്ചിരുന്ന 210 ലിറ്റർ കോടയും 10 ലിറ്റർ ചാരായവും എക്സൈസ് റേഞ്ച് സംഘം പിടിച്ചെടുത്തു. ആറ്റിൽ കെട്ടിത്താഴ്ത്തിയ നിലയിലാണ് കന്നാസുകളിൽ കോടയും ചാരായവും സൂക്ഷിച്ചിരുന്നത്. സമീപത്ത് നിന്ന് വാറ്റുപകരണങ്ങളും കണ്ടെടുത്തെങ്കിലും ഉടമകളെ കണ്ടെത്താനായില്ല.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി. മൂല്യവർദ്ധനത്തിന്റെ പുതുപാഠങ്ങൾ, ക്ഷീരകർഷകനായ മയിൽ സ്വദേശി KP മാധവനുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, 7:35 FM Health Plus. 8:00 കിളിക്കൂട്ടം. ഇരിട്ടി കല്യാണി സ്കൂൾ ഓഫ് കർണാടക് മ്യൂസിക്കിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. 11:00 സ്പോട്ട് ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ KP മാലതി. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ഇതിൽ വാഗ്ഭടാനന്ദന്റെ സമാജ പ്രാർത്ഥന എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം സംഗീതവർമ്മ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. കവ്വായി വടക്കൻ മലബാറിന്റെ ഹരിതലാവണ്യം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ അപൂർവ ഗാനം, നിങ്ങൾക്കറിയാമോ, സിനിമാ പാരഡൈസോ എന്നിവ. 7:55 റീഗൽ ജില്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 DK പട്ടമ്മാളിന്റെ സംഗീത കച്ചേരി. 12:10 സേവന വാർത്തകൾ. 12:15 കൈകൊട്ടി കളിപ്പാട്ട്. അവതരണം KN ഗിരിജയും സംഘവും. 12:40 ആരോഗ്യദീപ്തി. എല്ലാ വർഷവും May 19 ലോക കുടുംബ ഡോക്ടർ ദിനമായി ആചരിച്ചു വരുന്നു. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം 1-ാം ഭാഗം. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലികിസ്. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 കേളിമദളം. അവതരണം PV ശിവദാസമാരാരും സംഘവും. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം വയനാട്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 കിസാൻവാണി തത്സമയ ഫോണിൻ പരിപാടി. തെങ്ങ് കൃഷി മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ

ആദർശ് തത്സമയം മറുപടി പറയുന്നു. 7:20 കമ്പാളവില നിലവാരം, 7:35 സയൻസ് കഫേ. അപ്പോളം മുതൽ ആർട്ടിമിസ് വരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ ശാസ്ത്ര അധ്യാപകനും ശാസ്ത്ര ലേഖകനുമായ എ.കെ. രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു. 8:00 കാവ്യകേളി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഗാനലോക വീഥികളിൽ. 10:00 കഥകളി പദങ്ങൾ. 11:00 സ്പോട്ട്ലൈറ്റ്. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻവാണിയിൽ തെങ്ങ് കൃഷിയും മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497-295-6007. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497-295-6007.

0: मिलितवान्। सामाजिक पटले स्वास्थ्य मन्त्रालयेन उक्तं यत् श्री नड्डाः पुनः दृढीकृतवान् यत् वैश्विक स्वास्थ्य समता परिवर्तयितुं भारतस्य प्रतिबद्धता अस्ति इति। रक्षामन्त्री राजनाथ सिंहः अद्य वियतनाम दक्षिण कोरिया देशयोः यात्रायामस्ति। सः वियतनाम देशस्य हनोई इत्यत्र सम्प्राप्तवान्। वियतनाम देशस्य प्रवासावधौ राजनाथ सिंहः वियतनाम देशस्य राष्ट्रीय रक्षामन्त्रिणा जनरल फॉन वॉन जियांग इत्यनेन सह द्वैपाक्षिकं वार्तालापं करिष्यति। सामाजिक अन्तर्जालीय पटले मन्त्री अवदत् यत् सः द्वैपाक्षिक सम्बन्धानां व्याप्तिम् अधिकं विस्तारयितुम् उभयोः देशयोः भ्रमणार्थम् उत्सुकः अस्ति इति। सः अवदत् यत् सामरिक सैन्य सहयोगस्य गहनता, रक्षा औद्योगिक सहभागित्वस्य सुदृढीकरणं, समुद्रीय सहयोगस्य संवर्धनार्थं भारत प्रशान्त क्षेत्रे शान्तेः स्थिरतायाः च प्रोत्साहनम् अस्य केन्द्रबिन्दुः भविष्यति। आईपीएल क्रिकेट क्रीडायाम् अद्य आतिथेय चेन्नई सुपर किंग्स दलम एम ए चिदम्बरम क्रीडांगणे सनराइजर्स हैदराबाद दलम सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्ध सप्तवादने भविष्यति इति वार्ताः।
1: इनि अल्पसमयത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം।
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
5: ആർ ബി ഐ പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
8: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
7: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
9: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമില്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടാൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. ആർ ബി ഐ പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണം എടുത്താൽ ബാങ്കിന് ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. ആർ ബി ഐ പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
10: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. MLA മാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ഡി സതീശൻ ഉൾപ്പെടെ 21-അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരായ CP ജോണും ഷിബു ബേബി ജോണും സഗൌരവത്തിലും മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
11: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K. മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T. സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, KA തുളസി, എം ലിജു, റോജി എം ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N. ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലീം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ

0: കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ മന്ത്രിസഭാ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കെഎസ്ആർടിസി ബസുകളിൽ വനിതകൾക്ക് സൌജന്യയാത്ര അടക്കമുള്ള നിരവധി ജനപ്രിയ തീരുമാനങ്ങളാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്.
3: ജൂൺ 15 മുതൽ, അടുത്ത മാസം 15 തീയതി മുതൽ കെഎസ്ആർടിസി ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യയാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്.
2: ആശാ വർക്കർമാർക്ക് 3000 രൂപ വേതനം വർദ്ധിപ്പിക്കാനും, അംഗൻവാടി വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ എന്നിവർക്ക് 1000 രൂപ വീതം വേതന വർദ്ധനവ് നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള യാത്രയോട് അനുബന്ധിച്ച് പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന കേസിൽ പുനർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി മെയ് 21-22 തീയതികളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
1: മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം. എംഎൽഎയും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ നോർവേ ഹരിത തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമായ ഹിമാദ്രിയെ പിന്തുണച്ചതിന് നോർവേയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ഐഎസ്ആർഒയും നോർവേയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ പ്രസ്താവനയിൽ അറിയിച്ചു. പിഎം വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ +2 പരീക്ഷാഫലം മെയ് 26 പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ഫലം പരിശോധിക്കാനുള്ള സൌകര്യമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇടിമിന്നലിന്റെ തീവ്രതയും കൂടുതലാണ്. ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. നടുവിൽ ചപ്പാരപ്പടവ് മേഖലകളിൽ കൃഷിനാശവുമുണ്ടായി. ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന്

0: ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. പുതിയ ഭരണത്തിന് തുടക്കം. കേരള മന്ത്രിസഭ അധികാരത്തിൽ. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനസഞ്ചയത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. വൻ കരഘോഷത്തോടെയായിരുന്നു ബി ഡി സതീശന്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള സ്ഥാനാരോഹണം സദസ് ആഘോഷമാക്കിയത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ബി ഡി സതീശനെ ഗവർണർ പൂച്ചെണ്ട് നൽകി അഭിനന്ദിച്ചു. ചടങ്ങ് വീക്ഷിക്കാൻ സ്റ്റേഡിയത്തിനകത്തും പുറത്തും വൻ ജനക്കൂട്ടമായിരുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വന്ദേമാതരം ആലപിച്ചാണ് തുടങ്ങിയത്. തുടർന്ന് ചീഫ് സെക്രട്ടറി കെ ജയതിലക് ബി ഡി സതീശനെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ മറ്റ് 20 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 പേർ പുതുമുഖങ്ങളാണ്. ബി വി ഐ പികളുടെ നീണ്ട നിര തന്നെ ചടങ്ങിനെത്തിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങി നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും നേമം എം എൽ എയുമായ രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും ചടങ്ങിനെത്തി. മുഖ്യമന്ത്രിക്ക് ശേഷം രണ്ടാമനായാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിസഭയിലെ മൂന്നാമനായി മുതിർന്ന കോൺഗ്രസ് നേതാവും ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ പ്രതിനിധിയുമായ രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കെ പി സി സി തലപ്പത്തുനിന്ന് പേരാവൂർ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായ സണ്ണി ജോസഫും മന്ത്രിയായി അധികാരമേറ്റു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ ഇത് രണ്ടാം തവണയാണ് മന്ത്രിയാകുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവായ മോൻസ് ജോസഫും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. മോൻസ് കടുത്തുരുത്തി പ്രതിനിധിയായിട്ടാണ് മന്ത്രിസഭയിലേക്കെത്തുന്നത്. ഷിബു ബേബി ജോണും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചവറയിൽ നിന്ന് മൂന്നാം തവണയാണ് ഷിബു ബേബി ജോൺ വിജയിച്ചത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ തൊഴിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച സി പി ജോണും അധികാരമേറ്റ് മന്ത്രിസഭയുടെ ഭാഗമായി. വണ്ടൂരിൽ നിന്ന് തുടർച്ചയായി 6 തവണ വിജയിച്ചാണ് എ പി അനിൽകുമാറും ബി ഡി സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. കായംകുളത്ത് നിന്ന് ആദ്യ ജയം കരസ്ഥമാക്കിയ എം ലിജുവും മന്ത്രിസഭയുടെ ഭാഗമായി. പാലക്കാട് ജില്ലയിലെ ആദ്യ വനിതാ മന്ത്രിയായി കെ എ തുളസിയും ചരിത്രമെഴുതി. കന്നിപ്പോരാട്ടത്തിൽ ജയം നേടി മന്ത്രിസഭയിൽ പ്രവേശിച്ച ഒ ജെ ജനീഷ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ഒ ജെ ജനീഷാണ് അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. ബിന്ദു കൃഷ്ണ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദീഖ്, റോജി എം ജോൺ.

പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, ബി ഇ അബ്ദുൽ ഗഫൂർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. കെ മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോണും സി പി ജോണും ദൃഢപ്രതിജ്ഞയെടുത്തു. മറ്റുള്ളവർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പുലർച്ചെ മുതൽ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന് 12 മന്ത്രിമാരാണുള്ളത്. ലീഗിലെ 5 മന്ത്രിമാരും കേരള കോൺഗ്രസ്, ആർ എസ് പി, സി എം പി, കേരള കോൺഗ്രസ് ജേക്കബ് എന്നീ കക്ഷികളിലെ ഓരോ മന്ത്രിമാരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിലെ ശ്രദ്ധേയനായ കോൺഗ്രസ് നേതാവാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. എറണാകുളം ജില്ലയിലെ പറവൂരിൽ ജനിച്ച അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത്. കെ എസ് യു, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായി ഉയർന്നു. 2001 പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വി ഡി സതീശൻ പിന്നീട് തുടർച്ചയായി ജനവിധി തേടി. നിയമസഭയിലെ ശക്തമായ പ്രസംഗങ്ങളും ഭരണകക്ഷിക്കെതിരായ വിമർശനങ്ങളും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. അഴിമതി വിരുദ്ധ നിലപാടുകളും ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. 2021 അദ്ദേഹം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയിൽ ഭരണകക്ഷിയെ ശക്തമായി ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ ശബ്ദമായി വി ഡി സതീശൻ മാറി. പാർട്ടിയിൽ തലമുറ മാറ്റത്തിന്റെ പ്രതീകമായി വി ഡി സതീശന്റെ ഉയർച്ച വിലയിരുത്തപ്പെട്ടു. യുവജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും വേണ്ടിയുള്ള വിഷയങ്ങൾ നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കുന്ന നേതാവെന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. ലളിതമായ പെരുമാറ്റവും ശക്തമായ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളാക്കി മാറ്റി. നിയമ ബിരുദാനന്തര ബിരുദവും ഹൈക്കോടതിയിലെ അഭിഭാഷക പരിചയവുമുള്ള അദ്ദേഹം സഭയിലെ മികച്ച ഒരു വാഗ്മിയായി തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് യു ഡി എഫ് സർക്കാരിന്റെ ഭരണം ആരംഭിച്ചത്. കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൌജന്യ യാത്ര ജൂൺ 15 മുതലെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതിലും തീരുമാനമായി. രാജ്യത്ത് ആദ്യമായാണ് പ്രത്യേക വകുപ്പ് വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയം ആദ്യഘട്ടമെന്ന നിലയിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു. വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ചുള്ള തീരുമാനം 1 മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. അംഗൻവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കും. പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വേതനം വർദ്ധിപ്പിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളത്തിലും ഇംഗ്ലീഷിലുമായാണ് പ്രധാനമന്ത്രി തന്റെ അഭിനന്ദനം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ മലയാളിയുടെയും പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന വി ഡി സതീശനും മന്ത്രിസഭയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനായി ഒന്നിച്ചു നിന്നു. അവരുടെ പ്രതീക്ഷകളും ശബ്ദവും തന്നെയായിരിക്കും ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുക. ഈ പ്രചാരണത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഓരോ പ്രവർത്തകനും ഡിജിറ്റൽ ടീം അംഗങ്ങൾക്കും ഈ വിജയത്തിൽ വലിയ പങ്കുണ്ടെന്ന് രാഹുൽഗാന്ധി അഭിപ്രായപ്പെട്ടു. ഏപ്രിൽ 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎം നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന നിയമസഭയിലെ 140 സീറ്റുകളിൽ 102 എണ്ണം നേടി വൻ വിജയമാണ് നേടിയിരുന്നത്. ഒട്ടേറെ പുതിയ വാഗ്ദാനങ്ങളും പുതിയ പ്രതീക്ഷകളുമായാണ് വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ വി ഡി സതീശൻ സജീവമായിരുന്നു. മതനിരപേക്ഷത, സാമൂഹിക നീതി, വികസനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണരീതിക്കായാണ് വി ഡി സതീശൻ ശബ്ദമുയർത്തിയിരുന്നത്. വികസനം, ജനക്ഷേമം എന്നിവ മുൻനിർത്തിയ ഭരണമാണ് ജനങ്ങൾ പുതിയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ടുതന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭരണത്തിലൂടെ കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. യുവജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പുതിയ ദിശ നൽകുകയും ചെയ്യുന്ന ഭരണമായി ഈ സർക്കാർ മാറട്ടെ എന്നതാണ് പൊതുസമൂഹത്തിന്റെ ആഗ്രഹം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ തെങ്ങ് കൃഷി മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497295607.

0: ആകാശവാണി കണ്ണൂർ.
1: ഹരിതവീഥി. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹരിതവീഥിയിലേക്ക് സ്വാഗതം.

0: പ്രവാസിയുടെ ഡ്രൈവർ കുപ്പായവും ഊരിവെച്ച് പ്രിയ സുഹൃത്തുക്കൾക്കൊപ്പം കൃഷിപ്പണിക്കിറങ്ങിയ മാധവേട്ടൻ പയറ്റാത്ത മേഖലകളില്ല. പച്ചക്കറി, മത്സ്യം, പോത്ത്, ആട്, പശു, അങ്ങനെ അങ്ങനെ. സുഹൃത്തുക്കൾ പക്ഷേ ഇപ്പോൾ ഈ മേഖല വിട്ടുപോയെങ്കിലും മാധവേട്ടൻ ഈ വഴിയിൽ സജീവം തന്നെ. ഒരു നട്ടുച്ചയ്ക്ക് മാധവേട്ടന്റെ സൂര്യ ഡയറി ഫാമിലേക്ക് കടന്നു ചെന്നപ്പോൾ ഫാം സഹായികളായ ആസാം സ്വദേശികൾ ഭാര്യയും ഭർത്താവും തകൃതിയായ പണിയിലായിരുന്നു. പല പല കൊട്ടകളിൽ പല പല ചേരുവകളിൽ പശുക്കൾക്കുള്ള തീറ്റ ഒരുക്കുകയായിരുന്നു അവർ. ഫാമിലും മുറ്റത്തും ഓടിക്കളിച്ചുകൊണ്ട് അവരുടെ 5 വയസ്സുകാരൻ മകനും. കേൾക്കാം മൂല്യവർദ്ധനത്തിന്റെ പുതുപാഠങ്ങൾ. ക്ഷീരകർഷകനായ മയിൽ സ്വദേശി ശ്രീ കെ പി മാധവനുമായി അഭിമുഖം. മയിൽ ബസ് സ്റ്റാൻഡില് ബസ് ഇറങ്ങിയിട്ട് മാധവേട്ടന്റെ ഡയറി ഫാം എന്ന് പറഞ്ഞാൽ ഏത് ഓട്ടോറിക്ഷക്കാർക്കും അറിയാം. അങ്ങനെയാണ് ഇവിടെ. വേറൊരു കൂടുതൽ വിവരണം പോലും പറയേണ്ട ആവശ്യം വന്നില്ല. ശരിക്കും ഈ നാട്ടില് ഈ നാടിന്റെ ദേശ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി അല്ലേ നിങ്ങളുടെ ഈ ഫാം?
1: ഇവിടെ ചരിത്രം നമ്മളിത് തുടങ്ങിയത് ഫാം തുടങ്ങിയത് 2 കൊല്ലം.
0: മാധവേട്ടൻ പ്രവാസിയാണെന്ന് പറഞ്ഞു, ആ ഒരു കാലം മടങ്ങി വന്ന കാലത്തെ പറ്റി ഒന്ന് പറയൂ.
1: ഇവിടെ മടങ്ങി വന്ന ശേഷം ഞാൻ ഈ ടാക്സി ഫീൽഡിലാണ് വന്നത് സ്റ്റാർട്ടിങ്ങില്.
0: അവിടെ എന്തായിരുന്നു തൊഴില്?
1: അവിടെ ഡ്രൈവർ തന്നെയായിരുന്നു. ഡ്രൈവറും സെയിൽസ്മാൻ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഒമാനിലുണ്ടായിരുന്നു, പിന്നെ കുറെ ദുബായില്, അങ്ങനെ അവിടെ 2 രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വീട്ടിൽ ആളില്ലാത്തൊരു അവസ്ഥ വന്നാലും നാട്ടിൽ വന്ന് എന്തെങ്കിലും തൊഴിൽ ചെയ്യാന്ന് വെച്ച് വന്നു. അങ്ങനെ ആദ്യം ഒരു വാഹനം എടുത്തു, അതുകൊണ്ട് മുന്നോട്ട് പോയി. പിന്നെ കയ്യാതെ വന്നു, പ്രായം കുറച്ചൊക്കെ കൂട്ടി വന്നതിന് ശേഷം നമ്മൾ ആ ഫീൽഡ് വിട്ട് ഈ കൃഷിയിലേക്ക് ഇറങ്ങി.
0: കൃഷി എന്ന് പറഞ്ഞാല്
1: സാധാ ആദ്യം ജൈവ കൃഷി ഉണ്ടായിരുന്നു. നമ്മള് ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷിയെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ പന്നിയുടെ ശല്യം കാരണം നമ്മളത് നിർത്തി. അങ്ങനെ അത് നമ്മളെ സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ നമ്മളെ കൂടിയുള്ളവരുണ്ടായിരുന്നു, ഒരു സുഭാഷ്, സുധീഷ് എന്ന് പറയും. അവര് ഒരാള് KSRTC ഡ്രൈവറാണ്, ഡ്രൈവർ കം കണ്ടക്ടർ. പിന്നെ ഒരാള് വണ്ടിയേറ്റ് പോകുന്നവരാ. നമ്മളങ്ങനെ പോത്ത് തുടങ്ങി. അത് ഈ നമ്മളെ ഡൽഹിന്ന് വരുന്ന പോത്തുണ്ട്, മറ്റേ മുറ മുറപ്പോത്ത്, ആ മുറയിനും പോത്തായിരുന്നു. അത് തുടങ്ങി. അവിടുന്ന് അത് തുടങ്ങിയ ശേഷം കുറച്ച് കാലം കൊണ്ടുപോയി. പിന്നെ അത് പോത്തിന് അത് നമ്മൾ ജനങ്ങളുമായിട്ടുള്ള ഭയങ്കര അടുപ്പം കാരണം നമുക്കത് പിന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഭയങ്കര ടച്ച് ആവുക അത് പെട്ടെന്ന്
0: നമ്മളായിട്ട്.
1: ആ ഭയങ്കര ഇതാണ് അവര്. നമ്മളവരെ എന്തെങ്കിലും ചെയ്ത ആരെങ്കിലും ഭയങ്കര സ്നേഹമാണ്. പക്ഷേ
0: ബേസിക്കലി മാംസത്തിന് വേണ്ടി കൊടുക്കാൻ തോന്നാണ്ടായി.
1: അങ്ങനെ അതവിടെ
0: മൂന്നുപേരും ഒന്നിച്ചായിരുന്നു. നിങ്ങൾ മൂന്നുപേരും
1: ഏകദേശം 3 ആ കൊറോണ മുതൽ ഇങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ആയി പോയതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ പിന്നെ ആടിന് തുടങ്ങി. അങ്ങനെ ആട് കുറേ 10-50 ആട് കഴിഞ്ഞു. പിന്നെ ഈ പോത്തിനെല്ലാം ഒഴിവാക്കിയ ശേഷം പശുവിനെ, ഒരു പശുവിനെ കൊണ്ടുവന്നു. അങ്ങനെ ആ പശു ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോയി.
0: ഒറ്റ പശു നിങ്ങളെ 3 പേരും, 3 ഉടമകളും, 1 പശു.
1: അതിലിടക്ക് കുള്ളൻ പശു ഉണ്ട്. വേറെ കുള്ളൻ 2 കുള്ളൻ ഉണ്ടായിരുന്നു. നാടൻ എന്ന് പറയുന്ന കാസർകോട് കുള്ളൻ, അത് വേറെ ഉണ്ടായിരുന്നു. നമ്മളെ സ്വന്തം ആവശ്യത്തിനും പിന്നെ ഇങ്ങനെ സ്റ്റാർട്ടിംഗ് ആക്കി. പിന്നെ ഓരോന്നിനും ഇങ്ങനെ വാങ്ങിച്ച് ആയി. പിന്നെയാണ് നമുക്ക് നമ്മളെ ഒരു കൻട്രാ വെക്കണം മയ്യില്. അവിടെ നമ്മളൊരു സുഹൃത്തായിരുന്നു മാനേജർ. ആള് പറഞ്ഞു നിങ്ങൾ എങ്ങനെ തുടങ്ങുന്നതെങ്കിൽ ഇതിങ്ങനെ ഒരു സ്കീമുണ്ട്, ഖാദി ബോർഡ്, PMAGP ഖാദി ബോർഡ് ആണ് അതിന്റെ ലോൺ തരുന്നത്.
0: PMEGP എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം അല്ലേ? അതായത് പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽ സംരംഭകത്വ പരിപാടി പദ്ധതി.
1: അങ്ങനെ നമുക്ക് പെട്ടെന്ന് ലോണെല്ലാം അവരെ സാങ്ഷൻ ആക്കി തന്ന്. അതിലൊക്കെ നമുക്ക് ജയൻ സാർ ഉണ്ടായിരുന്നു, ഇതിന്റെ ക്ഷീരവികസന വകുപ്പ്. അയാൾ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതിന് ആദ്യം നിങ്ങൾ പുല്ലെല്ലാം ഒന്ന് കൃഷി ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ പുൽകൃഷി കുറേ ദിവസം തുടങ്ങിയിരുന്നു.
0: ഈ PMEGP പദ്ധതി പ്രകാരം ഫണ്ട് കിട്ടിയിട്ട് എത്ര പശുവിനെ നിങ്ങൾ വാങ്ങിയത്?
1: നമ്മളന്ന് 6. അവര് ഒരു പശുവിന് 60,000 പറയുന്നത്. 60,000 പശു കിട്ടല്ലോ, ഇവിടെയല്ല 1-20, 1-25 പശുക്കളാണ്. ആ ആകെ 3 പശുവിനെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ അതിന് 3-4 പശുവിനെ വാങ്ങിക്കാം. അതിനുശേഷം നമ്മൾ കയ്യിൽ നിന്നിട്ട് പൈസ ഇട്ടിട്ടാണ് നമ്മൾ പശുവിനെ വാങ്ങിക്കുന്നത്.
0: ഈ ആദ്യം നിങ്ങൾക്ക് 3 ആൾക്കും പോത്തിന്റെ മേഖലയിൽ പരിചയമുണ്ട്, ആടിന്റെ ഉണ്ട്. പക്ഷെ പശുവിനെ കൊണ്ടുവരണമെങ്കിൽ നല്ലോണം അറിയണ ഒരാളുടെ സഹായം വേണ്ടേ? എവിടെ പോയിട്ടാണ്
1: കൊണ്ടുവന്നത്? നമ്മള്
0: 3 ആളും മാത്രം പോയെ?
1: അല്ല, നമ്മള് ഓരോളം മാറി മാറി പോവുക. അവര് ചില ടൈമിന് പോകും, പിന്നെ നമ്മള് ഞാൻ പോകും.
0: അങ്ങനെ 6 പശുവിനെ ഒന്നിച്ചു കൊണ്ടുവന്നില്ലേ?
1: ഒന്നിച്ചല്ല, ഓരോന്നിനെ കൊണ്ടുവരിക. അതിന് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ഈ പുറത്തുനിന്ന് തമിഴ്നാട് നിന്ന് കൊണ്ടുവരുന്ന പശുവിനൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാല് ഈ തൈലേറിയ പെട്ടെന്ന് പിടിപെടും. തൈലേറിയാണ്
0: ഇഞ്ചക്ഷൻ.
1: ആ ഇഞ്ചക്ഷൻ ഉണ്ട്, പക്ഷെ അത്
0: എടുത്ത പശുവാണോ നമുക്ക് അറിയില്ലല്ലോ.
1: ഇവിടെ എത്തുമ്പോ ഇതിനെല്ലാം അസുഖം വരുക. അവര് പലതും ചെയ്യുന്നുണ്ടോന്ന് ഇതിന് ഹോർമോൺ കുത്തിവെച്ച് അങ്ങനെല്ലാം വരുക. പക്ഷെ നല്ല ജയിച്ചാറ്റിക്കായിരിക്കും ഇവിടെ എത്തുമ്പോഴൊക്കെ സംഭവം.
0: അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പല കർഷകരും, കാഴ്ചക്ക് ഭയങ്കര ശക്തി, നമുക്ക് ഭയങ്കര എത്രയോ പാലാഴി തരുന്ന പശു ഇവിടെ എത്തുമ്പോ ചെറിയ അളവിൽ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ?
1: ആ ചതിയിൽ പെട്ടിട്ടുണ്ട്. നമുക്ക് രണ്ടു പശു അങ്ങനെ പ്രശ്നമായി, കണ്ടീഷൻ മോശമായി. അങ്ങനെ അതിനുശേഷം നമ്മൾ ഹോമിയോ ആണ് ഉപയോഗിച്ചു നോക്കി. അതിൽ ഹോമിയോയിൽ കുറച്ച് ബീജി വെച്ചു. ഈ ഇതിൽ ഹോമിയോയില് നമ്മള് ഇതിനൊക്കെ അനപ്ലാസിനെ ഈ അസുഖത്തിനൊക്കെ തൈലേറിയൊക്കെ എല്ലാം ബീജിയും കണ്ടിട്ടുണ്ട്.
0: എന്നിട്ട് ആറ് പശുവില്ല ബാക്കി.
1: പിന്നെ നമ്മള് പാല് കുറഞ്ഞ, പക്ഷെ ഇവർക്കും കൊടുക്കണ്ടേ, ശമ്പളം കൊടുക്കണല്ലോ. അപ്പൊ ഇവർ
0: അല്ല പറഞ്ഞില്ലേ, അപ്പൊ ശ്രോതാക്കൾക്ക് പറയണം, ഞങ്ങള് വന്ന സമയത്ത് ഇവിടെ ആസാമിലത്തെ ഒരു ദമ്പതികള് അല്ലെ, ഒരു ഭാര്യയും ഭർത്താവും ഒരു ചെറിയ മോനും ഉണ്ട്. ഇവരിവിടെ സ്ഥിരതാമസാണോ? അപ്പൊ നിങ്ങൾ ഈ ആറ് പശുക്കളെ കൊണ്ടുവന്ന സമയത്ത് ഇവരുണ്ട്?
1: ഇല്ല, നമ്മള് ഒരു എട്ട് പശു വരെ നമ്മൾ തന്നെ നോക്കി. പിന്നെ എട്ടിന് ശേഷം വരുന്നവര് ഇവര് വന്നു. ഇവര് രണ്ടുപേരും ഇവരുടെ ഭദ്രനാഥ് പൂജ.
0: എന്നിട്ട് ബാക്കിയുള്ള അല്ല, അതിനു മുമ്പ് ബാക്കിയുള്ള കൂട്ടുകാർ എന്ത് ചെയ്തു?
1: നമ്മളെല്ലാരും ഒന്നിച്ച് നടത്തി. അല്ല പിന്നെ ഇത് എല്ലാവർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, എല്ലാവർക്കും അതിനുള്ള പ്രോഫിറ്റ് ഇല്ലല്ലോ. പശു വളർത്തലിൽ അങ്ങനെ ഒരു പ്രോഫിറ്റ് ചാൻസ് വളരെ കുറവാണ്. പിന്നെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ നമുക്ക്. വേറെ പഞ്ചായത്തു നിന്ന് അല്ല ക്ഷീരവികസനത്തിൽ നിന്ന് നമുക്ക് ഇതിന് പഞ്ചായത്തു നിന്ന് പുല്ല് വെക്കാന്ന് പറഞ്ഞാൽ രണ്ടു വർഷമായിട്ട് തരാതരാന്ന് പറഞ്ഞാൽ ഇതുവരെ കിട്ടിയില്ല.
0: പി എം ഇ ജി പി വഴി നിങ്ങൾക്ക് പശുവിനെ കിട്ടിയതുകൊണ്ടാണോ മറ്റു ആനുകൂല്യങ്ങൾ ഇല്ലാത്തത്?
1: എന്തോന്ന് അറിയില്ല, അവരെ അല്ല മറ്റുള്ളവർക്ക് കിട്ടിയവരുമുണ്ട്, കിട്ടിയവരുമുണ്ട്. നമുക്ക് കിട്ടിയില്ല ഇതുവരെ, രണ്ടു വർഷമായിട്ട്.
0: പി എം ഇ ജി പി ഫണ്ട് വഴി ആദ്യം കിട്ടിയ എത്ര എത്ര ലക്ഷം കിട്ടിയത്?
1: 9 ലക്ഷം.
0: 9 ലക്ഷം കിട്ടിയതല്ലാണ്ട്, 915,000 കിട്ടിയതല്ലാണ്ട് പിന്നെ വേറൊരു ധനസഹായം
1: ഇല്ല? ഇല്ല, വേറെ ഒന്നും കിട്ടിയില്ല. ഒരു 5,000 ഒരു പുൽകൃഷി എന്ന് പറഞ്ഞിട്ട് കിട്ടിയായിരുന്നു, അത്ര കിട്ടിയതേ ഉള്ളൂ. പിന്നെ നമ്മള് സ്വന്തം വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി.
0: മൂന്നുപേരും
1: ആളെ വെച്ചിട്ട് നമ്മളും എല്ലാരും കൂടി ഒന്നിച്ചങ്ങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ
0: മൂന്നുപേരും കൂടി ഇത് കൊണ്ടു നടക്കുന്ന സമയത്ത് വരുമാനം കൃത്യമായിട്ട് മൂന്നുപേരും കൂടി ഭാഗിച്ചിട്ട് അങ്ങനെ തന്നെയായിരുന്നു.
1: അങ്ങനെ നമ്മളൊരു ഇതിന്റെ അകത്ത് കിട്ടുന്നത് ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും.
0: സ്വന്തം കയ്യിൽ കയ്യിലേക്ക് എടുക്കില്ല?
1: ഇല്ല, എടുക്കില്ല. നമ്മളൊന്നും ഇതിൽ എടുക്കാൻ തുടങ്ങിയില്ല,
0: ഇപ്പോഴും തുടങ്ങിയിട്ടില്ല.
1: ഇല്ല, എടുക്കാനായില്ല. ഇതെടുക്കാനുള്ള എന്ന് വെച്ചാൽ ഈ ലോണെല്ലാം അടച്ചു തീർന്നിട്ട് നമ്മള് ഇതിൽ കിട്ടുന്ന ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ഇവര് സാലറി കൊടുക്കണ്ടേ?
0: സാലറി ഒക്കെയാണ് ആലോചിക്കുന്നത്. ഇപ്പൊ ഞാൻ വന്ന സമയത്ത് ഇവര് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊറേ കൊട്ടകളിൽ ഇങ്ങനെ തീറ്റ, കാലിത്തീറ്റ, ഇങ്ങനെ സൈലേജും പലതും, പിന്നെ എന്താ
1: സൈലേജ്, കാലിത്തീറ്റ, അതിന്റെ കൂടെ പിണ്ണാക്ക്. പിണ്ണാക്കിന് എന്ന് വെച്ചാൽ 56 രൂപ കിലോ ആണ്. മുന്നേ 28 രൂപ ഉള്ള പിണ്ണാക്കിന് ഒരു 4-5 മാസം കൊണ്ടാണ് ഇരട്ടി വന്നത്. പിന്നെ കച്ചി, നമ്മളെ കച്ചി ഉണക്ക പുല്ല് ആണ് ഇതിന്റെ ഭക്ഷണം.
0: അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇവരതൊക്കെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരുക്കി വെക്കായിരുന്നു. അപ്പൊ ഞാൻ കണ്ടു വെച്ചാൽ ഹസ്ബൻഡും വൈഫും കുട്ടിയും ഒരു ഫാമിലിക്ക് ജീവിച്ചു പോകേണ്ട വരുമാനം നിങ്ങൾ കൊടുക്കണം അല്ലേ? ഈ ബാക്കിയുള്ള കൂടെ ഉള്ള രണ്ടുപേരും ആ പിരിഞ്ഞു പോയ കഥ എന്ന് പറയും?
1: അല്ല, അവരെ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ തൽക്കാലം അവർക്ക് ജോലിയുണ്ട്, ഒരാൾക്ക് ഒരാൾക്ക് വണ്ടിയുണ്ട്, അതുകൊണ്ട് അവർ അതിലേക്ക് മാറി തൽക്കാലം. നിങ്ങളെ തടസ്സിക്കോന്ന് പറഞ്ഞ് ഒഴിവാക്കി അവർ പോയി.

0: പിന്നെ ഇതിൽ നിന്ന് ആരും എടുക്കുന്നില്ല. ഇതിലുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ട് പോവാ, കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ട്
1: പോവാണെങ്കിൽ
0: എടുക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ചെയ്ത് ചെയ്തിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ
1: നമ്മൾ ഇവര് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് 8 പശു, ഇപ്പൊ എത്രയും എത്തി നിൽക്കുന്നു?
0: ഇപ്പോ 13 പശു ഉണ്ട്. 13 അല്ല, കുള്ളനുണ്ട്, വേറെ ഉണ്ട്, കടച്ചിലൊക്കെ ഉണ്ട്, വേറെ ഉണ്ട്.
1: ഈ ഫാമിലത്തെ ആവശ്യത്തിന് വേണ്ടിട്ട്
0: ഫാമിലൊക്കെ ഇപ്പൊ 13 പശു.
1: ഇത് ഏതൊക്കെയാണ് ഇപ്പൊ ജേഴ്സി കാണാനുണ്ട്? HF ഉണ്ട്,
0: അത് ജേഴ്സി ആണ്. ഒന്ന് വെള്ളം HF, ഇത് ജേഴ്സി ബ്ലാക്ക്, അല്ല HFന്റെ ഇതാണ്, HF ജേഴ്സിയുടെ ഉള്ളത് ക്രോസിംഗ് ആണ്. അത് അങ്ങനെ മൂന്നായിട്ടേ ഇവിടെ ഉള്ളു ഇപ്പം. പിന്നെ കുള്ളനുണ്ട്, കുള്ളനും ഇവിടെ ഇല്ല. അങ്ങ്
1: നിങ്ങളുടെ വീട്ടിൽ?
0: അത് വീട്ടിൽ അല്ല, ഇപ്പം കറക്കുന്നില്ല. വീട്ടാവശ്യത്തിനല്ല, നമ്മളത് നെയ്യ് എടുക്കും. നെയ്ക്ക് ഭയങ്കര വിലയാണല്ല, 3000 രൂപയുള്ള വിലയുണ്ട് കുള്ളന്റെ. ആ അത് അങ്ങനെ കൊടുക്കാം. ഇപ്പം പ്രഗ്നന്റ് ആണ്, പ്രസവിക്കാനായി ഒരു മാസം കൂടിയുണ്ട്. ഇപ്പോൾ തന്നെ
1: തൊട്ടുമ്പോ പറഞ്ഞതാണ്, കുറെ കൊട്ടകളിലായിട്ട് ഇവരുടെ ഭക്ഷണം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കൊട്ടയാണോ?
0: ആ ഓരോക്കെ ഓരോന്ന്, ഇത്ര അതിന് കണക്കുണ്ട്, ഇത്ര കിലോ ഓരോ പശുവിന്റെ അളവ്.
1: 8, 9, 10, 15, 12, 13 കൊട്ടയിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ അളവാണല്ലോ അല്ലേ?
0: അല്ല, പലർക്കും പല ഓരോ അതിന്റെ വെയിറ്റ് ഹൈറ്റ് വെയിറ്റ് നോക്കിയിട്ടാണ് ഭക്ഷണം. ആ അതെ, അത് ഈ പ്രഗ്നന്റ് ആയ പശു കൊണ്ട് കണ്ടിട്ടുണ്ട്, അവർക്ക് ഇതൊന്നും കൊടുക്കൂല.
1: അവർക്ക്
0: തവിട്, ഈ ശൈലജ്, ഈ ശൈലജ് മാത്രമേ കൊടുക്കൂ. കാലിത്തീറ്റ കൊടുക്കില്ല, കാലിത്തീറ്റ കുറച്ച് ഒരു 1/2 kg വരെ ഇടുള്ളൂ, അത്രയേ കൊടുക്കും. അവർക്കധികം കൊടുത്തു വിടാം, അന്നേരം ഇപ്പൊ ഹെൽത്തിനെ ബാധിക്കുന്നു. അതല്ല, ഇവർക്കറിയാം, ഇവരെന്നെല്ലാം കൈകാര്യം ചെയ്യും.
1: അതാ ഞാൻ ചോദിക്കുന്നത്, ഇവരെങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ആസാമിലുള്ള ഈ ഒരു ഭാര്യയും ഭർത്താവിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയത്?
0: അത് നമ്മള് ഫോണ് വാട്സാപ്പിലൂടെ കിട്ടിയതാ. അതേപോലെ
1: പരസ്യം കൊടുത്തോ?
0: അല്ല, വാട്സാപ്പില് നമ്മളെ ഇവരെ ഈ തൊഴിലാളികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നമ്മൾ ഏട്ടാന്ന്, ഞാനും ഏട്ടാന്ന്. അപ്പൊ വേറെ ആൾ മുഖേന ഏട്ടായി. അങ്ങനെ ഞാൻ ഇവരെ ഒരാളെ ഇങ്ങനെ കണക്ഷൻ വിളിച്ച് വിളിച്ച് സംസാരിച്ച് സംസാരിച്ച് ഇവര് വരാൻ തയ്യാറായി.
1: ഇവർക്കൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായോ?
0: ആ ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ ഇല്ലാതെ ഇടയ്ക്ക് നടക്കൂല, കാരണം ഇവർക്ക് ചെയ്യാൻ അറിയോ അറിയോ. ഇവിടെ ഇവര് വലിയ ശമ്പളം പറഞ്ഞു വരും, പക്ഷെ ഇവർക്ക് ചിലവർക്ക് പണി അറിയില്ല. പിന്നെ രാവിലെ എണീറ്റ് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ളതാണ്. 3, 3.5 kg, 3.5 kg ഇവർ എത്തും.
1: താമസം എവിടെയാണ്?
0: ഇവിടെ തന്നെ, താഴെ തന്നെ വീട് തന്നെ. എന്റെ ചേച്ചിയുടെ വീടാണ്, അത് തൽക്കാലം വാടക എടുത്തിട്ട് താമസിപ്പിക്കാന്ന്.
1: ഈ വാടക മാധവട്ടം കൊടുക്കണ്ട?
0: അത് കൊടുക്കണം, അതെല്ലാം കൊടുക്കണം. അതെല്ലാം വലിയ ഇതാണ്.
1: ഞാൻ വെറുതെ കൗതുകത്തിന് ചോദിക്കുന്നു, ഇവര് വന്നപ്പോ ഇവരെങ്ങനെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തത്? പശുവിനെ കറന്ന്
0: കറന്ന്? ആ അല്ല, ആദ്യം നമ്മള് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അവര് ഒക്കെ പറഞ്ഞിങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ കൈക്കറവ് ആണ് പ്രയാസമുള്ളത്. അപ്പൊ കൈക്കറവ് ഇവർക്ക് ഒരാക്കെ അറിയൂ, ഇവ ഹസ്ബൻഡിനെ അറിയൂ. അപ്പോ അത് വിഷയമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കറണ്ട് പോകുന്നൊരു ശല്യമുണ്ട്, ഒരു 3 പൊൽച്ചക്കൊക്കെ 3, 3.5 kg കറണ്ട് കട്ടാവും ഇടക്കടെ. അന്നേരം നമ്മൾ എന്ത് വേണ്ടി എടുത്ത് ജനറേറ്റർ, ജനറേറ്റർ എവിടെയല്ല, അവിടെ വീട്ടിൽ വെക്കുക.
1: മെഷീനുണ്ട്,
0: അല്ല കറണ്ടില്ല, ജനറേറ്റർ ഉണ്ട് വർക്ക് ചെയ്യുക. എല്ലാം സൗകര്യമാക്കിന്,
1: അതൊക്കെ മാധവട്ടന്റെ കയ്യിൽ പൈസ
0: എടുത്തില്ലേ? എല്ലാം സൗകര്യമാക്കി.
1: ഇവരിപ്പോ തൃപ്തികരാണോ അവരുടെ പണി?
0: ആ ഇവര് കുഴപ്പമൊന്നുമില്ല, അല്ല ഇതാണ്. അവരോട് ചോദിച്ചാൽ തന്നെ അറിയാലോ.
1: മാധവട്ടൻ ആസാമീസ് പഠിച്ചോ? ഇവര് മലയാളം പഠിച്ചോ?
0: ഇവര് ഇല്ല, ഇവ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്തോളൂ.
1: മകൻ, കുഞ്ഞുമകൻ അല്ലേ?
0: മകനാത്ര
1: ഇവിടെ മലയാളം ഒക്കെ പഠിച്ചു, നമ്മുടെ നാട്ടിൽ പഠിച്ചു
0: മലയാളം ഇത്തോ വായന എല്ലാം പഠിച്ചു. നമ്മളെ ഇവിടെ വന്ന പോലെ ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ഭാര്യ അംഗനവാടി പോകുന്നുണ്ട്, അപ്പൊ അവളെ കൂടെ ഇവൻ അങ്ങ് പോകും. അപ്പൊ വൈകിട്ട് വരുമ്പോ ഇങ്ങ് കൂട്ടി വരും. പിന്നെ ഇപ്പൊ അംഗനവാടി UKG പോയി.
1: എന്തായാലും വീണ്ടും നമ്മൾ പശുവിന്റെ വിഷയം തന്നെ പറയണെങ്കിൽ, ശരിക്കും ഒരു 75% ചെലവ് തീറ്റ ചെലവാണെന്ന് പറയും അല്ലെ? അത് ഇപ്പൊ ഓരോ ക്ഷീര കർഷകർക്കും അവനവന്റേതായിട്ടുള്ള രീതിയാണ്. അപ്പൊ മാധവേട്ടൻ നാട്ടിൽ വന്നതിന് ശേഷം ധാരാളം ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ടാണോ തീറ്റ കൊടുക്കുന്നത്?
0: തീറ്റയൊക്കെ ഇതായിട്ട് തന്നെ കൊടുക്കുന്നത്. കൊറേ തവണ ക്ലാസ്സിന് പോയി, മിൽമയുടെ ക്ലാസ് ഉണ്ടായിരുന്നു കാസർകോട്, കോഴിക്കോട് പലയിക്കലും പോയിട്ടുണ്ടായിരുന്നു ഇവരെ ക്ലാസ്സിന്. അതിന്റെ അകത്ത് കൊറേ ഇന്ന മരുന്നിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും, പിന്നെ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി. ഇതിന് കുറച്ച് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടുത്തെ ഒരു പശു 120,000 മരിച്ചു ചത്തുപോയിന്.
1: എന്ത് വന്നിട്ടായിരുന്നു?
0: അതിന്റെ ഗ്യാസ് കുടുങ്ങിട്ട് ഈ വയറ് ഒട്ടല്, അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്ത് അത് വിജയിച്ചില്ല.
1: ഒരു വർഷം ഒരു പ്രസവം എന്നുള്ളതാണ് ഒരു ക്ഷീര കർഷകന്റെ മുതലാവുക. അതിവിടെ സാധിക്കുന്നുണ്ടോ?
0: അതില്ല, അതാണ് ഏറ്റവും പരാജയം. അങ്ങനെയാണെങ്കിൽ വിജയിപ്പിക്കാൻ പറ്റും, അങ്ങനെ കിട്ടുന്നില്ല നമുക്ക്. ഇപ്പോ നമുക്ക് തന്നെ പാല് കുറഞ്ഞിട്ടുള്ളു, ഇപ്പൊ 100, 110 liter പാലേ ഉള്ളൂ. അത് എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിലിപ്പോ 7 പശു ചെനിയാണ് ആട്ടിയാണൊക്കെ കുടുങ്ങിയത്. അപ്പൊ ഇപ്പൊ പാലില്ല.
1: അപ്പൊ ഇനി ഒന്നിച്ച് അങ്ങനെ വരുമ്പോൾ
0: അന്നേരം നമുക്ക് ഒരു പശുവിന് 300 rupees ചെലവ് ഒരു ദിവസം, 2,700 rupees ഒരു ദിവസം അതിനായിട്ട് കാണണം.
1: അപ്പൊ എന്തായാലും പ്രസവിക്കുമ്പോ ഏകദേശം ഒരേ സമയത്തായിരിക്കും, അപ്പൊ പിന്നെ ഒന്നിച്ച് പാലിന്റെ സമൃദ്ധി.
0: അങ്ങനെ ഒന്നിച്ചായിരിക്കും കിട്ടുക. അപ്പൊ ഇത്രയും മാസം ഇതിന് 3 മാസം പോയിട്ടാണ്, 6-7 മാസം മുതൽ സ്റ്റോപ്പായില്ലേ, പാല് കറക്കൂല, കറവറ്റിക്കും, കറവറ്റിച്ച് പിന്നെ പ്രസവിക്കുന്നത് അങ്ങനെ മുന്നോട്ട്
1: പോകും.
0: ആ ഇതിന് ഒന്നാമത് ചെന പിടിക്കാതെ വെച്ചാൽ കാലിത്തീറ്റയുടെ
1: നിങ്ങൾ ഒരേ സമയം ടൈമിങ് അങ്ങ് ശരിയായില്ലേ, എല്ലാവർക്കും
0: ഒരേ കുത്തിവെക്കുന്നുണ്ട്. നമ്മള് 5-6 തവണ കുത്തിവെച്ചാലും പിടിക്കില്ല. ചിലപ്പോ അത് ഈ കാലിത്തീറ്റന്റെ പ്രശ്നമാണ്, കാലിത്തീറ്റ ചില കാലിത്തീറ്റക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് അത് നമ്മൾ കുറച്ചിട്ട് ഇങ്ങനത്തെ സാധനം TMR വഴിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്.
1: ഇതിപ്പോ ഈ സൈലേജ് ഭയങ്കര വിലയല്ലേ, എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്?
0: ആന്ധ്രയിൽ നിന്ന് വരുന്നതാണ്, പക്ഷെ ഇതിപ്പോ തരുന്നത് മിൽമയാണ്.
1: എങ്ങനെയാണ് അതിന്റെ ഒരു വിലയുടെ കണക്ക്?
0: ഒരു 25 കിലോന് 525 രൂപ വരും.
1: 25 കിലോ കൊണ്ടുവന്നാൽ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ?
0: അത്ര ഉണ്ടാവില്ല, അത് ഒരു ദിവസം ഏകദേശം 10-15 കിലോ വെച്ചിട്ട് കൊടുക്കുക. അത്രയും ശൈലജ അതിന്റെ കൂടെ മറ്റു സാധനം കൊടുക്കുന്നുണ്ട്, പിന്നെ പുല്ല് കൊടുക്കുന്നുണ്ട്, അതെല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് ടോട്ടലായിട്ട്
1: ആ ഒരു ഫോർമുല അങ്ങോട്ട് തട്ടിക്കിഴിച്ച് നമുക്ക് ലാഭവും നഷ്ടവും ഇല്ലാണ്ട് കൊണ്ടുപോകണോർത്താണ് ക്ഷീര കർഷകന്റെ കണക്ക്, അതിന്റെ വിജയം അല്ലെ. ഇവിടെ തീറ്റപ്പുല്ലുണ്ടല്ലോ അല്ലെ, എത്ര ഏകദേശം എത്ര സ്ഥലത്തുണ്ടാവും?
0: ഇപ്പോ 1 ഏക്കറിൽ മേലെയുണ്ട് ഇപ്പം, പിന്നെ ഒരു 2 ഏക്കർ നമ്മളെ സ്ഥലം എടുത്തു വെച്ചായിരുന്നു. നേപ്പിയർ ആണ്, പഞ്ചായത്ത് നിന്ന് തരാന്ന് പറഞ്ഞിട്ട് നമ്മള് 2 ഏക്കർ സ്ഥലം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു JCB വെച്ച് നിരത്തി നല്ല ലെവലാക്കി വെച്ചായിരുന്നു, പക്ഷെ ഇതുവരെ അത് കിട്ടിയിട്ടില്ല പഞ്ചായത്ത് നിന്ന്.
1: ആ ഒരു 2 ഏക്കറിലും കൂടി തീറ്റപ്പുല്ല് ചെയ്യണമെങ്കിൽ സൈലേജ് നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാലോ അല്ലേ?
0: സ്വയം ഉണ്ടാക്കാം, സൈലേജ് ഉണ്ടാക്കണം എന്നില്ല, ഈ പുല്ല് നമ്മൾ കട്ട് ചെയ്ത് ഫ്രഷ് ആയി കൊടുക്കാലോ, അതായത് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരെന്നെ കട്ട് ചെയ്യും, ആള് കട്ട് ചെയ്തോളും, കട്ട് ചെയ്ത് കൊണ്ടുവന്നോളും, വണ്ടിയുണ്ട്, വണ്ടിയിലെടുത്തിട്ട് നമ്മൾ കൊണ്ടുവരും. ഇവൻ കട്ട് ചെയ്ത് വെക്കും, ഞാനെടുത്ത് കയറ്റി വണ്ടിയിലിട്ടും. ഇപ്പൊ നമ്മളിവിടെ
1: പുറത്തുള്ള പണികൾ ഇവർ സഹായിക്കും?
0: ആ പുറത്ത് ഇത് മാത്രം പുല്ലിന്റെ,
1: പശുവിനോട് ബന്ധപ്പെട്ട
0: എല്ലാ പണികളും, എല്ലാ പണിയില്ല, ചാണുണ്ട്, ഉണക്കി നമ്മള് ചാണപ്പൊടിയാക്കി കൊടുക്കുന്നുണ്ട്.
1: നമുക്ക് എനിക്ക് വരാം, മൂല്യവർദ്ധിതത്തിലേക്ക് വരാം. അപ്പൊ ഈ ഫാമിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോ ഇപ്പൊ ഷീറ്റാണല്ലേ,
0: ഷീറ്റാ,
1: ഇവിടെ ഫാനുണ്ട്. ഇപ്പൊ ഒരു അതിശക്തമായൊരു വേനൽ അല്ലേ, പൊള്ളുന്ന സൂര്യാഘാതം വരുന്ന എല്ലാർത്തും. അതിപ്പോ കഴിഞ്ഞൊരു 1-2 മഴയൊക്കെ കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ്. എങ്ങനെ ഈ വേനൽ അതിജീവിച്ചു? പശുക്കളൊക്കെ വിദേശ ഇനം പശുക്കളല്ലേ,
0: അതിന് ഇവർക്ക് വെള്ളം അടിച്ചു കൊടുക്കും, ഇവരെ 2-3 നേരം കുളിപ്പിക്കും.
1: ഇവിടെ തന്നെ ആയിരിക്കും,
0: അത് ഇവരല്ല, അവര് മാത്രല്ല, നമ്മളും ചെയ്യണോ. ഞാനിപ്പോ കഴിഞ്ഞിട്ട് വന്നത്, നമ്മളിപ്പോ 3 മണിക്ക് രാവിലെ 3:30 എണീറ്റതാ, ഞാൻ ഉച്ചക്ക് പോയിട്ട് ഇറങ്ങും, ഇനി പിന്നെ 1 മണിക്കൂർ ഉറങ്ങും ഭക്ഷണം കഴിച്ചിട്ട്. ഇവര്
1: ഉറങ്ങുന്ന സമയത്താണോ ഞാൻ വന്നത്?
0: ആ സമയത്താണ്,
1: സോറി,
0: അങ്ങനെ പറയാം. അപ്പൊ ഇവര് എന്ന് വെച്ചാൽ ഇവർക്ക് റെസ്റ്റ് കൊടുക്കും. ഇവരിപ്പോ 3:30 വന്നാല് 6 മണി വരെ ഡ്യൂട്ടി, 6 മണിക്ക് കഴിഞ്ഞാൽ ഒരു 8 മണിക്ക് ഇവര് വരും ഭക്ഷണം ഉണ്ടാക്കി അയച്ചു. 8 മണിക്ക് വന്നാൽ ഒരു 10:30 ഇവർ തിരിച്ചു പോകും, 10:30 പോയി ഇവര് പിന്നെ വരുന്നത് ഇപ്പൊ 2 മണിക്കാണ് നിങ്ങൾ വരുമ്പോ വരുന്നത്. 2 മണിക്ക് വന്നാല് 4 മണിക്ക് ഇവര് പോകും, പോയി ചായ പിടിച്ച് വരും, ചായ പിടിച്ച് അവര് അത് ഒരാളെ വരും, ഇവള് പൂജ വരും, അവര് വരില്ല. ഇതിന് ശേഷം ഇപ്പം വന്ന് ഇതിന് ആദ്യം കൂടെ ഒന്ന് കുളിപ്പിച്ച് ക്ലീൻ ആക്കിയിട്ട് പോകും.
1: നല്ലൊരു ഒരു അഡ്ജസ്റ്റ്മെന്റ് കണക്കാണല്ലേ,
0: അഡ്ജസ്റ്റ്മെന്റ്. ഒരു 7-7.5 മണിക്കൂർ ഡ്യൂട്ടി ഉള്ളൂ ശരിക്കും, കൊടുക്കുള്ളൂ.
1: നല്ല പണി, നല്ല പണി തന്നെ,
0: അത് പ്രത്യേകിച്ച് ചെയ്യും, ക്ലീൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, നോക്കും. പിന്നെ മരുന്നിന്റെ മാത്രം ഞാൻ കൈകാര്യം ചെയ്യും, ഇതെല്ലാം ബാക്കി കറവ് ക്ലീനിങ് ഇതെല്ലാം അവര് നീറ്റായി ചെയ്യും.
1: എന്തായാലും വേനൽ ഒന്ന് കുറഞ്ഞപ്പോ സമാധാനമായിട്ടോ പശുക്കൾക്കും അല്ലേ?
0: വളരെ സമാധാനം. ഇത് മാത്രല്ല, ഇത് മുകളിലല്ലേ, അവരെ മലമുകളിലാന്ന് അല്ല, ഇത് ഉയരം കൂടുതൽ ഹൈറ്റ് ആന്ന്, അപ്പൊ ഇവിടെ ചൂട് കൂടുതലാണ്. അപ്പൊ നമ്മളെന്താ ഇത് സ്പ്രേ അടിക്കുക, ഇതിന്റെ മേലെ വെള്ളം അടിച്ചു വിടും, മേലെ ഈ ഷീറ്റിന്റെ മുകളിൽ ഇതുപോലെ ഇത് കെട്ടി
1: ഷീറ്റിന്റെ മുകളിൽ വെള്ളം.
0: ആ പച്ച നെറ്റുണ്ട്, ഇത് ആ നെറ്റിലൊക്കെ പാറി വന്നതാ. അപ്പൊ ഈ പച്ച നെറ്റിന്റെ മേലെ ഇങ്ങനെ വെള്ളം അടിച്ചോണ്ട് ഉച്ചക്ക് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ സ്പ്രേ ചെയ്ത് തണുപ്പ് വരും. അപ്പൊ ഷീറ്റേ ചൂടാവില്ല. അപ്പൊ അങ്ങനെ ചൂട് പറയുന്നതുകൊണ്ട് അവർക്ക് ഇതാണ് ആശ്വാസം. പിന്നെ അതിനുള്ള വേനൽക്കാലത്തുള്ള ഒരു മരുന്നുണ്ട് ഹോമിയോന്റെ, അത് കൊടുക്കും എല്ലാവർക്കും. കുറച്ച് ചെറിയൊരു 5 ഗ്രാം വെച്ചിട്ട് അങ്ങനെ കൊടുക്കണം, അത് കൊടുക്കും.
1: ഇവർക്ക് വെള്ളം വെള്ളമായിട്ട് തന്നെ കൊടുക്കണം എന്ന് പറയുള്ളൂ. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് ഉണ്ടോ മുൻപിൽ? ആ ശരി, പശുക്കളുടെ മുൻപിൽ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സംവിധാനം ഉണ്ടല്ലേ,
0: ഓട്ടോമാറ്റിക്. എല്ലാം വെള്ളം ഒന്നും വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും, കുടിക്കുന്നതിന് അതിൽ വന്നുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. പിന്നെ മറ്റേത് ശൈല ഈ പുല്ല് കട്ട് ചെയ്യുന്നത്, ഇപ്പൊ പുല്ല് കട്ട്
1: ചെയ്യേണ്ടത്
0: ഷാഫ്റ്റ് കട്ടർ ആണ്, അതിന്റെ ആവശ്യം വരുന്നില്ല, അത് ഉപയോഗിക്കില്ല ഇപ്പൊ.
1: ഈ പുല്ല് മുറിക്കാണ്ടാണോ കൊടുക്കണേ?
0: ആ മുറിക്കാണ്ട് കൊടുക്കുക, മുറിക്കാ. ഇപ്പൊ അങ്ങനെ ചെള്ള് ആയിരിക്കും പുല്ല്, അങ്ങനെ കട്ടിയുള്ള പുല്ലല്ലല്ലോ ഇത്.
1: 2 ഏക്കറിലും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചിട്ട് സൈലേജ് പോലെ ആക്കിയിട്ട് സൂക്ഷിക്കാല്ലേ?
0: സൂക്ഷിക്കാൻ പറ്റും, ഇഷ്ടം സൈലേജ് ഉണ്ടാക്കിയാൽ നല്ല, അതിന്റെ ആവശ്യം വന്നില്ല. അപ്പൊ ഫ്രഷ് ആയി കൊടുക്കുമ്പോ അതൊരു ഗുണമുണ്ടായി. അത് സ്ഥിരം നമുക്ക് പുല്ലുണ്ട്, ഇവിടെ വെള്ളമുണ്ട് ഇഷ്ടം പോലെ. കൃഷി വകുപ്പ് നമുക്ക് ഒരു മോട്ടോർ കിട്ടിയില്ലെങ്കിലും ഈ വെള്ളത്തിനുള്ള സംവിധാനം തോന്നി, അതിന് പൈസ എടുക്കാണ്ട് കൃഷി വകുപ്പ് എടുക്കുന്നത്. ഓടി 1 ഏക്കർ ആടിയാന്ന് ഈ താഴെ ആ പുല്ല് കൃഷിയിലേക്ക് ചെയ്യുന്ന ആ വെള്ളം ഉപയോഗിക്കും. പിന്നെ ഇതൊരു ഡ്രൈനേജ് സിസ്റ്റം ആണ്. ഇത് അടിയിൽ എവിടെയൊന്നല്ല വള്ളത്തെ ഈ
1: അത് ഞാൻ ചോദിക്കാൻ പോയി. ഇതിന്റെ വളക്കുഴി എവിടെയാണ്?
0: എവിടെയൊന്നുമില്ല, അതങ്ങ് താഴെയാണ്, അങ്ങ് വയലാ.
1: ഇവിടുന്ന് നേരെ വയലിൽ

0: കിട്ടും.
1: ആ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 200 മീറ്റർ
0: ദൂരത്തോ. ഇവിടെ ആല കഴുകിയിട്ടില്ല. ഈ വെള്ളൊക്കെ ഏത് വഴി പോണു?
1: ഇത് ഇതിലൊരു ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട്.
0: ഓ അല്ല, ഇവിടെ ഒരു ഹോൾ ഉണ്ടാവില്ലേ? ഞാൻ അങ്ങനെ വളക്കുഴി എവിടെയാന്ന് തിരയായിരുന്നു.
1: വളക്കുഴിയായില്ല,
0: കാണാൻ പറ്റില്ല.
1: ഇല്ല,
0: നേരെ ഇങ്ങോട്ട് പോകും.
1: ഇങ്ങ് താഴെ ആളില്ലാതെ ഇതുണ്ട് നമ്മളെ വയലിൽ. ആ വയലിലൊക്കെ ചെയ്യാം.
0: നേരെ വളം വയലിലെത്തും.
1: ആ വളല്ല, ചാണകെടുത്ത് വെക്കും. നമ്മൾ ചാണകം ഇത് അവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അവിടെ ഒരു ഇതുണ്ട്, ഷെഡ് ഉണ്ട്. ആ ഷെഡിന്റെ അകത്ത് ഉണക്കി അതിൽ ഇട്ട് വെക്കും.
0: കഴുകിയ വെള്ളം,
1: കഴുകിയ വെള്ളം നേരെ ഈ പുല്ലിലേക്ക് പോകും. അവിടുന്ന് ഇവിടുന്ന് ഒരു പൈപ്പ് ലൈനാണ് അങ്ങോട്ട്. ഒരു വലിയ ലൈനാണ് അങ്ങോളം പോകുന്ന. ഒരു 200 മീറ്റർ ദൂരത്തേക്ക് പോവുക. അതുകൊണ്ട് അധികം സ്മെല്ലൊന്നും അധികം അടിക്കാതെ ഇവിടെ. ആ അതെ,
0: ചാണകം ഉണക്കിയിട്ട് എങ്ങനെയാ പൊടിച്ചിട്ട് കൊടുക്കണ്ടോ?
1: ആ പൊടിച്ചിട്ട് കൊടുക്കും. ചാണകം കൊണ്ട് അടവരെ കല്ല് വെട്ടിട്ട് ഈ ഉണക്കത് അതിനകത്ത് ഇട്ടുവെക്കും.
0: മയിലായോണ്ട് കർഷകർ ധാരാളം ഉണ്ടല്ലോ.
1: ഓ ഇഷ്ടംപോലെയുണ്ട്.
0: അറച്ചും വില്പന ഒന്നും ബാക്കി ഉണ്ടാവില്ല.
1: ഇല്ല ഇല്ല, അവിടെ വിൽക്കാൻ നമുക്ക് തന്നെ പറ്റുന്നില്ല, അത്രയും വേണം. ഇത്
0: റേറ്റ്
1: അതിന് ഒരു ചാക്കിന് 300 രൂപ. അതെ, അതിലേ ഉള്ളു മെച്ചം ഇപ്പൊ കാണുന്നുള്ളു.
0: വിചാരിച്ചത് ഇപ്പൊ വരുമാനം വരുമാനം എന്ന് പറയുമ്പോ
1: പാല് കൊണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു
0: കിട്ടുന്നത് മുഴുവൻ ആലയിൽ തന്നെയാണ് ചെലവാക്കണം.
1: ആ ആല തന്നെ ഇവിടെ തന്നെ ചെലവാക്കണം.
0: എന്തായാലും അത് ഒരു കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ ലോൺ അടക്കലുണ്ടല്ലോ അല്ലേ? എത്ര വീതം
1: ലോണ്? 18,000 വെച്ച് അടക്കും. ഇതിനെല്ലാം കൂടി ചാണകത്തൊന്നും ഇതിനെല്ലാം കിട്ടും. അത് കിട്ടും. പിന്നെ ഇവർക്ക് കറക്റ്റ് ശമ്പളം 1st പറഞ്ഞാൽ
0: തട്ടിക്കഴിച്ച് പൂജ്യമാണോ?
1: തട്ടിക്കഴിച്ച് 0 അല്ലാന്ന്.
0: എന്തായാലും കാലം അങ്ങനെ മുന്നോട്ട് പോകുന്നോറും ലോണൊക്കെ അടച്ചു കഴിഞ്ഞാൽ
1: നാളെ ശരിയാവും. നാളെ നാളെ എന്ന് പറഞ്ഞ് ലോട്ടറി ടിക്കറ്റ് വരെ ശരിയാവും.
0: അതന്നെയാണല്ലോ നമ്മളെല്ലാത്തിലും നാളെ നാളെ എന്നുള്ള പ്രതീക്ഷയാണല്ലോ.
1: ആ പ്രതീക്ഷ നിൽക്കുന്നത്.
0: അതേപോലെ പശു പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഞാൻ വന്നപ്പോ ചോദിച്ചപ്പോ ഒരു വിഷയം പറഞ്ഞു. അതൊന്ന് പറയൂ. ക്രീം എക്സ്ട്രാക്ടർ,
1: ക്രീം സെപ്പറേറ്റർ എന്ന് പറഞ്ഞു.
0: ക്രീം സെപ്പറേറ്റർ ഒന്ന് പറയൂ അതെന്താന്നുള്ളത്.
1: ക്രീം സെപ്പറേറ്റർ എന്ന് വെച്ചാൽ പാല് നമ്മള് ഇവിടുന്ന് പാല് കൊണ്ടുപോയി ഒരു മണിക്കൂർ എടുക്കും. ഒരു 10 ലിറ്റർ കാനിലെടുക്കും. ഇപ്പൊ 10 ലിറ്റർ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നെയ്യ് ഉണ്ടാക്കാനാണ് കാര്യമായിട്ട്. അതെടുത്ത് ഈ സപ്രൈ ഈ ക്രീം സെപ്പറേറ്റർ മെഷീനിലങ്ങ് ഒഴിക്കും. അപ്പൊ ക്രീം വേറെ ഒരു പാല്, ഫാറ്റ് ഇല്ലാതെ പാല് വേറെ വരും.
0: ഈ ക്രീം പറയുമ്പോ എങ്ങനെയാണ്? പേസ്റ്റ് പോലെ. ഞാൻ കണ്ടിട്ടില്ല.
1: പേസ്റ്റ് പോലെ നല്ല. നമുക്ക് ക്രീം വാങ്ങിക്കാൻ ഹോട്ടലിലൊക്കെ, അല്ല ഇവിടെ ബേക്കറിയിലൊക്കെ കിട്ടും അങ്ങനെയുള്ള ക്രീം. ഗൾഫിലെ വിദേശത്തൊക്കെ ഉണ്ട് അത്. എവിടെയുണ്ടോ എന്നറിയില്ല. പിന്നെ നമ്മള് പനീർ ഉണ്ടാക്കുന്നുണ്ട്. അത് അതെടുത്ത് ആ പാലിനെ കൊണ്ട് പനീർ ഉണ്ടാക്കും.
0: ഈ ക്രീം വന്നിട്ട് എന്ത് ചെയ്യും?
1: ക്രീം നമ്മള് വെണ്ണയാക്കും.
0: ഈ ക്രീമിന് എങ്ങനെ വെണ്ണയാക്കുക?
1: അത് നമ്മള് ഈ അതിന് മെഷീൻ ഉണ്ട്. കലക്ക മന്തില്ലേ, മന്തി എന്ന് പറയുന്നത് നമ്മളെ. അത് കറണ്ടിന്റെ ഒരു മന്ത് ഉണ്ട്. അത് നമ്മളത് ഈ സെപ്പറേറ്റർ എടുത്തിട്ട് ഇതിന്റെ അകത്ത് ക്രീം എടുത്തിട്ട് ഈ മന്ത് വെച്ച് മെഷീൻ ഓൺ ആക്കി വെച്ചാല് കുറെ കഴിയുമ്പോ അത് വെണ്ണ ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും.
0: അതല്ലേ, എനിക്കതൊന്ന് കാണായിരുന്നു. അതെല്ലേ. അപ്പൊ മോരിന്റെ ആവശ്യമില്ല?
1: ഇല്ല, മോര് മോരിട്ടില്ല, തൈര് ഉണ്ടാവും.
0: നമ്മൾക്ക് ഈ വെണ്ണ കിട്ടണമെങ്കിൽ മോരൊഴിക്കണം, ഉറയൊഴിക്കണതാണല്ലോ നമ്മുടെ ചിന്ത.
1: അത് അങ്ങനെ ചെയ്യല്ല നമ്മള്.
0: അവിടെ വെണ്ണ കിട്ടി, വെണ്ണ മാറ്റി. അപ്പൊ അതിലൊരു പാലുണ്ടാവില്ലേ?
1: ആ പാല് കളയും, അതെടുക്കൂല.
0: അത് ഫുള്ള് വെള്ളായിരിക്കും. അപ്പൊ നമ്മള് ഈ എന്താ പറയാ, ക്രീം മാറ്റി ആദ്യത്തെ പാലുണ്ടാവുമല്ലോ. ആ പാലിന്റെ അവസ്ഥ എന്താണ്?
1: ആദ്യത്തെ പാല് നമ്മള് തൈര
0: ഫാറ്റ് ഫ്രീ.
1: ആ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള, അത് കൊളസ്ട്രോൾ അങ്ങനെയുള്ളവർക്കെല്ലാം നല്ലതാണിത്. പിന്നെ ഇത് നമ്മള് തൈര് ഓരോ കുപ്പിയാക്കിട്ട് 50 രൂപ വെച്ച് കൊടുക്കും.
0: അതായത് വെണ്ണ ഇല്ല, അത് കലക്കിയ വെണ്ണ കിട്ടില്ല.
1: ഇല്ല ഇല്ല, അത് പിന്നെ വെണ്ണയൊന്നും അതിൽ കിട്ടാനില്ല. അത് തൈര് മാത്രം. അതിപ്പോ ഹോട്ടലിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഹോട്ടലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ലൈസൻസ് ആക്കി നെയ്യെല്ലാം നെയ്ക്ക് നല്ല ഓർഡർ ഉണ്ട്.
0: ഇതിപ്പോ വെണ്ണയാക്കിട്ട് വെണ്ണ നെയ്യാക്കോ?
1: ആ വെണ്ണ നെയ്യാക്കി നമ്മളിപ്പോ കൊടുത്തു തുടങ്ങി.
0: എങ്ങനെയാണ് ലിറ്ററിന്?
1: ലിറ്ററിന് ഇപ്പൊ 1200 രൂപ വാങ്ങിക്കുന്നത് ഒരു ലിറ്റർ.
0: നല്ല ആവശ്യക്കാരുണ്ട്.
1: ഓ ഇഷ്ടംപോലെ ഉണ്ട്. അത് നെയ്ക്ക് ആവശ്യമുണ്ട്, പക്ഷെ തൈര് തീരുമില്ല.
0: ഡെയിലി ഇപ്പൊ നെയ്യ് ഒരുക്കണ്ടാവോ?
1: ഡെയിലി ആ ഒന്നരാട്ടനെ ഒരുക്കുക. നമ്മള് അത് ആവശ്യം വരുന്നുണ്ട്. നമ്മള് പാല് കൂടുതൽ എടുക്കും. നെയ്ക്ക് ആവശ്യം അങ്ങനെ വെച്ചിരിക്കൂല, വീട്ടില് സ്റ്റോക്കാക്കി വെക്കൂല. നമ്മള് ആവശ്യക്കാർ കൂടുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞാല് നമ്മള് പിറ്റേന്നൊക്കെ ആക്കി അത് അപ്ലൈ. ഇന്നിപ്പോ നാളത്തെ ഇന്ന് രാത്രി ഇന്ന് ആരെങ്കിലും പറഞ്ഞാല് നാളത്തേക്ക് കൊടുക്കുള്ളൂ.
0: അപ്പൊ ഈ പാല് ഈ വെണ്ണ എടുത്തിട്ട് ക്രീം എടുത്തിട്ടുള്ള പാല് സൊസൈറ്റിയിൽ കൊടുക്കുവോ? നിങ്ങൾ സൊസൈറ്റിയുടെ കണക്ഷൻ ഇല്ല?
1: ഉണ്ട്, മിൽമേല കൊടുക്കുന്ന പാല്.
0: സാധാരണ പാൽ എടുത്തിട്ട് അങ്ങനെ?
1: സാധാരണ പാല് ഇത് കൊടുക്കൂല, ഇത് എടുക്കൂല ഈ പാല്. ഇനി SNF ഇല്ല, ഒന്നും ഇല്ലല്ല.
0: ക്രീം എടുത്ത പാല് ആൾക്കാര് വാങ്ങുവോ? അവർ അത് വ്യക്തികൾക്ക്
1: വാങ്ങിക്കുന്നവരുണ്ട് വീട്ടിൽ. കഴിഞ്ഞ പേര് കുറച്ച് നമ്മള് കൊടുക്കുന്നത് പറയാൻ പറ്റില്ല, ചെറിയ പൈസയാണ് വാങ്ങിക്കുന്നത്.
0: ഇത് വേണമെന്നുള്ളവർക്ക് അത് വലിയ സഹായമായിരിക്കും അല്ലെ? ഫാറ്റ് ഇല്ലാത്ത പാല് വേണമെന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ കൂടി കൂട്ടിയും കഴിച്ചിട്ടുമാണ് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാ പോലും എത്രയാണെങ്കിലും ഒരു ലാഭമില്ലാണ്ട് ഒരാൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ?
1: നമ്മള് ചെലവ് കഴിഞ്ഞു, പക്ഷെ ഇതുണ്ടാക്കുന്നോണ്ട് നമ്മള് ഇതിപ്പോ ഒരു 10 ലിറ്റർ പാലിനെ കൊണ്ട് നമ്മളിപ്പോ അഡ്ജസ്റ്റ് ചെയ്തിട്ട്
0: ക്രീം
1: ഇതെല്ലാം ആക്കി.

0: വാല്യൂ അഡീഷൻ ഗുണം.
1: നെയ്യ് എടുക്കുന്നുണ്ട്, നെയ്യില് കിട്ടൂല പൈസ. അപ്പൊ തൈര് കിട്ടും, തൈരിൽ 50 രൂപ കിട്ടുന്നുണ്ട് ഒരു ലിറ്ററിന്. തൈര് സാധാരണ പുറത്ത്.
0: എന്തായാലും ഇനി എന്തൊക്കെയാണ് പ്ലാന്? ഇപ്പം 2 കൊല്ലം കഴിയുന്ന 2.5 കൊല്ലം ലോണ് ബാക്കിയുണ്ട് അല്ലെ, അതും കൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് വരുമാനം എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
1: ഇപ്പൊ തൽക്കാലമായിട്ട് ഒരു ചെലവ് കിട്ടുന്നുണ്ട് ചെറിയ രീതിയിൽ, അത് നമുക്ക് അത്രേ ഉള്ളൂ.
0: കണക്ക് കൃത്യമായിട്ട് വെക്കുന്നുണ്ടോ ഇതിനൊക്കെ? അതോ ഇങ്ങനെ
1: എല്ലാം കറക്റ്റ് കണക്കുണ്ടാവും, ഓരോ ദിവസത്തെ അന്നും എഴുതി വെക്കും. അത് ഒരു ബോർഡുണ്ട് വീട്ടിൽ. അപ്പൊ ഇപ്പൊ നമ്മള് ഇവിടെ വരുന്ന സമയം ഇത് എഴുതി, പിന്നെ സാധനം ആരെങ്കിലും വന്നാൽ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് എഴുതി വെക്കും. അത് എഴുതി വെച്ച് നമ്മൾ അതിന് വൈകിട്ടാകുമ്പോൾ ബുക്കിൽ എഴുതും. അത് പിന്നെ മാസമാകുമ്പോൾ, ഒരു മാസമാകുമ്പോൾ നമ്മൾ കൂട്ടി വെച്ച് കണക്ക്, ലാഭം നഷ്ടം എന്നുള്ള അതിൽ ഇത്ര ഇന്ന സാധനം ഇത്ര വാങ്ങിച്ച്, ഓരോ സാധനം വാങ്ങിക്കുന്ന കൃത്യമായ കണക്കുണ്ട്.
0: ഈ ലോൺ എന്നുള്ളത് എത്ര അടക്കണം?
1: ഇപ്പൊ 18,000 അടക്കുന്നു.
0: ആദ്യം
1: 20,000 വെച്ച് അടച്ചായിരുന്നു, അത് 17,500 അടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ 20,000 വെച്ച് അടച്ചു, പിന്നെ ഇത് പാല് കുറഞ്ഞത് നമ്മൾ 2,000 കുറച്ച് 18,000 എത്തിച്ചു. ഇപ്പൊ
0: ആദ്യമായിട്ട് ഇവരിവിടെ സഹായിക്കാറുണ്ട്. പലപ്പോഴും പല ക്ഷീരകർഷകർക്കും ഒരു കെട്ടിയിട്ട അവസ്ഥയാണ്, അങ്ങനെ ഉണ്ടാവില്ല
1: അത്രയുള്ളൂ.
0: ഇവരില്ലേ സഹായിക്കാൻ, ഒരു സ്ഥലത്ത് പോയാലൊക്കെ വരാനും ആളുണ്ടല്ലോ.
1: അല്ല, ഇവ ഇത് കൊണ്ടു കൊടുക്കണ്ടേ? ഇതിപ്പോ പവനെ മൊട്ടം കൊണ്ടു കൊടുക്കണം.
0: അത് നിങ്ങൾ തന്നെ പോണം?
1: അത് ഈ വണ്ടിയിലാക്കി നമ്മള് കൊണ്ടുപോകും. ഇപ്പൊ മോനുണ്ട്, അവന് +2 കഴിഞ്ഞ് നിൽക്കുന്നവനാണ്. അവനിപ്പോ ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട്. അവൻ ചിലപ്പോ 4 മണിക്ക് വന്ന് അവൻ കൊണ്ടുപോകും, ഞാനില്ലെങ്കിൽ വന്നിട്ട് പാല് കൊണ്ടുപോകും. പിന്നെ
0: എന്തായാലും ഒരു മൊത്തം ഒരു ബാലൻസ്, സാമ്പത്തികത്തിലും അധ്വാനത്തിന്റെ കാര്യത്തിലും സമയത്തിന്റെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ തന്നെയാണല്ലേ ഇത് വിജയിച്ചു പോകാനുള്ളത്? അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ
1: മനസ്സിലാവില്ല നമുക്ക്, ഇത് എന്ത് എവിടെ എത്തി എന്ന് തിരിയില്ല നമുക്ക്.
0: കണക്കാണ് ഇതിന്റെ ഫലം.
1: ആ കണക്ക്, അത് കൃത്യമായ കണക്ക് കൃത്യമായി എഴുതി വെക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയും ഇത്ര ലാഭമുണ്ട്, ഇത്ര നഷ്ടമുണ്ട്. ചില മാസം കിട്ടും, ലാഭം കിട്ടും, ചില മാസം കിട്ടില്ല. അങ്ങനെയാണ്
0: ഇപ്പൊ പറഞ്ഞു. ഒരു മിക്ക പശുക്കളും
1: 7 പശുചേനയാണ്.
0: അതെ, വന്നപ്പോ പറഞ്ഞു 7 പശുചേനയാണ്.
1: അപ്പൊ ഇപ്പം കുറച്ചു കാലത്തേക്ക് 2 മാസത്തേക്ക് കുറച്ച് ഡിമ്മായി. ഇപ്പൊ 100, 150, 200 വരെ നമ്മൾ എത്തിച്ചിരുന്നു പാല്.
0: 200 ലിറ്റർ വരെ ഉണ്ടായിരുന്നു.
1: അതാ ഇപ്പൊ കുറഞ്ഞ 110 ലിറ്റർ. അപ്പൊ ഇതിന്റേതായ
0: പ്രസവിക്കുമ്പോ ഒന്നിച്ചായിരിക്കും കൂടുതൽ,
1: അന്നേരം കുറച്ച് കൂടും.
0: അത് കിട്ടുന്ന
1: അങ്ങനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അത് കൊണ്ടുപോകുമ്പോ നമുക്ക് ഒരു പാലിന് ഇപ്പൊ 45 രൂപ കിട്ടുന്നുള്ളൂ പാലിന്. ഈ ക്രീം ഇത് പറയുമ്പോ നെയ്യ് എല്ലാം ഉണ്ടാക്കുമ്പോ നമുക്ക് ഏകദേശം ഒരു 75-80 രൂപ കിട്ടും. ആടെയാണ്
0: ഒരു
1: ലിറ്ററില്. നമുക്കിത് കിട്ടാതെ വന്നേരാ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. ആ ഈ പാല് കൊടുത്ത് ഇത് വിജയിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. അല്ലെ പിന്നെ ഒരു 150 ലിറ്ററിന് മേലെ പാല് വേണം ഈ സൊസൈറ്റിക്ക് കൊടുക്കാൻ കഴിയണം. ആ അന്നെങ്കിൽ ചിലപ്പോ വിജയിക്കാന്ന് പറഞ്ഞാൽ ഒരു മീറ്റത്ത് പോവുക, അത്രയേ ഉള്ളൂ. വലിയൊരു ലാഭമൊന്നും പ്രതീക്ഷിക്കണം. ഇപ്പൊ അത് കിട്ടാതെ വന്നാൽ നമ്മൾ ഇതൊക്കെ ഈ ഫീൽഡിൽ മാറ്റി ചിന്തിക്കാതെ തുടങ്ങി കഴിഞ്ഞാൽ പനീറാക്കി കൊടുക്കും. ആൾക്കാർ പറഞ്ഞാൽ വീട്ടിൽ നിന്നുണ്ടാക്കും,
0: വൈഫായിരിക്കും.
1: ആ വൈഫ് ഉണ്ടാക്കും. അതിപ്പോ പാല് ചിലപ്പോ ഇപ്പൊ ഇനി മഴക്കാലാകുമ്പോ വെച്ചാൽ ഈ ഇത് പോവില്ല, തൈര് പോവില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ പനീറാക്കും. ആ പനീറിന് ആവശ്യക്കാർക്ക്
0: മാറണം.
1: അപ്പൊ പനീറാക്കി കൊടുക്കുമ്പോ പനീറിന് ചെറിയ വെച്ച് നമ്മള് കടയിൽ ഇപ്പൊ 550 രൂപ ഉണ്ട് വാങ്ങിക്കുന്നത് കിലോന്. നമ്മള് 400 രൂപ കൊടുക്കും. ആ അപ്പൊ വീട്ടുകാർക്കൊക്കെ
0: പരസ്യം ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാ? മാധവന്റെ വീട്ടിൽ
1: നിന്ന് വാട്സപ്പ് ഉണ്ട്. നമ്മളിപ്പോ ഒരു ആൾക്കാർക്കെല്ലാം അറിയല്ലോ ഇവിടെ. ആ ഇവിടെ പൊതുവെ നമ്മളെ അറിയും, പണ്ട് വന്ന് ആൾക്കാർക്കെല്ലാം പരിചയമുള്ളതാണ്. നമ്മള് പണ്ട് ഇവിടെ എന്റെ ചെറുപ്പത്തിലൊക്കെ പശുക്കള് ഉണ്ടായിരുന്നു, നാടൻ പശു വന്നന്ന്. ആ പഴയ രീതിയിലുള്ളത് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുവന്ന് ഞാനാണ്.
0: എന്തായാലും ഒരു 2-2.5 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ എന്തായാലും ലാഭത്തിന്റെ തട്ട് താഴ്ന്നു നിൽക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റട്ടെ.
1: എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകും. അത് ഇനി എത്ര വിജയം വരെ കൊണ്ടു പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
2: ഉൽപ്പന്ന മൂല്യവർദ്ധനം എന്ന കർഷകന്റെ അതിജീവന വഴി ഏറ്റവും ശാസ്ത്രീയമായി പിന്തുടരുന്ന മാധവേട്ടന് കൃത്യമായ കണക്കുണ്ട് എല്ലാത്തിനും, ചെലവഴിക്കുന്ന സമയത്തിനും അധ്വാനത്തിനും പണത്തിനും ഒക്കെ. ഈ കണക്കുകൂട്ടലാണ് ഈ ക്ഷീരകർഷകന്റെ ശുഭാപ്തി വിശ്വാസത്തിന്റെ ആധാരം. ഇതുവരെ നമുക്കൊപ്പം മൂല്യവർദ്ധനത്തിന്റെ പുതുപാഠങ്ങൾ പകർന്ന് ക്ഷീരകർഷകനായ മയിൽ സ്വദേശി ശ്രീ കെ പി മാധവൻ, നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ദീപാ കൃഷ്ണൻ. ഇന്നത്തെ ഹരിതവീഥി ഇവിടെ സമാപിക്കുന്നു. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ

0: നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻവാണിയിൽ തെങ്ങ് കൃഷി മഴക്കാല പരിചരണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തൽസമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497-295-6007. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497-295-6007. നാളെ വൈകുന്നേരം 6:50 മുതൽ.

ആകാശവാണി കണ്ണൂർ, ഇന്നത്തെ കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 26,333 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 34,000 രൂപ, തളിപ്പറമ്പ് 26,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,800 രൂപ, കാഞ്ഞങ്ങാട് തലശ്ശേരി എന്നിവിടങ്ങളിൽ 13,000 രൂപ, കാസർഗോഡ് 16,000 രൂപ, തളിപ്പറമ്പ് 13,500 രൂപ. തേങ്ങാപ്പണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ 4,500 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 10,000 രൂപ, കാസർഗോഡ് 12,000 രൂപ, തലശ്ശേരി 8,000 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,500 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 54,000 രൂപ, തലശ്ശേരി 40,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,600 രൂപ, തലശ്ശേരി 5,500 രൂപ, കാഞ്ഞങ്ങാട് തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ 4,800 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ, കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 610 രൂപ, തളിപ്പറമ്പ് 630 രൂപ, തലശ്ശേരി 620 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻവാണിയിൽ തെങ്ങ് കൃഷിയും മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ KK ആദർശ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497-295-6007. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497-295-6007. വിളിക്കേണ്ട സമയം നാളെ വൈകുന്നേരം 6:50.

കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം ഇന്ന് 8 മണിക്ക്. ഇന്ന് 9:30 കേൾക്കാം റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. ഇന്ന് 9:30.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ബി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3rd ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, MPമാരായ പ്രിയങ്കാ ഗാന്ധി, KC വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരും ജനപ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ തങ്ങളുടെ ഓഫീസുകളിലെത്തി ഔദ്യോഗികമായി ചുമതലയേറ്റു.
0: കേരളത്തിൽ KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർദ്ധനവ് വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. MLA മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രി യൊനാസ് ഗഹർ സ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്രസമ്പദ് വ്യവസ്ഥ, പുനരുപയോഗ ഊർജ്ജം, വിദ്യാഭ്യാസം, ബഹിരാകാശം, ആർട്ടിക് മേഖല എന്നിവയുൾപ്പെടെ

ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. കഴിഞ്ഞ വർഷം പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയും നോർവേയും തമ്മിലുള്ള പങ്കിട്ട പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.

0: पड़ी। उस कठिन समय में नॉर्वे ने आतंकवाद के विरुद्ध भारत के साथ मजबूती से खड़े होकर सच्ची मित्रता का परिचय दिया। आज जब मैं नॉर्वे आया हूं तो मैं इस सॉलिडेरिटी के लिए हृदय से आभार व्यक्त करता हूं।
1: നോർവെ സന്ദർശനത്തിനിടെ കിംഗ് ഹരാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം, ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇൻഡോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഭാരത് വ്യാപാര മഹോത്സവത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047 വികസിത ഭാരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വ്യാവസായിക മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളും കൂടുതൽ കരുത്തോടെ പ്രവർത്തനം തുടരണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
3: വികസിത ഭാരത് 2047 ജോ പ്രധാനമന്ത്രി ജി നെ സബ്കോ പ്രോത്സാഹിത് കിയ അമൃത് കാൽ മേ മെഹനത് കർനേ കേ ലിയേ വോ ലക്ഷ്യ ബഡാ ഹേ പർ ഭാരത് കേ ഉദ്യോഗ വ്യാപാര ജഗത് ഭാരത് കേ ലോഗോ മേ ജോ ആജ് ഉത്സാഹ ഹേ और सफलता के लिए जिस प्रकार से पूरा देश 140 करोड़ लोग एकत्र हुए हैं, मुझे लगता है कि कोई ताकत दुनिया की ना हमें रोक पाएगी ना हमारे को थम पाएगी.
1: രാജ്യത്തിന്റെ കയറ്റുമതി ഏകദേശം $863 ബില്യൺ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി $1 ട്രില്യൺ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രണ്ടു ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമായി പ്രഖ്യാപിച്ചതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ജഗദൽപൂരിൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംവദിച്ചു. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി 2047 രാജ്യത്തെ ആണവോർജ്ജശേഷി 100 GW ഉയർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യ നിക്ഷേപ സാധ്യതകളും വ്യവസായ സഹകരണവും ചർച്ച ചെയ്യുന്നതിനായി US നിന്നുള്ള വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോ

0: യുവജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. മൂന്നാമത് ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.

0: കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നമായ അമിതവണ്ണത്തെക്കുറിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത്കുമാറുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം. കൂടെ ജീജ ശ്രീജിത്ത്.
1: ഇന്നത്തെ ഒരു സമൂഹത്തില് ഈ കാലഘട്ടത്തില് വേൾഡ് ഒബേസിറ്റിയുടെ ഒരു പ്രാധാന്യം എന്താണത്?
2: തീർച്ചയായിട്ടും വേൾഡ് ഒബേസിറ്റിയുടെ പ്രാധാന്യത്തെ പറ്റി പറയുകയാണെങ്കിൽ 8 ബില്യൺ റീസൺ ടു ആക്ട് ഓൺ ഒബേസിറ്റി എന്നാണ്. 8 ബില്യൺ കാരണങ്ങളുണ്ട്. അതായത് 8 ബില്യൺ ജനങ്ങൾക്ക് ഓരോ ജനങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ട് ഓരോ കാരണങ്ങൾ എന്നാണ് പറയുന്നത്. ഞാനൊരു പീഡിയാട്രിഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇന്ത്യനെ പറ്റി പറയുകയാണെങ്കിൽ 2030 ഗ്ലോബലി തന്നെ 10-ൽ 1 ഒബീസിറ്റിയുള്ള കുട്ടികൾ ഇന്ത്യയിൽ നിന്നായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്.
1: അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ വരാനായിട്ട്?
2: ഇന്ത്യയിൽ നിന്ന് വരാനുള്ള കാര്യം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണ രീതി, വ്യായാമമില്ലായ്മ, പിന്നെ നമ്മുടെ അർബനൈസേഷൻ, അതൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ കോവിഡും പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോവിഡിന് ശേഷം നമുക്കൊരു 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഒബീസിറ്റി വല്ലാതെ കൂടുതലായിട്ട് കാണുന്നുണ്ട്.
1: അതായത് ഏതൊരു മനുഷ്യനും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇത് വർദ്ധിക്കുന്നു എന്ന് പറയാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അത് നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ആണോ അതിന്റെ കാരണം?
2: ഇന്ത്യയിൽ വർദ്ധിക്കാൻ പ്രത്യേകിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇന്ത്യയിലെ നമ്മുടെ ഭക്ഷണ രീതി കുറച്ചുകൂടി കൂടുതൽ, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഭക്ഷണ രീതി കൂടുതൽ അമിത കലോറിയുള്ള ഭക്ഷണങ്ങൾ, കൂടുതൽ മധുരമുള്ള ഭക്ഷണം, നമ്മുടെ ഫാസ്റ്റ് ജങ്ക് ഫുഡിന്റെ സ്വാധീനം, എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ഹോട്ടലുകളാണ്, അവിടെയൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളാണ്, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ കുട്ടികൾക്ക് വ്യായാമമില്ലായ്മ, ടിവിയുടെ മുന്നിലിരിക്കുക, അതൊക്കെ തന്നെയാണ്. മൊബൈലിന്റെ അമിത ഉപയോഗം, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നമ്മുടെ ലോകത്ത് ആണെങ്കിൽ നമ്മൾ അവർ വ്യായാമത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വ്യായാമം വളരെ വളരെ കുറഞ്ഞവരാണ്, പ്രത്യേകിച്ച് കുട്ടികളിലും മുതിർന്നവരിൽ തന്നെ.
1: എനിക്ക് തോന്നുന്നു അവര് നമ്മളെ താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആണ്.
2: തീർച്ചയായും
1: വളരെ ചെറിയ കുട്ടികൾക്ക് തന്നെ അതിനുള്ള കുറെ ക്ലാസ്സുകൾ അല്ലെ, ബോധവൽക്കരണങ്ങൾ നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്നായാലും സ്കൂളിൽ നിന്നായാലും പൊതുസമൂഹത്തിൽ നിന്നായാലും കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം അല്ലെ നമ്മൾ ഇത് കൂടുതലൊരു ഭീഷണി പോലെ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കുറവായിരിക്കാം.
2: തീർച്ചയായിട്ടും നമ്മൾ വ്യായാമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഭക്ഷണ രീതിയിലും പ്രത്യേകിച്ച് നമ്മളിപ്പോ ഞാനൊരു പീഡിയാട്രിഷ്യൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളിൽ അമിതവണ്ണം എന്ന് പറഞ്ഞാൽ അമ്മമാര് അല്ലെങ്കിൽ പാരന്റ്സ് അത് മൈൻഡ് ചെയ്യാറില്ല പലപ്പോഴും. അപ്പം നമ്മൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൂടുതലായിട്ട് കിട്ടാറില്ല. അപ്പോഴത് നോക്കുമ്പോൾ അത് നോർമൽ ആണല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അധികം ബേജാറാവുന്നുള്ള രീതിയിലാണ് പലപ്പോഴും പാരന്റ്സിന്റെ ചിന്ത വരുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കുട്ടികൾ പറയുകയാണെങ്കിൽ. നമുക്ക് ഈ പറഞ്ഞ കൊളസ്ട്രോൾ കൂടുക, ഷുഗർ വരിക, ഡയബറ്റീസ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ, കൊഴുപ്പ് അടിയുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പം അതൊക്കെ വരുമ്പോഴാണ് അമ്മമാരല്ലെങ്കിൽ പാരന്റ്സ് അതിനെപ്പറ്റിട്ട് കൂടുതൽ ബോധവാന്മാരാകുന്നത്, അതിന് ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത്. അതർവൈസ് അവർ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ വരുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രാധാന്യം. പറഞ്ഞതുപോലെ നമ്മൾ ഈ സ്കൂളുകൾ തന്നെ തുടങ്ങണം. നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാന്, അതുപോലെ എക്സസൈസിന്റെ പ്രാധാന്യം, ടിവി ആണെങ്കിൽ മാക്സിമം 2 മണിക്കൂറാണ് കൊടുക്കേണ്ടത്, കഴിയുന്നതും കുട്ടികൾ മൊബൈൽ ഒഴിവാക്കുക, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുട്ടികൾ പ്രൊമോട്ട് ചെയ്യുക, അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്.
1: അപ്പോൾ നമ്മൾ പൊതുവെ തടി എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് നമ്മളെ മലയാളികളെ സംബന്ധിച്ചൊരു ആരോഗ്യത്തിന്റെ ലക്ഷണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ പിന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രക്ഷിതാക്കൾ അവര് ഒരുപക്ഷെ അവർ പഠിക്കുന്നില്ല, അവര് ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ ഇവർ കുറച്ചൊന്ന് വണ്ണം വെക്കുമ്പം അതിന് പറ്റിയ ഒരു ആകുലതകള് വളരെ കുറവുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പൊ ഈ ഒബേസിറ്റി എന്നുള്ള ഇതിൽ

0: വരുന്നത്, അതിന്റെ ഒരു ചികിത്സയിലേക്ക് പോകുന്ന, അതായത് ആ കുട്ടിക്ക് തന്റെ കുട്ടിക്ക് ഒബേസിറ്റി ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എങ്ങനെയാണ് ഈ പാരന്റ്സിന് വരുന്നത്? ആ ഒരു സ്റ്റേജിലേക്ക് അത് എത്തുന്നത് എപ്പോഴാണ്?
1: ആദ്യമായിട്ട് നമുക്ക് അത് പറയുന്നതിന് മുന്നേ നമുക്ക് ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറും തടി മാത്രമല്ല പറയുന്നത്, കൂടുതലായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടി നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണിയാവുന്ന രീതിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനാണ് സാധാരണ ഒബീസിറ്റി എന്ന് പറയുക. അത് സാധാരണ നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് പറയുക,
0: ബി എം ഐ
1: പറയുന്നത്. അപ്പം ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ കുട്ടിയുടെ വെയിറ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ എടുക്കുക. അപ്പം നമ്മൾ ബി എം ഐ എടുക്കുകയാണെങ്കിൽ മുതിർന്നവരിലാണെങ്കിൽ സാധാരണ നോർമലായിട്ട് എടുക്കുക, നമ്മൾ 18 മുതൽ 24.9 വരെയാണ് നോർമലായിട്ട് എടുക്കുക. 18 താഴെ വരികയാണെങ്കിൽ അണ്ടർ വെയിറ്റ് ആയിട്ട് എടുക്കും, 25 മുകളിലാണെങ്കിൽ നമുക്ക് ഓവർ വെയിറ്റ് ആയിട്ട് വരാം. അപ്പം 30 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ഒബീസിറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമുക്ക് 25 മുതൽ 30 വരെയാണെങ്കിൽ ഓവർ വെയിറ്റ്, 30 മുകളിലാണെങ്കിൽ ഒബീസിറ്റി വരും. അത് ഒബീസിറ്റി തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 3 എന്നൊക്കെ പറയാം, അതൊന്നും ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. കുട്ടികളിലാണെങ്കിൽ ബി എം ഐയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കുട്ടികളിൽ സാധാരണ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് ബി എം ഐ 23 കൂടുതൽ വരികയാണെങ്കിലും ഒബീസിറ്റി എന്ന് പറയുന്നത് 27 കൂടുതൽ, എക്സ്ട്രീം ഒബീസിറ്റി എന്ന് പറയുന്നത് ബി എം ഐ 35 കൂടുതൽ വരുന്നതിനാണ് പറയുക. പക്ഷെ അതായത് നമ്മൾ ബി എം ഐ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ വേണ്ടി പറ്റില്ല. തീർച്ചയായിട്ടും നമ്മളൊരു ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ, നല്ല മസിൽ മാസ് ഉള്ള ആളാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വെയിറ്റ് തീർച്ചയായിട്ടും കൂടുന്നു. അപ്പൊ നമുക്ക് അതാണ് നമുക്ക് ബി എം ഐ മാത്രം എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഒബീസ് എന്ന് പറയാൻ പറ്റും, പക്ഷെ അയാളുടെ ശരീരത്തിൽ കൊഴുപ്പിന്റെ അംശം വളരെ കുറവായിരിക്കും. അപ്പൊ ബി എം ഐ മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അവിടെയാണ് നമുക്ക് ഈ വെയ്സ് സർക്കംഫറൻസ് ഒക്കെ എടുക്കാൻ, നമുക്ക് വെയ്സ്റ്റ് ഹിപ്പ് റേഷ്യോ എന്നൊക്കെ നമ്മൾ പറയും. അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് സാധാരണ സ്ത്രീകളിലാണെങ്കിൽ ബേസ് ഹിപ്പ് റേഷ്യോ എന്ന് പറയുന്നത് 0.85, ആണുങ്ങളിലാണെങ്കിൽ 0.95 ബേസ് ഹിപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കൂടുതലായിട്ട് പറയും. കുട്ടികളിലാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചില ചാർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്യും നമ്മൾ സാധാരണ.
0: അപ്പോ ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു,
1: കുറച്ചുകൂടി കാരണങ്ങളുണ്ട് നമുക്ക്. തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞത് നമ്മുടെ ഭക്ഷണ രീതിയാണ്, വ്യായാമം ഇല്ലായ്മയും ഭക്ഷണ രീതിയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ അമിതമായി കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക, അധികം കാലറി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രശ്നം. അപ്പൊ നമുക്ക് ഈ കാലറി നമുക്ക് എന്താണ് കാലറി നമ്മുടെ ശരീരത്തിന് കളയണമെങ്കിൽ നമുക്ക് വ്യായാമം വേണം. വ്യായാമം ഇല്ലാത്ത സമയത്ത് അത് കൊഴുപ്പ് ആയിട്ട് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഒബീസാവും കുട്ടി. പിന്നെ നമുക്ക് പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ടുള്ള
0: വളരെ പ്രധാനമാണ് ഈ കാര്യം.
1: അതെ അതെ, അതുപോലെ തന്നെ പാരമ്പര്യം അച്ഛനും അമ്മയും തടിയുള്ള തീർച്ചയായിട്ടും ആ കുട്ടി അതുപോലെ ഒബീസ് അല്ലെങ്കിൽ പൊണ്ണത്തടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഭക്ഷണ രീതികളിലും വ്യായാമത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്.
0: ഒരേ ഭക്ഷണം കഴിക്കുന്ന രണ്ടാൾക്കാർ പക്ഷെ ഈ തടിയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞത് മെറ്റബോളിസം ഒരു
1: കാരണമാണ്,
0: അതുപോലെ ഇതുവരെ പാരമ്പര്യം ആ ശരീരത്തിന്റെ ഒരു ഘടന അതിലെ ഒരു
1: മെറ്റബോളിസം കുറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അത് ഒബീസിറ്റിയിലോട്ട് പോകാൻ സാധ്യത. പിന്നെ നമുക്ക് ജനിതകമായ ചില അസുഖങ്ങളുണ്ട്, പ്രാഡർ ബില്ലി സിൻഡ്രം എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്.
0: അതെന്താ?
1: അത് ജനിതകമായുള്ള ചില തകരാറുകളാണ്. അതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ പറഞ്ഞ സീഷർ അപസ്മാരം പോലെ ഉണ്ടാവാം, ഒരു സിൻഡ്രം എന്നാണ് നമ്മൾ പറയാം. അപ്പൊ സീഷർ അങ്ങനെയുള്ള ഉണ്ടാവും, പൊണ്ണത്തടി ഉണ്ടാവാം, വല്ലാണ്ട് പൊണ്ണത്തടി, മോർബിഡ് ഒബീസിറ്റി എന്നാണ് നമ്മൾ പറയാം. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ചില കുട്ടികൾക്ക് മെന്റൽ റിട്ടാർഡ്, ബുദ്ധിപരമായ കുറച്ച് കുറവുണ്ടാവും, അങ്ങനെയുള്ള കുറച്ച് സിൻഡ്രം ആയിട്ടാണ് സാധാരണ വരിക. അതുപോലെ തന്നെ പിന്നെ വരുന്ന കാര്യങ്ങൾ നമുക്ക് ഹോർമോണൽ പ്രശ്നങ്ങളാണ്. ഹോർമോണൽ മെയിൻ ആയിട്ട് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ആണ് പ്രധാനപ്പെട്ട. തൈറോയിഡിന്റെ പ്രശ്നം വരുന്ന ഹോർമോണൽ ഇഷ്യൂ വരുമ്പോഴും മിക്കവഴും കുട്ടിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ ആളുടെ ഹൈറ്റ് കുറവായിരിക്കും, തടി കൂടുതലായിരിക്കും. അതാണ് ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ട് സാധാരണ ഉണ്ടാവുന്നത്. ഹൈറ്റ് നോർമലിൽ നിന്ന് കുറച്ചുകൂടി കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം ആണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഗ്രോത്ത് ഹോർമോണിന്റെ കുറവ് കൊണ്ട് നമുക്ക് ഉണ്ടാവാം കുഷിംഗ് സിൻഡ്രോ എന്ന് പറഞ്ഞ സുഖങ്ങളുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ സീഡോ ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞ അസുഖങ്ങൾ, ഇതൊക്കെ ഹോർമോൺ പ്രശ്നങ്ങളുണ്ട്. ഇതുവഴി പൊണ്ണത്തടി ഉണ്ടാവാം. നമുക്ക് പിന്നെ ചില മെയിനായിട്ട് പറഞ്ഞതുപോലെ റെഡ്യൂസ്ഡ് മെറ്റബോളിസം, നമ്മൾ മെറ്റബോളിസം പിന്നെ കുറയുന്ന ആൾക്കാരിലും ഈ പൊണ്ണത്തടി ആയിട്ട് വരാം. അതുപോലെ ഉറക്കം, ഉറക്കം കുറവുള്ള ആൾക്കാരിൽ ചിലപ്പോൾ പൊണ്ണത്തടി ആയിട്ട് വരാം. അതുപോലെ ചില ടെൻഷനുള്ള ആങ്സൈറ്റി അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളവരിൽ ചിലപ്പം ആ ആങ്സൈറ്റി വരുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും, അങ്ങനെയുള്ളവരിലും പൊണ്ണത്തടി വരാനുണ്ട്. പിന്നെ ചില മരുന്നുകളിലും ചിലപ്പം പൊണ്ണത്തടി.
0: ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് വെച്ചാല് ആൻസൈറ്റി വരുന്ന സമയത്ത് സ്വാഭാവികമായും ഉറക്കം കുറയും, അപ്പൊ അതെല്ലാം കൂടി ആകാം. ഇതേപോലെ കൂടുതൽ ഭക്ഷണം കഴിക്കും, ഉറക്കമൊക്കെ കുറയും, നമുക്ക് കുറെ അധികം സമയം ഉറങ്ങാതിരിക്കുമ്പം ഇതേപോലെ അതും കഴിക്കാനുള്ള ഒരു
1: കാരണമാണ് കൂടുതൽ കഴിക്കുന്ന ചില ആൾക്കാർ. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇമോഷണൽ ഈറ്റിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ചിലവർക്ക് ടെൻഷൻ വരുന്ന സമയത്ത് കൂടുതലായിട്ട് കഴിക്കുന്ന സംഭവം. അതുപോലെ തന്നെ നമുക്ക് ചില മരുന്നുകൾ, നമ്മൾ സ്റ്റിറോയിഡ് പോലത്തെ മരുന്നുകൾ, അതുപോലെ നമുക്ക് ഈ മാനസിക രോഗത്തിന് കഴിക്കുന്ന ചില മരുന്നുകൾ, ഇതൊക്കെ ചിലപ്പം പൊണ്ണത്തടിയിലായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളായിട്ട് പറയുന്ന ഭക്ഷണരീതി, വ്യായാമമില്ലായ്മ, ഈ അർബനൈസേഷൻ, നമുക്ക് ഈ അത് കുറച്ചുകൂടി പ്രത്യേകത ഈ ഒബീസിറ്റിക്ക് കാരണമായിട്ട് വരുന്നുണ്ട്.
0: അപ്പോ ഇതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങള് എന്തൊക്കെയാണ്?

0: പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നം നമുക്ക് വരുന്നത് നമുക്ക് ഇതുകൊണ്ട് ഡയബറ്റിസ് മെലിറ്റസ്, ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് കൂടുതലായിട്ട് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊളസ്ട്രോൾ കൂടിയിട്ട് ഹൈപ്പർ കൊളസ്ട്രോളിമിയ എന്ന് പറഞ്ഞിട്ട് വരാൻ വേണ്ടി, പിന്നെ കാർഡിയാക് ഇഷ്യൂ, കൊറോണറി ആർട്ടീരിയൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് നമ്മുടെ ഈ രക്തക്കുഴലിൽ അടിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, പിന്നെ ഹൈപ്പർ ടെൻഷൻ പ്രഷർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇതൊക്കെ മുതിർന്നവരിൽ മാത്രമല്ല കുട്ടികളിലും വല്ലാണ്ട് കൂടുകയാണ് ഇപ്പോൾ. ഈ മെന്നെ നേരത്തെ സൂചിപ്പിച്ചാലും മെറ്റബോളിക് സിൻഡ്രോം, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒബിസിറ്റി പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ തന്നെ കണ്ടുപിടിക്കുക, കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്ത് അവരെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ അമിതവണ്ണം വരുന്ന സമയത്ത് നമ്മുടെ ജോയിന്റുകളൊക്കെ വെയിറ്റ് വരുന്ന സമയത്ത് തന്നെ എല്ലിന് തേയ്മാനം വന്നിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഉറക്കം ഇല്ലാതെ, അതായത് നമ്മൾ കൂർക്കം വലിക്കുന്നുണ്ട്, അപ്പം അവർക്ക് കൃത്യമായിട്ട് ഈ കൂർക്കം വലിക്കുന്ന സമയത്ത് നല്ല തടിയുള്ള കിടക്കുന്ന സമയത്ത് ശ്വാസം കിട്ടാതെ ഉറക്കത്തിന് ഇടയ്ക്കിടക്ക് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആവും. അപ്പം അവർക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല. അപ്പം അവരിൽ ഓക്സിജന്റെ ലെവൽ അടക്കം കുറയും അവരുടെ ബ്ലഡിൽ. അപ്പം പെട്ടെന്ന് ഉറക്കത്തിന് ചാടിയാണ്, കൃത്യമായിട്ട് രാത്രി ഉറക്കം കിട്ടുന്നില്ല. അവർ ജോലിക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അതുപോലെ റോഡ് ട്രാഫിക് ആക്സിഡന്റ് കൂടുതലുണ്ടാവും, വണ്ടി ഓടിക്കുന്ന സമയത്ത് രാത്രി ഉറക്കം കിട്ടാത്തതുകൊണ്ട് അതും കൂടെ ഈ ഒരു പൊണ്ണത്തടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂ, ഡിപ്രഷൻ, എനിക്ക് നല്ല തടിയുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ മാറി നിൽക്കുക, പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജോ കല്യാണോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്, അതിൽ ഒന്ന് പോവാതെ കുട്ടി വീട്ടിൽ അല്ലെങ്കിൽ മുതിർന്ന ഒരു വീട്ടിൽ തന്നെ, പിന്നെ ഡിപ്രഷനിലോട്ട് മാറാൻ വേണ്ടി
1: മാനസിക പ്രശ്നങ്ങൾ.
0: പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫെർട്ടിലിറ്റി, അവർക്ക് ലൈംഗികപരമായ പ്രശ്നങ്ങൾ, ഈ കുട്ടികൾ ഉണ്ടാവാതിരിക്കാത്ത പ്രശ്നങ്ങൾ, അതും കൂടെ ഈ പൊണ്ണത്തടിയുടെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട
1: വിചാരിക്കുന്നതിലും ഒരുപാട് ഗൗരവമുള്ള ഒരു രോഗാവസ്ഥ തന്നെ പറയാം.
0: തീർച്ചയായിട്ടും തീർച്ചയായും നമ്മൾ തീരെ അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യമാണത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും അമ്മമാര് അവരുടെ മുന്നിലുള്ള കുട്ടി എന്ന് പറഞ്ഞ ചബ്ബി ബേബിയാണ്, കൊഴുത്ത് തടിച്ച, പക്ഷെ അവർ വെയിറ്റ് കുട്ടിക്ക് അവന്റെ പ്രായത്തിനനുസരിച്ച് വെയിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനം കിട്ടില്ല, അവർക്ക് ഈ കൊഴുത്തതായിട്ട് കാണണം. അതാണ് നമ്മുടെ പണ്ട് മുതലേ ഉള്ള ഒരു കാഴ്ചപ്പാട്. അതൊക്കെ മാറി വരണം തീർച്ചയായിട്ടും. ഇപ്പം കുറച്ചുകൾ മാറി വരുന്നുണ്ട്, ആൾക്കാരൊക്കെ ജിമ്മുകളും
1: പോകുന്നുണ്ട്, കേസിൽ അത് മാറുന്നുണ്ട്. പക്ഷെ കുട്ടികളെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പഴയതുപോലെ ചിന്തിക്കുന്നവരാണ് അമ്മമാരും കൂടുതൽ, അമ്മമാരാണ് കൂടുതൽ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ്.
1: എന്റെ ഒരു നോട്ടക്കുറവ് കൊണ്ടാണോ മോനിങ്ങനെ അല്ലെങ്കിൽ മോളിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാല്, അപ്പൊ കുറച്ചൊന്നും മെലിയുമ്പം അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ നല്ലോണം നോക്കുന്നില്ലേ, ഞാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ. കുട്ടികളെ കേസിൽ അതാണ്. അപ്പൊ കുട്ടികൾ എന്നും ഇങ്ങനെ തടിച്ചിരിക്കാനാണ് പാരന്റ്സ് കൂടുതൽ ആഗ്രഹിക്കുന്നത്.
0: അതുപോലെ തന്നെ വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ചോദിക്കും കുട്ടി മെലിഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് പറയുന്നത്. അതൊക്കെ ഒന്നുകൂടി ടെൻഷൻ വന്ന് കുട്ടികൾക്ക് കുറച്ചുകൂടി കാലറി റിച്ച് ആയിട്ടുള്ള കുറച്ചുകൂടി അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുകയാണ്. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഭയങ്കര ഇതാണല്ലോ. നമുക്ക് പണ്ടൊക്കെ നമുക്ക് ചിക്കനൊക്കെ എപ്പോഴാണ് കിട്ടാറ്? ഓണത്തിനും വിഷുവിനും മാത്രമാണ്. ഇപ്പൊ എല്ലാ ദിവസവും ചിക്കനാണ്, അല്ലെ? ആകെ വരുന്നത് ഓണത്തിനും വിഷുവിനും മാത്രമാണ്.
1: അന്നൊന്നും ഇങ്ങനെ അമിതവണ്ണത്തിന് ചികിത്സിക്കേണ്ട ഒരു കാര്യമേ വരുന്നില്ല.
0: അതെ അതെ, എവിടെ തിരിഞ്ഞാലും ഐസ്ക്രീമാണ്, എവിടെ തിരിഞ്ഞാലും ബേക്കറിയാണ്, അല്ലെ? അതൊക്കെ തന്നെയാണ് വരുന്നത്.
1: അപ്പൊ അതൊക്കെ വാങ്ങി കൊടുക്കാനും ഇന്ന് ആൾക്കാർക്ക്
0: പറ്റുന്നുണ്ട്
1: പണ്ടത്തെ നോക്കിക്കഴിഞ്ഞാല്. അപ്പോ ഡോക്ടർ ആദ്യം പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ഈ പ്രമേഹം ഒബേസിറ്റി പ്രമേഹത്തിന് ഒരു കാരണമാണെന്നുള്ളത്. അപ്പൊ ഒരു സാധാരണ ഒരാൾക്കാര് മനസ്സിലാക്കിയിരിക്കുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവുകൊണ്ടാണല്ലോ പ്രമേഹം വരുന്നത് എന്നാണ് പൊതുവെ ആൾക്കാർ മനസ്സിലാക്കിയിരുന്നത്. അപ്പൊ ഈ ഒബേസിറ്റി എങ്ങനെയാണ് ഈ പ്രമേഹത്തിലോട്ട് പോകുന്നത്?
0: അതില് അത് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും പൊതുജനങ്ങളുള്ള തെറ്റിദ്ധാരണയാണ് ഇൻസുലിന്റെ കുറവ് കൊണ്ട് മാത്രമാണ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇൻസുലിന്റെ അഭാവം കൊണ്ടുണ്ടാവുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ്. അപ്പൊ അത് പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ കാണുന്നതിന് നമ്മൾ ടൈപ്പ് 1 ആണ്, മുതിർന്നവരിലും ഉണ്ടാവുന്നുണ്ട്. കുട്ടികളിലെ കാണുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് മെയിൻ ആയിട്ട് പെരിഫറൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുക. അതായത് നമ്മുടെ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യം എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ് ഡയറ്റ് കൺട്രോൾ ചെയ്യുക, വെയിറ്റ് കുറക്കുക. വെയിറ്റ് കുറക്കുന്ന വഴി നമുക്ക് എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രശ്നമില്ലാതെ മാറി, പിന്നെ ഡയബറ്റീസ് കൺട്രോൾ ആയിട്ട് വരും. അതിൽ തന്നെ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഡ്രഗ് മെറ്റ്ഫോമിൻ പറഞ്ഞ ചില ഗുളികകളുണ്ട് മുതിർന്നവർക്ക് കൊടുക്കുന്നത്. മെറ്റ്ഫോമിൻ ചില PCOD എന്ന് പറഞ്ഞ അസുഖങ്ങൾക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഗുളി കൊടുക്കാണ്ട് പെരിഫറൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പം അതാണ് മെറ്റ്ഫോമിൻ. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉള്ള ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ആ മരുന്നുകൾ കൊടുക്കുക. അത് തന്നെയാണ് വ്യായാമത്തിന്റെ പ്രാധാന്യം ഇവിടെ വരുന്നത്.
1: എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ശരീരത്തിൽ അത് ഉപയോഗിക്കാത്തത്? ഈ ഫാറ്റിന്റെ
0: പൊസിഷൻ കൂടുതലാണ്. അമിതവണ്ണം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും റെസിസ്റ്റൻസ് വരികയാണ്, നമ്മുടെ ബോഡി ഉപയോഗിക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ മരുന്നുകൾ മാത്രമേ ഇൻസുലിൻ കൂടുതലായിട്ട് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുകയുള്ളൂ. ഈ

0: വ്യായാമമൊക്കെ ചെയ്ത് ഈ മെട്രോമിൻ പോലുള്ള ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുത്ത ശേഷം പിന്നെ കൺട്രോളിലാകുമ്പോൾ മാത്രമേ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാനുള്ള ഗുളികകളോ അല്ലെങ്കിൽ ഇൻസുലിനായിട്ട് നമ്മൾ കൊടുക്കുക.
1: ഇത് ആദ്യം ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് ഈ ഇൻസുലിന്റെ അളവ് നമ്മൾ ഇതേപോലെ ചെക്ക്
0: ചെയ്യുന്ന നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്തിട്ട് വളരെ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും.
1: ഒബേസിറ്റി എന്നുള്ള ഒരു കണ്ടീഷന് ചികിത്സ തേടേണ്ടത് എപ്പോഴാണ്?
0: ഒബേസിറ്റിക്ക് ചികിത്സ അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ കൺസേൺ ആവേണ്ടതെന്നുള്ളത്, ഒരു പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ വരുന്നതാണെങ്കിൽ നമുക്ക് 10 വയസ്സിന് മുകളില് ഏത് കുട്ടിക്കും ഈ പറഞ്ഞ പോലെ ഒബീസായിട്ട് വരും. നമ്മൾ ഈ പറഞ്ഞ പോലെ BMI ചാർട്ട് അല്ലെങ്കിൽ വെയ്സ്റ്റ് ഹിപ്പ് റേഷ്യോ ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും 10 വയസ്സിന് മുകളിൽ എല്ലാ കുട്ടികളിലും അത് നമുക്ക് തീർച്ചയായിട്ടും ആ ഒബീസിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും അത് കണക്കിലെടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള വരാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കണം, അതിൽ നമുക്കത് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ അത് ചെയ്യേണ്ടി വരും, ചികിത്സയാണെങ്കിൽ ചികിത്സ എടുക്കേണ്ടി വരും. അതുപോലെ 2 വയസ്സ് മുതൽ 10 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അതിൽ റിസ്ക് ഫാക്ടർ എന്തെങ്കിലും, അതായത് നമ്മളീ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ കൂടുതലായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരും വേണം. മറിച്ച് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ആരിലും ഈ പറഞ്ഞ പോലെ ഒബീസിറ്റി ഉണ്ടോ എല്ലാവരും നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അവരിൽ വരാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള പ്രതിവിധികൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്.
1: അമിതവണ്ണത്തിനുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
0: അമിതവണ്ണത്തിനുള്ള പ്രധാനപ്പെട്ട ചികിത്സാ രീതി നമ്മൾ കാരണം കണ്ടുപിടിക്കുക തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഡയറ്റാണ്, നമ്മുടെ ഭക്ഷണ ഹാബിറ്റ്സ് ആണ്. മിക്കപ്പോഴും ഇപ്പോഴും കഴിക്കുന്ന രാത്രിയാണ് കൂടുതൽ കലോറി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത്. എവിടെ പോയി കഴിഞ്ഞാലും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ രാത്രിയാണ് തിരക്ക് വരുന്നത്. അപ്പോൾ രാത്രി കഴിഞ്ഞ് ലേറ്റ് ആയിട്ടുള്ള ഫുഡ് കുറക്കുക, രാത്രി മിനിമം കഴിക്കുക, യാചകനെ പോലെ കഴിക്കുക എന്ന് പറയാം. രാവിലെ രാജാവിനെ പോലെ കഴിക്കുക, ഉച്ചക്ക് രാജകുമാരനെ പോലെ കഴിക്കുക, രാത്രി യാചകനെ പോലെ കഴിക്കുക, അതാണ് പറയാം. അപ്പം പലപ്പോഴും
1: ബ്രേക്ക്ഫാസ്റ്റ്
0: ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കുട്ടിക്ക് കഴിക്കാൻ സമയമുണ്ടാവില്ല, ആ സമയത്ത് എന്താ 2 ബിസ്ക്കറ്റും 1 ഗ്ലാസ്സും പാലും കൊടുത്തിട്ടാണ് കുട്ടീനെ വിട്ടുക. മറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ബ്രെയിൻ എന്നും കൂടി ഉണ്ട് പറയുന്നുണ്ട്. ഇതിനോട് അനുബന്ധിച്ചല്ല, കുട്ടികൾ സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിനിന് ഏറ്റവും കാരണമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുപോലെ രാത്രി ഏറ്റവും മിനിമം കഴിക്കുക, കലോറി കുറഞ്ഞ ഫുഡ്, നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എല്ലാ ഭക്ഷണ രീതികളും പഠിപ്പിക്കുക. കുട്ടികൾ സെലക്റ്റീവ് ഫുഡ് എന്നുള്ള രീതി മാറ്റിയിട്ട് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പിന്നെ ഫാമിലി ഡൈനിങ് നമ്മൾ ശീലാക്കുക, കുട്ടികളെ എല്ലാ ഭക്ഷണ രീതികളും പഠിപ്പിക്കുക, അതിലെ കലോറി കുറഞ്ഞ ഫുഡുകൾ ഉപയോഗിക്കുക, അതുപോലെ കുട്ടികളെ വ്യായാമം നിർബന്ധമായിട്ട് ചെയ്യിക്കുക, TV പറഞ്ഞതുപോലെ അതാക്കുക. പിന്നെ ചികിത്സ നമുക്ക് പിന്നെ വരുന്ന ഡയറ്റും എക്സസൈസും ചെയ്തിട്ട് നമുക്ക് കുറയുന്നില്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഹൈപ്പോതൈറോയിഡിസം തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ഗുളിക കഴിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മെഡിസിനുകളുണ്ട് നമുക്ക്, അത് മെഡിസിന്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എന്താണ് ഇത് അബ്സോർപ്ഷൻ കുറയ്ക്കാനുള്ള മരുന്നുകൾ, അതാണ് സാധാരണ വരുന്നത്. അത് നമുക്ക് വീക്കിലി കൊടുക്കുന്ന ഗുളികകളുണ്ട്, ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്ന സാധനങ്ങളുണ്ട്, അതിന് ഡീറ്റെയിൽ ആയിട്ട് മരുന്നുകളുടെ പേരൊന്നും പറയുന്നില്ല. അതിൽ നമുക്ക് വരുന്നില്ല. പിന്നെയും വരികയാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഗ്യാസ്ട്രിക് ബലൂൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഗ്യാസ്ട്രിക് ബലൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് ആമാശയത്തിന്റെ സൈസ് കുറയ്ക്കും. ബലൂൺ പോലെ വീർപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോഴത്തേക്കിന് വയറ് നിറഞ്ഞ് അപ്പം കൂടുതൽ കഴിക്കില്ല. പിന്നെ ലാസ്റ്റ് എന്നുള്ളത് ബെരിയാട്രിക് സർജറി എന്നുള്ള രീതിയിലോട്ട് പോകാം. നമ്മൾ വല്ലാണ്ട് തടിയുള്ള ബെരിയാട്രിക് സർജറി ഒക്കെ ചെയ്തിട്ട് നമുക്ക് അതും ഈ സൈസ് കുറയ്ക്കാനുള്ള സർജറികൾ.
1: അത് ഭയങ്കര കോംപ്ലിക്കേഷൻ വരുന്നതല്ലേ? ശരിക്കും
0: കോംപ്ലിക്കേഷൻ വരാം, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഗുണകരമാണ്.
1: അതിലേക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ
0: മാത്രമേ
1: അവസാനത്തെ ഒരു ചികിത്സാ രീതി പോലെ വിചാരിക്കുന്നത്.
0: ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭക്ഷണവും വ്യായാമവും തന്നെയാണ്, അതിൽ തന്നെ കുറേ കുറഞ്ഞോളും, അതാണ് പ്രധാനപ്പെട്ടത്.
1: അപ്പോൾ ഡോക്ടർ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇന്ത്യയിൽ ഇതിന് പ്രാധാന്യം കുറേ അധികമാണെന്ന്. എന്തുകൊണ്ടാണ് പ്രാധാന്യം കൂടുതൽ?
0: തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞ 2030 കോടിയുടെ പഠനങ്ങളിൽ പിന്നെ 10-ൽ 1 ഒബീസ് കുട്ടികൾ ഇന്ത്യയിൽ നിന്നായിരിക്കും ഗ്ലോബലി വെച്ച് നോക്കണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഏറെ പ്രാധാന്യം ഇന്ത്യയിൽ തന്നെ കൊടുക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ. കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊടവേരിലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നുള്ളതാണ് നമുക്ക് ലേറ്റസ്റ്റ് ഒരുപാട്. അത് ഒരു ഒബീസിന്റെ ലിസ്റ്റാണ് നമ്മളുടെ വേസ്റ്റ് സർക്കംഫറൻസ് വരുന്നത്. അപ്പോൾ അത് വേറെ നമ്മുടെ കേരളത്തിലെടുത്തോ പ്രത്യേകിച്ചിട്ട് കാര്യമാണ്. അതുപോലെ നമ്മുടെ കേരളം നമ്മുടെ ഡയബറ്റീസിനൊക്കെ തലസ്ഥാനം എന്ന് പറയാൻ വേണ്ടി പറ്റും. അതൊരു കാരണമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് മെലിറ്റസ് കൂടി വരികയാണ് ദിനം പ്രതി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒബീസിറ്റി കുറയ്ക്കുക, ഞാൻ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക വഴി ഒബീസിറ്റി കുറയ്ക്കുകയാണെങ്കിൽ ഡയബറ്റീസ് വരുന്നതും കുറെ കുറയ്ക്കാൻ വേണ്ടി പറ്റും നമുക്ക്. അതുപോലെ വേറൊരു പ്രത്യേകത, ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഡോക്ടറെ അടുത്ത് പോവുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ തീർച്ചയായും വരുമ്പോൾ മുട്ടുവേദന വരുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോള് വല്ലാണ്ട് കൂടും അങ്ങനെയുള്ള വരുന്ന സമയത്ത് കുറേ വൈകിട്ട് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് പിന്നെ MI വരുന്ന സമയത്തൊക്കെ മാത്രമേ ഡോക്ടർ എടുത്തുള്ളൂ. മറിച്ച് നേരത്തെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രാധാന്യം അതും കൂടെ വരുന്നുണ്ട്. നേരത്തെ തന്നെ ഒബീസിറ്റി കണ്ടുപിടിക്കുക, അതിനുള്ള റിസ്ക് ഫാക്ടർ കണ്ടുപിടിക്കുക, അത് നേരത്തെ തന്നെ കറക്റ്റ് ചെയ്യാനുള്ള രീതി അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 3-ാമത്തത് വരുന്നത് പിന്നെ നമുക്ക് സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. അതായത് നമുക്ക് ഈ ഒബീസിറ്റി കൊണ്ട് നമുക്ക് ആൾക്കാരുടെ മുന്നിൽ

0: പോവാതിരിക്കുക, അങ്ങനെയുള്ള സാധനം അത് മാറ്റി വരും. ഇത് ഒബിസിറ്റി ഒരു പ്രശ്നമല്ല, അസുഖമായിട്ട് നമ്മൾ വല്ലാതെ എടുക്കണം. നമുക്കത് കറക്റ്റ് ചെയ്യാവുന്ന സാധനങ്ങൾ തന്നെയാണ്. പലപ്പോഴും വീട്ടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് വേറെ പ്രോഗ്രാമിനൊന്നും പോവാതെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട് ഇപ്പോഴും, അതൊക്കെ നമുക്ക് ജനങ്ങളിൽ കൂടുതലായിട്ട് അവബോധം ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ പെരിയാട്രിക് സർജറി അത്ര വലിയ പ്രശ്നമുള്ള സാധനങ്ങളൊന്നുമല്ല. ഇപ്പോഴും നമുക്ക് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ പലപ്പോഴും പേടിയാണ് ഇവർക്ക്. പക്ഷെ നല്ല പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി വരികയാണെങ്കിൽ ആ സർജറിക്ക് തീർച്ചയായിട്ടും പോകണം. അതും കൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കുക, അത് തന്നെയാണ് സംഭവങ്ങളും. നമുക്കിപ്പോൾ അതുപോലെ പൊതുജനങ്ങളിലെ ധാരണ, ഒബീസിറ്റിന്റെ പ്രശ്നങ്ങൾക്കൊന്നും പൊതുജനങ്ങൾ കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെയാണ് വരിക എന്നുള്ളതൊന്നും അറിയില്ല. പലപ്പോഴും സൗന്ദര്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ തടിയാണ് ആൾ കാണുന്നത്. അപ്പം അതിപ്പോഴും മാറിയില്ല, കുറെ മാറി വരുന്നുണ്ടെങ്കിലും അതൊക്കെ ജനങ്ങളിൽ കൃത്യമായിട്ട് എത്തിച്ചുകൊണ്ട്, ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ 8 ബില്യൺ കോസസ് എന്ന് പറഞ്ഞ പോലെ ഓരോ വ്യക്തിക്കും ഓരോ കാരണങ്ങളുണ്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഒബീസിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമുക്ക് എല്ലാവർക്കും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മക്കളെ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്കൂളിൽ നിന്ന് അധ്യാപകരെ ആദ്യം നമുക്ക് അവരെ റെഡിയാക്കണം. അപ്പം അവരെ ന്യൂട്രീഷൻ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ചെയ്യണം. കുട്ടികളെ കൃത്യമായിട്ട് ക്ലാസ് റൂമിൽ മാത്രമല്ല, കുട്ടികളെ പുറത്തിറങ്ങിക്കൊണ്ട് അത് പുറത്തിറങ്ങി കളിക്കുന്നവർക്കും അവരുടെ പഠന നിലവാരവും കൂടും. അത്തരം കാര്യങ്ങൾ. അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫൈബറിന്റെ പ്രാധാന്യം, നമുക്ക് ഈ പറഞ്ഞ പോലെ ആന്റി ഓക്സിഡൻസ്, നമ്മളെ ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കഴിക്കേണ്ട പ്രാധാന്യം.
1: ഈ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഓരോ സാധനത്തിലും ഇതിൽ ഇന്നതുണ്ട്, അതുകൊണ്ട് ഇത് കഴിക്കണം എന്നുള്ള ഒരു ബോധ്യം കുട്ടികൾക്ക് വരുത്തി കൊടുക്കേണ്ടത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഇതിനെ കുറിച്ചുള്ള അവബോധം അധ്യാപകരും കൊടുക്കണം.
0: തീർച്ചയായും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ പച്ചക്കറികളുടെ കുട്ടികളുടെ ഉപയോഗം വളരെ കുറവായിരിക്കും. അത് സ്കൂളുകളിൽ തന്നെ നമ്മൾ വറവൊക്കെ അധികം എണ്ണയില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ഫൈബർ റിച്ചാണ്, അത് കൂടുതൽ കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ വേവിക്കാതെ നമ്മൾ സലാഡൊക്കെ ഉണ്ടായി കഴിക്കുന്നത് നമ്മൾ വയറ് പെട്ടെന്ന് നിറയും. അതുവഴി നമ്മൾ അരി ആഹാരം അല്ലെങ്കിൽ ബാക്കി സാധനങ്ങൾ കഴിക്കുന്ന കുറയുകയും ചെയ്യും. അപ്പോൾ അത് ആന്റി ഓക്സിഡൻസ് കൂടുതൽ കിട്ടും, ഫൈബർ കൂടുതൽ കിട്ടും, മലബന്ധം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അതുപോലെ പൊണ്ണത്തടി ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഒബീസിറ്റി ഫ്രീ ഇന്ത്യ അല്ലെങ്കിൽ ഒബീസിറ്റി ഫ്രീ കേരള ആയിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ഓരോ ആൾക്കാരും ഇടപെട്ടാൽ മാത്രമേ അത് പറ്റുള്ളൂ.
2: അമിതവണ്ണവും ആരോഗ്യ പ്രശ്നങ്ങളും, ഇതേക്കുറിച്ച് പയ്യന്നൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റും നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ജീജ ശ്രീജിത്ത്. FM ഹെൽത്ത് പ്ലസ്, ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.

കിളിക്കൂട്ടത്തിൽ ഇന്ന് ഇരിട്ടി കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക്കിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്നു രാഗസുതാരസം. തബല ദീപക് കണിച്ചാർ, ഹാർമോണിയം പയ്യന്നൂർ അനൂപ്. ഇരുപത്തി ഒമ്പതാമത്തെ മേളകർത്താ രാഗമായ ധീര ശങ്കരാഭരണ രാഗത്തിൽ നിരവധി മലയാള സിനിമാ ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കരുണയും ഭക്തിയും വിരഹവുമെല്ലാം അനായാസമായി പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന, ഏതു സമയത്തും പാടാവുന്ന രാഗമാണ് ശങ്കരാഭരണമെങ്കിലും സന്ധ്യാസമയമാണ് അത്യുത്തമം എന്ന് പറയപ്പെടുന്നു. ശ്രീകുമാരൻ തമ്പി

അത്രയേറെ ആഴവും വ്യാപ്തിയുള്ള ദശവിധ ഗമകങ്ങളും വരുന്ന മേളകർത്താ പട്ടികയിൽ 65-ാമത്തെ രാഗമാണ് മേജ കല്യാണി എന്ന കല്യാണീരാഗം. പ്രണയവും ശാന്തവും ഗാംഭീര്യവുമെല്ലാം പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന ഈ രാഗത്തിൽ നിരവധി സിനിമാ ഗാനങ്ങൾ പിറവിയെടുത്തിട്ടുണ്ട്. ഏതാനും ചില ഗാനങ്ങളാണ് ഇനി. കല്യാണീരാഗത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ഒപ്പിയെടുത്ത് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് പൊന്തിങ്കൽ കല പൊട്ടുകുത്തിയ എന്ന് തുടങ്ങുന്ന

കൈതപ്രം രചനയും ഔസേപ്പച്ചൻ സംഗീത സംവിധാനവും നിർവഹിച്ച മൗനം സ്വരമായി എന്നു തുടങ്ങുന്ന ഗാനം പാടുകയാണ് ബിയാട്രിസ് തോമസ്.

ഇനി ഒ എൻ വി കുറുപ്പ് രചിച്ച് ആർ സോമശേഖരൻ സംഗീതം പകർന്ന അരളിയും കദളിയും എന്നു തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു സായ സൂരജ്.

ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ. ശ്രീകുമാരൻ തമ്പി രചിച്ച്, എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന ഈ ഗാനം പാടുന്നു ഐഷാൻ.

ചേച്ചിയുടെ നമസ്കാരം. ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസും ലതികയും ചേർന്ന് പാടിയത് ചിത്രം ഇത്തിരി പൂവേ ചുവന്ന പൂവേ. ഗാനരചന ONV, സംഗീതം രവീന്ദ്രൻ.

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. മെയ് 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവെ പ്രധാനമന്ത്രി യോനാസ് ഗഹസ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്ര സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാന പദത്തിൽ പ്രധാനമന്ത്രി നാളെ ഇറ്റലിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് സമ്മാനിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനം ശക്തിപ്പെടുത്തുന്നതാണ് ബഹുമതിയെന്ന് അഭിനന്ദന സന്ദേശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രത്യേക അവസരങ്ങളിലൊരുങ്ങി അടുത്ത 1 വർഷത്തേക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് വിവിധ കൃഷി മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമെടുത്തതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ലളിതമായ ജീവിതശൈലി സ്വീകരിക്കാനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും യോഗത്തിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയ്ക്കനുസൃതമായാണ് തീരുമാനമെന്ന് ശ്രീ ചൌഹാൻ വ്യക്തമാക്കി. രാജ്യത്ത് വലിയ പ്രതിസന്ധി വരാൻ പോകുന്നതിനാൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൌരന്മാരോട് ആവശ്യപ്പെട്ടതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ആഭ്യന്തരമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ മത്സരം പുരോഗമിക്കുകയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നേരിയ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 77 പോയിന്റ് നേട്ടത്തിൽ 77,315 നിഫ്റ്റി 6 പോയിന്റ് ഉയർന്ന് 23,649 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 65 രൂപ താഴ്ന്ന് 14,320 രൂപയും പവന് 520 രൂപ കുറഞ്ഞ് 114,560 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ.

സേവന വാർത്തകൾ. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ അസൽ രേഖകൾ സഹിതം 23 രാവിലെ 11 കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0467220453. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ ബയോഡാറ്റ, മുൻപരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 26 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0499924021. ആയിത്തറ മമ്പ്രം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9495772526. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് ഒരു വർഷ കാലയളവിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസ് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 രാവിലെ 11 കാഞ്ഞങ്ങാടുള്ള ജില്ലാ കാര്യാലയത്തിൽ നടക്കും. പ്രായപരിധി 28 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0467220110. ചെറുവത്തൂർ ഗവൺമെന്റ് ഐടിഐയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പമ്പ്ലർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 20 രാവിലെ 11 കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ഉത്തരമേഖലാ ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. കണ്ണൂർ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ 6 ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ANM GNM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വരെ പ്രായ ഇളവ് ലഭിക്കും. താൽപര്യമുള്ളവർ 21 രാവിലെ 10:30 ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ അഭിമുഖത്തിന് എത്തണം. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ HMCയുടെ കീഴിൽ നഴ്സിംഗ് ഓഫീസർ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. PSSC അംഗീകൃത യോഗ്യതയുള്ള 60 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും സഹിതം നാളെ രാവിലെ 10 അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0497285250. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ തെങ്ങിക്കൃഷി മഴക്കാല പരിചരണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497-295-6007. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497-295-6007. നാളെ വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ.

0: Security camps established in Bastar will be transformed into similar service centers. The government has said that refineries in the country are operating normally and India has sufficient crude inventories despite the ongoing West Asia crisis. Addressing an interministerial briefing in New Delhi today, Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, said there is adequate stock of petrol, diesel, LPG and natural gas, though panic buying of LPG has been reported in some areas due to rumours.
1: 1 crore 72 lakh LPG cylinders have been delivered against the booking of 1.69 crore request. Regarding American waiver on Russia, I will like to emphasize that we have been purchasing from Russia earlier and before waiver also, during waiver also and now also. So it is basically the commercial sense which should be there for us to purchase. There is no shortage of crude. Enough crude has been tied up. This whatever waiver or no waiver, it will not affect our supplies and all efforts have been taken to that effect.
0: Joint Secretary in the Ministry of Chemicals and Fertilizers, Aparna Sharma, said over 200 lakh metric tons of fertilizers are available across the country and there has been no change in fertilizer prices for the Kharif season. The government today said that it is closely monitoring the recent outbreak of Ebola virus disease in Democratic Republic of Congo and Uganda following the declaration of a public health emergency by the World Health Organization. Sources said senior officials of the health ministry have reviewed the evolving situation and initiated precautionary public health measures. The IMD, India Meteorological Department, has issued an orange colour warning for heat wave to severe heat wave conditions over Madhya Pradesh and Uttar Pradesh for tomorrow. Heat wave conditions are also expected over Haryana, Chandigarh, Marathwada, Punjab, Rajasthan, Telangana and Vidarbh during the next 2 days. Meanwhile, warm night conditions have been predicted for Rajasthan, Vidarbh and West Uttar Pradesh tomorrow. A gradual rise in maximum temperatures by 2 to 3 degrees Celsius is expected over many parts of Northwest India. The Ministry of Ayush today issued a comprehensive public health advisory on extreme heat and heat wave for the current summer season. The advisory emphasizes adequate hydration, avoid direct exposure to sunlight during peak hours, use of light cotton clothing, and consumption of seasonal fruits and fluids rich in electrolytes. And in IPL cricket, Chennai Super Kings were 159 for 5 in 18 overs against Sunrisers Hyderabad in Chennai when reports last came in. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with his Norwegian counterpart Jonas Gahr Støre in Oslo. Agree to elevate bilateral ties to green strategic partnership focusing on clean energy and blue economy. Prime Minister Modi awarded Grand Cross of Royal Norwegian Order of Merit by King Harald V. Government targets $1 trillion exports this year. Union Minister Jitendra Singh holds talks with US industry delegation on nuclear energy and private investment opportunities in India. And amid extreme heat conditions, Ministry of Ayush issues advisory to prevent heat-related illnesses. That is all in the news at 9. Good night.
2: Akashavani. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. മനുഷ്യനിലെ ദഹന വ്യവസ്ഥ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വത്സമ്മ വിവി.
3: ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരുടെ ഭക്ഷണരീതികൾ വ്യത്യസ്തമാണെങ്കിലും നാരുകൾ, ജലം എന്നിവയ്ക്കു പുറമെ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റമിൻ എന്നീ പോഷകഘടകങ്ങൾ നിർബന്ധമായും അടങ്ങിയിരിക്കണം. എല്ലാ പോഷകഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ്. വളർച്ചാഘട്ടത്തിലുള്ളവർ സമീകൃതാഹാരം കഴിക്കേണ്ടത് അനിവാര്യമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങളും, പയറുവർഗ്ഗങ്ങൾ, മാംസം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം വിറ്റമിനുകൾ, ധാതുക്കൾ, മറ്റു പോഷകഘടകങ്ങൾ, നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും കാൽഭാഗം ധാന്യങ്ങളും കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതാണ് ഫുഡ് പ്ലേറ്റ്. ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇന്ന് ഏതു പ്രായക്കാരിലും കൂടി വരുന്നുണ്ട്. ഇത് പോഷണക്കുറവിനും മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ അതേപടി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. സങ്കീർണമായ ആഹാരപദാർത്ഥങ്ങളെ ആഗിരണത്തിനുതകുന്ന തരത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. രണ്ടു രീതിയിലുള്ള ദഹനമാണ് മനുഷ്യരിൽ കാണുന്നത്, യാന്ത്രിക ദഹനവും രാസിക ദഹനവും. യാന്ത്രിക ദഹനത്തിൽ സങ്കീർണമായ ആഹാരഘടകങ്ങളെ ചെറുകണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചത്തിലൂടെയും ഇത് സാധ്യമാകുന്നു. ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷകഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് രാസിക ദഹനം. ദഹനവ്യവസ്ഥയുടെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും: വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം, ഇവയാണ് ദഹനവ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഇവയോട് ചേർന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയായ കരളും പാൻക്രിയാസും ദഹനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. നാം കഴിക്കുന്ന ആഹാരം ദഹനവ്യവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വായ, മൗത്ത്. ദഹനപ്രക്രിയ വായിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. ഇവിടെ വെച്ച് ആഹാരം നന്നായി ചവച്ചരച്ച് ചെറുകണികകളാക്കുന്നു. ഇതിന് അനുയോജ്യമായ വിവിധ തരം പല്ലുകളാണ് നമുക്കുള്ളത്. ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കുന്നതിനും കോമ്പല്ല് ആഹാരത്തെ കടിച്ചുകീറുന്നതിനും അഗ്രചർവണകം, ചർവണകം എന്നിവ ആഹാരം ചവച്ചരയ്ക്കുന്നതിനും സഹായിക്കുന്നു. ബാഹ്യരൂപത്തിലും ധർമ്മത്തിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും പല്ലുകൾ ആന്തരഘടനയിൽ സമാനതകൾ പുലർത്തുന്നു. പല്ലിന്റെ ഘടന: രണ്ടു തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്, പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞുപോകുമ്പോഴാണ് സ്ഥിരദന്തങ്ങൾ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളിൽ 20 പാൽപ്പല്ലുകളും മുതിർന്നവരിൽ 32 സ്ഥിരദന്തങ്ങളുമാണുള്ളത്. ഇവ മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും മോണയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. പല്ലിന് ദന്തമകുടം, ദന്തകളം, ദന്തമൂലം എന്നീ ഭാഗങ്ങളാണുള്ളത്. ദന്തമകുടം മോണയിൽ നിന്നും പുറത്തേക്ക് കാണുന്ന വെളുത്ത നിറമുള്ള ഭാഗമാണ്. ദന്തകളം പല്ലിനെ മോണയോട് ചേർത്ത് നിർത്തുന്ന ഭാഗവും ദന്തമൂലം മോണയുടെ ഉള്ളിൽ കാണുന്ന ഭാഗവുമാണ്. വെള്ളനിറത്തിലുള്ള കടുപ്പമേറിയ നിർജീവമായ ഭാഗം ഇനാമൽ എന്നറിയപ്പെടുന്നു. ഇതിനുള്ളിലായി കാണുന്ന പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. ഏറ്റവും ഉള്ളിലായി കാണുന്ന പൾപ്പ് എന്ന ഭാഗത്തെ പൾപ്പ് ക്യാവിറ്റിയിൽ രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു. സിമന്റം എന്ന കാൽസ്യം അടങ്ങിയ യോജകകല പല്ലിനെ മോണയിലെ കുഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ദഹനപ്രക്രിയയിൽ പല്ലുകൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. ദന്തപരിചരണത്തിലും സംരക്ഷണത്തിലും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണപദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിനും വേണ്ട സഹായം ചെയ്യുന്നത് നാക്കാണ്. നാക്കിലെ സ്വാദുമുകുളങ്ങൾ രുചി അറിയുന്നതിനും സഹായിക്കുന്നു. ദഹനപ്രക്രിയയിൽ ഉമിനീരിന്റെ പങ്കെന്താണെന്ന് നോക്കാം. 3 ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്. ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും സ്രവിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ്, ലൈസോസൈൻ എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു. ഭക്ഷണത്തെ വഴുവഴുപ്പുള്ളതാക്കി വിഴുങ്ങാൻ പാകത്തിലുള്ളതാക്കുന്നത് ശ്ലേഷ്മമാണ്. ലൈസോസൈം ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. സലൈവറി അമിലേസ് കാർബോഹൈഡ്രേറ്റിനെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. അന്നനാളം, ഈസോഫാഗസ്. വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഏകദേശം 25 നീളമുള്ള പേശി ട്യൂബാണ് അന്നനാളം. വായിൽ നിന്ന് ആഹാരം അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗ്രസനിയിലൂടെയാണ്. ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളവും ആരംഭിക്കുന്നത്. നാം വിഴുങ്ങുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ അന്നനാളത്തിലേക്ക് തന്നെ കൃത്യമായി പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആഹാരം വിഴുങ്ങുമ്പോൾ ശ്വാസനാളം മുകളിലേക്കുയർന്ന് ക്ലോമപിദാനം കൊണ്ട് അടയ്ക്കപ്പെടുന്നു. ഗ്രസിനിയിലേക്ക് തുറക്കുന്ന നാസ

0: ഖുരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. നാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. നാക്കിന്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിതാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അന്നനാളത്തിലെ തരംഗരൂപത്തിലുള്ള പെരിസ്റ്റാൾസിസിന്റെ ഫലമായി ആഹാരപദാർത്ഥങ്ങൾ ഉരുളകളുടെ രൂപത്തിലാണ് കടന്നുപോകുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താവാം എന്ന് കണ്ടെത്തൂ. ആമാശയം, സ്റ്റൊമക്ക്. സ്മോൾ ലെറ്റർ ജെ ഷേപ്പിലുള്ള പേശി നിർമ്മിത ഭാഗമാണ് ആമാശയം. വായിൽ വെച്ച് ഭാഗികമായി മാത്രം ദഹിച്ച ആഹാരപദാർത്ഥങ്ങൾ ആമാശയത്തിൽ വെച്ച് കൂടുതലായി ദഹിക്കപ്പെടുന്നു. ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. കൂടാതെ ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശികൾ ആഹാരത്തെ ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു. ആമാശയഭിത്തിയിൽ കാണപ്പെടുന്ന ആമാശയഗ്രന്ഥികൾ ആമാശയരസം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിലെ പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണാക്കി മാറ്റുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച പി എച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. ചെറുകുടൽ, സ്മോൾ ഇൻഡസ്റ്റൈൻ. ആമാശയത്തിൽ നിന്ന് കുഴമ്പ് രൂപത്തിലായ ആഹാരം ചെറുകുടലിന്റെ ആദ്യഭാഗമായ പക്വാശയത്തിലേക്ക് കടക്കുന്നു. അവിടെ വെച്ച് കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളുമായി ചേർന്ന് ദഹന പ്രക്രിയ തുടരുന്നു. കരളിലെ പിത്താശയം ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും പി എച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസും ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡുമാക്കി മാറ്റുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഏറെക്കുറെ പൂർണമായ ദഹിച്ച ആഹാരം ചെറുകുടലിലൂടെ മുന്നോട്ടു നീങ്ങുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്റസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നു. പ്രോട്ടിയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ലഘു പോഷക ഘടകങ്ങൾ ജലം, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റിവളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. തന്മൂലം ആഹാരം ചെറുകുടലിലൂടെ വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളായ വില്ലസുകൾ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. വില്ലസുകൾ ചെറുകുടലിനകത്തെ പോഷകങ്ങളുടെ ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകമടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികകളും ലിംഫ് ലോമികകളായ ലാക്ടിയലും കാണപ്പെടുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ രക്തലോമികകളിലേക്കും ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ലാക്ടിയലിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നു. പോഷകഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെയാണ്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം നടക്കുന്നതും ചെറുകുടലിൽ വച്ചാണ്. വൻകുടൽ, ലാർജ് ഇൻഡസ്റ്റൈൻ. ഏകദേശം 1.5 മീറ്റർ നീളമുള്ളതും കട്ടികൂടിയതുമായ ഭാഗം ആണ്. ഇത് ആമാശയത്തിന് താഴെയായി കാണുന്നു. ചെറുകുടലിന്റെ മുകൾ ഭാഗത്തെയും അരികുകളിൽ വശങ്ങളെയും പൊതിയുന്നു. പോഷകഘടകങ്ങളുടെ ആഗിരണ ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. ചെറുകുടലിലെ ആഗിരണ ശേഷമുള്ള ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റമിൻ കെ, ബി കോംപ്ലക്സ് എന്നിവയുടെ ആഗിരണവും ഇവിടെ വെച്ച് നടക്കുന്നു. തുടർന്ന് ദഹനാവശിഷ്ടങ്ങൾ മലാശയത്തിൽ ശേഖരിക്കപ്പെടുകയും മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ദഹനം പൂർത്തിയായ ശേഷം പോഷകഘടകങ്ങൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ലാക്ടീലുകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഡിഫ്യൂഷൻ വഴിയാണ്. ഇതിന് ഊർജം ആവശ്യമില്ല. ചെറുകുടലിലെയും വൻകുടലിലെയും ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് ഓസ്മോസിസ് വഴിയാണ്. ഇതിനും ഊർജം ആവശ്യമില്ല. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഇതിനെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ്. ഊർജം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണ പ്രവർത്തനങ്ങളിലൂടെയാണ് ദഹനപ്രക്രിയ പൂർത്തിയാകുന്നത്. ഇതിന് 4 മുതൽ 5 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. ഇതിനനുസൃതമായി വേണം ഭക്ഷണസമയം ക്രമീകരിക്കേണ്ടത്. ദഹനത്തിലൂടെ രൂപപ്പെടുന്ന പോഷകഘടകങ്ങളാണ് ആരോഗ്യത്തിന് ആധാരം. രുചി മാത്രം പരിഗണിച്ച് ഭക്ഷണം തെരഞ്ഞെടുത്താൽ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും ലഭിച്ചു എന്ന് വരില്ല. ദഹനവ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്താനും അതിന്റെ സുഗമമായ പ്രവർത്തനത്തിനും സഹായകമായ ഭക്ഷണങ്ങളും ഭക്ഷണശീലങ്ങളുമാണ് നാം സ്വീകരിക്കേണ്ടത്. പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കുട്ടികളിൽ സർവ്വസാധാരണമാണ്. ഇത് ക്ഷീണം, ഉറക്കം തൂങ്ങൽ, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് ശരിയായ ഭക്ഷണരീതി കുട്ടികൾ ശീലമാക്കേണ്ടതുണ്ട്.
1: മനുഷ്യനിലെ ദഹനവ്യവസ്ഥ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഇതുവരെ സംസാരിച്ചത് ബൽസമ്മ വിവി. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങ് കൃഷി, മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ KK ആദർശ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497-295-6007. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497-295-6007.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ തിയേറ്റർ എന്നറിയപ്പെടുന്ന റേഡിയോ നാടകങ്ങൾ കോർത്തിണക്കി ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കവർന്നവയാണ് റേഡിയോ നാടകോത്സവങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കോവിഡിന് ശേഷം ആകാശവാണി നാമകരണത്തിന്റെ 90 പതിറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ ഇത്രയും നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം പുതുപുത്തൻ ഭാവുകത്വത്തോടെ റേഡിയോ നാടകോത്സവം എത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ശ്രീ മോഹൻലാൽ വീണ്ടും റേഡിയോ നാടകങ്ങളിലേക്ക് എത്തി എന്നുള്ളതും, അതുപോലെ തന്നെ റേഡിയോ നാടകങ്ങളിൽ AIയുടെ ഉപയോഗം വന്നു എന്നുള്ളതുമൊക്കെ ഈ നാടകോത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. May 10 ആരംഭിച്ച വേനൽ അവധിയിലെ വാനുലി നടനം എന്ന ഈ ഉത്സവരാവുകളിൽ 7 വ്യത്യസ്ത നാടകങ്ങളാണ് നാം കേട്ടത്. തിരനോട്ടത്തിൽ ആരംഭിച്ച ഈ നാടകോത്സവത്തിന്റെ തിരിഞ്ഞു നോട്ടത്തിലാണ് ഇന്ന് നാം. കേരളത്തിലെ സാംസ്കാരിക നാടകരംഗത്തെ 6 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന വിദഗ്ധരുടെ ഒരു പാനൽ ഇന്ന് നമ്മോടൊപ്പം ഈ നാടകോത്സവത്തിന്റെ അവലോകനത്തിനായി ഉണ്ട്. പ്രൊഫസർ അലിയാർ, സുധീ ദേവയാനി, TM എബ്രഹാം, ഷേർലി സോമസുന്ദരം, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, AV പവിത്രൻ. ആദ്യം അലിയാർ സാറിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. മികച്ച വിവരണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്, നല്ല കമന്റേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, ഇതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദവും നടനുമൊക്കെയാണ് സാർ. അങ്ങയുടെ ഈ ദശാബ്ദങ്ങൾ നീണ്ട ശബ്ദ പ്രതിഭയുടെ പശ്ചാത്തലത്തിൽ 2026 റേഡിയോ നാടകോത്സവത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം റേഡിയോ നാടകോത്സവം ഒരു കാലത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയൊരു സംഭവമായിരുന്നു. എന്റെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെയും നാടകരംഗത്തെയും പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ആളുകൾ, ആർട്ടിസ്റ്റുകൾ, നാടക കലാകാരന്മാർ ഒക്കെ പങ്കെടുത്ത വലിയ നാടകോത്സവങ്ങൾ, ഒരുപക്ഷെ ഈ ടെലിവിഷന്റെയൊക്കെ തള്ളിക്കയറ്റത്തിന് മുമ്പ് വളരെ വ്യാപകമായ രീതിയിൽ ആസ്വദിക്കപ്പെട്ടതാണ് റേഡിയോ നാടകങ്ങൾ. പിന്നീടാണ് കുറച്ചൊരു കുറവ് വന്നുപോയോ എന്ന് സംശയം തോന്നിയിരുന്നത്. പക്ഷെ അല്ല, റേഡിയോ നാടകത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. കാരണം അതൊരു പ്രത്യേകമായ കലയാണ്. ഇവിടെ ഇപ്പോൾ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള നടീ നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഒത്തുചേർന്ന് ഈ 7 ദിവസങ്ങളിലായി അവതരിപ്പിച്ച ഈ നാടകങ്ങൾ തീർച്ചയായും നാടകങ്ങളെ പ്രേമിക്കുന്ന, റേഡിയോ നാടകങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കൊരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യ ദിവസത്തെ നാടകം ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം. മോഹൻലാലും MR ഗോപകുമാറും അടക്കമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ക്രീനിലും നാടകത്തിലും ഒക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇതെഴുതിയത് ജയരാജ് മിത്രയാണ്. ആ നാടകത്തിനൊരു അതിഭൗതികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ തുടക്കത്തിൽ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ചെറിയതൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അത് ആശങ്കകൾ അസ്ഥാനത്താണെന്ന് മനസ്സിലായി. ഒരു മരത്തോട് സംസാരിച്ചുകൊണ്ടാണ് പ്രധാന കഥാപാത്രം അശോകൻ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങി പ്രകൃതിയോട് നാം കാണിക്കുന്ന ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. മല തുരന്നവനെ മല തുരത്തും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് വരുന്നതൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുടെ നന്മയുള്ള ചില സന്ദർഭങ്ങളെക്കുറിച്ചും അതും കൂടി അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊരു പരഭാഗശോഭ ആ നാടകത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപയോഗിച്ച പശ്ചാത്തല ശബ്ദങ്ങളും പശ്ചാത്തല സംഗീതവും ഒക്കെ വളരെ മികച്ചതായിരുന്നു. ഉരുൾപൊട്ടലിന്റെ തീവ്രത അല്പം കൂടി കടുപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ അതിന്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും സാങ്കേതിക വിദഗ്ധരും എല്ലാം വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അത് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.
2: കുട്ടൻ അത് മറന്നോ രാ ചുല്ലു, കുട്ടൻ അറിയാലോ രാ രാത്രിയുടെ രാ.
3: കുട്ടനത് മറന്നു രാ ചൊല്ലു, കുട്ടൻ അറിയാലോ രാ രാത്രിയുടെ രാ.
2: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ, അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി

0: കാത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരു അവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പിന്നീട് വന്നത് മടക്കം എന്ന് പറയുന്ന ഒരു നാടകം, കോഴിക്കോട് നിന്ന് വന്നതാണ് രണ്ടാം ദിവസം. അത് അതിലെ പ്രധാന കഥാപാത്രം ഒരു ഗവേഷകരാണ്, മാധവ്. ആ പേര് കേട്ടപ്പോൾ തന്നെ മാധവ് ഗാഡ്ഗില്ലിനെ ഒരുപക്ഷെ നമ്മൾ ഓർത്ത് കാണും. അപ്പോൾ അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ അന്വേഷണത്തിനൊടുവിൽ ഒരു ഗവേഷണ ഫലമായി ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. നമുക്കറിയാം അത്തരം സയന്റിസ്റ്റുകളുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഗവേഷണം നടത്തുന്നു. അതിന്റെ ഡയറക്ടർ രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രവർത്തിക്കേണ്ടിയും സംസാരിക്കേണ്ടതായിട്ടും ഒക്കെ വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഗവേഷണം ഫലപ്രാപ്തിയിലെത്തുന്നു. പിന്നീട് അദ്ദേഹം ഒരു ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് കാണുന്നത് അത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ ഡയറക്ടറെ ആശുപത്രിയിൽ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഒരു ക്ഷോഭവും പ്രതികരണവും കൊണ്ട് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു കഥയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ചില സന്ദർഭങ്ങളിലെയൊക്കെ പശ്ചാത്തല സംഗീതം വളരെ ഹൃദ്യമായിരുന്നു. മൊത്തത്തിൽ അതൊരു ആസ്വാദ്യകരമായ അനുഭവമായിരുന്നു. അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാർ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് റുബി ബാബു സംവിധാനം ചെയ്ത ജീവിതോത്സവം, ശ്രീ ജനാർദ്ദനന്റെ നാടകമാണ്. ഈ നാടകത്തിന്റെ കിട്ടിയ ഒരു ഗുണം പ്രഗത്ഭരായ കുറെ നടീനടന്മാരുടെ മികച്ച പ്രകടനം കൊണ്ട് സമ്പന്നമായിരുന്നു ഈ നാടകം. ഒരു വീട്ടില് പ്രായമായവരെ നോക്കാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രം ആ ജഡ്ജിയെ കാണുന്നു, അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിർണായകമായ ഒരു ദിവസമാണ് അടുത്തു വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ കൊണ്ടൊരു ദീർഘ യാത്ര, ഈ നിലമാൻ കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവിടെ തുമ്പി എന്ന് പറയുന്നൊരു പാവം പിടിച്ച പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് നേരിട്ട ദുരന്തം അയാൾ സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ ജഡ്ജി സ്ഥാനം രാജിവെക്കുകയും വക്കീലായിട്ട് ആ കേസ് വാദിച്ച് അയാൾ തിരികെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭം, അത് ആ വിവരം ഈ തുമ്പി അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. രസകരമായ മറ്റൊരു സംഭവം, വളരെ നാടകീയമായ ഒരു എന്ത് അതിന് വന്നു. അതൊരുപക്ഷെ ഈ കഥ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഇങ്ങനെയൊന്ന് ഈ ജഡ്ജിയുടെ അതുകൊണ്ട് വന്ന ഒരു ശൈഥില്യം വന്ന ഒരു കുടുംബമായിരിക്കാമെന്നൊക്കെ തോന്നിയെങ്കിലും അവസാനം വരുമ്പോൾ ഈ കളക്ടർ അവിടെ വരികയും ഈ തുമ്പിയെ പരിചയപ്പെടുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നൊക്കെ അറിയുന്നത് കഥയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായ നല്ലൊരു നാടകീയമായ ഒരു മുഹൂർത്തം കൊണ്ട് അതിനൊരു ശുഭ അന്ത്യം വരുത്തുവാനും കഴിഞ്ഞു. അങ്ങനെ വളരെ വികാരസാന്ദ്രമായ ഒരു കഥാ പരിസമാപ്തി കൊണ്ടുവരാനും ആ നാടകത്തിന് കഴിഞ്ഞു. മറ്റൊന്ന് തൃശൂർ ആകാശവാണി നിലയം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. അത് ഈ ചില നാടകങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ കഥാപരമായി വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമാണ് നാടകത്തിനുണ്ട്. അതാണ് എനിക്ക് ആ നാടകത്തിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത്. അത് പാലക്കാടിന്റെ എന്താണ് നെയ്യിൽ പൊരിച്ച പലഹാരങ്ങളുടെ മധുരം പോലും ഒരുപക്ഷെ അതിനകത്ത് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. കഥ വളരെ സങ്കീർണമായ ഒരു കഥയാണ്, പക്ഷേ നമുക്കത് ഹൃദ്യമായിട്ട് അനുഭവപ്പെടും. ഹൃദയം എന്ന് പറയുന്ന ഒരാളിന്റെ സ്ട്രെസ്സുള്ള ജീവിതവും അയാൾ പിന്നീട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിൽ പോകുന്നതും അവിടെ നിന്ന് അയാളെ ട്രെയിൻ ചെയ്യുന്ന ആളും ഇയാളും കൂടി പാലക്കാടൻ ഗ്രാമത്തിലേക്ക് വരുന്നതും അവരുടെ പൂർവ്വകഥകളിലേക്ക് പോകുന്നതും വളരെ അപ്രതീക്ഷിതമായി അതിലെ ചില കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നതും അവരുടെ അന്ത്യവും ഒക്കെ പൂർണ്ണമായും ആ പാലക്കാടിന്റെ ഒരു സംസ്കാരം കൊണ്ടുവരാൻ ആ നാടകത്തിന് കഴിഞ്ഞു. അതുതന്നെയാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയത്. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൗർണമി. മറ്റൊരു നാടകം
2: കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി, അദ്ദേഹം തമിഴിൽ എഴുതി സിംഗി പരിഭാഷ ചെയ്തിരിക്കുന്നു. അതിന്റെ രചന
1: രാജാവും മന്ത്രിയും രാജ്യോപദേശകനുമൊക്കെയായി പോകുന്നു. രാജ്യോപദേശകനായിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം വരുന്നില്ല, പക്ഷെ സഭയിൽ കഴിഞ്ഞ ദിവസവും കണ്ടില്ല, പിറ്റേ ദിവസം അദ്ദേഹത്തെ ഹാജരാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഗ്രഹ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ സ്വർണം കവർന്നിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം അതവസാനം അഭിമന്യു എന്ന് പറയുന്ന രാജ്യോപദേശകനിൽ വന്നു ചേരുന്നു. അയാൾ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. ഈ ശില്പിയെ വെറുതെ സംശയിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം അല്ല, ഈ മന്ത്രി തന്നെയാണ് ഇതിന് കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നിടത്ത് ആ നാടകം അവസാനിക്കുകയാണ്. കോഴിക്കോട് നിലയം. കാണുക കടലിനെ കൺ തുറക്കാതെ. അതീവ ഹൃദ്യമായ ഒരു ആവിഷ്കാരമായിരുന്നു അത്. പറയാതിരിക്കാൻ നിർവാഹമില്ല.
2: എഐയുടെ
1: ഉപയോഗം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷെ 75-80 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കഥാപശ്ചാത്തലമുണ്ട് അതിൽ. അതുപോലെ തന്നെ കോഴിക്കോട് നിലയം എന്ന് പറയുന്നത് തിക്കുടിയനും പി സി കുട്ടികൃഷ്ണൻ എന്ന റൂപും എൻ എൻ കക്കാടും
2: നമ്മുടെ
1: രാഘവൻ മാഷും ഒക്കെ കൂടിയിരുന്ന ഒരു നിലയം ഒന്ന് ആലോചിച്ച് നോക്കുക. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവിടെ വെച്ചാണ് 2 വയസ്സുള്ള കുഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞനന്തൻ നായർ എന്ന് പറയുന്ന തിക്കുടിയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിനുശേഷം ആ കുട്ടിയെ വളർത്തിയതും അവിടെ പിന്നെ റേഡിയോ നിലയത്തിൽ ജോലിക്കെത്തുന്നതും അവിടെയുള്ള ആളുകളുമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൂടി ചേർത്തുള്ള ഒരു, അതൊരു കടലിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും നിന്ന് ഈ കഥ അവതരിപ്പിച്ചത് അതീവ ഹൃദ്യമായി. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലവും ആ ഒരു കാലഘട്ടവും ആ ഒരു റേഡിയോ നാടകത്തിന്റേതായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരവും എല്ലാം ഈ നാടകത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം തരം ആർട്ടിസ്റ്റുകളെല്ലാമായിരുന്നു. ശരത്ചന്ദ്രൻ, അദ്ദേഹമാണ് അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ. വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ സംവിധാന രംഗത്തും. എം ജി ശശികുമാറും എൻ എസ് ജയമോഹനും ഒക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് മുഹമ്മദ് റോഷനാണ്. അതിഗംഭീരമായ ഒരു പ്രകടനമായിരുന്നു മോഹൻലാലിന്റെ. ഒരുപക്ഷെ മോഹൻലാലിന് മാത്രം സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ശബ്ദം കൊണ്ട് ലാൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും കാലത്തെ ഒരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ലാലിന്റെ മാനരസങ്ങളും ലാലിന്റെ ശരീരം കൊണ്ടുള്ള പ്രകടനം പോലും നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. അതാണ് കേൾവിയിലൂടെയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചില ദൃശ്യങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. 3 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ആമിന, കുസൃതിക്കാരിയായ ആനി, ഒരു തുളസിക്കതിരിന്റെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന അമ്മു, ഇങ്ങനെ 3 കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം പോലെയാണ് ഈ വിരുന്നുകാരൻ ചെല്ലുന്നത്. ആമിന എന്ന് പറയുന്ന കഥാപാത്രം അവസാനം അവരുടെ അവർ പ്രേമിക്കുന്ന ബഷീർ നഷ്ടമാകുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു അന്ത്യമാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു മായികമായ ലോകമോ ഒരു സ്വപ്നതുല്യമായ ലോകമോ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ 7 നാടകങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ്. വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു ആ റേഡിയോ നാടകത്തിന്റെ വസന്തകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇപ്പോഴും ആളുകൾ റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കാൻ തയ്യാറായി വളരെ സന്തോഷത്തോടുകൂടി ഉണ്ട് എന്ന് ഈ നാടകങ്ങൾ അണിയിച്ചൊരുക്കിയവർക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം.
2: സന്തോഷം സാർ. ഇപ്പോൾ നമ്മോടൊപ്പം ഷേർലി സോമസുന്ദരം ചേരുന്നുണ്ട്. 4 പതിറ്റാണ്ടിന്റെ അധ്യാപന പരിചയമുള്ള അക്കാദമിക് ഉപദേശകയും കുട്ടികളുടെ നാടകങ്ങളുടെയും കഥകളുടെയും രചയിതാവും കേരള സംഗീത നാടക അക്കാദമി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ആകാശവാണി ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റായ ഷേർലി സോമസുന്ദരം മാഡം. മാഡം, ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ റീൽസുകളും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ കണ്ട് ശീലിച്ച നമ്മുടെ യുവതലമുറയിലേക്ക് കേവലം ശബ്ദം കൊണ്ട് മാത്രം വിസ്മയം തീർക്കുന്ന ഈ ഒരു റേഡിയോ നാടകം നാടകോത്സവത്തിന്റെ രൂപത്തിൽ എത്തിയപ്പോൾ അതിന്റെ സ്വീകാര്യതയും അതിന്റെ ഇമ്പാക്റ്റും എങ്ങനെയുണ്ടായെന്നാണ് മാമിന് തോന്നിയത്?
3: ആദ്യമായി ആ റേഡിയോ നാടകോത്സവം വിജയകരമായി പൂർത്തിയാക്കിയ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. അങ്ങേയറ്റം വ്യത്യസ്ത ജോണറിൽപ്പെട്ട 7 നാടകങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. തികച്ചും ഹൃദ്യമായ അനുഭവം. ഞാൻ ആദ്യം തിരുവനന്തപുരം നിലത്തിന്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. ആത്മഹത്യക്കായി മലമുകളിൽ ഉയരമുള്ള മരം തേടിയെത്തുന്ന അശോകൻ, കാമുക അഞ്ജലി മാൻകോളിൽ വീണൊഴുകിപ്പോകുന്നു. രാഷ്ട്രീയ നേതാവും മത നേതാവും അങ്ങനെ ഒന്നായി ചേർന്നുണ്ടാക്കുന്ന കലാപങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകനും മുതലാളിയും ഒരുമിച്ചുണ്ടാക്കുന്ന നെക്സസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വലിയ മരം, വരാൻ പോകുന്ന കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി കാണുന്ന മരം, ഇതൊക്കെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ സമകാലീന കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ നാടകം വിജയിച്ചു. വേണമെങ്കിൽ ഒരു പരിസ്ഥിതി ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു പരിസ്ഥിതി നാടകത്തിന്റെ ശൃംഖലയിലേക്ക് ഇതിനെ ചേർത്ത് വെക്കാം. ഇച്ചിരി ഓർമ്മപ്പെടുത്തല് ഇപ്പൊ വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാടകം കേട്ടപ്പോ എനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ പശ്ചിമഘട്ടം എന്ന കവിത ഓർമ്മ വന്നു. അതിൽ മല പറയുന്നുണ്ട്, കൈകൾ അറുത്തു മാറ്റപ്പെട്ട് എനിക്ക് മരങ്ങളെയും മലകളെയും ചേർത്ത് നിൽക്കാനാവുന്നില്ല, അവ ഉരുൾപൊട്ടലായി ഒഴുകി ഇറങ്ങുന്നു. ഇടയ്ക്ക് കുറച്ച് ഡോക്യുമെന്ററി സ്വഭാവം നാടകത്തിനുണ്ടെങ്കിലും അതൊരിക്കലും നാടകത്തിന്റെ സ്വാഭാവികതയെ ബാധിക്കുന്നില്ല. വളരെ ഹൃദ്യമായൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. 2-ാമത്തെ നാടകമായിട്ട് ഞാൻ പറയുന്നത് കോഴിക്കോട് നിലയത്തിന്റെ മടക്കമാണ്. പിരിമുറുക്കം നല്ലവണ്ണം ആദ്യന്തം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ നാടകത്തിന് ശബ്ദം നൽകിയ അഭിനേതാക്കൾ നന്നായിരുന്നു. സംവിധാനവും സാങ്കേതിക സഹായവും മികവുറ്റത് തന്നെ.
4: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
5: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നോ മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
4: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ.
5: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്?
4: എന്താ?
5: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
4: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോലാ. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
5: നീ പിച്ചുമ്പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷാവൂ.
3: മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ നിന്നെ അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന നാടകത്തെ കുറിച്ചാണ്. സംഘർഷങ്ങളാണ് നാടകത്തിന്റെ കഥാതന്തു. പ്രത്യേകിച്ച് പുതുമകളൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു നാടകമാണ്. പക്ഷെ നാടകം നന്നായി അവതരിപ്പിക്കപ്പെട്ടു. നാലാമത് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് നിന്ന് അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ്. എനിക്കേറെ ഹൃദ്യമായി തോന്നിയ നാടകമാണിത്. രചനയിലെ പ്രത്യേകത തന്നെയാണ് എന്നെ ആകർഷിച്ചത്. 60-70s കോഴിക്കോട് ആകാശവാണി കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. സിഗ്നേച്ചർ ടൂണോടുള്ള തുടക്കം. അക്കാലത്ത് ആകാശവാണിയിൽ ഉണ്ടായിരുന്നവർ കഥാപാത്രങ്ങളായി മാറുന്നു. തീക്കുടിയന്റെ ജീവിതമാണ് നാടകത്തിന്റെ പുഴു. അരങ്ങി കാണാത്ത നടൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പലയിടത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കാൻ നാടകത്തിന് കഴിഞ്ഞു. കീഴരിയൂർ ബോംബ് കേസും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നാടകത്തിൽ മുഷിപ്പില്ലാതെ പറഞ്ഞു പോകുന്നുണ്ട്. രാഘവൻ മാഷ്, തീക്കൊടിയൻ, ഉറൂപ്, കെ മാധവൻ നായർ ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. വളരെ മികച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് ഈ നാടകം അനുഭവപ്പെട്ടത്.
6: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
7: PC-PC പണി നോക്ക്.
6: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
3: അടുത്തത് ഞാൻ പറയുന്നത് സേതുലക്ഷ്മി കാതിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. തൃശൂർ നിലയമാണ് അവതരിപ്പിച്ചത്. ഒരു രഥോത്സവത്തിന്റെ പരിസരമാണ് നാടകത്തിന്. പാലക്കാട് ഗ്രാമം ശബ്ദത്തിലൂടെ മനോഹരമായി നാടകത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അല്പം ഫാന്റസി കലർന്ന രീതിയിലാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്വപ്നവും അതിന്റെ പൂർത്തീകരണവുമാണ് നാടകം. രഥോത്സവവും പാലക്കാടും ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കാൻ സംവിധായികയ്ക്കും അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. തമിഴ് കലർന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നല്ല അവതരണം, കലാകാരന്മാർ മികവ് പുലർത്തി, സാങ്കേതിക സഹായവും മികച്ചു നിൽക്കുന്നു. അടുത്തതായി ജീവിതോത്സവം. തിരുവനന്തപുരം നിലയമാണ് ആ നാടകം അവതരിപ്പിച്ചത്. കളക്ടറുടെ പ്രത്യേക പദ്ധതിയായ ജീവിതോത്സവം പരിപാടി, മരണാസന്നരുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ശ്രമം, നാടകത്തിന്റെ തന്തു അതാണ്. അതിഭാവുകത്വം അവിടെ ഉണ്ടെങ്കിലും നല്ല മുറുക്കമുള്ള രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ് രചനയും അവതരണവും. ജീവിതോത്സവം എന്ന ആശയം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നല്ല നാടകമാണ് ജീവിതോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരനാണ് അടുത്ത നാടകം. ദുരൂഹതകളുടെ ഒരു പശ്ചാത്തലമാണ് നാടകത്തിന്. ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാൾ, മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കുന്ന ഓളങ്ങളും ചുഴികളുമാണ് നാടക പ്രമേയം. ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ ആനി, സംഗീത അധ്യാപികയായ അമ്മു, എംബോറിയത്തിൽ ജോലി ചെയ്യുന്ന നാട്ടുമ്പുറത്തുകാരിയായ അമ്മിന, മൂന്ന് പേരും നായകനെ മൂന്ന് തരത്തിലാണ് കാണുന്നത്. മൂന്ന് പേരുടെയും ജീവിതത്തിൽ കുറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ച് അയാൾ മറയുന്നു. കൗതുകമുള്ള പ്രമേയമാണ്. നായകനായി ശ്രീ മോഹൻലാൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടെയുള്ളവരും ഗംഭീരമായി. അവതരണവും സംവിധാനവും മികവ് പുലർത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു നൊസ്റ്റാൾജിയയുടെ ജീവൻ വെക്കലായിരുന്നു ഈ റേഡിയോ നാടകത്തിൽ.
2: ടിഎം എബ്രഹാം സാറിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനുമായ പ്രമുഖ നാടക സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിൽ ഈ ഘടനാപരമായ മാറ്റങ്ങളെ എത്രത്തോളം ഈ നാടകോത്സവം ഉൾക്കൊണ്ടു എന്നാണ് സാറിന് തോന്നുന്നത്?
8: ഈ നാടകോത്സവം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോ നാടകോത്സവം ഇവിടെ ഉണ്ടാകുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ 1980s റേഡിയോ നാടകങ്ങൾ എഴുതുകയും അത് സ്ഥിരമായി കേൾക്കുകയും ചെയ്തിരുന്നു. 1st തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകമാണ് ദൈവത്തിന്റെ മനം ആരിക്കും. പ്രകൃതി സംരക്ഷണം പ്രമേയമാക്കി രചിച്ച നാടകമാണിത്. ഈ നാടകത്തെ ശ്രദ്ധേയമാക്കുന്നത് നാടകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെയും MR ഗോപകുമാറിന്റെയും സാന്നിധ്യമാണ്. ഈ മരവും ഈ മരിക്കാനെത്തിയ അശോകൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ്. വെറും വർത്തമാനം പറിച്ചതായി അത് മാറുകയാണ്. അത് നാടകീയമായിട്ട് അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരുന്നെങ്കിൽ ശ്രോതാവിന്റെയോ ആകാംക്ഷയെ അത് ഉണർത്തുമായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നെ മോഹൻലാലിന്റെ താളാത്മകമായ സംഭാഷണ ഭംഗിയാണ് ഈ നാടകാവതരണത്തെ ശ്രദ്ധേയമാക്കുന്നത്. 2nd നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. വ്യത്യസ്തമായ പ്രമേയ പശ്ചാത്തലം കണ്ടെത്തുന്നതിൽ രചയിതാവ് വിജയിച്ചിരിക്കുന്നതാണ്. ഈ നാടകകൃത്ത് വളരെ ഗവേഷണം ചെയ്തതുപോലെ തോന്നുന്നു. അതിന് പ്രത്യേകം ഉദാഹരണം, റേഡിയോ നാടകത്തിൽ നമ്മൾ ഇതുവരെയും കണ്ടെത്താത്ത മേഖലകളെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നാണ് മടക്കം എന്ന് പറയുന്ന നാടകം. 4th ജീവിതോത്സവം ശ്രീ ജനാർദ്ദനന്റെ രചനയാണ്. ഈ രചനയില് നല്ല നാടകീയ മുഹൂർത്തങ്ങളും പിരിമുറുക്കവും ഉണ്ട്. റൂബി ബാബുവിന്റെ സംവിധാന മികവും എടുത്തു പറയേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
9: യെസ്, ഇത് മുകുന്ദൻ ഉണ്ണി സാറിന്റെ വീടല്ലേ?
10: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ.
9: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്.
11: ഓ യെസ്, യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
10: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
9: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
11: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കുന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന അച്ഛന്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
10: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതിരമേ. ലെറ്റ് ഹർ ട്രൈ ദ ബെസ്റ്റ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജനമോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിനു ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
9: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
10: ഓക്കെ ദേവിക, we wish you all the best.
9: thanks a lot.
8: ഇനി സേതുലക്ഷ്മിയുടെ രഥോത്സവം, അത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നാടകമാണ്. എങ്കിലും ആ നാടകത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തമിഴ് ഭാഷയാണ് കൂടുതലും. എങ്കിലും നമുക്ക് അതൊരു ന്യൂനതയായിട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുന്നതിൽ നമ്മുടെ പുതിയ നാടകകൃത്തുക്കൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ അല്പം കൂടി നാടകീയത ഈ കൃതികളിൽ കൊണ്ടുവരാനായിട്ട് അവ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നത്. മൗനസാക്ഷി നമ്മുടെ സമകാലികത്തോടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കൃതി ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച
12: കാണുക കളരിമേ കൺ തുറക്കാതെ എന്നുള്ള രചനയാണ്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. ജീവചരിത്ര നാടകത്തിന്റെ ഒരു ലെവലിലേക്ക് വരുന്ന രചനയാണ്. ഇത്തരം ഒരു രചന

0: മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ റേഡിയോ നിലയത്തിന്റെ ഒരു ചരിത്രം വരുന്നുണ്ട്. പിന്നെ ദയാലുവും വളരെ അധികം നർമ്മബോധവുമുള്ള തിക്കോടിയനെ അവതരിപ്പിക്കുന്നതിൽ ഈ രചയിതാവ് വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രചന കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഈ നാടകം മറ്റെല്ലാ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയട്ടെ. ഇനി കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്, മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെ സജീവമായി അധിവസാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മോഹൻലാലിന്റെ സംഭാഷണം പറയുന്ന രീതി, ആ ഓരോ സംഭാഷണവും അത് ഗംഭീരമായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നത്. മൂന്ന് സുന്ദരികളായ അവിവാഹിതകളും ജോലിക്കാരുമായ മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു സുന്ദരനായി ചെറുപ്പക്കാരൻ കയറി വരികയാണ്. അയാൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് അയാളുടെ ലക്ഷ്യം, എന്താണ് അയാളുടെ ജോലി എന്നൊന്നും ഈ നാടകകൃത്ത് പറയുന്നില്ല. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അടുത്ത നഗരത്തിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് അയാളുടെ വരവിന്റെ ഉദ്ദേശം, അയാൾ എങ്ങോട്ടാണിനി പോകുന്നത്, ഇനി അയാൾ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാത്ത ഒരു രചനയാണ്. വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. പക്ഷേ ഒരിടത്തും ഈ നാടകത്തിന് ആദ്യാവസാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിലും ഈ നാടകം എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ പുതിയ ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
1: അടുത്ത പ്രതികരണത്തിനായി നമ്മോടൊപ്പം ചേരുന്നത് ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ സാറാണ്. സർ, ഈ ഒരു സമകാലിക നാടക പ്രവർത്തകൻ എന്ന നിലയിൽ പശ്ചാത്തല സംഗീതവും ആധുനിക ശബ്ദ വിന്യാസങ്ങളും ഒക്കെ നാടകത്തിന്റെ ആത്മാവിനെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്?
2: നമ്മൾ സ്മാർട്ട് ഫോൺ മുതൽ ഐമാക്സ് വരെയുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെ അടിമുടിയ ദൃശ്യപടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. വർഷങ്ങൾക്ക് ശേഷമാണ് റേഡിയോ നാടകോത്സവം കടന്നു വരുന്നത്. പക്ഷെ ശ്രീ മോഹൻലാൽ പോലെയുള്ള വിഖ്യാതരായ ചലച്ചിത്ര താരങ്ങൾ റേഡിയോ നാടകങ്ങളുടെ ഭാഗമാകാൻ ഇന്നും താല്പര്യം കാണിക്കുന്നത് റേഡിയോ നാടകങ്ങളുടെ ഒരു പ്രാധാന്യത്തിനാണ് വിളിച്ചോടുന്നത്. ബട്ട് ഡിജിറ്റൽ റെക്കോർഡിംഗിന്റെ സാധ്യതകൾ, പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് റേഡിയോ നാടകങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കാറുണ്ട് റേഡിയോ നാടകങ്ങൾ രംഗനാടകങ്ങളുടെ ശബ്ദരൂപമാണോ എന്ന്. ഒരിക്കലല്ല, ശ്രോതാക്കൾ കണ്ട ദൃശ്യങ്ങളെ അവരുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുകയാണ് റേഡിയോ നാടകങ്ങളെന്ന് ഞാൻ റേഡിയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം ജന്മന കാഴ്ചശേഷി ഇല്ലാത്തവരും റേഡിയോ നാടകങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ കണ്ട കാഴ്ചകൾ പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, കാണാത്ത അല്ലെങ്കിൽ കാണാനാവാത്ത കാഴ്ചകളുടെ സ്വപ്നാനുഭവം നൽകുന്നതിലൂടെയാണ് റേഡിയോ നാടകങ്ങളുടെ ധർമ്മമായി വരുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ച കാലം തുടർച്ചയായിട്ട് റേഡിയോ നാടകം കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പതിവ് രീതിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളും സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രതികരണവും നേരിട്ട് വിളിച്ചു വരുന്ന രീതിയാണ് നാടകങ്ങൾ കാണാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ വർഷത്തെ നാടകങ്ങളിൽ പുതിയ കാലത്തിന്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ നാടകത്തികൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നതാണ് വളരെ സന്തോഷകരമായ ഒരു വസ്തുത. എന്നാൽ രചന അത്തരം പ്രമേയങ്ങൾ ഒരു മണിക്കൂർ രചനയാക്കിയിട്ട് പൂർണ്ണ വികാസം നൽകുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നു. സിനിമയെക്കാളും ഒരു രംഗ നാടകത്തെക്കാളും റേഡിയോ പ്ലേ സ്ഥിതിയുടെ പ്രാധാന്യം വളരെ അധികം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാം ദിവസത്തെ നാടകത്തിലേക്ക് വരാം. തിരുവനന്തപുരത്തിന്റെ ദൈവത്തിന്റെ മനമാരുകണ്ട് അനുഗ്രഹീത കലാകാരന്മാരായ മോഹൻലാലിന്റെ എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയത് ശബ്ദസ്ഥാനത്തെ കൊണ്ട് നാടകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ സുന്ദരമാണ് നാടകം. ഈ നാടകത്തിലെ ഭൂതവും വർത്തമാനവും ഭാവിയും ഇടകലർത്തിയുള്ള സർറിയലിസ്റ്റിക് ആയുള്ള സ്ട്രക്ചറാണുള്ളത്. അതിന്റെ ഒരു ട്രാൻസിഷൻ വളരെ എഫക്റ്റീവായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മരം സംസാരിക്കുന്ന ഒരു ഫാന്റസി എലിമെന്റ് നമുക്ക് അനുഭവിപ്പിക്കാൻ ഗോപകുമാറിന്റെ വളരെ പരിചിതമായ സ്വരം തടസ്സമായെന്ന് എനിക്ക് സംശയം തോന്നുന്നു. പിന്നെ കഥാനായകന്റെ വ്യക്തി ദുരന്തങ്ങൾക്ക് പുറമെ കലാപം ഉണ്ടാക്കി കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മലമുകളിലെ ഖനനം, പ്രകൃതിക്ക് മുകളിലെ ചൂഷണം, ഉരുൾപൊട്ടൽ, ചിലപ്പധികാര പരാമർശം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചതുകൊണ്ട് നാടകത്തിന് ഒരു ഏകാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഉരുൾപൊട്ടൽ എന്നൊരു കേന്ദ്ര ബിന്ദുവിന്റെ അടുത്ത് കുറെ കുറെ ശക്തമായി അവതരിപ്പിച്ചാൽ കൂടുതൽ ഹൃദ്യമായെന്ന് തോന്നുന്നു. പക്ഷെ നാടകത്തിന്റെ ആ ഘടനപരമായ പരീക്ഷണം സർറിയലിസ്റ്റും ഫാന്റസിയും ഇടകലർത്തിയിട്ടുള്ള പരീക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ നാടകമായ മടക്കം സത്യശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം മൂലം വളരെ പുതുമ നൽകുന്നുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെയാണ് നിർമ്മാണം. ശാസ്ത്രജ്ഞനായ മാധവിന്റെ ത്യാഗപൂർണമായ പരിശ്രമം, അയാളുടെ ഭാര്യയുടെ സഹനവുമാണ് മടക്കത്തിന്റെ ആകർഷണീയം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഗവേഷകരുടെ കിടമത്സരത്തെയും അത് സൃഷ്ടിക്കുന്ന ചതിക്കുഴികളും നാടകത്തിന്റെ ഒരു കോൺഫ്ലിക്ട് അതാണ്. പക്ഷെ പ്രതിനായക സ്ഥാനത്തുള്ള സുബ്രഹ്മണ്യൻ എന്ന ശാസ്ത്രത്തിനെ കഥാപാത്രമാക്കി രൂപപ്പെടുത്താത്തത് ഒരുപാട് നാടകീയ സാധ്യതകൾ നഷ്ടമാക്കി.

എന്നെനിക്ക് തോന്നുക. പിന്നെ അതില് ഗവേഷണത്തിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ആവശ്യമാണെന്ന് തോന്നി. ഈ നാടകത്തിൽ ശാസ്ത്രജ്ഞനായ മാധവും ഭാര്യ നമ്മളുടെ ദാമ്പത്യം, ഭാര്യ നളിനിയുടെ ഏകാന്തത, അപൂർവമായി മാത്രം ജനിക്കുന്ന പ്രണയാദ്ര നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നു. ഒതുക്കമുള്ള വിഷയം ചുരുങ്ങിയ കഥാപാത്രങ്ങളുടെ പറഞ്ഞു. പക്ഷെ നാടകത്തിൽ ആദ്യം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു തീം സോങ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പശ്ചാത്തല സംഗീതത്തോടൊപ്പം നാടകത്തിൽ നമുക്ക് ഗാനങ്ങൾ ഉപയോഗിക്കും. ഗാനങ്ങൾക്ക് ഒരുപാട് വൈകാരിക അംശം സിനിമയിലുള്ളതുപോലെ റേഡിയോ നാടകങ്ങളിലും വൈകാരിക അംശം കുട്ടിപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നാടകമായ ജീവിതോത്സവം, അതിന്റെ ടൈറ്റിൽ കൊണ്ടും പ്രമേയം കൊണ്ടും എന്നെ വളരെ ത്രില്ലടിപ്പിച്ച ഒരു രചനയാണ്. ജില്ലാ കളക്ടറായ നകുലൻ സ്ഥലത്തെ ആസന്ന മരണമായ മാറോവി രോഗികളെ കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും അവരുടെ അന്ത്യനാളുകളെ വർണ്ണാഭമാക്കാൻ ജീവിതോത്സവം എന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകയാണ് ദേവിക. അത്രയും ഭാഗം ഗംഭീരം. പക്ഷെ ദേവിക ചെന്നെത്തുന്നത് ക്യാൻസർ രോഗിയായ റിട്ടയർ ജഡ്ജി മൂന്നനോടെ മുമ്പിൽ. നാടകം പിന്നെ സഞ്ചരിക്കുന്നത് പതിവ് ട്രാക്കിൽ. ജഡ്ജി ആലോചിക്കുന്ന മകൻ, മരുമകൾ, ദേവികയും ഒത്ത് ആദിവാസി ഊരിലേക്ക് പോകുന്ന യാത്രാർത്ഥികളെ ജഡ്ജ്, ആദിവാസി പെൺകുട്ടി, കൊലപാതക രേഖപ്പെട്ട അവളുടെ അർത്ഥം, അയാളെ കൽക്കത്തത്തിലുള്ള ജഡ്ജിയുടെ കുറ്റബോധം, കോവിഡ് ലോക്കൻ, അങ്ങനെ അങ്ങനെ നാടകവണ്ടി പതിവ് ട്രാക്കിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ നാടകത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, പ്രഗത്ഭരായ നടീനടന്മാരും മികച്ച പ്രൊഡക്ഷനുമാണ്. അത് കേൾവിക്കാരെ പിടിക്കും. മറ്റൊരു നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി ഡൽഹി വഴി പാലക്കാട്ട് അഗ്രഹാരത്തിലെത്തി പൂർണ്ണമാകുന്നതാണ് രഥോത്സവം. പല കാലങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് ഇണക്കി ചേർക്കാനായതെന്നതാണ് ഈ നാടകത്തിന്റെ മികവ്. ചെറിയ സൂചനകളിലൂടെ പെട്ടെന്ന് സ്ഥലവും കാലമായിട്ടുള്ള ട്രാൻസിഷൻ നടത്തി നടക്കുന്നുണ്ട്. അതിന് ഒറ്റ നോക്കുമ്പോൾ നമുക്ക് ലളിതമായി തോന്നുമെങ്കിലും സംഗീതത്തിന് പുതുമയുള്ളതുമാണ് നാടകത്തിന്റെ ക്രാഫ്റ്റ്. സ്വാഭാവികമായുള്ള സംഭാഷണമാണ്. സംഗീതത്തിന്റെ ഏകത്തിന്റെ വളരെ അർത്ഥവത്തായ ഉപയോഗം ഈ നാടകത്തിൽ ശ്രദ്ധേയമായിട്ടുണ്ട്.

0: ഹലോ മധു. അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം മധു. വെക്ക്.
1: പിന്നീടുള്ളത് കണ്ണൂർ നിലയിൽ അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന ഒരു അലിഗറിയാണ്. അന്യോപദേശ രൂപകം, രാജവും മന്ത്രിയും അഭിമന്യുന്ന അല്പം വിപ്ലവകാരിയായ രാജ്യസഭാംഗവും ഗൗതമൻ എന്ന ദേവശിശിയും ദേവി വിഗ്രഹ നിർമ്മാണവും സ്വർണ്ണമോഷണവും എല്ലാം നിറയുന്ന നാടകം ഒരു രംഗനാടകത്തിന്റെ ഘടനയിലാണ് മൗനസാക്ഷി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകോത്സവത്തിൽ എനിക്ക് വളരെ പ്രത്യേകമായി എന്നെ ആകർഷിച്ച നാടകം കാന്ത കടലിനെ കൺ തുറക്കാതെ എന്നതാണ്. ഇതൊരു നാടകമാണോ ഡോക്യുമെന്ററിയാണോ എന്ന് സംശയം തോന്നുന്നു. പക്ഷേ വൈകാരികത ഒട്ടും ചോർന്നു പോകാതെ കോഴിക്കോട് നിലയത്തിന്റെ ഈ രണ്ടാമത്തെ നാടകം കേട്ടപ്പോൾ ഈ സംഭാഷണത്തിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മയിൽ വന്നത്. കൺ തുറക്കാതെ മാത്രം കാണാവുന്ന ഒരു ഉൾക്കാഴ്ചയുടെ പ്രകൃതിയാണ് ഈ നാടകം ഉണർത്തുന്നത്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച മണ്ണറിഞ്ഞുപോയ കലാകാരന്മാർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ്. നാടകർത്തായും പ്രക്ഷേപകനായും ആകാശവാണിക്ക് വേണ്ടി ജീവിച്ച ഇക്കോടിയൻ മകൾ ആകാശവാണിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച ശ്രീമതി പുഷ്പകുമാരി അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയായി. 1949 മഴക്കാലത്ത് 2 വയസ്സുള്ള മകളെ ഇക്കോടിയനെ ഏൽപ്പിച്ച് ലോകത്തിന് കീഴടങ്ങുന്ന ഭാര്യ പാർവതിപ്പിച്ച് അങ്ങനെ അത്യന്തം വൈകാരികമായ ഒരു ഓപ്പണിംഗ് ആണ് നടത്തുന്നത്. സമീപചരിത്രത്തിൽ ജീവിച്ച മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാടകം ചെയ്യുന്നു. അത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന മട്ടിൽ നാടകം നിർവഹിച്ചിരുന്ന ശ്രമകരമായ ദൗത്യമാണ് ഏ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗിച്ച് നിർവഹിച്ചിരിക്കുന്നത്. ഇങ്ങനെ പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നാടകം പരീക്ഷിച്ചിരിക്കുകയാണ്. കൺതുറക്കാതെ കാണേണ്ട ഈ കടലിൽ ഇന്ത്യയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയിൽ കൂടിയുള്ള ഒരു വെളിപാടാണ് നാടകം തീരുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നത്. വിഷയം കൊണ്ടും മാധ്യമം കൊണ്ടും ഈ നാടകോത്സവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് തന്റെ കടലിനെ തൻ തുറക്കാതെ. നാടകോത്സവത്തിലെ അവസാനത്തെ നാടകമാണ് കടൻകഥയിലെ വിരുന്നുകാരൻ. അതൊരു റൊമാൻറ്റിക് ഫാന്റസിയാണ്. പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ സ്വരം റേഡിയോയുടെ കേൾക്കാമെന്നുള്ളതാണ് അതിന്റെ കൗതുകവും ആകർഷണീയതയും. അമ്മുവിന്റെയും ആനിയുടെയും ആമിനിടെയും അരികിൽ പല ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഊരും പേരും അറിയാത്ത ഒരു സന്ദർശകനുണ്ട്. അതൊരു ഗന്ധർവ പ്രത്യക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ അവർ കിട്ടിക്കുന്ന ആശകളും ആശങ്കകളും

0: ആന്തരികതകൾ. അങ്ങനെയാണ് ഒരു മണിക്കൂർ നാടകം കേൾവിക്കാർക്ക് സുഖം നൽകിക്കൊണ്ട് കടന്നു പോകുന്നത്. നാടകം വളരെ രസകരമായിട്ട് കേട്ടിരിക്കാവുന്ന അവസാനത്തെ നാടകം എന്ന നിലയിൽ വളരെ ഹൃദ്യമായി തോന്നി. പക്ഷെ എനിക്ക് നാടകം കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള സംശയം, പുതിയ സഹസ്ഥാപനത്തിലെ പെൺകുട്ടികൾ അവർക്ക് പിടികൊടുക്കാത്ത ഗന്ധർവ സാന്നിധ്യങ്ങളെ ആഘോഷിക്കുന്നുണ്ടോ എന്നതാണ്. ഫിസിക്കൽ കറക്റ്റ്നസ് എന്നുള്ള സൈദ്ധാന്തിക പദങ്ങളൊന്നും ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല. നാടകോത്സവത്തിലെ നാടകങ്ങളെ പൊതുവെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളുടെ നിഷ്കാഷം ചോദിച്ചാൽ അഭിനേതാക്കൾ എല്ലാവരും നന്നായിരുന്നു. നാടകങ്ങളുടെ എല്ലാം പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉന്നത നിലവാരം പുലർത്തിക്കുന്നു. കോഴിക്കോട് നിലയത്തിന്റെ കാന്ത കടലിനെ കൺമഴിക്കാതെയാണ് പ്രൊഡക്ഷനിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്.
1: നന്ദി സർ. സുധി ദേവയാനി മാമിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങി നിരീക്ഷ നാടകവേദിയിലൂടെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് മാം. കണ്ടംപററി ഡ്രാമയുടെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകോത്സവത്തിലെ പ്രമേയങ്ങൾ എത്രത്തോളം കാലത്തിനനുയോജ്യമാണ് എന്നാണ് മാമിന് തോന്നിയത്?
2: ഞാൻ ഈ നാടകോത്സവത്തെ അതീവ ജാഗ്രതയോടെയും സന്തോഷത്തോടും കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാടകോത്സവം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാം ന്യൂസ് ഓൺ എയർ ആപ്പ് വന്നതോടുകൂടി ലോകത്ത് എവിടെയുള്ള മലയാളിക്കും എല്ലാ പരിപാടികളും ലൈവായി ആസ്വദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളെ പല തരത്തിൽ ഒന്ന് വിശകലനം ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയിൽ ആണ് ഞാനുള്ളത്. കാരണം നമുക്കറിയാം ഒരു മാധ്യമ നയമെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, അതുപോലെ തന്നെ എന്റർടൈൻ ആൻഡ് എൻലൈറ്റൻ എന്നുള്ള ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും. ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ കാഴ്ചപ്പാടിൽ വിശകലന വിധേയമാക്കുന്നത്. ഞാൻ പല ജോണറുകളിലുള്ള നാടകമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നാടകം തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര് കണ്ടു എന്നുള്ള നാടകം. ഇതിനകത്ത് ഇതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് വരുന്ന പ്രകൃതിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു ഇക്കോളജിക്കൽ റേഡിയോ പ്ലേ ആയിട്ടാണ് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മരം ഒരു കഥാപാത്രമായിട്ട് വരുന്നു. ആ നാടകം എനിക്ക് തോന്നുന്നു ഒരു ഇക്കോളജിക്കൽ പ്ലേ എന്ന നിലയിൽ അത് വളരെ വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മരത്തിന്റെ കഥാപാത്രം ചെയ്തവരുമൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയുണ്ടായി. പിന്നെ രണ്ടാമത് വരുന്നത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു കണ്ടെത്തലാണ്, അന്വേഷണമാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു സയൻസ് റേഡിയോ പ്ലേ ആയിട്ടാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും അതിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളറാണ്, പിന്നെ ബന്ധുക്കൾ, അവരുടെ സംവാദങ്ങൾ, പിന്നെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിനകത്ത് സയലൻസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മാധവ് എന്ന് പറയുന്ന നീണ്ടകാലം മിണ്ടാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു സയലൻസ് എപ്പോഴും റേഡിയോ പ്ലേയുടെ ഒരു പ്രധാന ഘടകമായിരിക്കെ സയലൻസിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു നാടകം കൂടിയാണിത്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ ഈ നാടകത്തെ, അതും അവതരണത്തിൽ മികച്ച നിലവാരം തന്നെ പുലർത്തുകയുണ്ടായി. പിന്നീട് മൂന്നാമതായിട്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകമാണ്. ഇത് ഞാനൊരു കണ്ടംപററി പ്ലേയുടെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. കാരണം സമകാലികമായി നടക്കുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ, രോഗം, പിന്നെ ചില പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു തിയേറ്റർ ഓഫ് ദ ഇയേഴ്സ് എന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ഫോമാറ്റിലാണ് ആ നാടകം ഉണ്ടായിരിക്കുന്നത്. അതൊരു വെൽ മെയ്ഡ് പ്ലേയുടെ സ്ട്രക്ചറായിരുന്നു. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതിനെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു ലീനിയർ നറേഷനാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ നാടകം തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. ഈ നാടകത്തെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചോടുകൂടിയാണ് സമീപിച്ചിരിക്കുന്നത്. കാരണം മനസ്സാണ് അരങ്ങ്. ആ മനസ്സിന്റെ ആന്തരിക സംഘർഷങ്ങളാണ്, അവരുടെ കൺഫ്യൂഷൻസ്, അയാളിൽ ഉണ്ടാക്കുന്ന കുറേയധികം വിചാരങ്ങളും അയാളിൽ മാത്രമുണ്ടാകുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഈ നാടകത്തിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാനസിക സംഘർഷങ്ങൾക്ക് അയാളുടെ കാഴ്ചകൾക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ആ നാടകം അവതരിപ്പിക്കപ്പെട്ടു.
3: ഇവിടെ ആരുമില്ലേ?
4: യാരത്?
3: ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ സോറി പാട്ടിയമ്മയെ കാണാൻ.
4: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
3: അതെ.
4: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
3: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്തന ആദ്യം അന്വേഷിച്ചത്.
4: അവങ്കോ അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണത് കപ്പറം.
5: ലക്ഷ്മി
6: ആ പാട്ടി
5: ആരു വന്നിരിക്കാൻ? അനന്തനാ? ഏനന്ദൻ വന്നിട്ടിയാ?
6: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നേ.
5: ഓ ആമാ.
3: ധന.
4: ഓ അണ്ണാ.
3: ദാ സാർ തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
4: അയ്യോ പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണാ.
2: പിന്നീട് വന്ന നാടകം എന്ന് പറയുന്നത് കണ്ണൂർ നിലയത്തിന്റെ മൗന സാക്ഷി എന്നുള്ള ഒരു നാടകമാണ്. ഇതിനെ ഞാൻ എവിടെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒരു മിത്തോളജിക്കൽ റേഡിയോ പ്ലേ ആണോ അതോ ഒരു ഹിസ്റ്റോറിക്കൽ റേഡിയോ പ്ലേ ആണോ? പക്ഷെ ഇതിൽ രണ്ടിലും പെടുന്നതുമല്ല, എന്നാൽ പെടുത്താം വേണമെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് അതിന് അനുയോജ്യമായ രീതിയിലാണ്. അപ്പം മിത്തുണ്ട്, ചരിത്രമുണ്ട്, സംഭവങ്ങളുണ്ട്, സമകാലികതയുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമായത്. അതിനും ലീനിയർ നറേഷൻ തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാറ്റേർഡായിട്ട് വേറെ ഒരു അന്വേഷണത്തിന്റെ ഒന്നും സാധ്യതകൾ നൽകുന്നില്ല. അതും വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു.
7: മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ ഇതെന്താ?
8: എന്താ മന്ത്രി, എന്ത് പറ്റി?
7: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
8: അതെ, അതിലെന്താ സംശയം?
7: മഹാരാജൻ ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകളുണ്ടെന്ന്?
8: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
9: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
7: പക്ഷേ മഹാരാജൻ ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ, ദേവിയുടെ വലതു കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ല ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
8: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറു വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറു വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
7: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
8: അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരെവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
2: കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ എന്നുള്ള നാടകം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ബയോപിക് റേഡിയോ പ്ലേ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൾ തന്നെയായിരുന്നു പുഷ്പയായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. പിന്നെ AI സാങ്കേതിക വിദ്യയുടെ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ആ നാടകത്തിൽ ഉപയോഗിച്ചതാണ്. പക്ഷെ നമ്മളെപ്പോഴും സംശയിക്കാറുള്ള, ഞങ്ങൾ നാടകക്കാരൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യം, എങ്ങനെയാണ് AI സാങ്കേതിക വിദ്യ ശബ്ദത്തിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യന്റെ വളരെ സട്ടിലായിട്ടുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ AIക്ക് സാധ്യമാണോ? അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ചില ഇന്ററാക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളുണ്ട്. അതിൻ്റെ വളരെ നേർത്ത അംശങ്ങളുണ്ട്. ഇതൊക്കെ എത്രത്തോളം എഐക്ക് സാധ്യമാണ്, പിന്നെ എഐക്ക് നമ്മുടെ കൾച്ചർ എത്രത്തോളം അറിയാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാലം കൂടിയാണ്. പക്ഷെ ഇവിടെ അത് ഉപയോഗിച്ചത് ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ല, ആ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളായിട്ട് വന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ എഐ അതിനെ സമർത്ഥമായിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞു.
10: പുതിയ
2: സാധ്യതകളുടെ അന്വേഷണം കൂടി ആ നാടകത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അതിന് വീണ്ടും നമുക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു തരുന്നതും കൂടിയാണ്. അടുത്തത് കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നുള്ള നാടകമാണ്. ഇതിന് ഒരുപാട് സാധ്യതയുള്ള ഒരു നാടകമായിരുന്നു. ഒരു മാജിക്കൽ റിയലിസത്തിന്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാടകമായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനകത്ത് കുറച്ച് കർക്കശമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ച മറ്റൊന്ന് ഈ ഫ്രോയിഡിയൻ ഫീമെയിൽ സെക്ഷുവാലിറ്റി, അത് വളരെ കാലഹരണപ്പെട്ട ഒന്നാണ്. അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ന്യൂനത. നാടകത്തിന്റെ പ്ലോട്ടും അത് ഡെവലപ്പ് ചെയ്ത രീതിയുമൊക്കെ ആസ്വാദ്യകരമായിരുന്നുവെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ, ഇനി നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചിന്തിക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനുഭവത്തെ പുതിയ തരത്തിലേക്ക് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കാലം കൂടിയാണ്.
1: നമസ്കാരം, എ വി പവിത്രൻ സർ. സർ അധ്യാപകനാണ്, ദേശീയ പുരസ്കാരം നേടിയ ജീവചരിത്ര എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനാണ്, എഡിറ്ററാണ്, ഗവേഷകനാണ്. ഈ നാടകോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രവും സാഹിത്യവും ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിന്റെ ഉള്ളടക്കങ്ങളും സംഭാഷണങ്ങളും എത്രത്തോളം കാലത്തിന് യോജിച്ചവയായിരുന്നു, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, സാറിന്റെ ഒരു വിലയിരുത്തൽ പറയാമോ?
0: വേനലവധിയിലെ വാനൊലി നടനം എന്ന വിശേഷണത്തോടെ കേട്ട അഖില കേരള നാടകോത്സവം 2026 അക്ഷരാർത്ഥത്തിൽ ആകാശ നടനം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ബോധ്യപ്പെടുത്തുന്ന ശബ്ദത്തിലൂടെയാണല്ലോ ഭവ്യമായ നടനം ആസ്വാദകരെ പല ലോകങ്ങളിലേക്കും പല മാനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 7 നാടകങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യ ദിവസം മെയ് 11 തിങ്കളാഴ്ച രാത്രി അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ഈ നാടകം സമകാലിക ജീവിതത്തെ, മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും വളരെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രചന തന്നെയാണ്. വളരെ മികച്ച സാക്ഷാത്കാരവുമാണ് അതിന് നിർവഹിച്ചിട്ടുള്ളത്. കാരണം തന്റെ പ്രിയപ്പെട്ടവൾ ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വന്ന് കാണാതെ പോയ മാൻഹോയിൽ കൂട്ടറോടുകൂടി അപ്രത്യക്ഷമാകുന്നതും അതുപോലെ തന്നെ ഒരു ദേശം മൊത്തം ഈ മലവെള്ളപ്പാച്ചിലിൽ അപ്രത്യക്ഷമാകുന്ന ഒരു ചിത്രത്തോടുകൂടി അവസാനിക്കുന്ന ഈ നാടകാവതരണം, അതിൽ ചില പ്രതികാര കഥ കടന്നു വരുന്നു, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നു, 64 ഗണന കേന്ദ്രങ്ങൾ തന്റെ തടിമുടിക്കുകൊണ്ട് നേടിയെടുത്ത നേതാവിന്റെ സ്വകാര്യ ജീവിതം വരുന്നു, ഇങ്ങനെ വർഗീയലകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ വരുന്നു. ഇത്തരത്തിൽ പ്രകൃതി അവബോധം ഒരു ഭാഗത്തും മനുഷ്യന്റെ ആർത്തി മറുഭാഗത്തും നിർത്തിക്കൊണ്ട് ജീവിതത്തെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കുന്ന നാടകമായിട്ടാണ് ദൈവത്തിൻ മനമാര് കണ്ടു എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടു. ഇതിലെ ശബ്ദം നൽകിയ അശോകൻ എന്ന കുട്ടൻ, ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മരമായിട്ട് ശബ്ദം നൽകിയിട്ടുള്ള MR ഗോപകുമാർ, കണ്ണകിയായി ശബ്ദം പകർന്നു നൽകിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന നന്ദുവും പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്ന സാജൻ സൂര്യ ഉൾപ്പെടെ ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല. വളരെ വ്യത്യസ്തമായ ശബ്ദ വിന്യാസത്തിലൂടെ മികച്ച ഒരു ശ്രവ്യാനുഭവമായി ദൈവത്തിൻ മനമാര് കണ്ടു. മികച്ച ശബ്ദ അനുഭവം എന്നുള്ളത് കവിഞ്ഞിട്ട് മനുഷ്യന്റെ സമകാലിക പ്രശ്നങ്ങളിലേക്ക് വളരെ ആഴത്തിൽ എത്തിനോക്കുന്ന ഒരു രചനയായിട്ടാണ് ബോധ്യപ്പെട്ടത്. നാടക ഉത്സവത്തിന്റെ 3rd ദിനം അവതരിപ്പിച്ച, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്നുള്ള നാടകമാകട്ടെ, അത് ഈ ശാസ്ത്ര പരിജ്ഞാനത്തിന്റെ ആ ഒരു ജ്ഞാനമണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഒരു ആവിഷ്കാരമായിരിക്കെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ അധികാരത്തിന് വേണ്ടി മാത്സര്യ കുട്ടിക്ക് മുന്നിൽ തകർന്നു പോകുന്നത്, പിന്നീട് അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു നല്ല ആവിഷ്കാരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. മികച്ച ശബ്ദ പ്രകടനം തന്നെയായിരുന്നു അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് നിസ്സംശയം പറയുന്നു. നാടകത്തിന്റെ 4th ദിവസം മെയ് 13 ബുധനാഴ്ച തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ചിട്ടുള്ള ജീവിതോത്സവം എന്ന നാടകമായിരുന്നു. ജീവിതോത്സവം ഒരു 2 തരത്തിലാണ്, അതിൽ ജീവിതം
10: ഈ ഉത്സവമായ ആയ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഒന്ന്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ട് മരണമുഖത്ത് നിൽക്കുന്ന ആളുകളെ പരിചരിക്കാൻ

0: വരുന്ന ഈ വളണ്ടിയർ, അതൊരു കളക്ടറുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ നിലയിൽ എത്തുന്ന ഒരു ഒരു റിട്ടയർഡ് ജഡ്ജ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ലോകം അതിനകത്തു നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഈ ജീവിതോത്സവത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ട്. മറുഭാഗത്ത് കടന്നു വരുന്നത് ഈ മനുഷ്യന്റെ കുറ്റബോധവും കുറ്റസമ്മതവും രണ്ട് ഘട്ടത്തിലുള്ള ജീവിതോത്സവങ്ങളുടെ ഒരു പൂർണ്ണത ശ്രീ ജനാർദ്ദനൻ രചിച്ച് ജീവിതോത്സവം എന്നുള്ള നാടകത്തിലുണ്ട്. ഇതിലും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ആളുകളും പ്രേംകുമാർ, സോനാ നായർ ജയൻ, ചേർത്തല ബോധു പോലുള്ള പ്രശസ്തരായ നടന്മാരുണ്ട്. ഒപ്പം ശ്രീ എഴുത്തുകാരനും നടനുമായിട്ടുള്ള രഘുനാഥ് പലേരിയും പ്രധാന വേഷത്തിൽ വരുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം വളരെ മികച്ച കേൾവി അനുഭവമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 5-ാം ദിനം മെയ് 14-ാം തീയതി വ്യാഴാഴ്ച തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, അത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭവ പരിസരത്തിലൂടെ മുന്നോട്ടു പോകുന്ന നാടകമായിരുന്നു. കേന്ദ്ര കഥാപാത്രം ആരാണ് എന്നുള്ള ഒരു ചോദ്യം പോലും ഉന്നയിക്കുന്ന തരത്തിലാണ് ഹൃദയനാഥിന്റെയും അനന്തരാമൻ സാറെന്നുള്ള ഈ ട്രെയിനറുടെയും ജീവിതം സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഹൃദയനാഥന്റെ സ്വപ്നങ്ങൾ, അയാളുടെ പ്രണയ ലോകം, മധുമിത എന്നുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം, സൈക്യാട്രിസ്റ്റിനെ കാണുന്നതും ഒരു ഹ്രസ്വയാത്ര നിർദ്ദേശിക്കുന്നതും, അത് ടാക്സ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹൃദയനാഥനെ മറ്റൊരു ഘട്ടത്തിൽ ട്രെയിനിങ്ങിന് അയക്കുന്നതും, ആ വകുപ്പ് തല അന്വേഷണത്തിനിടയിൽ അയാളുടെ ട്രെയിനറായ അനന്തരാമന്റെ ഒപ്പം പാലക്കാടൻ ഗ്രഹാര യാത്ര നടത്തുന്നതും, അനന്തരാമന്റെ ജീവിതം, ദീർഘകാലം കൽക്കത്തയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പാലക്കാടൻ ജീവിതത്തിന്റെ ഒരു ചിത്രം, പാട്ടിയായ കനകസുന്ദരാമ്പാളുടെ ഒരു ലോകവും, ലക്ഷ്മി എന്ന് പറയുന്ന സേതു ലക്ഷ്മിയുടെ ജീവിതവും, അവർ ചൂടുള്ള വെയിൽ വീണ് മരണം പ്രാപിക്കുന്നതും, അതിനുശേഷമുള്ള ഇയാളുടെ ഒറ്റപ്പെടലും മറ്റൊരു ജീവിത ലോകവും, തിരിച്ച് അഗ്രഹാരത്തിലെത്തിയിട്ടുള്ള ബന്ധങ്ങളും ഹൃദയനാഥന്റെ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നാടകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. മെയ് 15-ാം തീയതി കണ്ണൂർ നിലയം അവതരിപ്പിച്ചിട്ടുള്ള മൗന സാക്ഷി, ഈ നാടകം വാസ്തവത്തിൽ തമിഴിൽ രചിക്കപ്പെട്ടതാണെന്നാണ് അറിയുന്നത്. എച്ച് വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ നാടകം മറ്റൊരു ഭാഷാ രചനയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തികഞ്ഞ മലയാളിത്തത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ ഒരു പഴയകാല സംസ്കാരത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും പുതിയകാല ജീവിതത്തെയും സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ രഹസ്യ അവബോധവും ഒക്കെ സൃഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഈ നാടകം സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ അധ്വാനമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ, മൗനസാക്ഷിയിൽ ഇതിന്റെ രചയിതാവ് ദൈവം സത്യമാണ് എന്ന് പറയുകയും ഈ ആവിഷ്കാരത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കാര്യമാത്ര പ്രസക്തിയുള്ള സംഭാഷണങ്ങളിലൂടെ വളരെ തികഞ്ഞ ഭാഷാശുദ്ധിയോടുകൂടിയിട്ടുള്ളത് തന്നെയാണ്. മെയ് 16-ന് കോഴിക്കോട് നിലയം അവതരിപ്പിച്ചിട്ടുള്ള കാൺക കടലിനെ കൺതുറക്കാതെ, ഒരു ജീവചരിത്ര ബയോപി രചനയാണ്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ, ആകാശവാണി ജീവനക്കാരും കൂടിയായിരുന്ന ശ്രീ തിക്കോടിയന്റെ അല്പകഥയുടെ അവസാന ഭാഗം വെച്ചുകൊണ്ട് പരീക്ഷണാത്മകമായി രചിക്കപ്പെട്ട ഈ നാടകം, ഒരു മനുഷ്യൻ, തികഞ്ഞ ഒരു കലാകാരൻ, മറ്റൊരു തരത്തിൽ ആകാശവാണിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, എങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ, ജീവിതത്തിന്റെ അനുഭവ പരിസരങ്ങളെ നേരിട്ട് കാണുന്നതിലപ്പുറം കണ്ണടച്ച് കാണുകയും അപ്പോൾ കണ്ണിൽ കാണുന്ന കാഴ്ചക്കപ്പുറം മനസ്സിൽ കാണുന്ന കാഴ്ചകളിലേക്ക്, രേഖപ്പെടുത്താത്ത ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ചരിത്രം പലതരത്തിൽ ഒറ്റുകാരനായി മുദ്രകുത്തപ്പെട്ട ഒരു മനുഷ്യൻ സത്യസന്ധനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശ്രമം, പരീക്ഷണാത്മകത നടത്തിയിട്ടുള്ള രചനയാണ് കെ വി ശരചന്ദ്രൻ നിർവഹിച്ചിട്ടുള്ള കാൺക കടലിനെ കൺതുറക്കാതെ. ഒരുപക്ഷെ നമ്മുടെ നാടകസങ്കല്പങ്ങളുടെ ഒരു ശീർഷകം കൂടിയാണിത്. കാരണം നമ്മൾ കണ്ണടച്ച് കേട്ടുകൊണ്ടറിയുന്ന ഒരു അനുഭൂതി ലോകത്തിലേക്ക് കടന്നു വരിക.
1: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിന് അഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
2: ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ്.

0: 58 മിനിറ്റ് 20 സെക്കൻഡ്.
1: അച്ഛന്റെ വിരലും തൂങ്ങി. ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
0: 680
1: അവിടുന്ന് രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
0: ഇന്ന് ശകവർഷം 1940.
1: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ.
2: മെയ് 17 ഞായറാഴ്ച രാത്രി കൊച്ചി നിലയം അവതരിപ്പിച്ചിട്ടുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ, അതൊരു വ്യത്യസ്തമായ നാടകമാണ്. വളരെ വൈകാരികമായ ഒരു ആവിഷ്കാരം. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരു ലോകത്ത് വലയം ചെയ്യപ്പെട്ട, കെണിയിൽ പെട്ടുപോയ സ്ത്രീത്വം അതിന്റെ വിമോചന ഭാവത്തിലേക്ക് ഏത് തരത്തിൽ വരേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന ഒരു രചനയാണ്. വൈകാരികതയാണ് ഈ നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും അതോടൊപ്പം തന്നെ അത് ഒരു ജനപ്രിയമാക്കാനുള്ള ഒരു സാധ്യതയും എന്ന് ഞാൻ കരുതുന്നു.
3: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതയും കൗശലക്കാരിയുമായ ആനി, കവളിൽ മറകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
2: പൊതുവെ നമ്മുടെ ഈ 7 നാടകങ്ങളും വളരെ വ്യത്യസ്തങ്ങളായ അനുഭവ പരിസരത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും 7 ദിവസത്തെയും നാടകാനുഭവം അഖില കേരള നാടകോത്സവങ്ങളും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെയും വ്യത്യസ്തമായ അവതരണ രീതിയെയും അതുപോലെ ശബ്ദത്തിന്റെ വിന്യാസത്തിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരണമെന്നുള്ള ആധുനിക ജീവിതത്തിന്റെ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് എങ്ങനെയാണ് റേഡിയോ നാടകത്തെ, ഒരു ശ്രവ്യ സംസ്കാരത്തെ അതിനാടകീയമായി ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് അഖില കേരള നാടകോത്സവം 2026 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
4: നന്ദി സർ. കലയിലെ മൂല്യനിർണയങ്ങൾ എന്നത് ഒരിക്കലും അന്തിമമോ അല്ലെങ്കിൽ പരമമോ ആയ ഒന്നല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും ആപേക്ഷികമാണ്. ഓരോ വ്യക്തിയുടെയും ആസ്വാദനവും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലുകൾക്കപ്പുറം ആകാശവാണിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അന്തിമമായ അല്ലെങ്കിൽ പരമമായ ജൂറി എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കളാണ്. ഈ അവലോകനം ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ അത് അവരെങ്ങനെ എടുക്കും, ഒപ്പം അവരുടെ ഇത്രയും നാളത്തെ അവലോകനം എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമ്മുടെ ലിസണേഴ്സിന്റെ വിവിധമായ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നു വരട്ടെ. ഇപ്പോൾ പല വാർത്തകളിലൂടെ നമ്മൾ കണ്ടു ഇത് റേഡിയോ നാടകോത്സവത്തിന്റെ അവലോകനം ശ്രോതാക്കളുടെ കൂട്ടായ്മകൾ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പം അവലോകനങ്ങൾ ഇനിയും ശ്രോതാക്കളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവലോകനം ഇവിടെ സമാപിക്കുകയാണ്. വിലയേറിയ അഭിപ്രായങ്ങൾ തന്ന ഇവർക്കും നന്ദി. മുന്നോട്ടുള്ള യാത്രയിൽ നാടകങ്ങളുടെ ഒരുക്കത്തിൽ ഇതെല്ലാം നമുക്ക് ദിശാബോധം പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവലോകനം സമാപിക്കുന്നു. പങ്കെടുത്തവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
1: ഇതുവരെ കേട്ടത് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം.
2: ആകാശവാണി കണ്ണൂർ.

0: കാര്യം. അത് ഒരു ദേശം എന്ന് പറയുന്നത് ഒരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. പ്രധാനമായിട്ട് നമ്മുടെയൊക്കെ ദേശങ്ങളുടെ മാപ്പിംഗ് നടത്തിയിട്ടുള്ള യൂറോപ്യരാണ്, പ്രത്യേകിച്ചും ഇന്ത്യയുടെയൊക്കെ. ഇന്ത്യയുടെ മാപ്പിങ്ങിന് തന്നെ ഒരു വലിയ ചരിത്രമുണ്ട്. 10-70 വർഷത്തെ ഒരു എഫർട്ട് എടുത്തിട്ടാണ് അവർ ഇന്ത്യയെ വരച്ചത്, ഇന്ത്യയുടെ ഭൂപടം തന്നെ വരച്ചത്. സർവേ നടത്തി ജോർജ് എവറസ്റ്റും കൂട്ടറും കൂടി ഇന്ത്യ വരച്ചത്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഭൂപടത്തിന്റെ ഒരു വിന്യാസം തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മുകളിൽ എന്ന് പറഞ്ഞാൽ വടക്ക് മുകളിലാണ്. ഏത് ചിത്രത്തിലും ദ്വിമാന തലത്തിൽ നോക്കുമ്പോൾ വടക്ക് മുകളിലാണ്, യൂറോപ്പ് മുകളിലാണ്, അമേരിക്ക മുകളിലാണ്, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ മുഴുവൻ താഴെയാണ്. ഇത് എന്തുകൊണ്ട് വടക്ക് താഴെയായിക്കൂടാ എന്നുള്ള ചോദ്യം സാഹിത്യത്തിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ഈ ചോദ്യമാണ് ഈ പറഞ്ഞ പോലെ ദേശത്തെ എഴുതുന്നതിലൂടെ ഈ മാപ്പിങ്ങിനെ മറിച്ചിട്ടുള്ളതാണ് ഒരു ഒരു ഒരു കാര്യം സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ എഴുത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഈ മയ്യഴി തന്നെ മുകുന്ദൻ എഴുതുമ്പോൾ മാഹ്യസേത്തവെന്ന് മൂപ്പൻ സാഹിബ് പറയുമ്പോൾ സംഭവിക്കുന്ന ഈ മറച്ചിട്ടലാണ്. മാഹി നിങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ, ഇന്നലെ വരെ ഞങ്ങളുടേതായിരുന്നു, ഇന്ന് നിങ്ങളുടേതാണെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ഈ തരത്തിലുള്ള മറച്ചിട്ടലാണ്. ഈ മറച്ചിട്ടല് ഇന്ത്യൻ സാഹിത്യത്തിലെ എല്ലാ ഭാഷകളിലും ഒരു പ്രത്യേക രീതിയിൽ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു ദേശത്തെ നിർണയിക്കുന്ന പലതരം ഹൈറാർക്കികൾ, ശ്രേണീബന്ധങ്ങൾ നിലനിന്നിരുന്നു. ഇതിനെയും ഒരു തരത്തിൽ ഇതിന്റെ ഒപ്പം തന്നെ മറച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള ഒരു ദേശാഖ്യാനത്തെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ബ്രാഹ്മണിക് രീതിയിലുള്ള ഒരു ദേശാഖ്യാനത്തെ മറച്ചിടാനുള്ള ശ്രമങ്ങളും ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്, ഇതുവരെയുള്ള സാഹിത്യത്തിൽ സംഭവിക്കുന്നുണ്ട്.
1: പല ദേശങ്ങളെയും നമ്മൾ അറിയുന്നത് എഴുത്തുകാരിലൂടെയാണ്.
2: ഒരു വായനക്കാരി എന്ന നിലയിൽ സാഹിത്യത്തിലെ ദേശസങ്കല്പത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് സാഹിത്യ നിരൂപകയും അധ്യാപികയുമായ എസ് ശാരദക്കുട്ടി.
1: നമുക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തെ വായനക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദേശത്തെ എഴുതുമ്പോൾ ഒരു വായനക്കാരി എന്നുള്ള നിലയിൽ ഒരു ദേശത്തേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പൊ ആ നമ്മളെ വളരെ സ്വാധീനിച്ച ദേശങ്ങളൊക്കെ എഴുത്തിലൂടെ സ്വാധീനിക്കപ്പെട്ട ദേശങ്ങളാണ്. എനിക്ക് ഡൽഹി കണ്ടിട്ടില്ല എന്നോ മയ്യഴി കണ്ടിട്ടില്ല എന്നോ തോന്നുന്നില്ല. എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് മാത്രം പരിചിതമാണ് ആ ദേശങ്ങൾ നമുക്ക്. ദേശം ദേശാന്തര യാത്രകൾ നടത്തുന്നതൊക്കെ പലപ്പോഴും എന്റെയൊക്കെ ചെറുപ്പത്തിൽ ആണുങ്ങളായിരുന്നു. ദേശാന്തര യാത്രകളുടെ എഴുത്തുകാരും ആണുങ്ങളായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീടിന് പുറത്തൂടെ ഒരു ആൺകുട്ടി സൈക്കിളിൽ 3 തവണ പോയാൽ പോലും അവനെന്തിനാണ് ഈ വീടിന് ചുറ്റും തന്നെ നടക്കുന്നത് എന്ന് നമ്മളെയാണ് കുറ്റപ്പെടുത്തുക. റോഡിൽ നമ്മൾ നടന്നില്ലെങ്കിലും നമ്മൾ ഇരിക്കുന്ന വഴിയെ വേറൊരാൾ നടന്നാലും നമ്മളുടെ പേരിൽ പഴി വരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇത്തരം ദേശങ്ങളെ നമുക്ക് പ്രാപ്യമല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ദേശങ്ങളെ കൊണ്ടുവരികയാണ്, നമ്മളിലേക്ക് എഴുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ എഴുത്തിൽ നമ്മൾ എഴുത്തുകാരനോടൊപ്പം സഞ്ചരിക്കുക മാത്രമല്ല, എഴുത്തുകാരൻ ഉണ്ടാക്കുന്ന ദേശത്തിനപ്പുറം മറ്റൊരു ദേശത്തെ, അതായത് എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ലോകം, യഥാർത്ഥ ലോകത്തിന്റെ പേരും യഥാർത്ഥ ദേശത്തിന്റെ പേരും യഥാർത്ഥ ദേശത്തിന്റെ സൂചനകളും യഥാർത്ഥ ദേശത്തിന്റെ റിയാലിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എഴുത്തുകാരൻ മറ്റൊരു ദേശമാണ് സൃഷ്ടിക്കുന്നത്. ആ ദേശത്തിലൊരു ഭാവനാദേശമുണ്ട്, ഭൗതിക ദേശത്തിനപ്പുറം ഒരു ഭാവനാദേശമുണ്ട്. ആ ദേശത്തെ നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു ഭവനാദേശമാണ്. സ്കെപ്പൊറ്റക്കാടിന്റെ ലണ്ടൻ ഡയറി വായിക്കുമ്പോൾ ലണ്ടൻ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ദേശമായിട്ട് എനിക്ക് വായിക്കാൻ കഴിയും. നമുക്ക് സങ്കല്പിക്കാൻ കഴിയും ഒരു ദേശത്തെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിയും.
2: ജനിച്ചു വളർന്ന സ്വന്തം ദേശത്തെയും ജനതയെയും എഴുത്തിലൂടെ മഹത്വപ്പെടുത്തിയ കഥാകാരനാണ് എം മുകുന്ദൻ.
3: ചെറുപ്പകാലം മുതലേ എനിക്ക് എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കഥ എഴുതണം, നോവൽ എഴുതണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു.
2: എം മുകുന്ദന് മയ്യഴിയെ കുറിച്ച് ഏറെ എഴുതാനുണ്ട് പറയാനും.
3: ആദ്യം ചില കഥകൾ എഴുതി, പിന്നീട് ഒരു നോവൽ എഴുതാൻ തോന്നി. ഇങ്ങനെ നോവൽ എഴുതാൻ തോന്നിയപ്പോൾ എന്റെ മനസ്സിൽ കടന്നു വന്നത് ഈ മയ്യഴിയും ഇവിടുത്തെ പുഴയും ഇവിടുത്തെ മനുഷ്യരൊക്കെയാണ്. അത് ഞാൻ അറിയാതെ തന്നെ അവർ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നതാണ്, അല്ലെങ്കിൽ അവർ നേരത്തെ തന്നെ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. ഒരു നോവൽ എഴുതാനുള്ള ആഗ്രഹം വന്നപ്പോഴും ഈ കഥാപാത്രങ്ങളും ഇവിടുത്തെ സംഭവങ്ങളും ഇവിടുത്തെ ഭൂപ്രകൃതികൾ ഇവിടുത്തെ ചരിത്രം പിന്നെ ഇവിടുത്തെ മിത്തുകൾ ഇതൊക്കെ എന്റെ മനസ്സിലേക്ക് അങ്ങോട്ട് നിറഞ്ഞു വന്നു. അപ്പൊ അന്ന് എനിക്ക് ചെറിയ പ്രായമാണ്, 25 വയസ്സായിട്ടുള്ളൂ. നോവലിനെ കുറിച്ച് നോവലെങ്ങനെ എഴുതണമെന്നെ കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ എങ്കിലും ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പൊ ഞാൻ അങ്ങനെ അത് എല്ലാവരും വായിച്ചു, കുറെ വർഷങ്ങളായി ഇപ്പോഴും വായിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ദൈവം എന്റെ കൈപിടിച്ച് എഴുതിപ്പിച്ചായിരിക്കും, ഞാൻ എഴുതിയതല്ല.
2: മയ്യഴിയെ നിലനിൽക്കുന്ന ഒരു ദേശമായല്ല, ഒരു ഭാവനാ പ്രദേശമായാണ് ഒരു ഘട്ടം വരെ എസ് ശാരദക്കുട്ടി സങ്കല്പിച്ചിരുന്നത്.
1: മയ്യഴി എന്ന് പറയുന്ന ദേശം വളരെ ഒരു മാജിക്കൽ വേൾഡ് ആയിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. മയ്യഴി ഭൂമിയിലുള്ളതാണെന്ന് സത്യം പറയാലോ, മയ്യഴി ഭൂമിയിലുള്ളതാണെന്ന് ഞാൻ അറിയുന്നത് അത് വായിച്ച എത്രയോ കാലത്തിന് ശേഷം. കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ പോകുമ്പോൾ മയ്യഴി എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ അങ്ങോട്ട് പോയപ്പോൾ അയ്യോ ഇത് ഇവിടെ ഉള്ള ഒരു പ്രദേശമാണല്ലോ എന്ന് ഓർത്തിട്ട് മയ്യഴിയോ? മയ്യഴി എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്ന ദേശമാണെന്നായിരുന്നു എൻ്റെ വിചാരം, ഒരു സ്വപ്ന ഭൂമി എന്നായിരുന്നു എൻ്റെ വിചാരം. മയ്യഴിയെ അതുപോലെ മാജിക്കലായിട്ടാണ് യമകുന്ദൻ അവതരിപ്പിച്ചതും. അങ്ങനെ പിന്നെ കസാക്ക്

0: അതുപോലെ തന്നെ ഖസാക്കും നമ്മളെ ഇതുപോലെ തന്നെ കൊണ്ടുപോയ ഒരു ദേശമാണ്. സക്കറിയയുടെ വായിച്ച് വായിച്ചിട്ട് ഉരുളിക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്തോടൊരു വലിയ പ്രേമമുണ്ട്. എനിക്കറിയില്ല, ആ പ്രദേശം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഉരുളിക്കുന്നത്തെക്കുറിച്ച് സക്കറിയ എഴുതി എഴുതി ഉരുളിക്കുന്നവും തകഴിയുടെ കൃതികളിലൂടെ കുട്ടനാട്, കുട്ടനാടൻ പാടശേഖരവും കുട്ടനാടിന്റെ ഒരു സൗന്ദര്യവും അവിടുത്തെ മനുഷ്യബന്ധങ്ങളും എല്ലാം തകഴിയിലൂടെ. പിന്നെന്താ, നമ്മുടെ സി വി രാമൻപിള്ളയെ വായിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരവും തിരുവിതാംകൂറും അതിന്റെ ആ തെക്കൻ തിരുവിതാംകൂറും ഒക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാകും.
1: കഥകളിൽ ആവർത്തിച്ചു വരുന്ന ഉരുളിക്കുന്നം എന്ന ദേശം സക്കറിയയുടെ സ്വദേശം തന്നെയാണ്. അതങ്ങനെയാവാനേ വഴിയുള്ളൂ എന്ന് മലയാള കഥയിൽ ആധുനികതയുടെ ഊർജ പ്രവാഹമായിരുന്ന സക്കറിയയുടെ സാക്ഷ്യം.
2: നമ്മളൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജീവിച്ച നാടാണ് നമ്മൾക്ക് അവിടുത്തെ ഭാഷ, അവിടുത്തെ പ്രകൃതി, അവിടുത്തെ കാറ്റും മഴയും വെയിലും ശബ്ദങ്ങളും കൂട്ടുകാരും കുടുംബവും ഇതൊക്കെയാണ് നമ്മളുടെ മനഃശാസ്ത്രത്തിന്റെ അടിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എഴുത്തിന്റെ ചോട്ടിൽ തൊട്ട് അടിത്തട്ടിൽ തൊട്ട് ദേശം എല്ലായ്പ്പോഴും കിടപ്പുണ്ട്. അത് മാറ്റി നിർത്തിയിട്ടൊരു എഴുത്തില്ല. പിന്നെ എല്ലാ എഴുത്തിലും നമ്മൾ ദേശം കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അത് ആവശ്യമുള്ളിടത്തല്ലേ നമ്മളത് കൊണ്ടുവരുന്നുള്ളൂ. പക്ഷേ നമ്മളുടെ വ്യക്തിത്വ രൂപീകരണത്തിലും നമ്മളുടെ ഭാവനയുടെ രൂപീകരണത്തിലും ദേശം വളരെ ശക്തമായ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്.
1: എഴുത്തിലെ ദേശം സ്വദേശമാകണമെന്നുമില്ല.
3: എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു സവിശേഷത ഉള്ളത് ശരിക്കും സ്വന്തം ദേശമില്ലാത്ത ഒരാളാണ് ഞാൻ.
1: വ്യത്യസ്തമായ അനുഭവമാണ് കഥാകാരനായ വൈശാഖന് പറയാനുള്ളത്.
3: കാരണം ഞാൻ ജനിച്ചു വളർന്നെന്ന് പറയുന്ന മൂവാറ്റുപുഴ അല്ല യഥാർത്ഥത്തിൽ ജനിച്ചു, വേറെ സ്ഥലത്താണ്. അമ്മയുടെ അച്ഛന്റെ മാറ്റം കൊണ്ട് പല സ്ഥലങ്ങളിൽ താമസിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ 48 സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഹൃദയബന്ധം കൂടുതലുള്ളത് നമ്മൾ ദേശം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യകാലം കഴിച്ച സ്ഥലം, ബാല്യകാല സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. അങ്ങനെ വരുമ്പോൾ മൂവാറ്റുപുഴയാണ് എന്റെ ബാല്യകാലം. അതിനുശേഷം ശരിക്കും എന്റെ ദേശം ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളായി മാറി. റെയിൽവേ സ്റ്റേഷൻ മാഷർ എന്നുള്ള നിലയിൽ അനേകം കുഞ്ഞുകുഞ്ഞ് സ്റ്റേഷനുകളിൽ ഒരുപാട് നാൾ ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ദേശം അപ്പൊ ദക്ഷിണേന്ത്യയായി മാറിയിട്ടുണ്ട്. എന്റെ കഥകളിൽ ഒരു ദേശം എന്ന് പറഞ്ഞെടുക്കണമെങ്കിൽ പലപ്പോഴും ദക്ഷിണേന്ത്യ മുഴുവൻ തന്നെ വരും. അതാണ് എന്റെ ദേശം.
1: യഥാർത്ഥ ദേശങ്ങൾ പോലും ഭാവനയുടെ സ്പർശത്താൽ അങ്ങനെയല്ലാതാകുന്ന മാന്ത്രികത നാം വായിച്ചനുഭവിച്ചിട്ടുള്ളതാകുന്നു. വെറും ഭാവന കൊണ്ട് മാത്രം പടുത്തുയർത്തിയ കൽപ്പിത ദേശങ്ങളും കാണാം വിസ്മയം പകർന്നുകൊണ്ട്. ഉദാഹരണത്തിന് മാർക്വേസിന്റെ മാക്കോണ്ട.
0: മെക്കണ്ടയൊക്കെ ഒരു ഭാവന ദേശമാണ്. അങ്ങനൊരു ദേശമില്ല മെക്കണ്ട എന്ന് പറഞ്ഞ ഒരു ദേശമില്ല. അങ്ങനൊരു ദേശം സങ്കല്പ സൃഷ്ടിയാണ്.
1: എസ് ശാരദക്കുട്ടി.
0: അതുപോലെ തന്നെ ഉണ്ണിയാറിന്റെ കഥകളിൽ രവീശ്വരം പാടം എന്നൊരെണ്ണമുണ്ട്. രവീശ്വരം പാടം എവിടെയെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അത് ഭാവനാ സൃഷ്ടിയാണ്. അതുപോലെ ഇവരുടെയൊക്കെ ഇതിൽ ഈ എഴുത്തുകളിൽ ഇപ്പൊ തസ്രാക്കാണ് ഖസാക്ക് എന്ന് പറയുന്നെങ്കിലും തസ്രാക്കാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. ഖസാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഖസാക്ക് ഒരു ഭാവനാ ദേശമാണ്. ഭൗതികമായിട്ട് അങ്ങനൊരു ദേശം ഉണ്ടായിരുന്നു എന്നും ഈ തസ്രാക്കിനെയാണ് ഖസാക്ക് ആക്കിയതെന്നൊക്കെ പുറത്തു വന്നത് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അതുവരെ അതൊരു ഭാവനാദേശം തന്നെയാണ് നമുക്ക്. അപ്പോൾ ഇല്ലാത്ത ദേശത്തെ സംഭവിക്കാവുന്നതിനെയും സംഭവിച്ചതിനെയും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതിനെയും ആവിഷ്കരിക്കുന്നതാണ് മികച്ച എഴുത്ത് എന്ന് പറയുന്നത്.
1: എഴുത്തുകാരന്റെ സാങ്കല്പിക ദേശത്തിൽ പോലും സ്വദേശത്തിന്റെ അടയാളപ്പാടുകൾ ഉണ്ടായിക്കൂടുന്നില്ല.
2: അതെ, തീർച്ചയായിട്ടും അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുമല്ലോ. നമ്മള് ഇപ്പം നോവലുകളിലും കഥകളിലും ഒക്കെ
1: സക്രിയയുടെ നിരീക്ഷണങ്ങൾ
2: അത്തരമൊരു സാങ്കല്പിക ലൊക്കേഷൻ, ഒരു ഇടം, ലൊക്കെയിൽ എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം, ലൊക്കെയിൽ അല്ലെങ്കിൽ ലൊക്കേഷൻ, അത്തരത്തിലുള്ള ഒരു ദേശം സൃഷ്ടിച്ചിട്ടാണ് നമ്മൾ ഓരോ കഥയും എഴുതുന്നത്. കാരണം നമ്മുടെ സ്വന്തം ദേശത്തിലായിരിക്കുകയല്ലോ ഇത് ഓരോന്നും സ്ഥാപിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ദേശം സൃഷ്ടിക്കും. പക്ഷേ അതിലെ പല ഘടകങ്ങളും ചിലപ്പോൾ, എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോൾ നമ്മുടെ സ്വന്തം ദേശത്തു നിന്ന് വന്നതാകാനും ഇടയുണ്ട്.
1: എഴുത്തുകാരൻ പ്രമേയ സ്വഭാവത്തിനനുസരിച്ച് ദേശങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്.
3: തീർച്ചയായിട്ടും അങ്ങനെ പലരും ചെയ്യാറുണ്ട്. അത് പലപ്പോഴും ആവശ്യമായി വരും.
1: വൈശാഖൻ.
3: കാരണം ഇപ്പോ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രമേയം അല്ലെങ്കിൽ അതിന്റെ ഇതിവൃത്തം നടക്കുന്ന ഒരു സ്ഥലം യഥാർത്ഥത്തിൽ ഉണ്ടാവണമെന്നില്ല. ഭൂരിഭാഗം അത്തരം സ്ഥലങ്ങളും ഭാവനാസൃഷ്ടിയാണ്. ചിലപ്പോൾ ചിലത് പൂർണ്ണമായും ഭാവനാസൃഷ്ടി ആവേണ്ടി വരും. എങ്കിലും അതിനകത്ത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ദേശത്തിന്റെ ചെറിയ ചില അംശങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ പ്രമേയത്തിനനുസരിച്ച് ഒരു ദേശം ഉണ്ടാക്കിയെടുക്കേണ്ട അവസ്ഥ വരും. അപ്പൊ എഴുത്തുകാർ പലപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്ന ദേശങ്ങളാണുള്ളത്.
1: ദേശത്തെ അതേപടി പകർത്തുകയല്ല, ഭാവനയുടെ ഇടപെടലിലൂടെ ദേശത്തെ മാറ്റിപ്പണിയുകയാണ് വേണ്ടത്. എം മുകുന്ദൻ.
4: നമ്മളെ മലയാളത്തിൽ തന്നെ ഇപ്പം ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം അങ്ങനെയുള്ള ഒരു നോവലാണ്. അപ്പം അങ്ങനെ പലരും എഴുതുന്നുണ്ട്. അത്തരത്തിലുള്ള എഴുത്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മളൊരു പ്രദേശത്തെ പറ്റി എഴുതുമ്പോൾ അതിന്റെ ചരിത്രം അതേപോലെ നമ്മൾ ആവിഷ്കരിക്കുകയാണെങ്കിൽ അതൊരു അതൊരു നോവലാകില്ല. നോവലാകണമെങ്കിൽ നമ്മൾ എഴുത്തുകാരന്റെ ഭാവന അതിൽ ഇടപെടണം. സർഗാത്മകത അതിൽ ഇടപെട്ടുകൊണ്ട് ഒരു പുനഃസൃഷ്ടി നടത്തണം, ഒരു പുതിയൊരു ദേശത്തെ ഉണ്ടാക്കണം. അതാണ് ഈ ഞാനടക്കമുള്ള ഈ 50-60-70-കളിലൊക്കെയുള്ള എഴുത്തുകാർ ചെയ്തിരുന്നത്. ഞാനിങ്ങനെ രണ്ട് നോവൽ എഴുതി, ഒന്ന് മയ്യഴിപ്പുഴ തീരങ്ങൾ, പിന്നെ ദൈവത്തിന്റെ വീർതികൾ. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും കുടുംബമായി

0: കണ്ണിച്ചോയും നൃത്തം ചെയ്യുന്ന കുടകൾ, ഇങ്ങനെ രണ്ട് നോവലുകൾ ഉണ്ടായി.
1: ഏവർക്കും ഉണ്ടാകും വായനയിലൂടെ പ്രിയപ്പെട്ട ചില ദേശങ്ങൾ. ആ ദേശങ്ങളെ കുറിച്ചാണ് ഇനി അറിയാനുള്ളത്.
2: ഓരോ ദേശവും ഓരോ തരത്തിൽ പ്രിയപ്പെട്ടതാണ്.
1: പ്രൊഫസർ എസ് ശാരദക്കുട്ടി,
2: ഇപ്പം ഉറൂബിന്റെ കൃതികൾ വായിക്കുമ്പോൾ, സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചുവും ഒക്കെ വായിക്കുമ്പോൾ, ഇടശ്ശേരിയുടെ കവിതകൾ വായിക്കുമ്പോൾ എനിക്ക് പൊന്നാനി പ്രിയപ്പെട്ട ദേശമാവും. ഉറൂബിന്റെ കൃതികളിലുള്ള പൊന്നാനി, പൊന്നാനി എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹത്തിന്റെയും മതേതരത്വത്തിന്റെയും മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മതകീയമല്ലാത്ത ഒരു ജീവിതത്തിന്റെ സാധ്യതകൾ കൊണ്ടുവരുന്ന ഒരു ദേശമാണ്. ഇന്നത്തെ കാലത്തെ പോലെയല്ല, അപ്പൊ ഉമ്മാച്ചുവൊക്കെ വായിക്കുമ്പോൾ അതിനകത്തെ സൗഹാർദ്ദങ്ങളും സ്നേഹങ്ങളും ഒക്കെ മതത്തിനപ്പുറത്തുള്ളതാണ്. ഇന്ന് വളരെ കലുഷിതമായ ഒരു കാലത്തിൽ നിന്നിട്ട് നമുക്ക് വായിക്കുമ്പോൾ പൊന്നാനി, ഒരു പൊന്നാനി സ്നേഹം, ഇടശ്ശേരിയോടും ഒക്കെയുള്ള ഒരു സ്നേഹം കൊണ്ട് പൊന്നാനി വളരെ പ്രിയപ്പെട്ട ഒരു ദേശമാണ്.
1: വൈശാഖന്റെ തെരഞ്ഞെടുപ്പ് ഇവിധമാണ്.
3: എനിക്ക് ദേശത്തിന്റെ കഥയിലെ, കാരണം അന്ന് അത്രയ്ക്ക് നമ്മൾ ചെറുപ്പത്തിൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് പിന്നീടാണ് ബാക്കിയുള്ളതൊക്കെ വായിക്കുന്നത്. അപ്പൊ എനിക്കതുകൊണ്ട് എസ് കെയുടെ ദേശത്തിന്റെ കഥയിലെ അതിരാണിപ്പാടമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതി. പിന്നെ വന്നു കഴിഞ്ഞാൽ മുകുന്ദന്റെ മയ്യഴിയാണ്, അങ്ങനെ വരും. പിന്നെ എം ടിയുടെ കൂടെ വരും. ഇങ്ങനെ ഒരു മൂന്ന് ലെവലായിട്ട് പറയാൻ പറ്റും.
1: എസ് കെ പൊറ്റക്കാടിന്റെ ദേശങ്ങൾ തന്നെയാണ് എം മുകുന്ദന്റെയും പ്രിയ ദേശങ്ങൾ.
4: അത് കൂടുതൽ എനിക്ക് നമ്മുടെ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ. പൊറ്റക്കാട് നല്ലൊരു കഥ പറച്ചിലുകാരനാണ്, നല്ല സ്റ്റോറി ടെല്ലർ. അദ്ദേഹത്തിന്റെ നോവലും കഥയൊക്കെ വായിക്കും, നമുക്കിത് കാണാം. വളരെ വിഷ്വലായിട്ടുള്ളതാണ്, ഇങ്ങനെ കാണാം. പൊറ്റക്കാടിന്റെ നോവൽ ദേശത്തിന്റെ കഥയൊക്കെ വായിക്കുമ്പോൾ എനിക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രദേശങ്ങളും അവിടുത്തെ മനുഷ്യരും ഭൂപ്രകൃതിയൊക്കെ അതെന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു.
1: അങ്ങനെയൊരു തെരഞ്ഞെടുപ്പിന് പ്രസക്തി ഇല്ലെന്നാണ് സക്കറിയ അഭിപ്രായപ്പെട്ടത്.
5: നല്ല എഴുത്തുകാരുടെ നല്ല കൃതികളിലെല്ലാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കൃതികളിലൊക്കെ പലതരത്തിലുള്ള ദേശങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, പലതരത്തിലുള്ള ലൊക്കേഷൻസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ലോകമൊട്ടാകെ എന്നുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നത് കൊണ്ട് അതുണ്ട്. അപ്പൊ അതിൽ ഒന്നൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുകയില്ല. ഇതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്.
1: എഴുത്തിനെ കുറിച്ചും ദേശത്തിനെ കുറിച്ചുമുള്ള പരമ്പരാഗത സങ്കല്പങ്ങൾ മാറിപ്പോയിരിക്കുന്നു. കാലം അതിനെ അടിമുടി മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ദേശകാലങ്ങൾ ഊടും പാവും പോലെ നിറമണിഞ്ഞ് ഇഴുകിച്ചേർന്ന് നിലകൊണ്ടിരുന്ന കാഴ്ച നാം കണ്ടുപോന്നതാണ്. ഒരു പ്രത്യേക രാജ്യം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവിശ്യ, ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നുപോയതിന്റെ രഥചക്രപ്പാടുകൾ ഏറ്റുവാങ്ങിയവയാണ് ഏത് നാട്ടിലെയും സാഹിത്യം. ആ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ സാഹിത്യം വ്യതിചലിച്ചിട്ടുണ്ടോ?
5: ഇല്ലില്ല. എനിക്കൊന്നും അത്തരം കാര്യങ്ങളെ പറ്റി തന്നെയാണ് ഇന്നത്തെ പുതിയ തലമുറ എഴുതുന്നത്. ഇപ്പം ഉണ്ണിയാറിനെ പോലെയോ, അല്ലെങ്കിൽ ഫ്രാൻസിസ് നൊറോണയെ പോലെയോ, അല്ലെ പ്രമോദരാമനെ പോലെയോ, അല്ലെങ്കിൽ കെ ആർ മേരിയെ പോലെയൊക്കെ ഉള്ളവർ എഴുതുന്നത്.
1: സക്കറിയ,
5: ഈ തരത്തിലുള്ള ദേശത്തിന്റെ അവിടെ ഉണ്ടാക്കിയ ആ ബന്ധങ്ങളെ പറ്റി, അതിന്റെ പ്രത്യാഘാതങ്ങളെ പറ്റി അതൊന്നും പ്രസക്തമായിട്ടേ ഇല്ല. അതൊക്കെ തന്നെ സാഹിത്യത്തിന്റെ വിഷയങ്ങൾ.
1: പുതിയ എഴുത്തും ദേശകാല ബന്ധത്തെ മുറുകെ പിടിക്കുന്നുണ്ട്.
4: പിന്നെ ഇപ്പോഴും ദേശത്തെ കുറിച്ച് എഴുതുന്നുണ്ട്
1: എം മുകുന്ദൻ.
4: ഇപ്പോഴിപ്പോ ഉറൂബോ അല്ലെങ്കിൽ നമ്മുടെ പൊറ്റക്കാട്, അവരൊക്കെ എഴുതിയത് പോലെ ദേശത്തിങ്ങനെ സമഗ്രമായിട്ട് വലിയൊരു കാഴ്ചപ്പാടിൽ ഇപ്പൊ എഴുതുന്നില്ല. അപ്പോഴെഴുതുന്നത് വളരെ നന്നായിട്ട് ചെറുപ്പക്കാരുണ്ട്, ഇപ്പോഴും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉണ്ട്. അപ്പൊ അവര് ഇങ്ങനെയുള്ള ദേശത്തെ കുറിച്ച് എഴുതുന്നുണ്ടെങ്കിലും സമഗ്രമായ രൂപത്തിലല്ല. ഒരു ദേശത്തിന്റെ ചില ഭാഗങ്ങൾ, അതിന്റെ ചില മുഹൂർത്തങ്ങൾ, അതൊക്കെയാണ് അവർ ആവിഷ്കരിക്കുന്നത്. അതിലവർ വിജയിക്കുന്നുണ്ട്. ഒരുപാട് നന്നായിട്ട് എഴുതുന്നവരുണ്ട് പുതിയ തലമുറയിൽ. അപ്പൊ ഈ ദേശത്തെ എഴുതുക എന്നുള്ളത് ഇപ്പൊ ലോകത്തിലെല്ലായിടത്തും സംഭവിക്കുന്ന ഒന്നാണ്. നമ്മുടെ ദേശത്തെ വീണ്ടെടുക്കുക എന്നുള്ളത്, അതിപ്പോ ഈ ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് നമ്മുടെ ചെറിയ പ്രദേശങ്ങളും നമ്മുടെ ചെറിയ ചെറിയ സംസ്കാരങ്ങളും ആചാരങ്ങളും എല്ലാം ഇല്ലാതായി പോകുന്നുണ്ട്. അപ്പൊ അതിനെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് എഴുത്തുകാർ നടത്തുന്നത്.
1: പഴയ രീതിയിലല്ല പുതിയ എഴുത്തുകാർ കാലദേശങ്ങളെ കൈകാര്യം ചെയ്യുന്നത്.
3: കുറെ മാറിയിട്ടുണ്ട്. കാരണം അന്ന് ഇന്നിപ്പോ തകഴിയുടെ രണ്ടിടം കഴി കുട്ടനാടിന്റെ പ്രശ്നങ്ങളാണ് കൊണ്ടിരുന്നത്, ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും.
1: വൈശാഖൻ
3: തീർച്ചയായിട്ടും പരിമിതമായ ഒരു ദേശ സങ്കല്പത്തിലാണ് അത് പലപ്പോഴും നിൽക്കുന്നത്. ഇപ്പോ ഒരുപാട് വിനിമയ മാർഗങ്ങൾ വർദ്ധിച്ചതുകൊണ്ടും മറ്റും ഈ ദേശത്തിന്റെ ചക്രവാളങ്ങൾ വളരെ വികസിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പാൻ വേൾഡ് എന്നൊക്കെ പറഞ്ഞ തരത്തിലാണ് ഇപ്പോ ചില എഴുത്തുകാർ എഴുതുന്നത്. ഇപ്പൊ ടി ഡി രാമകൃഷ്ണൻ നോവലുകളൊക്കെ എടുത്താല് ലോകം മുഴുവനുമാണ് അതിന്റെ പശ്ചാത്തലമായിട്ട് വരുന്നത്. അത്തരം ഒരു മാറ്റം ഇപ്പൊ വന്നിട്ടുണ്ട്. അതേസമയത്ത് തന്നെ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. ചില ചെറുകഥകളൊക്കെ, ഇപ്പൊ സന്തോഷ് യച്ചിക്കാനത്തിന്റെ ചെറുകഥയൊക്കെ പറഞ്ഞാൽ ശരിക്കും ആ കാസർഗോഡിന്റെ പ്രദേശങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ രണ്ടും വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് വ്യത്യാസം.
1: നവസാങ്കേതികത ദേശസങ്കല്പങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നു. പ്രൊഫസർ എസ് ശാരദക്കുട്ടി,
2: അതായത് ഇന്റർനെറ്റിന്റെ ലഭ്യത എഴുത്തുകാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റർനെറ്റിന്റെ ലഭ്യത കൊണ്ട് ലോകത്തുള്ള ഏത് സാഹിത്യവും ലോകത്തുള്ള ഏത് ദേശവും നമ്മളോട് അടുത്ത് കുറച്ചുകൂടി. ഇപ്പൊ മയ്യഴി എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്കറിയാൻ പാടില്ലാതിരുന്ന ഒരവസ്ഥ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഇങ്ങോട്ട് കൊണ്ടിരുന്നതിന് നമ്മുടെ എഴുത്തുകാർക്ക് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. എന്താ വെച്ചാൽ ദേശങ്ങളെല്ലാം നമ്മളോട് വളരെ ചേർന്ന് നിൽക്കുന്നു.
1: ഇന്നിപ്പോൾ ഇ വേൾഡ് എന്ന വെർച്വൽ റിയാലിറ്റിയുടെ ഒരു ലോകം നവസാങ്കേതികത കൊണ്ട് തീർക്കപ്പെട്ടിട്ടുണ്ട്. സൈബർ ദേശം എന്നൊരു ഭൂമിക സംജാതമായി കഴിഞ്ഞിരിക്കുന്നു. പലരും ഈ ദേശത്തെ ഉപജീവിച്ച് രചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചിലരതിനെ പാടെ നിരാകരിക്കുന്നുമുണ്ട്.
3: ഇപ്പം സൈബർ ദേശം ഉണ്ടല്ലോ, സൈബർ ദേശം ശരിക്കും ഒരു അന്താരാഷ്ട്ര സ്വഭാവമുള്ള ദേശമാണ്.
1: വൈശാഖൻ:
3: നമ്മുടെ സൈബർ സ്പേസിൽ ഒരുപാട് നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ എഴുതുന്നുണ്ട്. അവരുടെ ദേശമാണ് സൈബർ ദേശം. അത് നല്ലൊരു ദേശമാണ് താനും, പക്ഷെ ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ആ ദേശത്തിലുള്ള ഇപ്പൊ ഒരു കുഴപ്പം.
1: സക്കറിയ:
5: സൈബർ ദേശം ഇല്ല, അങ്ങനെ ഒരു സൈബർ എന്നുള്ള പേരിൽ ഒരെണ്ണം വരുന്നില്ല. സൈബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തതല്ലേ. നമ്മുടെ ദേശത്തിലെ ഒരു സൈബർ ലൊക്കേഷൻ അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഒന്ന് എന്റെ എഴുതിൽ ഏതായാലും വരുന്നില്ല.
1: സൈബർ ദേശം എന്ന പരികൽപ്പന വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ ദേശത്തിന്റെ ആഖ്യാന സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നൃത്തം എന്ന നോവൽ രചിച്ച എഴുത്തുകാരനാണ് എം മുകുന്ദൻ.
4: അതിൽ ഞാൻ വളരെ കാലം മുമ്പ് നൃത്തം എന്ന് പറഞ്ഞൊരു നോവൽ ചെയ്തിരുന്നല്ലോ, നൃത്തം. അത് നമ്മളീ സൈബർ ലോകം അന്ന് ഇന്നത്തെ പോലെ ആയിട്ടില്ല. അന്ന് പിന്നെ ഉദാഹരണത്തിന് നമ്മുടെ ഇമെയിൽ അതൊന്നും അങ്ങനെ വന്നിട്ടില്ല, അതൊന്നും പ്രചാരത്തിലായിട്ടില്ല, വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ ഹോട്ട്മെയിൽ എന്നുള്ള ആദ്യമായിട്ട് വന്നിട്ടില്ല ഹോട്ട്മെയിൽ. അതൊന്നും പിന്നെ ഇന്നത്തെ പോലെ വ്യാപകമല്ലാത്തൊരു കാലത്ത് അത് ചില സ്ഥലങ്ങളിലും ചില ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പം അത് ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഒരു ഇമെയിൽ എനിക്ക് വരുമ്പോൾ അയാൾ ആരാണ്, എവിടുന്ന് അയക്കുന്നത്, അയാൾക്ക് മേലാസമില്ല, ഒരു ഐ ഡി മാത്രമല്ലേ ഉള്ളൂ, അയാൾക്ക് മേലാസമില്ല. അപ്പം ഏതാണ് നാട് ഒന്നും നമുക്കറിയില്ല. അങ്ങനെ ദേശം നാട് എല്ലാം മാഞ്ഞു പോകുന്നു. മനുഷ്യൻ വെറും ഒരു ഇമെയിൽ ഐ ഡി ആയിട്ട് മാറുക, ആ ഒരാശയം എനിക്ക് പിന്നെ വളരെ അതിൽ എഴുതാൻ വലിയ താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ എഴുതുകയാണ്. പക്ഷെ ഇന്ന് അത് പിന്നെ എല്ലാ സ്ഥലത്തും നമുക്കറിയാമല്ലോ, ഈ സൈബർ ലോകം, സോഷ്യൽ മീഡിയ, ഇതൊക്കെ ഇന്ന് വളരെ പ്രചാരത്തിലായി. പക്ഷെ അതിന്റെ ആദ്യഘട്ടത്തിലാണ് ഞാൻ എഴുതിയത്, ഈ പറഞ്ഞ നോവൽ എഴുതിയത്.
2: അതും എനിക്ക് തോന്നുന്നു എം മുകുന്ദന്റെ നൃത്തം എന്ന് പറയുന്ന നോവലിലൂടെയാണ് ഈ സൈബർ ഈ ലോകം എന്ന് പറയുന്ന ഒന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നതും എം മുകുന്ദൻ തന്നെയാണ്.
1: എസ് ശാരദക്കുട്ടി:
2: ആ നൃത്തം എന്ന് പറയുന്ന നോവലില് ഈ ലോകം എന്ന് പറയുന്നത് മറ്റൊരു ലോകമാണ്, ഈ ലോകത്തിൽ തന്നെ സാധ്യമായ മറ്റൊരു ലോകമാണ്. അത് ഒരാൾക്ക് അഡ്രസ് ഇല്ല, ഒരാൾക്ക് ആദ്യമായിട്ട് ഇമെയിൽ ഐ ഡിയെ കുറിച്ചൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ ഇമെയിൽ ഐ ഡി എനിക്കുണ്ടാകുന്നതിന് മുമ്പാണ് ഞാൻ ആ നോവലിലെ ഇമെയിൽ ഐ ഡി വായിക്കുന്നതും. ഒരാൾക്ക് എവിടെ ഇരുന്നിട്ടും അയാൾക്ക് അതായത് അയാൾ ഇരിക്കുന്ന ദേശം, അയാൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പ്രസക്തമല്ലാതാവുന്ന ഒരു കാലം വരും എന്ന് അന്ന് നൃത്തം വായിക്കുമ്പോൾ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. പക്ഷെ കാലത്തെ മുൻകൂട്ടി കണ്ട ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലാണ്. അതൊക്കെയാണ് എം മുകുന്ദന്റെ പ്രസക്തിയും, കാലത്തെ മുൻകൂട്ടി കാണുക, വരാൻ പോകുന്ന ഒരു സാധ്യതകളെയൊക്കെ. അത് ഡൽഹി പോലെയുള്ള പ്രദേശത്തെ വാസം ടെക്നോളജിക്കൽ, ഇപ്പം ടെക്നിക്കലി ആയാലും ശാസ്ത്രീയമായിട്ടായാലും സാങ്കേതികമായിട്ടാണെങ്കിലും മുകുന്ദനെ കാലത്തിന് മുൻപേ നടക്കാൻ സജ്ജനാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഈ സൈബർ ലോകം എന്ന് പറയുന്ന ഒരു ലോകം സാധ്യം. ഇപ്പൊ സൈബർ ലോകത്ത് നമ്മളെല്ലാം സജീവമാണ്, പക്ഷെ അത് സാധ്യമല്ലാതിരുന്ന ഒരു കാലത്താണ്. അതൊരു ഭാവനയായിരുന്നു. സൈബർ ലോകം പോലും ഭാവനയിൽ കൊണ്ടുവന്ന ഒരാളാണ് മുകുന്ദൻ.
1: ലോകം ഒരു ആഗോള ഗ്രാമമായി ചുരുങ്ങിപ്പോയിരിക്കെ മലയാള ഭാഷയും മലയാള ഭാവനയും കേരളം വിട്ടുപോയി കഴിഞ്ഞുവെന്ന് നിരീക്ഷിക്കുന്നു സക്കറിയ.
5: സാഹിത്യത്തിന്റെ അതിർത്തികൾ തീർച്ചയായിട്ടും മായുമല്ലോ. കാരണം സാഹിത്യം എഴുതുന്ന ആളുകൾ കേരളത്തിൽ തന്നെയൊന്നും കേരളത്തിൽ തന്നെ ഇരുന്ന് സാഹിത്യം എഴുതുന്നവർ കുറവായിരിക്കും. തീർച്ചയായിട്ടും അതിനി കൂടുതൽ അതിർത്തികൾ അകന്നകന്നു പോവും. കാരണം ഇവിടുന്നുള്ള കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം, പലതരത്തിലുള്ള കുടിയേറ്റങ്ങൾ, ഇപ്പം ഞാൻ ഓസ്ട്രേലിയയിലും മറ്റും എത്രയോ ചെറുപ്പക്കാരാണ് പലതരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ ഓസ്ട്രേലിയയിലേക്ക് ഇരുന്ന് സാഹിത്യം രചിക്കുന്നവരുണ്ട്. പിന്നെ അവരൊന്നും പ്രിന്റ് മീഡിയയ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അവർ ബ്ലോഗുകൾ എഴുതിയും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ടാണ് അവരുടെ കൃതികൾ വരുന്നത്. പക്ഷേ അതൊരു വമ്പിച്ച ചക്രവാളമാണ്. അത് നമുക്ക് അത് ലോകത്തിന്റെ എല്ലാ കോണുകളിലും പരന്നു കിടക്കുന്ന ഒരു ചക്രവാളമാണ്. തീർച്ചയായിട്ടും കേരളം വിട്ടുപോയി, മലയാള ഭാഷയുടെ അതിർത്തികൾ കേരളം വിട്ടുപോയി കഴിഞ്ഞു വളരെ കാലം മുമ്പ്.
1: ദേശത്തിന്റെ അതിരുകൾ മാഞ്ഞു പോകുന്നിടത്ത് പുതുതായി ചില അതിരുകൾ ഉണ്ടായി വരുന്നുണ്ട്.
4: ഇപ്പോഴങ്ങനെയാണ് ലോകം, പ്രത്യേകിച്ചിട്ട് നമ്മളിപ്പോ ഈ സാങ്കേതിക വിദ്യയ്ക്ക് വന്നിട്ട്.
1: എം മുകുന്ദൻ:
4: ഇപ്പം മൊബൈൽ ഫോൺ വന്ന ശേഷം തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടല്ലോ. ഇപ്പം ഭൂമിയുടെ അപ്പുറത്ത് മറുഭാഗത്തിരിക്കുന്ന ഒരാളുമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് സംസാരിക്കാം. അങ്ങനെ അതിരുകള് പിന്നെ അങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള അതിരുകൾ മാഞ്ഞു പോകുന്നു, പക്ഷെ പുതിയ തരത്തിലുള്ള അതിരുകൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഈ തരത്തിലുള്ള അതിരുകൾ ഇപ്പൊ രാജ്യത്തിന്റെ അതിരുകൾ അതൊക്കെ മാഞ്ഞു പോകുന്നുണ്ടെങ്കിലും വേറെ തരത്തിലുള്ള ചില അതിരുകൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതായത് പിന്നെ മതം, പ്രത്യക്ഷ മതത്തിന്റെ പ്രത്യക്ഷ ശാസ്ത്രത്തിന്റെ ഒക്കെ പുതിയ പുതിയ മതിലുകളും അതിരുകളും ഉയർന്നു വരുന്നത് നമ്മളിപ്പോ കാണുന്നത്. പ്രത്യേകിച്ച് മതത്തിന്റെ ഇപ്പൊ ലോകത്തിലെല്ലായിടത്താണ് കാണുന്നത്. നമ്മൾ ഈ വംശം മതം ഇതൊക്കെയാണ് അതിന്റെയൊക്കെ പുതിയ അതിരുകൾ ഉണ്ടാകാണ് ചെയ്യുന്നത്.
1: എസ് ശാരദക്കുട്ടി.
2: ലോകം ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് വയലോപ്പിള്ളി കവിതയിൽ എഴുതിയിട്ടുണ്ട്, ഒരു മുന്തിരിപ്പഴം പോലെ, കൈവെള്ളയിൽ ഒരു മുന്തിരിപ്പഴം പോലെ ലോകമായിരിക്കുന്ന അവസ്ഥയിൽ ഈ ദേശാതിർത്തികൾ മാഞ്ഞു പോവുക തന്നെ വേണം. ഈ ദേശം എന്ന് പറഞ്ഞ് നമ്മൾ ഗൃഹാതുരത്വം അനുഭവിക്കുമ്പോൾ തന്നെ ഈ അതിർത്തികൾക്കപ്പുറം നമ്മൾ ഒരാളെയും മറുനാട്ടുകാരെന്ന് പറയാൻ പാടില്ല. നമ്മൾ നമ്മുടെ കേരളത്തിലിരിക്കുമ്പോൾ നമ്മൾ പറയും അതെല്ലാം ബീഹാറികളാണ്, അതെല്ലാം ബംഗാളികളാണെന്ന് പറയുമ്പോൾ നമ്മൾ അവരെക്കാൾ കുറച്ചും കൂടി മുകളിലുള്ളവരാണെന്നുള്ള ഒരു ആധിപത്യ ബോധത്തിൽ നിന്നാണ് നമ്മളത് പറയുന്നത്. പക്ഷേ എല്ലാ ദേശവും ഒന്നാകുന്ന, എല്ലാ ദേശത്തിനും ഒന്നാകേണ്ടതായ ഒരു വലിയ വലിയ എതിർശക്തി അപ്പുറത്തുണ്ട്.
1: വൈശാഖൻ.
3: ദേശ അതിർത്തികൾ മായ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് സാഹിത്യത്തിലെ. ശരിക്കും ഈ ആഗോളീകരണം അതുപോലെ തന്നെ ഉദാരീകരണം ഈ കാലഘട്ടത്തില് ഒരു ഹോമോജനസ് ആക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇറ്റലി മുതൽ സിംഗപ്പൂർ വരെ ഒരേ ഷർട്ട് ധരിക്കുക എന്നൊക്കെയുള്ള തരത്തില് മനുഷ്യനെ വെറും ഫോട്ടോസ്റ്റാറ്റ് മനുഷ്യരാക്കി മാറ്റുന്ന ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ ഈ അതിർത്തികൾ മായ്ക്കുക എന്നുള്ള ഉദ്ദേശം, ഒരു ഹോമോജനിറ്റി ഉണ്ടാക്കുക, ഏകീകരണം. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ദേശം എഴുത്തിന് കൂടുതൽ ശക്തി വരുന്നത്. ദേശം എഴുത്ത് അപ്പോൾ ഒരു പ്രതിരോധം ആയി മാറും, ഒരു സ്വത്വത്തിന്റെ പ്രതീകവും അതേസമയത്ത് ഇത്തരം പ്രവണതകൾക്കെതിരെയുള്ള പ്രതിരോധവുമായി മാറുന്ന കാലമാണ് ഇത്, ആവശ്യവുമാണത്.
1: ചർച്ച ചെയ്തതൊക്കെയും ഫിക്ഷനുകളിലെ ദേശസങ്കല്പത്തെ കുറിച്ചാണ്. കവിതയിൽ ദേശം എങ്ങനെയാണ് അതിന്റെ ഓട്ടുചിലമ്പിൻ കലമ്പലുകൾ കേൾപ്പിക്കുന്നത്?
6: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേശത്തെ മാറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ദേശത്തെ എഴുതുന്നതിലൂടെ നടത്തുന്നുണ്ട്, ഇപ്പൊ കവിതയിൽ പ്രത്യേകിച്ചും.
1: കവി പി എൻ ഗോപികൃഷ്ണന്റെ നിരീക്ഷണങ്ങൾ.
6: കവിതയില് 20th century ആധുനിക കവിതയുടെ പിതാവെന്ന് നിസ്സംശയം വിളിക്കാവുന്ന ആള് കേരളത്തില് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദൈവത്തെ, ദേശത്തിന്റെ ദൈവത്തിനെ മറ്റൊരു തരത്തിൽ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ ഈ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കൊപ്പം തന്നെ 4 വരി കവിതയും ഗുരു എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു സ്ഥാന നിർണയം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ദേശത്തിനെ, ഈ സ്ഥാനം എന്ന് പറയുന്ന ദേശത്തിനെ ഒരു തരത്തിൽ കറക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. മാത്രമല്ല ദേശത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. ഇവിടെ ജാതി ഭേദമുണ്ട്, മതദ്വേഷമുണ്ട്, ഇതൊക്കെയുള്ള ഒരു സ്ഥലത്താണ് പറയുന്നത്. ഇത് ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന, ഈ സോദരത്വേന എന്ന് പറയുന്ന പ്രയോഗത്തിനും വളരെ വളരെ വളരെ പ്രസക്തിയുണ്ട്. കാരണം അതുവരെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ചവൻ എന്നായിരുന്നു മലയാളത്തിലെ അർത്ഥം. അതുകൂടാതെ അതിനെ ഒരു പബ്ലിക് സ്പേസിലേക്ക് സ്ഥാപിക്കുന്നു, എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞ സങ്കല്പം അതുവഴി കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ സോദരത്തേനെ വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം നിർണയിക്കുന്നുണ്ട്. ഈ സ്ഥാന നിർണയം പിന്നീട് മലയാളത്തിൽ പലതരത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ദേശം ഒരു സ്ഥലത്ത് കുറെ പേർ ചേർന്നുണ്ടാവുന്ന അവരുടെ എക്സ്പീരിയൻസിന്റെ അപ്പുറം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന ഒരു സങ്കല്പമായിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, കരത്ത മാറുന്ന ഒരു ദേശത്തിൽ നിന്ന് ഒരുതരം ദ്രവാത്മകമായ ഒരുതരം ലിക്വിഡിറ്റി ആർജിക്കുന്ന ഒരു ദേശം, മൊബിലിറ്റി ആർജിക്കുന്ന ഒരു ദേശം എന്ന് പറയുന്നിടത്തേക്ക് സംഗതികൾ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് കുമാരനാശാൻ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയാണ് എന്ന് നമ്മൾ പറയും, എപ്പോഴും പറയുന്നതാണ്, ഈ ആവർത്തിച്ച് പറയുന്നതാണ്. പക്ഷെ കുമാരനാശാന്റെ കവിത തപ്പി നോക്കിക്കഴിഞ്ഞാൽ മലയാള ദേശം വളരെ കുറവേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം നളിനി ആയാലും ലീലയായാലും ചണ്ഡാലഭിക്ഷുകയായാലും കരുണയായാലും ഒക്കെ സംഭവിക്കുന്നത് കേരളത്തിന് പുറത്താണ്. വളരെ വ്യക്തമായിട്ട് രേവാനദിക്കരയിൽ, നർമ്മദര കരയിൽ, അല്ലെങ്കിൽ ഉത്തര മധുരാപുരിയിലൊക്കെയാണ് ഈ കഥകൾ മുഴുവൻ നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്ന സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്ന, ദേശം മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആശാൻ മലയാളത്തിന് ഈ പുറത്ത ദേശങ്ങളുടെ കഥ പറയുന്ന ഒരു രീതി കൊണ്ടുവന്നതെന്ന് പറയുന്ന ചോദ്യമുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകും, ലീലയെ പോലെ സ്വന്തം കാമുകനെ, ഭർത്താവിന്റെ മരണത്തിന് ശേഷം സ്വന്തം കാമുകനെ അന്വേഷിച്ചു പോകുന്ന ഒരു സ്ത്രീയെ സൃഷ്ടിക്കണമെങ്കിൽ ആശാൻ ഒരു ഭാവനാദേശം സൃഷ്ടിക്കണം. കാരണം യഥാർത്ഥ ദേശത്തിലൂടെ ബ്ലൗസ് ഇടാൻ പോലും അനുമതിയില്ലാത്ത സ്ത്രീകളാണ് കേരളത്തിലന്ന് വസിക്കുന്നത്. അപ്പൊ പുറത്തുനിന്ന് ഒരു സങ്കല്പം കൊണ്ടുവരണം. ഈ സങ്കല്പം എന്ന് പറഞ്ഞ കഥാപാത്രം മാത്രമല്ല, കഥ മാത്രമല്ല, മറിച്ച് ഒരു ദേശസങ്കല്പം കൂടി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളുടെ നിഴലിൽ നിന്ന് ഒരു ഭാവനാദേശത്ത് ഉണ്ടാക്കുന്നു. യാഥാർത്ഥ്യത്തിന്റെ നിഴലിൽ നിന്നോ യാഥാർത്ഥ്യത്തിന്റെ അപ്പുറത്തുനിന്നോ ഒരു ഭാവനാദേശത്ത്

0: ാക്കുന്നു. ഈ ഭാവനാദേശം ഈ പറഞ്ഞ പോലെ ഏതോ ഒരർത്ഥത്തിൽ നമ്മുടെ ദേശവുമായിട്ട് ചേർന്നലിയുന്നു, നമ്മുടെ സംസ്കാരമായിട്ട് ചേർന്നലിയുന്നു, മനുഷ്യരായിട്ട് ചേർന്നലിയുന്നു. ഇപ്പൊ പെട്ടെന്ന് ലീല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ മലയാളി വനിതയുടെ ചിത്രമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലെ ലീല ഉത്തരേന്ത്യക്കാരിയാണ്. അപ്പൊ അങ്ങനെ ദേശസങ്കല്പം നമുക്ക് ഒരു ഒരു സ്ഥലത്ത് നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചിലതരം ഡെഫിനേഷനുകൾ കൊണ്ട് ഒരു സ്പേസിനെ പിടിച്ചിടാൻ പറ്റില്ല, എഴുത്തിലെ ദേശത്തെ പിടിച്ചിടാൻ പറ്റില്ല. കാരണം അത് ചരിത്രത്തിന്റെ ദേശത്തിന്റെ പകർപ്പല്ല, മറിച്ച് ചരിത്രത്തിന്റെ ദേശത്തെ കാൽപ്പനികവൽക്കരിക്കുന്നതല്ല ഇന്നത്തെ എഴുത്തെന്ന് പറയുന്നത്.
1: വൈശാഖൻ തുടരുന്നു.
2: കവിതകളിൽ പലപ്പോഴും കടന്നു വരുന്നത് ദേശഭാഷകളുടെ ഉപയോഗം കൊണ്ടും ദേശമിത്തുകളുടെ ഉപയോഗം കൊണ്ടും. ഇപ്പൊ ഭൂതപ്പാട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് മുഴുവൻ ഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഭൂതപ്പാട്ട് അവതരിപ്പിക്കുന്നത്. അത് ഒരു പ്രത്യേക സ്ഥലം പോലും ആവണമെന്നില്ല, ഭൂതപ്പാട്ടിന്റെ സ്ഥലമാണത്. എന്ന് പറഞ്ഞ പോലെ കവിതകള് ഭാവനാസൃഷ്ടിയിൽ നമുക്ക് ദേശം ഉണ്ടാക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് കവിത ചെയ്യുന്ന വലിയ ഗുണം. വായനക്കാരുടെ ദേശം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം കവിത നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്.
1: അത്രമേൽ ജീവിതത്തെ തൊട്ടുനിൽക്കുന്നതാകയാൽ ദേശം മണ്ണിൽ കാലുറപ്പിച്ചു നിൽക്കാതെ എഴുത്തിനും നിർവാഹമില്ല തന്നെ. ദേശവും കാലവും ഒരേപോലെ എഴുത്തിനെ ചൂഴ്ന്നു നിൽക്കുമ്പോഴാണ് അത് കാലാതിവർത്തിയാകുന്നത്. എഴുത്തിലെ ദേശവിചാരങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം KV ശരത്ചന്ദ്രൻ. നിർവഹണ സഹായം രമ്യ രാജേഷ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് എസ് ജാനകി, ചിത്രം കാറ്റത്തെ കിളിക്കോട്. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ.

ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം ഫാൻഡം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ദേവ.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കളെ, ശുഭരാത്രി. ജയ് ഹിന്ദ്.